ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 8, കൊല്ലവർഷം 1202, കന്നി 14, 2026 സെപ്റ്റംബർ 30, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഊഹങ്ങൾ സൂക്ഷിക്കുക. ഊഹങ്ങളിൽ ചിലത് പാപമാണ് എന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ഊഹങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ മറുവശം. വ്യക്തിയെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ സംഭവങ്ങളെക്കുറിച്ചോ കൃത്യമായ തെളിവുകളില്ലാതെ നിഗമനത്തിലെത്തിച്ചേരുന്നതാണ് ഊഹം എന്ന പ്രക്രിയ. ഊഹിക്കുക എന്നത് ബൗദ്ധികമായ ഒരു പ്രവർത്തനമാണ്. യഥാർത്ഥ പഠനം പോലും നടക്കുന്നതിന് ഊഹിക്കാനുള്ള ശേഷി ആവശ്യവുമാണ്. അതുകൊണ്ട് നിഷേധാർത്ഥത്തിൽ മാത്രം നാം ഊഹത്തെ കാണേണ്ടതില്ല. എന്നാൽ പാപകരമായ ഊഹങ്ങളെയും പാപത്തിലേക്ക് നയിക്കുന്ന ഊഹങ്ങളെയും നാം വേറിട്ട് കാണേണ്ടതുണ്ട്. പരസ്പരമുള്ള അവിശ്വാസത്തിലേക്കും ബന്ധങ്ങളുടെ ശൈഥില്യത്തിലേക്കും അക്രമ പ്രവർത്തനങ്ങളിലേക്കും വരെ തെറ്റായ ഊഹങ്ങൾ നയിക്കും. ആത്മസുഹൃത്തുക്കളെ ബദ്ധവൈരികളാക്കാനും സുഹൃത്തുക്കളെ കുറ്റവാളികളാക്കി തീർക്കാനും ഊഹങ്ങൾക്ക് പ്രഹരശേഷിയുണ്ട്. പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റ് ഫിയോദർ ദസ്തയോവ്സ്കിയുടെ ആത്മസുഹൃത്തായിരുന്നു തുർഗനേവ്. ഒരിക്കൽ തുർഗനേവ് തന്റെ വീട്ടിൽ കൂട്ടുകാരോടൊപ്പം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദസ്തയേവ്സ്കി അവിടെയെത്തി. കളിക്കിടയിൽ കൂട്ടുകാരിൽ ഒരാൾ കാണിച്ച മടയത്തത്തിന്റെ പേരിൽ മറ്റുള്ളവർ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദസ്തയേവ്സ്കിയുടെ വരവ്. തന്നെ കണ്ട് കൂട്ടുകാർ പരിഹസിച്ച് ചിരിക്കുകയാണെന്ന് ധരിച്ച് അദ്ദേഹം വീട്ടിനകത്ത് കയറാതെ തിരിച്ചുപോയി. ഇത് കണ്ട് തുർഗനേവ് പിറകെ ചെന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദസ്തയേവ്സ്കി മടങ്ങി വരാൻ കൂട്ടാക്കിയില്ല. തെറ്റായ ഒരു ഊഹം ആ രണ്ട് ആത്മമിത്രങ്ങളെ ജീവിതാന്ത്യം വരെ കടുത്ത ശത്രുക്കളാക്കി മാറ്റിയതായിട്ടാണ് കഥ. എത്ര ബുദ്ധിവൈഭവമുണ്ടെങ്കിലും ചിലർക്കുള്ള ഒരു ദൗർബല്യമാണ് വസ്തുതകൾ അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരാളെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ വിധി തീർപ്പിലെത്തുക എന്നത്. ഇത്തരം വിധി തീർപ്പുകൾ അനവധി ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മറ്റുള്ളവരുടെ ന്യൂനതകൾ പരതി നടക്കാതെ സ്വന്തം ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് ആത്മപരിശുദ്ധി നേടാനാണ് സാത്വികന്മാർ ശ്രമിക്കാറ്. മറ്റുള്ളവരിൽ ഒരബദ്ധം കാണുമ്പോൾ അതേ അബദ്ധം തന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന സ്വയം വിചാരണയാണ് ഏതൊരാളെയും തെറ്റായ ഊഹങ്ങൾ മെനയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റായ ഊഹങ്ങളാൽ പരിക്കേൽക്കേണ്ടി വരുന്നത് പലപ്പോഴും സൽസ്വ

0: സ്വഭാവികളും ജീവിതവിശുദ്ധരുമായ ആളുകൾക്കാണ്. നിരന്തരം കുറ്റകൃത്യങ്ങളിലും ദുഷ്പ്രവൃത്തികളിലും അഭിരമിക്കുന്നവർ ഊഹങ്ങളുടെ വലക്കണിയിൽ വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യാറുണ്ട്. സമൂഹത്തിലെ മാന്യന്മാർക്കെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നുവരുന്നതും ക്ഷണനേരം കൊണ്ട് അവ പ്രചരിക്കുന്നതും ഇതിനോട് ചേർത്ത് നാം വായിക്കണം. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ സൂഫി പണ്ഡിതൻ ഹസൻ ബസരി ഒരു ദിവസം ടൈഗ്രീസ് നദീതീരത്തുകൂടി നടന്നുപോകുമ്പോൾ ഒരു സ്ത്രീയും ഒരു യുവാവും അടുത്തിരുന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഇടയ്ക്കിടെ കുപ്പിയിൽ നിന്ന് ഇരുവരും മാറി മാറി കുടിക്കുന്നതും കാണാനിടയായി. നാണമില്ലാത്തവർ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നു. ഹസൻ ബസരി അവരെ രണ്ടുപേരെയും നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. പക്ഷെ ആരും ഒന്നും പ്രതികരിച്ചില്ല. അപ്പോഴാണ് നദിയിലൂടെ വന്ന ഒരു തോണി തലകീഴായി മറിഞ്ഞത്. 6 യാത്രക്കാരുണ്ടായിരുന്നു തോണിയിൽ. അത് കണ്ടപാടെ യുവാവ് നദിയിലേക്ക് എടുത്തുചാടി 5 പേരെയും രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. 6-ാമത്തെയാളെ രക്ഷിക്കാനായി നദിയിൽ മുങ്ങിത്താഴുമ്പോൾ കരയിൽ നിസ്സംഗനായി നിൽക്കുന്ന ഹസൻ ബസരിയെ നോക്കി ആ ചെറുപ്പക്കാരൻ ആക്രോശിച്ചു. ഞങ്ങളെ ആക്ഷേപിച്ചയാളല്ലേ, ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ സഹായിച്ചുകൂടെ? ആ ഇരിക്കുന്നത് എന്റെ അമ്മയാണ്, കുപ്പിയിലുള്ളത് കുടിക്കാനുള്ള വെള്ളവും. അതും പറഞ്ഞ് 6-ാമത്തെയാളെയും രക്ഷപ്പെടുത്തി അയാൾ കരക്കെത്തിച്ചു. ഹസൻ ബസരി ആകെ സ്തംഭിച്ചു നിന്നുപോയി. മനുഷ്യപ്പറ്റും ദയയും കാരുണ്യവുമുള്ള ഒരു യുവാവിനെയും അയാളുടെ അമ്മയെയും കണ്ട് തെറ്റായ ഊഹത്തിൽ കള്ളം പറഞ്ഞ് ആക്ഷേപിച്ച താനെത്ര പാപിയാണ് എന്ന് പലവട്ടം ആ സൂഫിവര്യൻ സ്വയം കുറ്റപ്പെടുത്തി. കബീർദാസ് ഇങ്ങനെ പാടിയിട്ടുണ്ട്: ചീത്ത മനുഷ്യനെ അന്വേഷിച്ച് ഞാൻ നടന്നു, ഒരു ചീത്ത മനുഷ്യനെയും കണ്ടുകിട്ടിയില്ല. എന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി എന്നേക്കാൾ ചീത്തയായി ആരുമില്ലെന്ന്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ നീരു ദണ്ഡയെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഈ ചരിത്ര നേട്ടം അവരുടെ സമർപ്പണബോധം, സ്ഥിരോത്സാഹം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആണവായുധ മുക്ത ലോകമെന്ന ലക്ഷ്യത്തോട് ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം. ആണവായുധ നിർമ്മാർജ്ജന ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ ഉന്നതതല പ്ലീനറി യോഗത്തിലാണ് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CB ജോർജ് ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചത്. മലാവിയിലെ EKYC ഡിജിറ്റൽ ഐഡന്റിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മലാവി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അമരാറാം ഗുജാർ UNDP UNCDF പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു വികസന പങ്കാളിത്ത ഫണ്ടിന്റെ സഹായത്തോടെയാണ് പദ്ധതി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കൗൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ കൗൺസിലർമാർ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൻ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2-ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഗുവാഹത്തിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2-നാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇനി ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, വളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഋതുമതി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം ചിന്താശകലം, ഇന്നത്തെ ചോദ്യം നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐക്യ

0: ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ 7:25 വാർത്തകൾ 7:35 FM ഡയറി തുടരും. സമകാലികം ചവറ്റുകുട്ടയോ നമ്മുടെ പൊതു ഇടങ്ങൾ 7:50 നോവൽ പാരായണം യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണമെന്നാകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി. പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ഓർമ്മചിന്ത്. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക, KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:00 പൂക്കൾ. 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം, നെൽകൃഷിയും വേനൽക്കാല പരിചരണവും എന്ന വിഷയത്തിൽ PC അജിത് കുമാർ സംസാരിക്കുന്നു. 9:15 ചുറ്റുവട്ടം, 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ സെറിബ്രൽ പാഴ്സി സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
3: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റീഡ് ബൈ നീന അർക്കേൽ. Defense Minister Rajnath Singh has emphasized that India must make geostrategic thinking and contingency planning as integral parts of its preparedness amidst challenges arising from evolving technology, unpredictability and geographical proximity. Addressing the Indian Navy Commanders Conference in New Delhi, Mr. Singh said that the country's goal is clear, that preparedness must reach the crisis point before the crisis itself reaches the doorstep. More from our correspondent.
4: The minister underlined that the ongoing operation Urja Suraksha has once again demonstrated the Indian Navy's professionalism and operational readiness to protect the country's energy supply lines and national interest. He added that India stands firm as the first responder, preferred security partner and as a symbol of trust and reliability in the Indian Ocean region, strengthening the country's vision of Mahasagar. The defense minister noted that the presence of Indian warships in South China Sea, Mediterranean, Atlantic Ocean demonstrates the country's blue water force capability. He also commended the Indian Navy for maintaining a high level of combat readiness, noting that it is acting as a strategic anchor in realizing India's resolve of becoming a developed nation by 2047. With Priya Mondal, Neetika Gupta, Akashvani News, Delhi.
3: Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has said the government is working on a multidimensional strategy to ensure that farmers receive fair and remunerative prices for their produce. The strategy includes strengthening post-harvest management, scientific warehousing and marketing systems. Addressing the second day of National Agriculture Conference, Rabi Campaign 2026 in New Delhi, Mr. Chauhan assured 100% government procurement of Tuar, Urad and Masoor at minimum support price.
5: It is our collective responsibility to ensure that farmers get a fair price for their produce. We need to connect farmers with the market through both systems, with MSP and without MSP. It has been decided that the government will purchase 100% of Tur, Masoor and Urad. However, whether it is a Kharif or a Ravi crop, the procurement arrangement should be made properly in advance so that farmers receive payment within 48 hours.
3: The Election Commission has organized special enrollment

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10:35. പ്രഭാതഗീതം. ആദ്യം കാവാലം ശ്രീകുമാർ പാടിയ ഗാനം, രചന ശിവൻ മുപ്പത്തടം, സംഗീതം മുരളീകൃഷ്ണ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഗായകൻ പി ജയചന്ദ്രൻ, ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബാലഭാസ്കർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇനി ചിത്രപാടിയ ഗാനം, രചന PC അരവിന്ദൻ, സംഗീതം സതീഷ് വിനോദ്.

പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 12 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ അടുത്ത മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 12 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. 9400483754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉത്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി അടുത്ത മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.rubberboard.gov.in

0: സന്ദർശിക്കുക, അല്ലെങ്കിൽ 0481-2576-22 എന്ന കോൾ സെൻറ്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. 0481-2576-22. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെമ്പരത്തി, മുസാണ്ട മഞ്ഞ, പെൻറ്റാസ് വിവിധ നിറങ്ങൾ, ചെത്തികൾ, ലന്റാന പിങ്ക്, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 96-07-58-55-94 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 96-07-58-55-94. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം 2026-27 മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന്. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ്സൈറ്റ് പോർട്ടൽ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0487-243-81-39, 0487-243-81-39. അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന്. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് അടുത്ത മാസം 5 മുതൽ 15 വരെ ചെന്നമ്പള്ളിയിൽ സൗജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് തന്നെ 94-95-92-80-77 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. 94-95-92-80-77. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് ഇന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-81-39 എന്ന നമ്പറിൽ വിളിക്കുക. 0487-243-81-39. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിൻ്റെയും യൂണിയൻ ബാങ്കിൻ്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൗജന്യ കൂൺകൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാർ റോഡിലുള്ള BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിലെ RSETI ക്യാമ്പിലാണ് പരിശീലനം. 18-49 പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 7306-89-01-45. വിപണി: വെളിച്ചെണ്ണ ക്വിൻറ്റലിന് 25,100 രൂപ, കൊപ്ര 15,700, കുരുമുളക് ഗാർബിൾഡ് 72,000, അൺഗാർബിൾഡ് 70,000, റബ്ബർ RSS 4 27,900, RSS 5 27,400. ഇപ്പോൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി:
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സമയം 6:32 24 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF 18 വാർഡിലും LDF 16 വാർഡിലും സ്വതന്ത്രർ 3 ഇടത്തും 2020 1 ഇടത്തും വിജയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ

0: 8 വരെ എറണാകുളത്ത്. മുതിർന്ന RSS പ്രചാരകനും തപസ്യ കലാസാഹിത്യവേദി ബാലഗോകുലം എന്നിവയുടെ സ്ഥാപകനുമായ M.A. കൃഷ്ണൻ അന്തരിച്ചു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 2027 പൊങ്കാല മഹോത്സവം February 22. ഫോർട്ടുകൊച്ചിയിലെ പുരാതന നിർമ്മിതികളിലൊന്നായ കോഡർ ഹൌസിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംഭവം. കായികരംഗം. ഏഷ്യൻ ഗെയിംസ് ട്രാപ്പ് ഷൂട്ടിംഗിൽ നീരു ദണ്ഡയ്ക്കും വനിത 4x400 മീറ്റർ റിലേയിലും ഇന്ത്യയ്ക്ക് സ്വർണം. ഗെയിംസിൽ ഇന്ത്യയുടെ ആകെ മെഡൽ വേട്ട 52 6 സ്വർണം, 21 വെള്ളി, 25 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എഴുതിയ ഋതുമതി എന്ന കവിത.

0: ത്തുമച്ഛനെ കാൺകെ അശ്രുപൂർണമാം കണ്ണാൽ നോക്കുക മാത്രം ചെയ്തു.
1: ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ഋതുമതി എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ആലാപനം ശ്രീയുക്ത വർമ്മ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞവരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
9: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം 5-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484 24

ഇരുപത്തിയാറ് 387 04 84 24 26 397 അല്ലെങ്കിൽ 94 46 45 58 88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തുന്നില്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മരുന്നിന്റെ കുറവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്നും താഴെത്തട്ടിൽ ആശുപത്രികളിൽ മരുന്നുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൗജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് UDF ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18th അന്താരാഷ്ട്ര

0: ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവാ സേ ദേശ്സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരു അത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
0: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി എം ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 മീറ്റർ റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിത ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൗണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലൻഡിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 സ്വർണം 21 വെള്ളിയടക്കം 53 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10ാം സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന എം എ കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവുനായശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, ഫറൂഖ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കോട്ടയം നഗരത്തിലെയും സമീപ മേഖലകളിലെയും തെരുവുനായശല്യത്തിന് സമയബന്ധിതമായി ശാശ്വത പരിഹാരം കാണുന്നതിന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. നായകളെ പാർപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന്

0: സ്പീക്കർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മലബാർ മേഖലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ കരസേനാ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ 16 വരെ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി 15 ഒക്ടോബർ. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം 8, 9 തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2nd ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡും.

അറിവിനാലും ആനന്ദത്താലും സംഗീതസാന്ദ്രമായ എഫ് എം ഡയറി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. സ്വന്തം ചരിത്രവും ഭൂമിശാസ്ത്രവും വിസ്മരിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നാശത്തിലേക്കാണ് പോകുന്നത്. സ്വന്തം ചരിത്രവും ഭൂമിശാസ്ത്രവും വിസ്മരിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നാശത്തിലേക്കാണ് പോകുന്നത്. വി പി മേനോൻ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിത കഥ പറയുന്ന സർദാർ എന്ന ഹിന്ദി ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അവതരിപ്പിച്ച ചരിത്ര കഥാപാത്രത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 30. ആരാണ് അദ്ദേഹം? ചോദ്യം ആവർത്തിക്കാം. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിത കഥ പറയുന്ന സർദാർ എന്ന ഹിന്ദി ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അവതരിപ്പിച്ച ചരിത്ര കഥാപാത്രത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 30. ആരാണ് അദ്ദേഹം? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് പറയാം, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5 സലാംസ് മ്യൂസിക്കൽ ഹബ്ബ് അവതരിപ്പിക്കുന്ന ഉമ്പായി അനുസ്മരണം. എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ ഉണ്ണി പൂണിത്തുറ അനുസ്മരണം വൈകിട്ട് 4:30. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. കേന്ദ്ര സായുധ പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക്. ഡിഗ്രി യോഗ്യതയുള്ളവരിൽ നിന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി ഇന്ന്. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SSC.gov.in. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡിലേക്ക് പ്രോജക്ട് ടെക്നീഷ്യൻ, വെൽഫെയർ ഓഫീസർ, ജൂനിയർ പ്രോജക്ട് എഞ്ചിനീയർ, കൺസൾട്ടന്റ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 2. വിശദ വിവരങ്ങൾക്ക് www.indiaoptel.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.indiaoptel.in. കോട്ടയം നാഗമ്പടത്തെ കൾട്രോൺ സെന്ററിൽ ജില്ലാ സൈനിക ഓഫീസ് മുഖേന വിമുക്ത ഭടന്മാർ, സൈനികരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി നടത്തുന്ന സൗജന്യ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സിന് അപേക്ഷിക്കാം. അടുത്ത മാസം 3 ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04812371187, 04812371187. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ. ഇപ്പോൾ സമയം 7:00.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: അവതരിപ്പിക്കുന്നത് VK ശ്രീധരൻ.
3: മലയാളിയുടെ അളവവബോധത്തിന് നിദർശനങ്ങൾ ഏറെ. നാഴി അധികം ഉരിയാണ് നവുരി, അതായത് 1.5 രണ്ട് തവി ഉരി, 2 ഉരി നാഴി, ഏകദേശം 400 മില്ലിലിറ്റർ. ദ്രവ്യങ്ങളുടെ അളവുകളിൽ വെള്ളവും മറ്റും ലിറ്ററിലാണ് കണക്കാക്കുക. അതനുസരിച്ചാണ് കുപ്പിയുടെയും ടാങ്കിൻ്റെയുമൊക്കെ നിർമ്മാണം. ചെറിയ പദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മില്ലിലിറ്റർ, ലിറ്ററിൻ്റെ 1001. ടീസ്പൂൺ 5 മില്ലി, 3 ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ 30 മില്ലി ലിറ്റർ, അതായത് 1 ഔൺസ്. എണ്ണമറ്റതാണ് ഗണിതവുമായി കണ്ണുചേരുന്ന സാഹിതി വിവരണങ്ങൾ. 10 × 10, 10 × 10 = 100, 400, 400 തുടങ്ങിയവ സംഘം കൃതികൾ. ഐങ്കുടി കമ്മാളർ എന്ന 5 കൈത്തൊഴിൽ വിഭാഗങ്ങളാണ് ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ, കല്ലാശാരി എന്നിവർ. 5 കുറിക്കുന്ന എഞ്ചുവടി പെരുക്കൽ പട്ടിക. ഐവർകളി ഒരു നാടൻ കല. 5 തിണകളാണ് ഐന്തിണ. ചുണ്ണാമ്പിൻ്റെ സൂചനയാണ് 100. എന്നാൽ നാഗങ്ങൾക്ക് പാലും 100 കൊടുക്കുന്നതിലെ 100 ചുണ്ണാമ്പല്ല. കുവനൂറ് എന്നാൽ അതിൻ്റെ സാരാംശം, അതായത് അന്തസത്ത എന്നർത്ഥം. പുരാണം, പാട്ട്, പഴഞ്ചൊല്ല് തുടങ്ങിയവയിൽ അളവ് ദൂര സൂചനകൾ അസംഖ്യം. നാഴികമണി അഥവാ ക്ലോക്കിലെ 1 നാഴിക 24 മിനിറ്റ്, 2.5 നാഴികയാണ് 1 മണിക്കൂർ. ദൂരമാകുമ്പോൾ 4 മൈൽ അല്ലെങ്കിൽ നാഴികയാണ് ഏകദേശം 10 കിലോമീറ്റർ, അതായത് 1 കാതം. ഗതകാല അളവുപകരണങ്ങളാണ് നാഴി, ഇടങ്ങഴി, പടി, പറ മുതലായവ. 2 ഇടങ്ങഴി തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രസിദ്ധ നോവൽ. ഷഷ്ടിപൂർത്തി 60 പിറന്നാളും സപ്തതി 70 ജന്മദിനവുമാണ്. 100 പരാമർശമാണ് ശതാബ്ദി. ധനാഢ്യരാണ് ശത കോടീശ്വരന്മാർ. 100 വർഷം. സഹസ്രാബ്ദം, സഹസ്രാരപത്മം, സഹസ്രനാമം തുടങ്ങിയവ പരാമർശിക്കുന്നത് 1000. പഴമക്കാർ ബുദ്ധിയും മനസ്സും വിരലുമൊക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ കണക്ക് ബാലികേറാമലയായിരുന്നില്ല. ലോകം ആഗോള ഗ്രാമമായി ചുരുങ്ങുമ്പോൾ മെട്രിക് അളവുകൾ നമ്മെ കീഴടക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക് അടുത്ത മാസം 19 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 1000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന, വാർഷിക കുടുംബ വരുമാനം 100,000 രൂപയിൽ താഴെയുള്ള, 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷയും അനുബന്ധ രേഖകളും പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഫോൺ നമ്പർ 83 04 87 71 79, 83 04 87 71 79. മൃഗസംരക്ഷണ വകുപ്പിൽ ഇളംദേശം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്കും, തൊടുപുഴ ഇടുക്കി ബ്ലോക്കുകളിൽ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനും വെറ്ററിനറി ഡോക്ടർമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷനുള്ള BVSC ആൻഡ് AH യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്ന് രാവിലെ 11 ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയും അവയുടെ പകർപ്പുകളും സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തണം. യുവ വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയേർഡ് വെറ്ററിനറി സർജന്മാരെയും പരിഗണിക്കും. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന്. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർ ഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം. വിവരങ്ങൾക്ക് ഫോൺ 04-77-2-24-14-55, 04-77-2-24-14-55.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ചു കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.

വനിത ശിശുവികസന വകുപ്പിൻ കീഴിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലുള്ള ആര്യാട് ICDS പ്രോജക്റ്റിന്റെ പരിധിയിലുള്ള 156 അങ്കണവാടികളിലേക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണത്തിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി അടുത്ത മാസം 3 ഉച്ചയ്ക്ക് 2 വരെ. ഫോൺ നമ്പർ 91 88 96 94. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ക്ലറിക്കൽ ജോലികൾക്കായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വകുപ്പ് ഡയറക്ടറേറ്റിൽ 3 കൊല്ലം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട് എന്നീ മേഖലാ ഓഫീസുകളിൽ ഓരോ ജീവനക്കാരുടെയും ഒഴിവുകളാണുള്ളത്. 179 ദിവസത്തേക്കാണ് നിയമനം. അവസാന തീയതി ഇന്ന്. അപേക്ഷാ ഫോമും വിജ്ഞാപനവും egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04842983130. 04842983130.

0: ചെറിയ കലവൂർ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൗസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 99 96 82. ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഇന്ന് തന്നെ പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരമൊടുക്കുന്നതിനും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഇന്ന് തേവറോട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഇന്നുവരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാനം 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. വിവരങ്ങൾക്ക് വിളിക്കാം 0491254 7437 എന്ന നമ്പറിൽ. 0491254 7437. ഇപ്പോൾ സമയം 7:10:12. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
2: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: സംഗീത സംവിധായകൻ RK ശേഖറിന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. ആദ്യകാലങ്ങളിൽ മലയാള നാടകങ്ങൾക്ക് സംഗീതം നൽകിയിരുന്ന അദ്ദേഹം 1964 പഴശ്ശിരാജ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് അങ്ങോട്ട് 22 സിനിമകൾ. ഇവയിൽ ആയിഷ, ടാക്സിക്കാർ, തിരുവാഭരണം, യുദ്ധഭൂമി എന്നീ സിനിമകളിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. യുദ്ധഭൂമി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, പാടിയത് വാണി ജയറാം.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇന്ന് രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസിൽ സംഗീത സംവിധായകൻ RK ശേഖർ ഈണം നൽകിയ ഗാനങ്ങൾ.

0: വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD കോട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0492225501, 0492225501. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയവും മൈ ഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്യുസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. BTech, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ITI, ഹയർ സെക്കൻഡറി, VHSC, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി myBharat.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. അവസാന തീയതി ഇന്ന്. ഫോൺ നമ്പർ 0477223 6542, 0477223 6542.
1: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
2: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് രണ്ട് തരം അൾസറുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ആമാശയത്തിൽ ഉണ്ടാകുന്ന അൾസർ, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയും. അതല്ലെങ്കിൽ ചെറുകുടലിൽ ഉണ്ടാകുന്ന അൾസർ, അത് ഡിയോഡിനൽ അൾസർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എപ്പിഗ്യാസ്ട്രിക് പെയിൻ, നമ്മുടെ വയറ് തുടങ്ങുന്ന ഭാഗം, നെഞ്ചിൻ്റെ ആ ഒരു ഭാഗം നടുക്കായിട്ടുള്ള അവിടെ ഒരു വേദന ഉണ്ടാകുക, നെഞ്ചരിച്ചിലുണ്ടാകുക, അതല്ലെങ്കിൽ പുളിച്ചതകട്ടൽ വരിക, അതല്ലെങ്കിൽ ഓക്കാനോ ഛർദ്ദിലോ വരിക, ചില അവസരങ്ങളിൽ രക്തം തന്നെ ചിലപ്പം ഛർദ്ദിച്ചെന്ന് വരും. അവിടെ ഒരു ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ലക്ഷണങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ആഹാരം കഴിച്ച് കഴിഞ്ഞ ഉടനെ വേദന വരുന്നത് ഗ്യാസ്ട്രിക് അൾസർ, അതായത് ആമാശയത്തിലുള്ള അൾസറാണ്. ഇനി ഡ്യോഡിനൽ അൾസർ ആണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ചൊരു രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം മാത്രമേ ആ വേദന ഉണ്ടാകത്തുള്ളൂ. കാരണം അവിടെ ആഹാരം ഡൈജഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് അത് തീരാറാവുമ്പോഴത്തേക്കാണ് ഈ ഡ്യോഡിനൽ അൾസറിൽ വേദന ഉണ്ടാകുന്നത്. സ്ട്രെസ് കൂടുതലുള്ളവർക്ക്, സ്മോക്കിംഗ് ഉള്ളവർ, അതല്ലെങ്കിൽ ഉറക്കക്കുറവുള്ളവർ, അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരിൽ, സമയത്ത് ആഹാരം കഴിക്കാത്തവർക്ക്, അതായത് ചില അവസരങ്ങളിൽ ഹെറിഡിറ്ററി ടെൻഡൻസീസും ഈ അൾസർ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്യാസ്ട്രിക് അൾസറും ഡ്യൂറിനൽ അൾസറും തിരിച്ചറിയേണ്ടത്, ഗ്യാസ്ട്രിക് അൾസർ ആണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ വേദന വരും, ഡ്യൂറിനൽ അൾസർ ആണെന്നുണ്ടെങ്കിൽ ആഹാരം കഴിച്ച് ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം മാത്രമേ വേദന വരത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹോമിയോ ഫിസീഷ്യൻ ഡോക്ടർ എഹിയ പരക്കവെട്ടി.
3: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946332288.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എജ്യു ഹോം വഴിയാണ് 6 മാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൗജന്യമായി നടത്തുന്നത്. ഒക്ടോബർ ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491-2-97-16-33, 0491-2-97-16-33. പാലക്കാട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ പ്രൊമോട്ടേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഫീൽഡ് ഓഫീസർ, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ ഒഴിവുകളിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. SSLC, +2 ഡിഗ്രി, PG, ITI യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സെന്ററിൽ ഹാജരായി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 0491-2-50-54-35, 0491-2-50-54-35. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ എനി ടൈം വിഭാഗത്തിൽ PhD ഒഴിവുകളുണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം അടുത്ത മാസം 3-നകം SNGScollege@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. SNGScollege@gmail.com.
5: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വയ്ക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം

0: ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് ഒരു മണിക്ക്.
1: എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ യു ഡി ഐ ഡി കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ യു ഡി ഐ ഡി കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറി തുടരും 7:35. അല്പസമയത്തിനകം വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൌമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലകളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന കാഴ്ചവെച്ച നൈപുണ്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവും ലാഭകരവുമായ വില ഉറപ്പാക്കുന്നതിനായി സർക്കാർ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നും ഇത് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 50 നഗരങ്ങളും ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകാ നഗരങ്ങളായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 BJP അധ്യക്ഷൻ നിതിൻ നബീൻ പത്താൻകോട്ട് തുടക്കം കുറിച്ച യാത്ര 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, അഴിമതി എന്നീ പ്രധാന വെല്ലുവിളികൾക്കെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ അഭിനന്ദിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നിന്ന്.
1: സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ

0: പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 2022 ഒക്ടോബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു.
1: മിഷൻ ലൈഫ് കാ മന്ത്ര ഹൈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറൺമെന്റ്. മിഷൻ ലൈഫ് ഇസ് ധർത്തി കി സുരക്ഷ കേ ലിയേ ജൻ ജൻ കി ശക്തിയോ കോ ജോഡ്ത ഹൈ ഉൻകാ ബെഹ്തർ ഇസ്തമാൽ കർന സിഖാത ഹൈ.
0: വ്യക്തികളെ ലളിതമായ പരിസ്ഥിതി സൌഹൃദ ശീലങ്ങളിലേക്ക് നയിക്കുക, മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണികളെയും വ്യവസായങ്ങളെയും മാറ്റിയെടുക്കുക, സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുയോജ്യമായ സർക്കാർ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുക എന്നീ മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പരമാവധി ഉറപ്പാക്കുന്നതിന് ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഫോമുകൾ കൈപ്പറ്റുന്നതിനും സമർപ്പിക്കുന്നതിനുമായി നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീൽ വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി, വേളി, കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഗതാഗത മന്ത്രി സി പി ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പോഷൺ മാസാചരണ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലോചനയിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം തപസ്യ ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ എം എ കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഭൗതിക ശരീരം രാവിലെ 10 മണിക്ക് കൊല്ലം ഐവർകാലയിലുള്ള തറവാട്ട് വീട്ടിലെത്തിക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. യു എൻ പൊതുസഭയിൽ ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയുമായും പരമാധികാരവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു കക്ഷിയും ഇടപെടാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. യു എസിന്റെ 100% നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ യു എസ് കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. റഷ്യ ഇറാൻ ഉപരോധ നിയമം ഉഭയകക്ഷി ബന്ധത്തിലും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചതായും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു.
4: The foreign secretary had a meeting with the congressional delegation. At the meeting, various issues of bilateral nature were discussed. Foreign secretary conveyed our concerns in regard to SRIA legislation as to the kind of implications it would have for bilateral relationship as also for the international energy market.
2: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മുന്നേറി ഇന്ത്യ. വനിതകളുടെ 4x400 meter റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യ ഇന്നലെ സ്വർണ്ണ മെഡൽ നേടി. വനിതകളുടെ റിലേയിൽ 3:29.69 seconds സമയം കൊണ്ടാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 4x400 meter റിലേയിലും മിക്സഡ് 4x100 meter റിലേയിലും വെങ്കല മെഡലും സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരുധണ്ട ചരിത്രം കുറിച്ചു. 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കല മെഡലുകളും ഉൾപ്പെടെ 53 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 10-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ജമ്മുകശ്മീരിലെ ബുഡ്ഗാമിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോറാഗിനിടെ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കോഡർ ഹൌസിന് തീപിടിച്ചു. നെഹ്റു പാർക്കിന് സമീപത്തെ 3-നില കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് 7-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും നിർമ്മിത ബുദ്ധിയും വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ യൂട്യൂബ് ഇംപാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾക്കും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രസഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച 65-ാമത് ദേശീയ കലാ എക്സിബിഷനിൽ പുരസ്കാരം നേടിയ

0: 20 കലാകാരന്മാരെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അനുമോദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് കലാപരമായ ഭാവം നൽകുന്ന ലളിതകല അക്കാദമിയുടെ വേസ്റ്റ് ടു വണ്ടർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ് വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം 7. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, FM ഡയറി തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: ചവറ്റുകുട്ടയോ നമ്മുടെ പൊതുയിടങ്ങൾ.
2: നമ്മുടെ നഗരങ്ങൾ വൃത്തിയുള്ളതാകണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്നത് മാത്രം പോരാ, മാലിന്യം എവിടെ എങ്ങനെ നിക്ഷേപിക്കണം എന്ന ബോധവും ഓരോരുത്തരിലും ഉണ്ടാകണം. പൊതുസ്ഥലങ്ങളിലും റോഡരികുകളിലും മാലിന്യം അലക്ഷ്യമായി തള്ളുന്നത് ഇന്ന് വലിയ സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഗുരുതരമാണ്. മാലിന്യ പ്രശ്നം മൂലം ദുരിതമനുഭവിക്കുന്ന തദ്ദേശവാസികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ശാശ്വത പരിഹാരം ലഭ്യമാകുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നു ഇന്നത്തെ സമകാലികം.
3: നഗരത്തിന്റെ മാലിന്യത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം അനുഭവിക്കുന്നത് മുളവാട് പഞ്ചായത്താണ്.
2: മുളവുകാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി.
3: മുളവാട് പഞ്ചായത്ത് പുതിയതായി വന്ന കണ്ടെയ്നർ റോഡ്, സർവീസ് റോഡ് മാലിന്യത്തിന്റെ കൂമ്പാരമാണ്. അതായത് അവിടെ വന്ന് എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് അടിക്കുന്നത്. പലവട്ടം ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്, വണ്ടികൾ പിടിച്ചെടുപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും പോലീസ് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഒരു പരിധി വിട്ട് അവരെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയുണ്ട്. കണ്ടെയ്നർ റോഡിൽ വളരെയധികം മാലിന്യങ്ങൾ, പലവട്ടം പഞ്ചായത്തും ജനപ്രതിനിധികളും ചേർന്നത് മാറ്റും, പിന്നെയും അതേപോലെ അവസ്ഥയാണ്. അതായത് ആ മാലിന്യം മുഴുവനും നമ്മളെ പുഴയിലേക്ക് പോകുന്നതാണ്. അതിലും നഗരത്തിന്റെ മാലിന്യം റോട്ടിലടിക്കുന്ന റോട്ടിൽ നിന്ന് നേരെ പുഴയിലേക്ക്, അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങാനേ ഒരു പറ്റുള്ളൂ. അതേപോലെ അധികാരികളുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്താണെങ്കിലും കഠിനമായ ഫൈൻ, നല്ല ഫൈൻ ഇടണം. ഞാൻ ഒരു വണ്ടി പിടിപ്പിച്ചത് ഒരു കാറ് കൊണ്ടുവന്ന് തെർമോക്കോൾ ഇടുന്ന സമയത്ത് പിടിച്ചിട്ട് ആ വണ്ടി ഇന്നും പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അത് പലവട്ടം ഇത് ഞങ്ങൾ പ്രതിരോധിച്ചിട്ടും ഒരു വിധത്തിലും ഒരു പരിധി വരെ തടയാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരു പരിധി വിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് അടിച്ചത് പുഴയിലേക്ക്, മഴക്കാലത്ത് അത് നേരെ പുഴയിലേക്ക് പോകുന്നത് വളരെ ഗുരുതരമായ മാലിന്യ പ്രശ്നമാണ്. നടപടി എടുക്കാൻ പറ്റുന്ന നല്ല കർശനമായ നടപടി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് മാലിന്യ സംസ്കരണ ചട്ടപ്രകാരം വണ്ടി പിടിച്ചടക്കാം. അതായത് ഈ മയക്ക് മരുന്നിന് തുല്യമായ വകുപ്പാണ് ഈ വണ്ടി പിടിച്ചെടുത്താൽ ചെയ്യാവുന്ന വണ്ടി, അതേപോലെ ബന്ധവസ്ഥ വണ്ടി കോടതിക്ക് കൊടുക്കാം. അത് നല്ലൊരു മാർഗമാണ്. പിന്നെന്ന് പറഞ്ഞാൽ അല്ലാതെയുള്ള മാലിന്യം തള്ളുന്നവരെ പിടിക്കാനായിട്ട്, പഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ ഇപ്പൊ ഏകദേശം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പഞ്ചായത്ത് സംസ്കരിക്കുന്നുണ്ട്. സ്ഥലങ്ങളുള്ള കൊണ്ട് കുറെ ആൾക്കാരൊക്കെ ഈ പച്ചക്കറി പോലെയുള്ള വീഴ്ചയൊക്കെ വളമായിട്ട് ഉപയോഗിക്കാൻ പഞ്ചായത്ത് പോട്ടൊക്കെ ബയോ പോട്ട് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള മാലിന്യങ്ങളും പുറത്തുനിന്ന് വരുന്ന മാലിന്യങ്ങളാണ് മുളവാട് പഞ്ചായത്തിന് ഏറ്റവും വലിയ ശല്യം. കുടുംബശ്രീയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് കളക്ട് ചെയ്ത് അത് കയറ്റി പോകുന്നുണ്ട്. അത് ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട് കുടുംബശ്രീ ഹരിതകർമ്മ സേന വഴി. എല്ലാ വാർഡിലും വളരെ കൃത്യമായിട്ട് രണ്ടുപേര് മാസ ശമ്പളം തന്നെ കൊടുത്ത് അത് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിനകത്ത് വിഷയമില്ല. പുറത്തുനിന്നുള്ള മാലിന്യമാണ് മുളവാടിന് ഭാരം. ഇപ്പോ ഡംപ് ചെയ്യപ്പെടുന്നത് തെർമോക്കോള്, പ്ലാസ്റ്റിക്, അതേപോലെ ചില ഈ ഫ്ളാറ്റുകളൊക്കെ ഒഴിവാക്കുമ്പോ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ്, ഈ പായ, തലേണ, ബെഡ്, സർവ്വ സാധനങങ്ങളും, പിന്നെ കക്കൂസ് മാലിന്യം. കക്കൂസ് മാലിന്യങ്ങള് ശരിക്കും പറഞ്ഞൊരു ഏകോപനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ടാങ്കറിന്റെ

0: കൊണ്ടുപോയിട്ട് എവിടെയോ കുണ്ടടിക്കുന്നു, കളക്ട് ചെയ്യുന്നുണ്ട്. എവിടെ കൊണ്ടുപോയിടിക്കുന്നത് നമ്മൾക്കൊരു തീരുമാനമില്ല. മുഴുവൻ കൊണ്ടുവന്ന് വെച്ച് മുളവാട് വടക്കേറ്റം തൊട്ട് ഈ പോലീസ് സ്റ്റേഷനെ ഇപ്പുറത്ത് വെച്ച് നിർത്തുന്നുണ്ട്. ഏകദേശം പോലീസ് ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് മുന്നിരുന്ന് വെച്ച സബ് ഇൻസ്പെക്ടർ നല്ല കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറെയൊക്കെ ഈ കക്കൂസ് മാലിന്യം നിന്നിട്ടുണ്ട്. എന്നാലും മുളവാട് വടക്കേറ്റം മൂലമ്പള്ളി ഭാഗങ്ങളിൽ വളരെയധികം കക്കൂസ് മാലിന്യം, അത് മഴയ്ക്കത്ത് മുഴുവനും പുഴയിലേക്കാണ് പോകുന്നത്. അത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. കര തന്നെയല്ല, പുഴയും മാലിന്യമാണ്. ആ ഏലൂർ മുനിസിപ്പാലിറ്റി നടപടി എടുത്താലും തന്നെ ഒരു പരിധി വിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇങ്ങനെ ഇതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പോലീസോ താമസക്കാരോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ ഒരുപാടുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവന്ന് അടിക്കുന്നത് ഒരു പരിധിവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനപ്രതിനിധികളും ഭരണാധികാരികളും ഒരു പരിധിവരെയും അതിനകത്ത് നിസ്സഹായരാണ്. അവിടെയൊക്കെ CCTV ക്യാമറ വെക്കുക, അത് ഒരു മാർഗമുള്ളത്. അതായത് നമ്മളുടെ ഈ കോർപ്പറേറ്റുകളെ കൊണ്ട് കുറെ CCTV ക്യാമറകൾ സ്പോൺസർ ചെയ്യിക്കുകയാണെങ്കിൽ അത് ആ വരുമാനം നമ്മൾക്ക് അതിൽ നിന്ന് പിടിക്കുന്നവരിൽ നിന്നുള്ള വരുമാനം നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാൻ പറ്റും. CCTV വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുളവാട് പഞ്ചായത്തിൽ ഇപ്പൊ അത് രണ്ടാമതും ജനപ്രതിനിധികളൊക്കെ ഇറങ്ങിയിട്ട് ഇത് ക്ലീൻ ചെയ്യാണ്ട് സർവീസ് റോഡ് കണ്ടെയ്നർ റോഡും. പക്ഷെ എന്താ കാര്യം, അടുത്ത ഒരു മാസം ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും തുടങ്ങും. കൊണ്ടുവന്നിട്ടും കിറ്റിന് എറിയാണ് ആൾക്കാർ, കിറ്റിന് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് എറിയണത്. അല്ലാണ്ട് മുളവാട്ടുകാർ എറിയുന്നില്ല. പുഴയിലും അതേപോലെ തന്നെ, പുഴയിൽ കിറ്റ് കണക്കിന് എറിയുന്നുണ്ട് ആൾക്കാർ. അത് കുറെ ഈ അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന ഭാഗങ്ങളിൽ അവന്മാർ ചെയ്യുന്നത് കിറ്റ് കൊണ്ടുവന്നിട്ട് കിറ്റിൽ നിന്ന് നേരെ പുഴയിലേക്ക് എറിയണത്. അത് പഞ്ചായത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തന്നെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഫൈൻ അടിപ്പിക്കും, 5000 ഫൈൻ അടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ അവൻ ഇനി ഇടൂലെന്ന് പറഞ്ഞു. അതായത് ഈ അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന അവിടെ വളരെയധികം കിറ്റാണ് അവന്മാർ കൊണ്ടുവരുന്നത്, ഇഷ്ടംമാരെ കിറ്റ്. അത് മുഴുവനും ഹരിത കർമ്മസേനക്കൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ പുഴയിലേക്കാണ് വലിച്ചെറിയുന്നത്.
1: മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യമായ ചുമതലയും ഉത്തരവാദിത്വമാണ്.
2: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ NJ അരിസ്റ്റോട്ടിൽ.
1: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നഗരം ശുചിത്വ പൂർണ്ണമാക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ മാലിന്യ സംസ്കരണ പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ ആ പദ്ധതികൾക്ക് ജന പിന്തുണയും ജനങ്ങളുടെ പങ്കാളിത്തവും അതിനോടൊപ്പം ജനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നഗരത്തെ ശുചിത്വ നഗരമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഒരു നഗരസഭ മാത്രം പ്രവർത്തിച്ചാൽ കഴിയുന്ന ഒന്നല്ല ശുചിത്വ നഗരം എന്നുള്ളത്. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നമുക്ക് നമ്മുടെ നഗരത്തെ ശുചിത്വ നഗരമാക്കി മാറ്റാൻ കഴിയും. അതിന് കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. അതിന് ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട്. കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നഗരത്തിലേക്ക് കടന്നു വരുന്ന വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കടന്നു വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടതെന്ന് ബോധവൽക്കരണം നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കാൻ നഗരസഭകൾക്ക് കഴിയണം. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ ആളുകൾ വലിച്ചെറിയുന്നതാണ്. തീർച്ചയായും ഈ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, ഈ ഇവിടെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ഇത് ഈ നഗരത്തെ ഏറെ വൃത്തികേടാക്കുന്നു. അത് ഇല്ലാതാക്കാൻ പൊതുജന പങ്കാളിത്തം ഏറ്റവും അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഡോർ ടു ഡോർ കളക്ഷനാണ് നമുക്ക് നിലവിലുള്ളത്. തീർച്ചയായും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ വഴി ഇതിനെ ഇടപെടലുകളിലുണ്ടായി എല്ലാ വീടുകളിൽ നിന്നും നമ്മുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംവിധാനമുണ്ട്. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ ഇത്തരത്തിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കപ്പെടുന്നതാണ്. തീർച്ചയായും ഏറ്റവും അടിസ്ഥാനപരമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യങ്ങൾ വേർതിരിച്ച് നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. കാരണം നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജൈവ മാലിന്യങ്ങൾ മാത്രമാണ് സംസ്കരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉറവിടങ്ങളിൽ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വേർതിരിച്ച് ജൈവം ജൈവമായും അജൈവം അജൈവമായും മാറ്റി വെക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും മാലിന്യ സംസ്കരണം എന്നത് ഒരു പൗരന്റെ ബോധമാണ്. അത് കൂടുതലാക്കി ഉണ്ടാക്കിയെടുക്കാൻ, അത് നമ്മുടെ പരിസരം വൃത്തി കേടാക്കാതിരിക്കാൻ, വൃത്തിയുള്ള ഒരു ശുചിത്വ നഗരം പടുത്തുയർത്താൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. തീർച്ചയായും ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പോലും മലയാളിയുടെ കയ്യൊപ്പുണ്ടാകുമ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിൽ മാത്രം നാം പിന്നോട്ടു പോകുന്നത് എന്നത് ഏറെ ദുഃഖകരമായ ഒന്നാണ്. തീർച്ചയായും നമ്മളെല്ലാം മലയാളി

0: മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൃത്തിയായി ജീവിക്കുന്ന ഒരാളുകളാണ് മലയാളികൾ. പക്ഷെ പരിസരത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒന്നാണ്.
1: സ്ഥിരമായി കണ്ടെയ്നർ റോഡ് വഴി യാത്ര ചെയ്യുന്ന പുതുവൈപ്പ് സ്വദേശി ആൻസൺ കെ ജി.
2: അപ്പൊ അതിലേ പോകുമ്പോ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അവിടെ നടുവശങ്ങളിൽ മുഴുവൻ നല്ലൊരു റോഡ് കൂടിയാണ് യാത്ര ചെയ്യാനൊക്കെ വളരെ ഭംഗിയായിട്ട് ഉൾപ്പെടുന്നത്. അതിന്റെ ഇടയിൽ നിറയെ മാലിന്യം നിങ്ങളാണ് ദിവസം കാണാറുണ്ട്. ബസ്സിന് പോകുമ്പോ കാണാൻ പറ്റും. അത് ഈ വേമ്പനാട്ട് കായലിന്റെ സൈഡിലുള്ള ആ ഭാഗത്താണ്. അപ്പൊ അവിടെയാണ് കൂടുതലും ഈ മാലിന്യങ്ങൾ ചാക്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. ഹോട്ടൽ മാലിന്യങ്ങളൊക്കെ ഇട്ടേക്കണം. അപ്പൊ ഇത് വേലിയേറ്റത്തിൽ വെള്ളം കയറുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴുകി വെള്ളത്തിലേക്കാണ് പോകുന്നത്. അത് ഒഴുകി അങ്ങനെ അതുപോലെ റോട്ടിലേക്ക് പിന്നെ പാമ്പ് മറ്റുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇത് പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തെങ്കിലും ആരും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോ ഈയിടയ്ക്ക് കുറച്ച് ഹൈക്കോടതി ഉത്തരവ് കൊണ്ട് അതെല്ലാം മാറ്റി നീക്കി തുടങ്ങിയെന്ന് പറഞ്ഞ നല്ലൊരു വാർത്തയിൽ വന്നത്. അത് വളരെ നല്ല സ്വാദം എല്ലാ പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ മുഴുവനും സാധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഇൻഡോർ നഗരം നോക്കിയാൽ തന്നെ ഏറ്റവും നല്ല ശുചിത്വമുള്ള നഗരമല്ലേ. അതുപോലെ തന്നെ അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിലും പൊതുവിടങ്ങളെല്ലാം ശുചിത്വമായി വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. സാധാരണ പറയാം അവിടെ ക്യാമറ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. ക്യാമറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സൗകര്യമാണ് വണ്ടിക്ക് പോകുന്നവരൊക്കെ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെയാണെന്നാണ് ഇപ്പൊ അവിടെ നാട്ടുകാർ പറയുന്നത്. എന്താ ആരും നീക്കം ചെയ്യാനായിട്ട് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നല്ലൊരു തുടക്കം അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മുളവുകാട് പഞ്ചായത്തിൽ പെട്ടതാണ് കണ്ടെയ്നർ റോട്ടിൽ. റോട്ടിലാണ് കൂടുതൽ മാലിന്യങ്ങൾ ഏറ്റവും സുഖമാണ് അവിടെ. അവിടെ ആരും ശ്രദ്ധിക്കില്ല. വാഹനങ്ങൾ പോകുമ്പോ ഈ കണ്ടെയ്നർ റോഡുകൾ മാത്രമേ ഉള്ളത്. വേറെ ബസ് റൂട്ടുകളൊന്നും ഇല്ല. കെഎസ് ആർ ടി സി പോകും. അപ്പൊ അതിന്റെ കൂടി പോകുമ്പോ ഈ ബൈക്കിനും മറ്റും വാഹനങ്ങൾക്കൊക്കെ എളുപ്പമാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ. ഈ ദിവസം ഇങ്ങനെ പുൽപ്പടപ്പുകൾ വെട്ടിക്കളായതുകൊണ്ട് അത് കാട് പിടിച്ചിറങ്ങുമ്പോ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. പിന്നെ അവിടെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചാൽ കുറെ കൂടി നല്ല ഇതായിരിക്കും. അയച്ചൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് നടപടികളൊക്കെ സ്വീകരിക്കണമെങ്കിൽ കുറച്ച് കുറഞ്ഞു കിട്ടും. എല്ലാം നമ്മുടെ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ പല ഭാഗത്തും ഉണ്ട്. പൊതുവിടങ്ങളെല്ലാം വളരെ മോശമായിട്ട് കിടക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒന്ന് ഭംഗിയാക്കി എടുത്താൽ ഇൻഡോർ മാതിരി ഫസ്റ്റ് ഒന്നാക്കാനൊക്കെ കാരണം ആക്കിയെടുക്കാൻ നമ്മളെല്ലാം വിചാരിച്ച ശ്രമിക്കാം.
1: തൃപ്പൂണിത്തുറ നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിനു.
3: സ്ഥലങ്ങളില് മാലിന്യം തട്ടുന്നവരെ നമ്മൾ അറിയിക്കുന്ന, നമ്മള് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അത് അറിയിക്കുന്ന, നഗരസഭയെ അറിയിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചെറിയൊരു ആദരവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള പിഴ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് നമുക്ക് കിട്ടുന്നത്. ചെറിയ പരിമിതിയാണ്. അതിനൊക്കെ നമുക്ക് പരിമിതികളുണ്ട്. ആളുകൾ അറിയിക്കുന്നതിന് ക്യാമറകൾ സംവിധാനം ഉള്ളിടത്ത് നിന്ന് അങ്ങനെ കിട്ടുന്നതും അല്ലാതെ ആളുകളെ പബ്ലിക് അറിയിക്കുന്നതുമായ കാര്യങ്ങളെ തെളിവെടുത്തതും പിടിക്കുന്നവരും നമ്മൾ പിഴയിടാക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ടോയ്ലറ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ട് തട്ടുന്നത് അത് പാതിരായിരിക്കും വെളുപ്പാൻ കാലത്തൊക്കെ കൊണ്ടുചെയ്യുന്ന. മിക്കവാറും ആളുകളെ നമുക്ക് പിടിക്കപ്പെടാനായിട്ട് അങ്ങനെ ഒരു അവസരം അധികം ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ആളുകളെ വിട്ട് പിറ്റേ ദിവസം നമ്മൾ ക്ലീൻ ചെയ്ത് അവിടെ വൃത്തിയാക്കി നമ്മൾ പോകുന്ന സംവിധാനം ഒക്കെ പോകുന്നത്. നമുക്ക് പിടിക്കപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള പിഴകൾ കൊടുത്തു തന്നെ പോകുന്നു. അവര് ക്യാമറ ഇല്ലാതെ പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് ഇതുകൊണ്ട് കട്ടിയിട്ട് പോകുന്നത്. ഹരിതകർമ്മസേന അംഗങ്ങള് കൃത്യമായിട്ട് അവരെല്ലാ മാസവും നമ്മൾ 50 രൂപ വെച്ച് യൂസർ ഫീ വാങ്ങിച്ചിട്ട് വീടുകളിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് അവർ NCFൽ എത്തിക്കുകയും അവിടെ നിന്ന് വണ്ടിക്ക് സ്ഥലത്ത് നമ്മുടെ ക്ലീൻ കെയറിലെ അവരുടെ വണ്ടി വന്നിട്ട് ഈ സാധനം കണ്ടെയ്നറിൽ അവരുടെ കണ്ടെയ്നറിലേക്ക് കയറ്റി വിടുന്ന ഒരു സംവിധാനമാണ് പോകുന്നത്. ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ അജൈവ മാലിന്യങ്ങൾ അവര് അത് ഖരമാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നമ്മൾ ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ നിലവിൽ നമുക്ക് എടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമ്മുടെ ടൗൺ ഏരിയയിൽ വളരെ കുറച്ച് ഏരിയയിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കണം. അതിനുള്ള സംവിധാനം നമുക്കുള്ളൂ. അല്ലാതെ എല്ലാവരും ഉറവിടത്തിൽ തന്നെ അവനവന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് ഏജൻസിനെ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ്.
1: കൊച്ചി നഗരസഭാ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ സീനിയർ ടീച്ചർ.
4: നമ്മുടെ മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ അത് വളരെ ശക്തമായിട്ടാണ് കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നൈറ്റ് സ്ക്വാഡുകൾ ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഫൈൻ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വാർഡുകളിലും നമ്മുടെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ളവർക്ക് ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾക്കറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ നല്ല ശുചിത്വത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കൊച്ചിൻ കോർപ്പറേഷനും നമ്മളെല്ലാവരും സംസ്ഥാനമായാലും കൈകോർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ശുചിത്വമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ ഫുഡ് വേസ്റ്റ് ആയാലും അതുപോലെ പ്ലാസ്റ്റിക് ആയാലും നമ്മുടെ തെർമോകോളുകൾ ഉൾപ്പെടെ നമ്മുടെ തുണികൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ ഡ്രൈവ് നടത്തിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത് ശേഖരിച്ചു

0: ഉണ്ട്. നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ അത് വരാത്ത രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ജലമാലിന്യ സംസ്കരണത്തിൽ ഇപ്പൊ നമുക്ക് പുതിയ റൂള് വന്നിട്ടുണ്ട്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2026. അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. അതുപോലെ തന്നെയാണ് സ്വച്ഛത ഈ സേവയുടെ ഭാഗമായിട്ട് നമ്മള് ഗവൺമെന്റുമായി കൈയോർത്തുകൊണ്ട് കൈയോട് കൈ എന്നൊരു പ്രോഗ്രാമുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നമ്മുടെ 2 ഒക്ടോബർ ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ശുചീകരണ വാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ തല കോളേജ് വിദ്യാർത്ഥികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ശുചീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്.
2: മാലിന്യം നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ നിന്ന് പുറത്തേക്ക് മാറ്റിയാൽ മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല. അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്കോ നമ്മുടെ പരിസ്ഥിതിയിലേക്കോ മാറ്റിവയ്ക്കപ്പെടുകയാണ്. വൃത്തിയുള്ള നഗരവും ആരോഗ്യകരമായ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾക്കൊപ്പം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വവുമുണ്ട്. പരാതികൾ കേൾക്കപ്പെടുകയും പരിഹാരങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കപ്പെടുകയും മാലിന്യ സംസ്കരണം ശാസ്ത്രീയവും സുസ്ഥിരമാവുകയും ചെയ്യുമ്പോഴാണ് ഒരു നഗരം യഥാർത്ഥത്തിൽ വൃത്തിയുള്ള നഗരമാകുന്നത്. മാലിന്യമുക്തമായ നാടിനായി മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ. ചവറ്റുകുട്ടയോ നമ്മുടെ പൊതുയിടങ്ങൾ.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ. സമകാലികം. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 50 സെക്കൻഡും. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
4: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
5: പിന്നീട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞാണ് രാമർ പുറത്തിറങ്ങുന്നത്. അതിനിടയിൽ പുറംലോകം പൂർണ്ണമായും മാറിപ്പോയിരുന്നു. തക്ഷൻകുന്നങ്ങാടിയിലൂടെ ഏകനായി നടന്നുകൊണ്ടിരിക്കെ രാമർ അത്ഭുതപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്? അങ്ങാടിയുടെ മധ്യത്തിൽ അപ്പോഴും പൂത്തു നിൽക്കുന്ന ചെമ്പകമരമൊഴിച്ച് പഴയ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാഴ്ചകൾ മാറി, ആളുകൾ മാറി, ശബ്ദങ്ങൾ മാറി, അങ്ങാടിയുടെ നിറം പോലും മാറി. ധാരാളം പേർ ഒത്തുകൂടുകയും കച്ചവടം നടക്കുകയും ചെയ്തിരുന്ന ഒരങ്ങാടി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളം പോലും ഒരിടത്തും അവശേഷിച്ചിരുന്നില്ല. 2 മണിക്കൂർ ഇടവിട്ട് മുഴങ്ങിക്കൊണ്ടിരുന്ന സൈറൺ തക്ഷൻകുന്നിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. അതിന്റെ മുഴക്കത്തിനനുസരിച്ചാണ് നാട്ടുകാർ ജീവിതം ക്രമപ്പെടുത്തിയിരുന്നത്. സമയത്തെക്കുറിച്ച് ബോധമില്ലാത്തവരെ നേരം കഴിഞ്ഞുപോകുന്നു എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. തക്ഷൻകുന്നുകാരുടെ വർത്തമാനങ്ങളിലും സൈറൺ നിരന്തരം കടന്നുവരുമായിരുന്നു. എന്നാൽ അയ്യാപ്പട്ടരുടെ കമലാലയ ബാങ്ക് അടച്ചുപൂട്ടിയതോടെ സൈറണിന്റെ മുഴക്കവും ഇല്ലാതായി. മനസ്സിനെ ജാഗ്രതപ്പെടുത്താത്തതിന്റെ അഭാവത്തിൽ തക്ഷൻകുന്നുകാർ അലസന്മാരായി മാറുകയും ചെയ്തു. ബാങ്കും റൂറൽ ഡിസ്പെൻസറിയും പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും പൊളിച്ചുമാറ്റി. മുകൾ നിലയിൽ വരാന്തയും മുകളിലേക്ക് പോകാൻ ഇരുഭാഗത്തും വിശാലമായ കോണിപ്പടികളുമുള്ള വലിയൊരു കെട്ടിടമായിരുന്നു അത്. അത് ഇല്ലാതായതോടെ അങ്ങാടിയുടെ പ്രൗഢിയും നഷ്ടപ്പെട്ടു. ഉയരം കുറഞ്ഞ് നിലം പറ്റിയുള്ള കുറേ കെട്ടിടങ്ങൾ, അവയിലൊന്നും തന്നെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പലതും പൂട്ടിയിട്ട നിലയിലായിരുന്നു. ബാങ്കിന്റെ മുന്നിൽ മുമ്പ് എന്നും തിരക്കായിരുന്നു. വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ ഒത്തുകൂടിയിരുന്നു. പുല്ലുവിൽപ്പനക്കാരികളും മീൻ കച്ചവടക്കാരും ഇടം പിടിച്ചിരുന്നത് അവിടെയാണ്. ഈശാ ബാങ്ക് മുഴങ്ങുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള തിരക്ക് അവിടെ കാണും. എന്നാൽ ഇപ്പോൾ അവിടം ഒഴിഞ്ഞ ഒരു വെളിമ്പ്രദേശമായി മാറിയിരിക്കുന്നു. തിരക്കും ബഹളവുമില്ലാത്ത ശൂന്യത കട്ടപിടിച്ചു കിടക്കുന്ന ഇടത്തേക്ക് നോക്കി രാമർ അന്തം വിട്ടു. എപ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനെ മാറിപ്പോയത്? തക്ഷൻകുന്നിൽ നിന്നും കോടതി മറ്റൊരിടത്തേക്ക് മാറ്റിയതോടെയാണ് അങ്ങാടിയുടെ ദുർദശ ആരംഭിച്ചത്. വക്കീലന്മാരും ഗുമസ്തന്മാരും കുടിയിറങ്ങിയതോടെ തക്ഷൻകുന്നിലെ തിരക്കും കുറഞ്ഞു. യാത്രക്കാരെ കാത്തുനിൽക്കുന്ന കുതിരവണ്ടികൾ കാണാതായി. കിഴക്ക് രജിസ്ട്രാഫീസിന്റെ സമീപത്ത് മാത്രമാണ് ഇപ്പോൾ അല്പം തിരക്കുള്ളത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ രാമർ ഓർക്കുകയായിരുന്നു, ഇത് വല്ലാത്തൊരു മാറ്റം തന്നെ. ഇവിടെയെല്ലാം എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രമാത്രം കുറഞ്ഞുപോയത്? മുമ്പ് പല പറമ്പുകളിലും വീടുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ പറമ്പുകളിലും ധാരാളം വീടുകളുണ്ട്. വീടുകൾ കുറവായിരുന്നപ്പോൾ അങ്ങാടിയിൽ ഒരുപാട് പേർ എത്തുമായിരുന്നു. ഇന്ന് വീടുകൾ പെരുകിയിട്ടും

0: ആളുകൾ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ട്? ആളുകൾ പുറത്തു വരാതായോ? ഒറ്റക്കണ്ണിലൂടെ രാമർ തക്ഷൻകുന്നിനെ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ടോ കെട്ടിമേയാത്തതുകൊണ്ടോ പല കെട്ടിടങ്ങളും വീഴാറായിരുന്നു. തക്ഷൻകുന്നിൽ എന്നും തെരുവ് അഭ്യാസികളുടെ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ കാലത്തും പലതരത്തിലുള്ള തെരുവ് കച്ചവടക്കാരും പ്രത്യക്ഷപ്പെടും. എന്നാൽ ഇപ്പോൾ തെരുവ് അഭ്യാസികളോ കച്ചവടക്കാരോ അങ്ങാടിയിലെത്താറില്ല. ശൂന്യമായ അങ്ങാടി അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാമർ അങ്ങനെ അങ്ങാടിയിലൂടെ ഏകനായി നടന്നു പോകുന്നത് നാട്ടുകാർ അവിശ്വാസത്തോടെയാണ് നോക്കി നിന്നത്. വളരെ വർഷങ്ങളായി അദ്ദേഹത്തെ പുറത്തെങ്ങും കാണാറില്ല. ഇറങ്ങേണ്ട ആവശ്യവുമില്ല. ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കാവുകയുമില്ല. മക്കൾ അദ്ദേഹത്തെ തനിച്ചു വിടാറുമില്ല. രാമർ പുറത്തിറങ്ങാറില്ലെങ്കിലും കാര്യങ്ങളെല്ലാം അറിയുന്നുവെന്നും നാട്ടുകാർക്കറിയാം. കയ്യെത്തും ദൂരത്ത് ടെലഫോണും റേഡിയോയും വിവരങ്ങളെല്ലാം രാമറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ വൈകുന്നേരം അദ്ദേഹം തനിച്ച് പുറത്തിറങ്ങിയത്? അദ്ദേഹത്തോട് ചിലർ അന്വേഷിച്ചു. രാമറച്ച, എങ്ങോട്ട് പോകുന്നു? മുതലാളി എന്താണ് തനിച്ച്? ഒന്നിനും രാമർ മറുപടി പറഞ്ഞില്ല. കേട്ട ഭാവത്തിൽ തലകുലുക്കുക മാത്രം ചെയ്തു. തക്ഷൻകുന്നിലെ ഏറ്റവും പ്രായമായ ഒരാൾ ദൃഢമായ കാൽവെപ്പുകളോടെ കൈകൾ വീശി നടന്നു പോകുന്നത് നാട്ടുകാർ വിസ്മയത്തോടെ നോക്കി നിന്നു. രാമറിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അറിയാവുന്നവർ അവിടെ വിരളമായിരുന്നു. തക്ഷൻകുന്നിന്റെ പഴയ ചരിത്രം പോലും പലർക്കും അറിയില്ലായിരുന്നു. സ്വാതന്ത്ര്യസമരങ്ങളോ അതിൽ പങ്കെടുത്ത ആളുകളോ ഒന്നും പുതിയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാമറിനെക്കുറിച്ച് മറ്റു ചിലത് അവർക്കറിയാമായിരുന്നു. കോഴിക്കോട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന രാമർ ബിൽഡേഴ്സിന്റെയും 100 ബസ്സുകളും ലോറികളും ഓടിക്കുന്ന രാമർ ട്രാൻസ്പോർട്ടിന്റെയും ഉടമകളുടെ അച്ഛനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ രാമർ ഏകനായി നടന്നു പോകുന്നത് അത്യധികം വിനയത്തോടെ അവർ നോക്കി നിന്നു. നാട്ടിലുണ്ടായിട്ട് പോലും രാമറെ കാണാൻ കഴിയാതിരുന്ന ചിലരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് രാമർ ഒരു അത്ഭുത കാഴ്ചയായി. കറുത്ത കണ്ണട വെച്ചുകൊണ്ട് ഒട്ടും ചാഞ്ചാട്ടമില്ലാതെ നടന്നു പോകുന്ന അദ്ദേഹത്തെ അവർ കണ്ണുകൾ കൊണ്ട് പിന്തുടർന്നുകൊണ്ടിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.

0: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
0: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: ഹലോ ചേട്ടാ.
3: ആ ഹലോ.
2: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
3: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
2: വേവ്സ് ആപ്പോ? അതെന്താ?
3: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
2: അപ്പോ റേഡിയോ വേണ്ടേ?
3: ഏയ്, ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിലെ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റാൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: പേരമ്മൽ, നോർത്ത് ഓറ എന്ന് വിളിക്കുന്നു.
2: ആ പറയൂ അമൽ, ആർക്ക് വേണ്ടിയാ?
3: ഞാൻ ഇപ്പോ പ്ലസ് ടു പഠിക്കുന്നു.
2: കമ്പ്യൂട്ടർ മാത്സ് അല്ലേ?
3: ആ കമ്പ്യൂട്ടർ.
2: ആ എത്ര പെർസെന്റ് മാർക്ക് ഉണ്ട് പ്ലസ് വണ്ണിലൊക്കെ മാത്സിന്?
3: 5% ആയി.
2: 10-ാം ക്ലാസ്സിൽ മാത്സ് നല്ല മാർക്ക് ഉണ്ടോ?
3: ഉണ്ട്.
2: സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് ആണോ?
3: സ്റ്റേറ്റ്.
2: ചോദ്യം എന്താണ് മോന്റെ?
3: എനിക്ക് ആസ്ട്രോഫിസിക്സിൽ താല്പര്യമുണ്ട്.
2: ആ
3: എന്താ ചെയ്യേണ്ടത്?
2: ആസ്ട്രോഫിസിക്സ് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഇവിടുന്ന് ആസ്ട്രോഫിസിക്സ് എം എസ് സി ആസ്ട്രോഫിസിക്സ്

0: ഇൻറ്റഗ്രേറ്റഡ് പഠിക്കാം. കുറച്ച് വളരെ കുറവാണ് ആ കോളേജുകൾ ഇന്ത്യയിൽ, കുറച്ച് കോളേജേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ എന്താ വെച്ചാൽ ബി ടെക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, എന്നിട്ട് നമുക്ക് എം ടെക് ആസ്ട്രോഫിസിക്സ് പഠിക്കുക. അതാണ് നല്ല മെത്തേഡ്. ആസ്ട്രോഫിസിക്സ് നമ്മൾ നേരിട്ട് പഠിച്ചാൽ ഇന്ത്യയിൽ ജോലി കിട്ടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആസ്ട്രോഫിസിക്സിലൊന്നും കാര്യമായിട്ട് റിസർച്ച് ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്ത്. പുറം രാജ്യങ്ങളിലൊക്കെയാണ്, ഇതൊക്കെ സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യമാണ്, അവിടെയൊക്കെയാണ് ഇതിന് ഡിമാൻഡ്. ജർമ്മനി, സ്വീഡൻ, ഫ്രാൻസ്, ഇറ്റലിയിലൊക്കെയാണ് ഇതിന് ഡിമാൻഡ് കൂടുതൽ. അതേസമയം തന്നെ എയറോനോട്ടിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടും. അപ്പോൾ എയറോനോട്ടിക്കൽ പഠിക്കുക, 4 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഒരു മനംമാറ്റം വരികയാണ്. ഇത് മതി എന്ന് വെച്ചാൽ നമുക്ക് അവർ ജോലി എടുക്കാമല്ലോ. 5 കൊല്ലം എം എസ് സി ആസ്ട്രോഫിസിക്സ് ജോലി കിട്ടാത്തതിനെക്കാട്ടും 4 കൊല്ലം എയറോനോട്ടിക്കൽ പഠിച്ചിട്ട് പിന്നെ നമുക്ക് എം എസ് സി അല്ലെങ്കിൽ എം ടെക് ആസ്ട്രോഫിസിക്സ് പഠിക്കാം. അതാണ് നല്ല മെത്തേഡ് കേട്ടോ. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ജി മെയിൻസും ജി അഡ്വാൻസ്ഡ് ഒക്കെ എഴുതണം. ജി മെയിൻസ് പാസ്സാവണം, ജി അഡ്വാൻസ്ഡും പാസ്സാവണം. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, ഒരു ദിവസം 8 മണിക്കൂറൊക്കെ പഠിക്കുക. ആഗ്രഹമൊക്കെ വലിയ കാര്യമാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അനുഗ്രഹമുള്ള ഫീൽഡാണ്, പഠിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രതിരോധ വ്യവസായ ലോജിസ്റ്റിക്സ് സഹകരണം സംബന്ധിച്ച ഇന്ത്യ ദക്ഷിണ കൊറിയ സംയുക്ത സമിതിയുടെ 10th യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രതിരോധ ഉത്പാദന സെക്രട്ടറി ദിനേശ് മഹൂർ, റിപ്പബ്ലിക് ഓഫ് കൊറിയ ഡിഫൻസ് അക്വിസിഷൻ പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ അഡീഷണൽ ആൻഡ് വൈസ് മിനിസ്റ്റർ കിം ഇൽ ഡോങ് എന്നിവരുടെ സംയുക്ത അധ്യക്ഷതയിലായിരുന്നു യോഗം. ഐക്യരാഷ്ട്രസഭയുമായി ഇന്ത്യയുടെ സഹകരണത്തെയും പങ്കാളിത്തത്തെയും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിനന്ദിച്ചു. യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം പ്രശംസ അറിയിച്ചത്. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ എ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. ലഷ്കർ എ തൊയ്ബയുടെ പ്രമുഖ കമാൻഡർ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സേന സ്ഥിരീകരിച്ചു. സംസ്ഥാന ഐ ടി മിഷന്റെ 5 ഡിജിറ്റൽ സംരംഭങ്ങൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളം 2.0, സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ്, വാട്സ്ആപ്പ് സേവനങ്ങൾ, AI ചാറ്റ്ബോട്ട്, കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം എന്നിവയാണ് പദ്ധതികൾ. കേരളത്തിന്റെ കലയും സംസ്കാരവും ചരിത്രവുമെല്ലാം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ എല്ലാ സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ച് ഫെസ്റ്റിവൽ ഓഫ് കേരളം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. CPIM വിപുലീകൃത തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്നും നാളെയും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 134 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. നേപ്പാളിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 35 ആയി. 15 പേർക്ക് പരിക്കേറ്റു. ജപ്പാൻ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ഇന്ത്യ. 6 സ്വർണം, 21 വെള്ളി അടക്കം 53 മെഡലുകളുമായി ഇന്ത്യ 10th സ്ഥാനത്തെത്തി.
2: ആകാശവാണി FM വാർത്തകൾ.
3: ശാസ്ത്രദീപ്തി.
4: വിറ്റാമിൻ കെ, അതായത് ക്ലോട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? കുറച്ച് രക്തം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും അല്ലേ? എന്നാൽ അല്പസമയം കഴിയുമ്പോഴോ രക്തം കട്ട പിടിക്കുകയും രക്തസ്രാവം നിലയ്ക്കുകയും ചെയ്യും. ഇത്തരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഇതിനുത്തരമാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നതിലേറെ രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന വിറ്റാമിനായാണ് അറിയപ്പെടുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ 2, 7, 9, 10 എന്നിവ നിർമ്മിക്കുവാൻ വിറ്റാമിൻ കെ ആവശ്യമാണ്. രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രോത്രോംബിൻ രക്തത്തിൽ കുറയുന്നത് മൂലമാണ് രക്തം കട്ട പിടിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്നത്. രക്തം കട്ടം പിടിക്കുന്നതിനൊപ്പം തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കും വിറ്റാമിൻ കെ ആവശ്യമാണ്. വിറ്റാമിൻ കെ ഒരു കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിനാണ്. ഇവ 3 തരത്തിൽ കാണപ്പെടുന്നു. വിറ്റാമിൻ K1, വിറ്റാമിൻ K2, വിറ്റാമിൻ K3. ആദ്യത്തേത് ഇല പച്ചക്കറികളിൽ നിന്നാണ് ലഭിക്കുന്നത്. വിറ്റാമിൻ K2 ആവട്ടെ ഇറച്ചി, ചീസ്, മുട്ട എന്നിവയിൽ നിന്നും, കൂടാതെ നമ്മുടെ വയറിൻ്റെയും കുടലുകളുടെയും ആന്തരിക ഭിത്തികളിൽ അടങ്ങിയിരിക്കുന്ന ചില ബാക്ടീരിയകൾ ഇവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ചെറുകുടലുകളിൽ ആഗിരണം ചെയ്യപ്പെടുകയും കരളിലും കൊഴുപ്പ് കോശങ്ങളിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ

0: നിരന്തരം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരിൽ വിറ്റാമിൻ കെയുടെ കുറവ് കാണപ്പെടാറുണ്ട്. ജനിക്കുന്ന കുട്ടികളുടെ വയറ്റിൽ ബാക്ടീരിയകൾ അടങ്ങിയിട്ടില്ലാത്തതിനാലാണ് ഇവരിൽ വൈറ്റമിൻ കെയുടെ കുറവ് കാണുന്നത്. ഇവയ്ക്കൊപ്പം അവക്കാഡോ, ഗ്രീൻ പീസ്, കിവി, പഴം എന്നിവയിലൊക്കെ വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ കെയുടെ കുറവ് പ്രകടമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നില്ല. എന്നാൽ മുറിവുണ്ടാകുമ്പോൾ അവ കട്ട പിടിക്കാൻ സമയമെടുക്കുന്നത് ഇവയുടെ കുറവ് കൊണ്ടാണ്. കൂടാതെ എല്ലുകളുടെ ആരോഗ്യവും വിറ്റാമിൻ കെ ചെറിയൊരളവിൽ നിയന്ത്രിക്കുന്നു. കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയുടെ കുറവ് മൂലം ഇത്തരത്തിൽ എല്ലുകൾ ദുർബലമാകുന്ന അവസ്ഥയ്ക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുന്നത്. മുതിർന്നവരെക്കാൾ ജനിച്ചു കുറച്ച് ആഴ്ചകളിൽ കുട്ടികളിൽ വിറ്റാമിൻ കെയുടെ കുറവ് കാണപ്പെടാറുണ്ട്. പൊക്കിൾക്കൊടിയിലൂടെയും മുലപ്പാലിലൂടെയും ആവശ്യത്തിന് വിറ്റാമിൻ കെ ലഭിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നും വിറ്റാമിൻ കെ രക്തത്തിലൂടെ വളരെ ചെറിയ അളവിലാണ് ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ശരീരത്തിലേക്ക് അവയെ എടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ കൂടുതൽ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്നതിനാലും നമ്മുടെ ശരീരത്തിൽ തന്നെ ബാക്ടീരിയ അവ ഉൽപ്പാദിപ്പിക്കുന്നതിനാലും വിറ്റാമിൻ കെയുടെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: ആകാശവാണി കൊച്ചി FM 102.3 ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി നോക്കാം. ചേർത്തലയിൽ നിന്ന് സുരേന്ദ്രന്റേതാണ് ആദ്യ പരാതി.
1: ഞാൻ 75 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ വ്യക്തിയാണ്. 2026 ഓഗസ്റ്റ് 17 ചേർത്തലയിൽ നിന്നും ചെല്ലാനത്തേക്ക് പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലെ കണ്ടക്ടർ തൈക്കാട്ടുശേരി എന്ന സ്ഥലത്ത് വെച്ച് എന്നെ ഇറക്കിവിടുകയും അപമാനിക്കുകയും ചെയ്തു. ഭിന്നശേഷിക്കാരനായതിനാൽ എനിക്ക് പാസ് ഉണ്ടായിരുന്നു, എന്നാൽ മുഴുവൻ ടിക്കറ്റും എടുക്കണമെന്നാണ് കണ്ടക്ടർ ആവശ്യപ്പെട്ടത്. തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് 75 വയസ്സുള്ള എന്നെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത്. വളരെയധികം മാനസിക പ്രയാസം ഈ സംഭവത്തെ തുടർന്ന് എനിക്കുണ്ടായി. തുടർന്ന് 2026 ഓഗസ്റ്റ് 17 തന്നെ ചേർത്തല RTO ഓഫീസിൽ ഞാൻ ഇതേക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാളിതുവരെയായിട്ടും RTO ഓഫീസിൽ നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇനി ഈ കാര്യത്തിന് എന്താണ് ചെയ്യുവാൻ സാധിക്കുക?
0: താങ്കൾ നൽകിയ പരാതിയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അറിയാൻ നിയമവേദി ചേർത്തല ജോയിന്റ് RTO ഗിരീഷുമായി സംസാരിച്ചു. അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്.
2: ഇപ്പൊ നമുക്ക് 17/8/2026 ആണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് തന്നെ അദ്ദേഹം ഇവിടെ പരാതിപ്പെടുകയുണ്ടായി. പിന്നീട് പരാതി ജെനുവിനാണോ അല്ലേ എന്ന് വിശദമായ അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളതായിട്ട് മനസ്സിലായി. കണ്ടക്ടർക്കെതിരെ നടപടിയെടുക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ ചെല്ലാൻ ഇട്ടിട്ടുണ്ട്. ഇനി കണ്ടക്ടറുടെ ലൈസൻസിൽ നടപടി ഉണ്ടാവും. അതിന്റെ ഷോക്ക് ഓഫ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഷോക്ക് ഓഫ് പീരീഡ് ആണ്. ഇപ്പൊ തുടർ നടപടികൾ തീർച്ചയായും ഉണ്ടാവും.
0: ഇനി അടുത്ത പരാതി പാലക്കാട് കുഴൽമന്ദത്തിൽ നിന്നും സേതുമാധവൻ എയുടേതാണ് അടുത്ത പരാതി. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ ക്യാൻസർ രോഗിയായ ഒരു വ്യക്തിയാണ്. 2016 ഫെബ്രുവരി 1 ഒരു ഓപ്പറേഷനും തുടർന്ന് റേഡിയേഷനും നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ഒരു ആശുപത്രിയിൽ തുടർ ചികിത്സയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ക്യാൻസർ രോഗികൾക്ക് നൽകി വരുന്ന 1000 രൂപ പെൻഷന് ഞാനും അപേക്ഷിക്കുകയും നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ 2025 നവംബർ 1 ശേഷം ധനസഹായം എനിക്ക് ലഭിച്ചിട്ടില്ല. എല്ലാ വർഷവും മുടങ്ങാതെ ഇത് പുതുക്കാറുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വ്യക്തമായ മറുപടി അധികൃതരിൽ നിന്നും ലഭിക്കുന്നുമില്ല. ആയതിനാൽ എനിക്ക് മുടങ്ങിപ്പോയ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
0: ക്യാൻസർ രോഗികൾക്ക് താലൂക്ക് ഓഫീസ് വഴി സർക്കാർ നൽകുന്ന 1000 രൂപ പെൻഷൻ 2025 നവംബർ 1 ശേഷം ലഭിച്ചിട്ടില്ല എന്ന പരാതി നിയമവേദി ആലത്തൂർ താലൂക്ക് ഓഫീസിലെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ അന്വേഷിച്ചു. താങ്കൾ കത്തിൽ ഉന്നയിച്ച കാര്യം ശരിയാണ്. സാങ്കേതിക തകരാറ് മൂലമാണ് പെൻഷൻ ലഭിക്കാത്തതെന്നും ഇത് പരിഹരിക്കാൻ താലൂക്ക് ഓഫീസ് തിരുവനന്തപുരം IT സെല്ലിനോട് ആവശ്യപ്പെട്ടു. അതിൽ നടപടി വൈകുകയാണ് ഉണ്ടായത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇക്കാര്യം പരിഹരിക്കപ്പെട്ടു എന്നാണ് നിയമവേദിയോട് താലൂക്ക് ഓഫീസിലെ ബന്ധപ്പെട്ട വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. താങ്കൾക്ക് തുടർന്നും പെൻഷൻ

0: ലഭിക്കും. പെൻഷൻ ഫണ്ട് വിതരണം ചെയ്യുന്ന മുറയ്ക്ക് കുടിശ്ശിക പെൻഷനും താങ്കൾക്ക് ലഭിക്കും എന്നാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് നിയമവേദിയെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി നിയമവേദി കരുതുന്നു. ഇനി അടുത്ത പരാതി. ചേന്നം പള്ളിപ്പുറം 16 വാർഡിൽ നിന്ന് ഒരു കൂട്ടം പേരാണ് പരാതിക്കാർ. അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പരാതി എന്താണെന്ന് നമുക്ക് നോക്കാം.
1: ഞങ്ങൾ ചേന്നം പള്ളിപ്പുറം 16 വാർഡിൽ താമസിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള റോഡിൽ നാളിതുവരെ ആയിട്ടും ഒരു വഴിവിളക്കില്ല. രണ്ട് പാടത്തിന്റെ നടുക്കായിട്ടാണ് റോഡ്. വലിയ കുളത്തിന്റെ നേരെയുള്ള റോഡാണിത്. കായലിന്റെ അടുത്തുവരെ ഇരുട്ടാണ്. ഇക്കാര്യം 16 വാർഡ് മെമ്പറോട് ഞങ്ങൾ പലതവണ പറഞ്ഞിരുന്നു. ഒരു വശത്തെ ചെളി ചവിട്ടി വേണം ഞങ്ങൾക്ക് അതിലൂടെ നടക്കുന്നതിന്. ആയതിനാൽ അവിടെ വഴിവിളക്കും റോഡും എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു തരുന്നതിന് വേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്?
0: ഈ പരാതിയെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം നിയമവേദി ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി യമുന എസ് നായരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ ഈ സ്ഥലം പരിശോധിച്ചതിന് ശേഷം നിയമവേദിക്ക് നൽകിയ മറുപടി ഇപ്രകാരമാണ്.
2: റോഡ് ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തില് 16 വാർഡിലാണ്. റോഡിനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. റോഡ് ടാറിംഗ് നടത്തിയ നിലയിലുള്ള റോഡാണ്. ചിലയിടങ്ങളിൽ മാത്രം കേടുപാടുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നിലവിൽ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡ് തന്നെയാണ്. പിന്നെ കൂടാതെ തെരുവിളക്ക് സ്ഥാപിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. നിലവിൽ ഈ റോഡിൽ ഏകദേശം 10 പോസ്റ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതില് ലൈൻ വലിച്ചിട്ടുണ്ട്, പക്ഷെ കണക്ഷൻ ആയിട്ടില്ല. ഈ പോസ്റ്റുകൾ എല്ലാം തന്നെ ഇപ്പൊ നമ്മൾ ഉടനടി കണക്ഷൻ ലഭിക്കാനായിട്ട് KCB നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 23-24 വർഷത്തെ പദ്ധതിയുടെ സ്പില്ലോവർ ആയിട്ടാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഏകദേശം പൈസ പൂർണ്ണമായിട്ടും KCB കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ അതിന്റെ കണക്ഷൻ ആകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും.
0: ഇനി അടുത്ത പരാതി. കീച്ചേരിയിൽ നിന്നും ഗിരിജനാണ് പരാതിക്കാരൻ. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ 2017 മുതൽ തൃപ്പൂണിത്തുറയിലുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസി വഴി സെക്യൂരിറ്റിയായി ജോലി ചെയ്തു വരികയായിരുന്നു. രാവും പകലും ഇല്ലാതെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിൽ പോലും സെക്യൂരിറ്റി ഏജൻസി ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ ഞാൻ ജോലിയും ചെയ്തിട്ടുണ്ട്. ഞാൻ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന ഒരു ഫ്ളാറ്റിലെ മോട്ടറിന് കേടുപാട് സംഭവിച്ചു എന്ന് പറഞ്ഞ് 3,500 എന്നിൽ നിന്നും ഈടാക്കിയിരുന്നു. എന്നാൽ സെക്യൂരിറ്റി ഏജൻസി ഇത് രേഖപ്പെടുത്താത്തതിനെ തുടർന്ന് വീണ്ടും എന്റെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കുകയുണ്ടായി. ESA PFും എന്ന ഇനത്തിലും എന്നിൽ നിന്നും 12 തുക പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 21,370 എന്റെ കയ്യിൽ നിന്നും ഏജൻസി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് ജോലിയില്ല. എന്റെ കയ്യിൽ നിന്നും പിടിച്ച തുക തിരികെ തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ എന്നെ അപമാനിക്കുകയാണ് ചെയ്യാറ്. തുടർന്ന് PF ഓഫീസിലും ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു തുകയും വന്നതായി അവർ പറയുന്നുമില്ല. ലേബർ ഓഫീസിലും ഇതേക്കുറിച്ച് ഞാൻ പരാതിപ്പെട്ടിരുന്നു, എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഈ തുക എനിക്ക് ലഭിക്കുന്നതിന് നിയമപരമായി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
0: ഈ പരാതിക്കാരൻ ഇനി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
3: ഈ പരാതി അയച്ചിരിക്കുന്ന വ്യക്തി ഒരു സെക്യൂരിറ്റി കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ജോലി ചെയ്ത കാലയളവിൽ PF, ESI തുടങ്ങിയ ഇനങ്ങളിലായി 21,372 ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ തുക ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ അടച്ചതായി കാണുന്നില്ലെന്നും തുക തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും നേരിട്ടുവെന്നും പരാതിയിൽ പറയുന്നു. ഇക്കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് ശമ്പള സ്ലിപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇത് സംബന്ധിച്ച രേഖകൾ, ജോലി ചെയ്ത കാലയളവിൻ്റെ വിശദാംശം എന്നിവ ശേഖരിക്കുകയാണ്. PFI ശമ്പളത്തിൽ നിന്ന് തൊഴിലാളിയുടെ വിഹിതം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തൊഴിലുടമ എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫീസിൽ നിക്ഷേപിക്കേണ്ടതാണ്. പിടിച്ചെടുത്ത തുക നിക്ഷേപിക്കാതെ വെച്ചിരിക്കുന്നതായി തെളിഞ്ഞാൽ അത് സാധാരണ ഒരു സ്വകാര്യ പണത്തക്കം മാത്രമായി കാണേണ്ടതില്ല. പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫീസർക്ക് പരാതി നൽകിയാൽ തൊഴിലുടമയിൽ നിന്ന് കുടിശ്ശികയും ബാധകമായ പലിശയും മറ്റ് നിയമപരമായ തുകയും ഈടാക്കുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെടാം. EPFOയുടെ, അതായത് എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓഫീസറുടെ ഔദ്യോഗിക സംവിധാനത്തിൽ ഇത്തരം പരാതികൾ ഓൺലൈനായി നൽകാനുള്ള സൗകര്യം നിലവിലുണ്ട്. EPFO ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി പരാതി നൽകുന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. പരാതിയിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നും PF കോൺട്രിബ്യൂഷനായി ഇത്ര രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അത് എൻ്റെ PF അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നും എംപ്ലോയറുടെ റെക്കോർഡ്സ് പരിശോധിച്ച് നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണം എന്നും.

0: വ്യക്തമായി പറയണം. ബന്ധപ്പെട്ട സാലറി സ്ലിപ്സ്, PF പാസ്ബുക്ക് എന്നിവ ലഭ്യമാണെങ്കിൽ അതിൻ്റെ പകർപ്പുകളും ഈ പരാതിയോടൊപ്പം നൽകണം. അതോടൊപ്പം തന്നെ ഈ തൊഴിലുടമയ്ക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ലീഗൽ നോട്ടീസ് നൽകുന്നതും ഉചിതമാണ്. ആ നോട്ടീസിൽ ഈ പരാതിക്കാരനിൽ നിന്ന് ഒരു മോട്ടോർ കത്തിയതിൻ്റെ പേരിൽ അധികമായി പിടിച്ചു എന്ന് പറയുന്ന രൂപയുടെ കാര്യവും ആവശ്യപ്പെടാവുന്നതാണ്. പിടിച്ചെടുത്ത PF, ESI കോൺട്രിബ്യൂഷൻ എന്നിവ അടച്ചതിൻ്റെ രേഖകൾ ഹാജരാക്കണം എന്ന ആവശ്യവും ഈ ലീഗൽ നോട്ടീസിൽ ഉന്നയിക്കാം. ഒരു പ്രധാന കാര്യം പറയട്ടെ, PF, ESI എന്നിങ്ങനെ രണ്ട് വ്യത്യസ്തമായ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻസാണ്. ഓരോ ഇനത്തിലും എത്ര തുക പിടിച്ചെടുത്തു, ഏത് അതോറിറ്റിയിൽ അത് നിക്ഷേപിക്കേണ്ടതായിരുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. PF സംബന്ധിച്ച പരാതി എംപ്ലോയ്മെൻറ്റ് ഫണ്ട് ഓഫീസിലും, ESI സംബന്ധിച്ച പരാതി എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലും നൽകേണ്ടതാണ്. അതിനാൽ ആദ്യം തന്നെ ഈ രേഖകളെല്ലാം ശേഖരിച്ച് ഔദ്യോഗികമായി പരാതി നൽകുകയും എംപ്ലോയറിന് ഒരു ലീഗൽ നോട്ടീസ് നൽകുകയും ചെയ്യുന്നതാണ് ശരിയായ മാർഗം. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലൂടെ തുടർ നടപടി സ്വീകരിക്കാം. തൊഴിലുടമ ശമ്പളത്തിൽ നിന്ന് PF, ESI എന്നീ വിഹിതങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് രേഖകളിലൂടെ തെളിയിക്കാൻ കഴിയുന്നെങ്കിൽ തുക എവിടെ പോയി എന്നതിന് തൊഴിലുടമ കൃത്യമായ കണക്കും നിക്ഷേപത്തിൻ്റെ തെളിവും നൽകേണ്ടതാണ്. അതിനാൽ ആവശ്യമായ രേഖകൾ സഹിതം റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുക്കുകയും അതിനുശേഷം നിയമപരമായ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുമാണ് ഉചിതമായ സമീപനം.
1: ഇനി അടുത്ത പരാതി. ഈ പരാതി അയച്ചിരിക്കുന്നത് മേലൂരിൽ നിന്നും സജി PB.
2: എന്റെ പേരിൽ SBI മേലൂർ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. 20 വർഷത്തിൽ മേലെയായി എനിക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്. എല്ലാ വർഷവും എന്റെ അക്കൗണ്ടിൽ നിന്ന് 500 രൂപ ഇൻഷുറൻസ് എന്ന ഇനത്തിൽ പിടിക്കാറുണ്ട്. 2020 ജൂലൈ 24 എനിക്കൊരു അപകടം സംഭവിക്കുകയും അതേ തുടർന്ന് നട്ടലിന് പറ്റുകയും ഇരുകാലുകളും തളർന്ന് ഞാൻ കിടപ്പിലാവുകയും ചെയ്തു. ഞാൻ ശാരീരികവും മാനസികവുമായി ആകെ തളർന്ന അവസ്ഥയിലാണ്. ഇൻഷുറൻസ് തുക ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി ഭാര്യ ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ മരണപ്പെട്ടാൽ മാത്രമേ ഇൻഷുറൻസ് തുക നൽകുകയുള്ളൂ എന്നാണ് ബാങ്ക് അധികൃതർ പറഞ്ഞത്. എന്റെ ചികിത്സയ്ക്കും മറ്റുമായി ധാരാളം തുക ചെലവായി. ഇപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലുമാണ്. ഈ ഇൻഷുറൻസിൽ നിന്നും എനിക്ക് തുക ലഭിക്കുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ?
1: പോളിസി സംബന്ധമായ ഈ പ്രശ്നം നിയമവേദി SBI മേലൂർ ബ്രാഞ്ചിൽ അന്വേഷിച്ചു. ബാങ്ക് മാനേജർ ഈ വിവരം പരിശോധിച്ച ശേഷം നിയമവേദിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ പോളിസിയിൽ ആക്സിഡന്റ് ഡെത്ത് ആണെങ്കിൽ മാത്രമാണ് മുഴുവൻ തുകയും ലഭിക്കുന്നത്. എന്നാൽ ആക്സിഡന്റ് മൂലം സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാൽ അതിന് ആനുപാതികമായി ഒരു തുക കിട്ടാൻ സാധ്യതയുണ്ട്. അത് ലഭിക്കുമോ എന്നറിയാൻ പോളിസി പേപ്പറും ഡോക്ടർ സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാ രേഖകളും സഹിതം ഒരു അപേക്ഷ ബ്രാഞ്ചിൽ സമർപ്പിക്കാനാണ് ബാങ്ക് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് ബാങ്കിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുക. രേഖകൾ പരിശോധിച്ച് അർഹതയുണ്ടെങ്കിൽ തുക ലഭിക്കുമെന്നാണ് നിയമവേദി മനസ്സിലാക്കുന്നത്. അടുത്ത പരാതി ചേർത്തലയിൽ നിന്നും ബാഹുലയൻ CP. പരാതി എന്താണെന്ന് നോക്കാം.
2: എന്റെ 15 സെന്റ് വസ്തുവിന്റെ അതിർത്തിയിൽ ഒരു പ്ലാവുണ്ട്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തൊട്ടടുത്ത വസ്തുവുള്ള എന്റെ അനുജൻ ആ പ്ലാവ് അവന്റേതാണ് എന്ന് പറഞ്ഞ് എന്നും പ്രശ്നമാണ്. ഒരിക്കൽ ആ പ്ലാവ് ഞാൻ മുറിച്ചു മാറ്റാൻ ചെന്നപ്പോൾ അവൻ തടയുകയും ചെയ്തു. അവനൊരു പോലീസുകാരനാണ്. അന്ന് ചില മാധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും എങ്ങും എത്തുകയും ചെയ്തില്ല. അതിർത്തിയിൽ ഒരു വേലിയുണ്ട്. അത് പ്ലാവിനെ ചേർന്നാണ് പോകുന്നത്. ഈ സ്വത്ത് ഭാഗിക്കുമ്പോൾ അച്ഛന് പറ്റിയ നോട്ടക്കുറവാണ് ഇതിനെല്ലാം കാരണം. സഹോദരങ്ങളല്ലേ എന്ന് അച്ഛൻ കരുതി കാണും. പക്ഷേ പിന്നീട് ഈ സഹോദരൻ എന്നോട് പിണങ്ങുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അച്ഛൻ മരണപ്പെട്ടു പോയിരുന്നു. തുടർന്ന് അവൻ മുൻസിഫ് കോടതിയിൽ കേസ് കൊടുക്കുകയും മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ പ്രശ്നം ഈ പ്ലാവ് എന്റെ വസ്തുവിലേക്ക് ചാഞ്ഞു വീഴാൻ പോകുകയാണ്. എന്റെ വീടിന്റെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും വീഴാം. ഇക്കാര്യം അവനോട് പറയുമ്പോൾ ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ മരത്തിൽ തൊടാൻ പാടില്ല എന്നുമാണ് അവൻ പറയുന്നത്. ഏത് നിമിഷവും എന്റെ വീട്ടിലേക്ക് മരം വീഴട്ടെ എന്ന നിലപാടാണ് അവന്റെയും. ഇക്കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? കോടതിയിൽ പോയാൽ ഇഞ്ചക്ഷൻ ഓർഡർ മാറ്റിക്കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ.
3: കേസിൽ സഹോദരൻ കോടതിയിൽ നിന്നും ഇഞ്ചക്ഷൻ വാങ്ങിയിട്ടുള്ളതിനാൽ കോടതി ഉത്തരവ് ലംഘിച്ച് മരം മുറിച്ചാൽ അത് നിങ്ങൾക്കെതിരെ നിയമ നടപടികൾക്ക് ഇടയാക്കും.

0: അതുകൊണ്ട് തന്നെ നിയമപരമായ വഴികളിലൂടെ തന്നെ വേണം മുന്നോട്ട് പോവാൻ. അപകടകരമായ അവസ്ഥയിലുള്ള മരം വീടിന് ഭീഷണിയാകുമ്പോൾ കേസ് നിലനിൽക്കുന്ന കോടതിയെ സമീപിച്ച് അടിയന്തര ഹർജി നൽകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടി എന്നത്. കോടതി അപകടാവസ്ഥ ബോധ്യപ്പെടുത്തി നിലവിലുള്ള ഇഞ്ചക്ഷൻ ഉത്തരവിൽ ഇളവ് അനുവദിക്കുന്നതിനോ അപകടകരമായ ചില്ലകൾ മുറിച്ചു മാറ്റാനോ മരം തന്നെ മുറിച്ചു മാറ്റാനോ ആവശ്യപ്പെട്ടുകൊണ്ട് വേണം ഹർജി നൽകുവാനായിട്ട്. അപകടാവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്താൻ അഡ്വക്കേറ്റ് കമ്മീഷനെ അയച്ച് റിപ്പോർട്ടിനായി ആവശ്യപ്പെടുകയും ചെയ്യാവുന്നതാണ്. അപകടാവസ്ഥ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആരുടേത് ആണ് മരം എന്ന തർക്കം അവിടെ നിലനിൽക്കെ തന്നെ അപകടം ഒഴിവാക്കാൻ മരം മുറിക്കുന്നതിനോ ചില്ലകൾ വെട്ടുകയോ ചെയ്യാം എന്ന് കോടതി ഉത്തരവാക്കും. സിവിൽ കോടതിയിൽ കേസ് നിലനിൽക്കെ തന്നെ RDOK എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൊതുജനത്തിന്റെയോ വ്യക്തികളുടെയോ ജീവനും സ്വത്തിനും അടിയന്തര ഭീഷണി ഉണ്ടാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഉത്തരവിടാൻ സാധിക്കും. അതുകൊണ്ട് RDOക്കും ഒരു പരാതി നൽകാവുന്നതാണ്. ഇനി മഴയോ ശക്തമായോ കാറ്റോ കാരണം മരം ഏത് നിമിഷവും വീഴാമെന്ന സാഹചര്യമാണെങ്കിൽ ജില്ലാ കളക്ടർക്കോ തഹസിൽദാർക്കോ ഒരു പരാതി നൽകാവുന്നതാണ്. ദുരന്ത നിവാരണ നിയമപ്രകാരം ജീവന് അപകടമുള്ള സാഹചര്യത്തിൽ അടിയന്തരമായി മരം വെട്ടാനായി അവർക്ക് ഉത്തരവിടാൻ സാധിക്കും. മരം വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിൻ്റെ വ്യക്തമായ ഫോട്ടോകളും മറ്റും പരാതികൾക്കൊപ്പം നൽകുവാനായി ശ്രദ്ധിക്കണം. നിയമം നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-24-386-387, 0484-96-397, 94-46-45-58-88. സമയം വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: നാളെ രാത്രി 9:30
2: വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം.
1: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ്
3: വഞ്ചിയിൽ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മച്ചിന്ത്.

ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെ കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന മാവിൻ ചോട്ടിലേക്ക്

0: 35-നും നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി. തൃക്കാക്കര PO 68-20-21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94-47-56-22-12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി, വിലവിവരം, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര. അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു. 1 മണിക്ക്
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446-45-58-88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, സഹയാത്രിക, കെ വി ലീല, ടി എസ് ധന്യ എന്നിവരുടെ കഥകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. നെൽകൃഷിയും വേനൽക്കാല പരിചരണവും എന്ന വിഷയത്തിൽ പി സി അജിത് കുമാർ സംസാരിക്കുന്നു. 7:25 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം ചവറ്റുകുട്ടയോ നമ്മുടെ പൊതു ഇടങ്ങൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 എഫ് എം ഹെൽത്ത് ലൈൻ. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെ എസുമായി അഭിമുഖം. 9:15 ചുറ്റുവട്ടം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30
1: ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്ര ഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.
0: ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതകഥ പറയുന്ന സർദാർ എന്ന ഹിന്ദി ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അവതരിപ്പിച്ച ചരിത്ര കഥാപാത്രത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 30. ആരാണ് അദ്ദേഹം? ഉത്തരം, വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോൻ. 1893 സെപ്റ്റംബർ 30 അദ്ദേഹം ജനിച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതകഥ പറയുന്ന സർദാർ എന്ന ഹിന്ദി ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി അവതരിപ്പിച്ച ചരിത്ര കഥാപാത്രത്തിന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 30. ആരാണ് അദ്ദേഹം? ഉത്തരം, വാപ്പാല

ഉണ്ണി മേനോൻ എന്ന വി പി മേനോൻ 1893 സെപ്റ്റംബർ 30 അദ്ദേഹം ജനിച്ചത്. സ്വന്തം ചരിത്രവും ഭൂമിശാസ്ത്രവും വിസ്മരിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നാശത്തിലേക്കാണ് പോകുന്നത്. വി പി മേനോൻ്റെ ഈ ചിന്താശകലം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 50 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരെ, നമസ്കാരമുണ്ട്. ഒരു വിശേഷം അറിഞ്ഞോ? മനുഷ്യരിൽ മാത്രമല്ല ഗായകരുള്ളത്, സസ്തനികൾ ഗായകരും കൂടിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഹബ്ബാക്ക് തിമിംഗലങ്ങൾ മനോഹരമായ ഗാനങ്ങൾ സൃഷ്ടിക്കും. മനുഷ്യൻ എഴുതുന്ന വരികളിലെ താളവട്ടങ്ങളോട് സാമ്യമുള്ളവയാണത്രേ ഇവയുടെ പാട്ടുകൾ. ഇന്റർസ്പീഷീസ് കമ്മ്യൂണിക്കേഷന്റെ സ്ഥാപകൻ ജിം നോൾമാൻ ഓർക്കാസ് ഗ്രേറ്റസ്റ്റ് ഹിറ്റ്സ് എന്ന പേരിൽ ഒരു സി ഡി ഇറക്കിയിട്ടുണ്ട്. വാൻകൂവർ ദ്വീപിലെ ഓർക്ക തിമിംഗലങ്ങളുടെ പാട്ട് ഇതിൽ ശബ്ദലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിന്നായ്ക്കളോടൊത്ത് നടത്തിയ പരീക്ഷണത്തിൽ ശ്രുതിഭംഗം വരുന്ന ഉടൻ അവ പാട്ട് നിർത്തിയതായാണ് അനുഭവം എന്നതാണ്. ഇതുകൂടെ കേട്ടപ്പോ ബാലേഷൻ ഒന്ന് തീരുമാനിച്ചു ഇനി പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയില്ല എന്ന്. ഓക്കെ, ഏതായാലും പ്രകൃതിയെ അടുത്തറിയാൻ ശ്രമിച്ചാൽ മനുഷ്യരുടെ സംഗീതത്തിന് സമാനമായ രാഗങ്ങളും താളങ്ങളും കേൾക്കാൻ കഴിയുമെന്നത് സത്യം. സോ അടുത്തറിയാം പ്രകൃതിയെ. സുഹൃത്തുക്കളെ, ഹലോ വി പി എസ് ലേക് ഷോറിനെ, സ്പോൺസേഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ്.
1: വി പി എസ് ലേക് ഷോർ ഹൃദയസ്പർശം സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 50 പേരെ കണ്ടെത്തി സൗജന്യ ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നു. ഹൃദയാരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ വി പി എസ് ലേക് ഷോർ ഹൃദയസ്പർശം. ആൻജിയോഗ്രാം സേവനം ആവശ്യമുള്ളവർ ഈ മാസം 30 മുൻപ് നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9916460000.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore Hospital, Ernakulam.
2: ഹലോ,
0: നീതു ആണോ?
2: അതെ
0: നീതു, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: അയ്യോ
0: അയ്യോ, ഞെട്ടിപ്പോയോ? ഞാൻ അത്ര ഭീകരത്തിയാണോ?
2: അതല്ല, ഞാൻ സ്കൂളിലാണ്, ക്ലാസ് ടൈം ആണ്. പേര് ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് കോളോലപ്പെടുത്തു.
0: ഇമാമി എന്ന് പറഞ്ഞ ആരാ? ഇമാമി
2: എന്റെ മോളാണ്.
0: ആ ഇമാമിയെ പറഞ്ഞത് അമ്മേനെ വിളിക്കണമെന്ന്.
2: ആ എന്നോട് പറഞ്ഞിരുന്നു ബർത്ത്ഡേക്ക്
0: സർപ്രൈസ് ആയിട്ട്. പക്ഷെ കൊറേ കഴിഞ്ഞു പോയി. എന്തായാലും ബിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
2: താങ്ക് യു മാം, താങ്ക് യു. ഞാൻ ഡെയിലി കേൾക്കുന്ന പ്രോഗ്രാമാണിത്.
0: ആണോ?
2: ഞാൻ ഇത് പകുതി ആകുമ്പോഴേക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്.
0: ഏത് സബ്ജക്റ്റ് എടുക്കുന്നേ?
2: ഞാൻ മലയാളമാണ് എന്റെ മെയിൻ സബ്ജക്ട്.
0: ഒരുപാട് കവിതകളും കാര്യങ്ങളൊക്കെ അറിയാലോ ടീച്ചർക്ക്, അല്ലെ നീതു ടീച്ചർക്ക്?
2: അങ്ങനെയൊന്നുമില്ല. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം.
0: എത്ര കുട്ടികളാണ് ടീച്ചർക്ക്?
2: എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ.
0: ഇമാമി മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഡിവോഴ്സ് ആണ് മാം.
0: ഓ ശരി. മോൾക്ക് എത്ര പ്രായമായി ഇപ്പൊ?
2: മോൾക്ക് 12 വയസ്സ്, 7 ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഹാപ്പിയാണോ ആള്?
2: ഹാപ്പിയാണ്. ഞാനും അമ്മയും മോളുമാണ് വീട്ടിലുള്ളത്. എന്റെ വീട്ടിലാണ്.
0: സന്തോഷമായിട്ടിരിക്കോ?
2: സന്തോഷം മാം. മാമിന് സുഖമാണ്.
0: പിന്നെന്താ മാം ഒന്നല്ല ആശിച്ചി, നിങ്ങളൊക്കെ ചേച്ചി?

0: ആശിച്ചൊക്കെ സൂപ്പർ ആയിട്ടിരിക്കുന്നു. ഞാനും ഒരു കാലത്തൊരു ടീച്ചർ ആയിരുന്നു, പിന്നെ അത് വിട്ടു. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല.
1: അങ്ങനെയൊന്നുമില്ല,
0: നമ്മൾ ഈ വൺ ബൈ വൺ ആയിട്ട് വിളിക്കുമ്പോ നമുക്ക് ചിലപ്പോ ഡിലേ ആയി പോകും, അത്രേ ഉള്ളൂ. വിളിക്കാതെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ. അപ്പൊ സന്തോഷായിട്ടിരിക്കും. ഏത് പാട്ടാ വെച്ച് തരണ്ടേ?
1: ഇപ്പോൾ
0: തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് വെച്ചുതരാം. ഓക്കെ ബൈ ബൈ.

0: നമസ്കാരം ആശിച്ചി. ഹലോ വി പി എസ് ലേക് ഷോർ.
1: എന്തോ
0: പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ട ഡാനി, സാധാരണ മനുഷ്യർക്ക് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളും ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുമുണ്ട്. ഒരു തയ്യൽക്കാരന്റെ കലണ്ടറിൽ അടുത്ത ആഴ്ച എന്ന ഒരൊറ്റ ദിവസമേ
1: ഉള്ളൂ.
0: അത് ഭൂതകാലത്തിലുമല്ല ഭാവി കാലത്തിലുമല്ല, പ്രപഞ്ചത്തിൽ എവിടെയോ ഒരു സമാന്തര മാനത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്രാപ്യമായ ഒരു ബിന്ദുവാണ് അടുത്ത ആഴ്ച. സംഭവം തുടങ്ങുന്നത് എന്റെ യൗവനത്തിലെ ഓണത്തിന് 2 മുമ്പാണ്. ഓണക്കോടിയായി അച്ഛൻ വാങ്ങിത്തന്ന ഷർട്ടിന്റെ പീസുമായി ഞാൻ നേരെ പോയത് കവലയിലെ വേണു അണ്ണന്റെ തയ്യൽ കടയിലേക്കാണ്. വേണു അണ്ണൻ എന്റെ അളവുകൾ ഓരോന്നായി കുറിച്ചെടുത്തു. നെഞ്ചളവ്, തോൾ വീതി, കൈനീളം, ഒടുവിൽ ഞാൻ അതീവ വിനയത്തോടെ ചോദിച്ചു, ഉത്രാടത്തിന് മുൻപ് കിട്ടുമോ അണ്ണാന്ന്. വേണു എന്നെ നോക്കി ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ഒരു ചിരി പാസാക്കി. ഉത്രാടമോ, അടുത്ത ആഴ്ച വാടാ മോനെ, തല്ലിപ്പറിച്ച് തുന്നിത്തരാം. ആ അടുത്ത ആഴ്ച എന്ന വാഗ്ദാനം കേട്ട് മനസ്സിൽ പായസത്തിന്റെ മധുരവുമായി ഞാൻ പടിയിറങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് ഓണത്തിന്റെ തൊട്ടു മുൻപ് ആവേശത്തോടെ ഞാൻ കടയിലെത്തി. വേണു അണ്ണൻ തികഞ്ഞ ഏകാഗ്രതയോടെ വേറൊരു തുണി വെട്ടിമുറിക്കുകയാണ്. എന്നെ കണ്ട ഉടനെ അയാൾ തല ഉയർത്താതെ തന്നെ ചോദിച്ചു, ആ നീ വന്നോ, തുണി മെഷീനിൽ കയറ്റിയിട്ടേ ഉള്ളൂ, നാളെ വൈകുന്നേരം വാ. പിറ്റേന്ന് വൈകുന്നേരം ചെന്നപ്പോൾ കട്ടിങ് കഴിഞ്ഞു മോനെ, കോളർ അല്പം എന്താണ് ഇടകിടക്കട്ടെ എന്ന് വെച്ചു, നാളെ കാലത്ത് ഫിനിഷ് ചെയ്യും. അടുത്ത ദിവസം ചെന്നപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു മോനെ, ഇപ്പൊ തീർക്കാം, നീ ഉച്ച തിരിഞ്ഞു വാ. ഒടുവിൽ തിരുവോണ നാളിൽ പുത്തനുടുപ്പിട്ട് അമ്പലത്തിൽ പോകാൻ കൊതിച്ച ഞാൻ അധികം പഴക്കമില്ലാത്ത ഒരു ഷർട്ട് ധരിച്ച് വിഷാദത്തോടെ ഓണം ആഘോഷിച്ചു. അങ്ങനെ ഓണം പോയി. കന്നിമാസവും തുലാമാസവും കഴിഞ്ഞുപോയി. ക്രിസ്മസിന്റെ കരോൾ ഗാനങ്ങൾ കേട്ടു തുടങ്ങിയ ഒരു സായാഹ്നത്തിലാണ് എനിക്ക് വീണ്ടും വേണു അണ്ണന്റെ കടയിൽ കൊടുത്ത തുണിയെപ്പറ്റി ഓർമ്മ വന്നത്. എന്നെ കണ്ട ഉടൻ ഒട്ടും ഭാവഭേദമില്ലാതെ ഇന്നലെ വൈകുന്നേരം മാത്രം എന്നെ കണ്ടതുപോലെ കണ്ണട ചെറുതായി താഴ്ത്തി അതേ ചിരി, ആ നീ ഇതുവരെ വന്നില്ലേ, ഞാൻ വിചാരിച്ചു നീ വേറെ അങ്ങോട്ടോ പോയെന്ന്. നിന്റെ ആ ഷർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ, നാളെ വൈകുന്നേരം ഒരറ്റ തുന്നൽ അത്രേ ബാക്കിയുള്ളൂ, നാളെ വാ. അത് കേട്ട് എനിക്ക് ദേഹമാസകലം കലികേറി. ഈ കിളവൻ വേണു അണ്ണനെയും അയാളുടെ തയ്യൽ മെഷീനെയും എടുത്ത് റോഡിലേക്ക് എറിയാൻ തോന്നി. എങ്കിലും ആത്മസംയമനം പാലിച്ച് ഞാൻ തിരിച്ചു പോന്നു. പിന്നീട് ഒരുപാട് ഓണം കഴിഞ്ഞുപോയി. വേണു അണ്ണന്റെ കടയിലേക്ക് ഷർട്ട് മേടിക്കാൻ ഞാൻ പിന്നെ പോയില്ല. അതിനുശേഷം ഞാൻ ഷർട്ട് പീസ് എടുക്കാറില്ല, റെഡിമെയ്ഡ് ഷർട്ട് എടുക്കും. അല്പം വണ്ണമോ നീളമോ കൂടിയാൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്ത് കിട്ടും. എന്റെ മക്കൾക്കും ഞാൻ റെഡിമെയ്ഡ് ആണ് എടുക്കുന്നത്. പല തയ്യൽക്കാരും പറയുന്നത് കേൾക്കാം, പഴയതുപോലെ തയ്യലൊന്നും കിട്ടുന്നില്ല എന്ന്. എന്റെ അഭിപ്രായത്തിൽ ആളുകൾ തയ്യൽക്കാരെ ആശ്രയിക്കാതെ ബദൽ മാർഗം തേടിപ്പോകുന്നതിന്റെ ഒരു കാരണം മേൽപ്പറഞ്ഞ എന്റെ അനുഭവം തന്നെയാണ്. എങ്കിലൊന്നു പറയട്ടെ, തയ്യൽക്കാരന്റെ വാഗ്ദാനങ്ങൾ പച്ചക്കള്ളമല്ല, അതൊരു ജീവിത കലയാണ്. അവരെ സംബന്ധിച്ച് കസ്റ്റമറെ പിണക്കാതെ പറഞ്ഞുവിടാനുള്ള ഒരു തന്ത്രപരമായ ആയുധമാണ് അടുത്ത ആഴ്ച. ഇതിലൂടെ അവർ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ അങ്ങേയറ്റത്തെ പാഠങ്ങളാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും എത്ര വലിയ പരാജയങ്ങൾ നേരിട്ടാലും ഒരു തയ്യൽക്കാരന്റെ ലാഘവത്തോടെ ലോകത്തെ നോക്കി ശാന്തമായി ചിരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. പേടിക്കാനൊന്നുമില്ല, അടുത്ത ആഴ്ച റെഡിയാകും. സ്നേഹത്തോടെ സുകുമാരൻ.
1: ഞങ്ങളും അടുത്ത ആഴ്ച എന്ന് പറയാറുണ്ട് കേട്ടോ എല്ലാ
0: വെള്ളിയാഴ്ചയും. അല്ല, ലോട്ടറിക്കാരൻ പറയുന്നത്
1: നാളെ ഉള്ളൂ. തയ്യൽക്കാർക്ക് ഒരാഴ്ചത്തെ കണക്ക്, 365 ദിവസം ഇല്ല.
0: നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നവരിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തയ്യൽക്കാരാണ് കേട്ടോ.
1: അതെ,
0: അവരെ പിണക്കാൻ നമുക്ക് പറ്റില്ല.
1: അല്ല, അവരെ പിണക്കേണ്ട കാര്യമില്ല, വാക്ക് പാലിക്കുന്ന ഒരുപാട് പേരുണ്ട്.
0: സത്യമാണ്, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറയേണ്ടി വരുന്നത് അവർക്കാണ്. കാരണം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു പ്ലാനൊന്നും ഇല്ല, എല്ലാവരും കൊണ്ടുതരും. അതുകൊണ്ട് ചില ആള് പറയും, നാളെ രാവിലെ കല്യാണത്തിന് പോകണം, ഇതൊന്നും പെട്ടെന്ന് തുന്നിയേ എന്നൊക്കെ പറയും. പിന്നെ ചില ബന്ധങ്ങൾ, ചില അടുപ്പങ്ങൾ, അങ്ങനെ അവരെ വല്ലാണ്ട് യൂണിഫോമിന്റെ
1: സമയത്ത്.
0: പിന്നെ ആശിച്ച്, ഞാൻ പൊതുവേ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, വളരെ ശാന്തരാണ് ഒട്ടുമിക്ക ടൈലേഴ്സും. അവർക്ക് ആരോടും നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി വളരെ കുറവാണ്. അത് മാത്രമല്ല, സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും, അവരെ ഒന്നും മുഷിപ്പിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോകാൻ അവരവരുടെ ഡിക്ഷണറിയിൽ തന്നെ
1: എഴുതിയിരിക്കുന്ന
0: ഒരു സാധനമാണ് അടുത്ത ആഴ്ച.
1: പക്ഷെ കുഞ്ഞു കുട്ടികളെ ഒന്നിങ്ങനെ പറഞ്ഞു പറ്റിക്കരുത്, അതും നല്ലൊരു വിശേഷ ദിവസം. ഇടാൻ വേണ്ടി തുണിയൊക്കെ വാങ്ങുമ്പം അത് പാലിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ.

0: ഹൃദയത്തിന് കരുതലേകാം, ജീവിതത്തിന് പ്രതീക്ഷയേകാം ഹൃദയസ്പർശം. അതെ പ്രിയരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൻജിയോഗ്രാം പരിശോധന നടത്താൻ കഴിയാതെ വിഷമിക്കുന്നവർക്കായി VPS ലേക് ഷോർ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി ഹൃദയസ്പർശം. സാമ്പത്തിക പരിമിതികൾ കാരണം കൃത്യസമയത്ത് ഹൃദയ പരിശോധനയും ചികിത്സയും ലഭിക്കാതെ ആരുടെയും ജീവൻ അപകടത്തിലാകരുത്. അർഹരായ 50 പേർക്ക് സൗജന്യ ആൻജിയോഗ്രാം പരിശോധന ലഭ്യമാക്കുന്നു. ഹൃദയാരോഗ്യത്തിന് കൃത്യസമയത്ത് പരിശോധനയും ചികിത്സയും ഏറെ പ്രധാനമാണ്. സേവനം ആവശ്യമുള്ളവർ September 30 മുൻപ് രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ബഹുമാനപ്പെട്ട ആശിച്ചി ബാലേട്ട, ഹലോ VPS ലേക്ഷോർ. എന്തൊരു സുഖകരമായ അവസ്ഥയാണ് ഈ പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ പ്രോഗ്രാം കാലാകാലങ്ങൾ നിലനിൽക്കട്ടെ. ഇതിന്റെ അവതാരകർക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും VPS ലേക്ഷോറിനും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ. വിവിധ തരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ അല്പം വ്യത്യസ്തനാകണം എന്ന് ചിന്തിക്കുന്നത്, അതായത് നല്ല രീതിയിൽ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, തെറ്റില്ലല്ലോ.
2: ഇല്ല,
0: ഈശ്വരൻ ഇല്ല എന്ന് തർക്കിക്കുന്നവർക്കാണ് ഈശ്വരനെ കുറിച്ച് കൂടുതൽ

0: പറയേണ്ടി വരുന്നതും വിവരങ്ങൾ തിരക്കി നടക്കേണ്ടി വരുന്നതും. നിഷ്കളങ്കനായ ഒരു മനുഷ്യന് ഒന്നും നോക്കാനില്ല, അവൻ പൂർണ്ണമായും സമർപ്പണത്തിന്റെ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ചുറ്റിനുമുള്ളവരിലെ നന്മ തിന്മ അവൻ അളക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഞാനും ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. കാലത്ത് ചിലർക്ക് ഭക്ഷണം ലഭിച്ചെന്ന് വരില്ല. ചിലർ ഉച്ചയ്ക്ക് കഴിക്കും, ചിലർക്ക് രാത്രിയെ വല്ലതും കഴിക്കാൻ ലഭിക്കും. പക്ഷെ എല്ലാവരും കഴിക്കും, സമയത്തിന് വ്യത്യാസമുണ്ടാകും എന്ന് മാത്രം. ഇതുപോലെ തന്നെയാണ് ഈശ്വരനെ തേടി നടക്കുന്നവരും. ഒരിക്കലറിയും, അതിനും ഒരു സമയമുണ്ടെന്ന് മാത്രം. ചിലർ സദാ മന്ത്രോച്ചാരണങ്ങളും കൊന്തയും ദിക്കറൊക്കെ ചൊല്ലി നടക്കും. എന്നിട്ട് അവനവനെ അടുത്തറിയാൻ വരുന്ന ശിഷ്യയോട് പ്രണയാഭ്യർത്ഥനയും നടത്തും. എന്തൊരു ലോകം ബാലേട്ട! സ്വന്തം കുഞ്ഞുങ്ങളെ ഓർക്കാത്തവന്റെ പാരഫിലിയ. ഭാരതീയ തത്വചിന്തയിൽ പറയുന്ന സത്വഗുണങ്ങളെ മുൻനിർത്തി ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം സ്വാർത്ഥത വെടിഞ്ഞ് ലോകത്തിന് നന്മ ചെയ്ത് ആന്തരിക ശാന്തിയിലൂടെ സഹജീവികളോടും പ്രകൃതിയോടും ദയയും കരുണയും സമഭാവനയും പുലർത്തി ജീവിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. പല കളറിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മഹാന്മാരുടെ പേര് കളയാനായി ലോകം ചുറ്റിയത് കൊണ്ടായില്ല. പൊതുജനത്തിന് നിങ്ങളുടെ ഈ വേഷപ്രച്ഛന്നം മനസ്സിലായില്ലെന്ന് വരാം. പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നവരുമുണ്ടെന്ന് തിരിച്ചറിയാനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ കത്തയക്കുന്നത്. ഒരുപാട് നന്മ സ്നേഹം രണ്ടുപേർക്കും. ആശിച്ചി, ദൈവത്തെ മുറുക്കെ പിടിച്ചോ. ബാലേട്ട, തിരക്കിൽ നിന്ന് അല്പം ബ്രേക്ക് എടുത്ത് ചിന്തിക്കണം, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണം. ദേവദത്തൻ കാലടി.
1: ദേവദത്ത്,
0: യെസ്,
1: നല്ല പേരാണ്. ദേവദത്തൻ എഴുതാൻ പറ്റിയ ഒരു കത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
0: അതെ,
1: ദൈവത്തിൽ നിന്ന് അകലുന്നതും ദൈവത്തിനോട് അടുക്കുന്നതും ആരാണ് ദൈവവിശ്വാസി എന്നുള്ളതും ആരാണ് നിരീശ്വരവാദി എന്നുള്ളതുമൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവവിശ്വാസി അല്ലാത്ത പല ആളുകളുമാണ് ദൈവത്തോളം പോരുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നവർ. ദൈവത്തിന്റെ പേരു പറഞ്ഞു നടക്കുന്ന പല ആളുകളും ദൈവത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യുന്നു എന്നും പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: ഈ കത്തിൽ പറഞ്ഞ പോലെ,
1: അതെ, നമ്മൾ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഈശ്വര വിശ്വാസിയെ തേടിയും നമ്മളിപ്പോ അലയുകയാണ്. ആരാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസി എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് ഒരു ഈശ്വര വിശ്വാസി എന്നൊന്നും പറയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വിവിധ രീതിയിലുള്ള വസ്ത്രങ്ങൾ, അല്ലെ, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആധ്യാത്മികതയുടെ മേൽവിലാസമായി പല വസ്ത്രങ്ങൾ പല രീതിയിൽ പല ആളുകൾ പലയിടങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. ആ വസ്ത്രധാരികൾ എല്ലാവരും തികഞ്ഞ ഈശ്വര വിശ്വാസികളാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ കുറിച്ചിട്ട് അറിയില്ല. പലപ്പോഴും അത്തരം ആളുകളിൽ നിന്നും പല രീതിയിലുള്ള അപകടങ്ങളും പല രീതിയിലുള്ള ദൈവീകമല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും പരിചിതരാണ്. അതുകൊണ്ട് ദൈവത്തെ കടുക്കുക എന്ന് പറയുന്നതിന്റെ ഏക പോംവഴി എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല മനസ്സിന് ഉടമയായി മാറാൻ സാധിക്കുക, ഏറ്റവും നല്ല കർമ്മങ്ങൾ കൊണ്ട് ഈ ലോകത്തെ സുന്ദരമാക്കാൻ വേണ്ടി ശ്രമിക്കുക, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്മേരമൂർത്തിയാം സൂര്യൻ എന്ന് പാടിയതുപോലെ ഒരു സൂര്യ തേജസ്സായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ കത്തിയെരിഞ്ഞ് നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന ഇടത്തൊക്കെയാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ദൈവവിശ്വാസിയെ കണ്ടെത്താൻ കഴിയുന്നത്. അതിനെപ്പ സെഗ്രഗേറ്റ് ചെയ്ത് പറയാൻ നമ്മൾ ആളല്ല.
0: അതെ, ദേവദത്തൻ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു സാമാന്യ ബുദ്ധി മാത്രം മതി. പല പല വേഷങ്ങൾ ധരിച്ചവരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് സത്യമാണോ, അതിൽ നന്മയുണ്ടോ തിന്മയുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവും മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മള് എപ്പോഴും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് മുകളിൽ പറന്നിട്ട് കാര്യമില്ല. മുകളിൽ പറക്കുന്ന പരന്തും പലപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴത്തെ ചീഞ്ഞ ശവം തന്നെയാണ്. ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ അവരുടെ പ്രവർത്തന രീതി കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കള്ളനാണയങ്ങളിലൊന്നും നമ്മൾ ചെന്ന് വീഴാൻ സാധ്യതയില്ല. അതാണ് ഞാൻ പറയുന്നത്, മനുഷ്യന് ബുദ്ധിയും ബോധവും വിവരവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എടുക്കേണ്ടത് മാത്രം എടുത്ത് ബാക്കിയുള്ളത് തള്ളിക്കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം.

0: വിപിഎസ് ലേക്ഷോർ ഹൃദയസ്പർശം സൗജന്യ ആൻജിയോഗ്രാം പദ്ധതി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന 50 പേരെ കണ്ടെത്തി സൗജന്യ ആൻജിയോഗ്രാം പരിശോധന നടത്തുന്നു. ഹൃദയാരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ വിപിഎസ് ലേക്ഷോർ ഹൃദയസ്പർശം. ആൻജിയോഗ്രാം സേവനം ആവശ്യമുള്ളവർ ഈ മാസം 30 മുൻപ് നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9916460000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വിപിഎസ് ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പൊതുവെ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞാല് എളുപ്പമുള്ള ഒരു കാര്യം നമ്മള് ശ്രദ്ധിക്കില്ല. തിങ്കളാഴ്ച വായിച്ച കത്തില് പിള്ളച്ചേട്ടൻ പറഞ്ഞതുപോലെ ലോക കാര്യങ്ങളൊക്കെ നോക്കും. നമ്മുടെ ശ്വാസം നമ്മൾ ശ്രദ്ധിക്കുന്നേയില്ല. ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണ് അടയാതിരുന്നാൽ കണ്ണിന് വെള്ളം വരും, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ തന്നെ നമ്മൾ ശരിക്കറിഞ്ഞിട്ടില്ല. പിന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. പുറത്തേക്കധികം നോക്കാതെ അവനവനിലേക്ക് തന്നെ നോക്കി ആത്മപരിശോധന നടത്തി എങ്ങനെ ബാലേട്ടൻ പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ശ്രദ്ധ

0: എത്തിച്ച്. നമ്മൾ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്യണമെന്നോ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതെ അവനവന്റെ കാര്യമെങ്കിലും നോക്കി നന്നായി പഠിച്ചൊരു ജോലിയും ചെയ്ത് ആരെയും നോക്കാതെ സ്വന്തം കാര്യം നോക്കിയാലെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാനൊക്കെ സാധിക്കും.
1: അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഹലോ വി പി എസ് ലേക്ക് ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
0: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

സമയം 9 കഴിഞ്ഞ് 49 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കൾ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. മലയാള ചലച്ചിത്ര സംഗീതത്തിൽ പാട്ടുകളുടെ മനോഹരമായ ഈണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പശ്ചാത്തല സംഗീതവും. ഇവയ്ക്ക് പുതിയൊരു ഭാവുകത്വം നൽകിയ അതുല്യ കലാകാരൻ ആർ കെ ശേഖർ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ്. സംഗീത ലോകത്ത് തൻ്റെതായ മുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു ആർ കെ ശേഖർ. എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകന്റെ പിതാവ് എന്നതിനപ്പുറം സ്വന്തം ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സംഗീത സംവിധായകൻ. ആ ഈണങ്ങളിലൂടെ ഇന്നും നമ്മുടെ കൂടെയുണ്ട് ആർ കെ ശേഖർ എന്ന സംഗീതജ്ഞൻ. ഓർമ്മിക്കാം അദ്ദേഹത്തെ ഈ ഗാനങ്ങളിലൂടെ. ആദ്യം പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ ഗാനമാണ് പി. സുശീല പാടിയത്. ഗാനരചന വയലാർ.

0: நயா கவிதை சொல்லும் களமொழியே கிளமொழியே சுவாகதம் சுவாகதம்.
1: മിസ് മേരി എന്ന ചിത്രത്തിലെ ഗാനം ഇനി പി ലീല പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി.

0: ആർ കെ ശേഖർ ഈണം നൽകിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേയുള്ളൂ?
2: ഇത്രയേയുള്ളൂ.
1: ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി മറ്റ് ഗാനങ്ങളിലേക്ക്. ചിത്രം എൻ്റെ സൂര്യപുത്രിക്ക് യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ഇനി കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും സുജാതയും പാടിയത്. വരികൾ കെ ജയകുമാർ, ഈണം രവീന്ദ്രൻ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സമയം 9 മണി കഴിഞ്ഞ് 32:05 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും ചിത്രയും പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഇസബെല്ല എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. വരികളെ ഒ എൻ വി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസും സേതു പാർവതിയും. പ്രിയ ശ്രോതാക്കൾ, എഫ് എം മോർണിംഗ് സെലക്ഷൻ തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൗമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധി ഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെ മിൽവാക്കിയിൽ G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെയാണ് കേന്ദ്രമന്ത്രിയുടെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനും ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമായി വിജിലൻസ് വകുപ്പിന് 7 പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ച് കണ്ണൂർ മട്ടന്നൂരിലെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത നാടകത്തെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചു. നെല്ലിക്ക എന്ന പേരിൽ കൃഷ്ണകുമാർ കണ്ണൂത്ത് എഴുതിയ നാടകമാണ് മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹമായത്. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ എറണാകുളത്ത് നടത്തും. കൊച്ചി മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 ഉപവേദികളും ഉണ്ടാക്കും. തിരുവനന്തപുരം വേലി ടൂറിസം വില്ലേജിൽ നിന്നും കഠിനംകുളത്തേക്ക് പാസഞ്ചർ കം ടൂറിസം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഒരേസമയം 24 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ട് വിനോദസഞ്ചാരികൾക്കും സ്ഥിരം യാത്രക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട കോഴഞ്ചേരി മാരാമൺ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റ് ദിൻഷയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോഴഞ്ചേരി കീഴുകര സ്വദേശി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 9-ാം സ്ഥാനത്തായി. 7 സ്വർണം, 21 വെള്ളി, 26 വെങ്കലം എന്നിവയുൾപ്പെടെ ആകെ 54 മെഡലുകൾ ഇന്ത്യ നേടി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാദം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പൊ അത് അതിന്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിൽ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, അപ്പൊ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പൊ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്ട്. അപ്പൊ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പൊ അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ്, അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിലെ ഒരു തരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കിയാൽ അതിന് എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പൊ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. അതായത് അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിന്റ്സ്, സ്പൈനില് കഴുത്തുകൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിന്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിന്റ്സിനെ ബാധിക്കും, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ, സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ SLE, സ്ക്ലിറോഡ്

0: ചർമ്മ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
0: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും, ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിന്റ്സ് മാത്രമല്ല ബാധിക്കപ്പെടുന്നത്, ഈ വാദങ്ങളിൽ ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പൊ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിന്റിലെ നീര് വീഴ്ച, ഈ ജോയിന്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിന്റെ ചുറ്റും ഈ ജോയിന്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു, അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് വീഴ്ച നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കായൽ കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്യൂൺ അസുഖങ്ങളുണ്ട്, SLE എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്, ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം, ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പം അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിലെ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം SLE പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസ് ഒക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻ്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പം അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
0: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോമ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും SLE പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പം അത് ഹോർമോണിൻ്റെ വ്യത്യാസം ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്, അപ്പം അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേയധികം ആൾക്കാർക്കും അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിനടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിതശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പൊ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പൊ അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്,

0: ഇതിലൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം, അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിൽ നിന്നുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസിൽ, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മാഡം, അതുപോലെ തന്നെ ഈ സന്ധിവാദം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാദം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡുള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലങ്സിനെ ബാധിച്ച് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും, അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താൻ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്, അപ്പം അത് ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 15:05. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. നിറം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ശബ്നം എന്നിവർ

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി മൃഗയ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേഷ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 കഴിഞ്ഞ് 25 മിനിറ്റും 15 സെക്കൻഡും. സേവന വാർത്തകൾ. കേന്ദ്ര വിദ്യാഭ്യാസം

മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11

0: gov.in വഴി അപേക്ഷിക്കാം. പട്ടികജാതി വിഭാഗം വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുന്നതിനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദാക്ഷായണി സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 5-ൽ അധികം വനിതകൾ അംഗങ്ങളായിട്ടുള്ളതും അതത് ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ, കുടുംബശ്രീയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തതുമായ സ്വയം സഹായ സംഘങ്ങൾക്കും വ്യക്തിഗത സംരംഭകർക്കും അപേക്ഷിക്കാം. കുടുംബവാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയരുത്. 21-നും 55-നും ഇടയിൽ പ്രായമുള്ള 7-ാം ക്ലാസ് പാസായ വനിതകൾക്കാണ് അവസരം. ഗ്രൂപ്പുകൾക്ക് പദ്ധതി തുകയുടെ 75% പരമാവധി 10 ലക്ഷം രൂപ വരെയും വ്യക്തികൾക്ക് പ്രോജക്ട് കോസ്റ്റിൻ്റെ 75% പരമാവധി 3.25 ലക്ഷം രൂപ വരെയും സബ്സിഡി ലഭിക്കും. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അടുത്ത മാസം 3-നകം ബന്ധപ്പെട്ട ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0491-2-50-50-05, 0491-2-50-50-05.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പാലക്കാട് മുട്ടട ISRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ അടുത്ത മാസം ആരംഭിക്കുന്ന UGC നെറ്റ് പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മലയാളം, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. രജിസ്ട്രേഷനായി 81-36-88-23-89 എന്ന നമ്പറിൽ വിളിക്കുക. 81-36-88-23-89. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി കൺട്രോൾ തസ്തികയിൽ 1 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in recruitment.hckerala.nic.in. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്വയം ഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെൻ്ററുകളിൽ ആണ് ക്ലാസ് നടക്കുന്നത്. വിശദവിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ കൊച്ചി 73-56-75-19-60 73-56-75-19-60 മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ KP രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. നവംബർ 1-നാണ് മത്സരം. 1-ഉം 2-ഉം 3-ഉം സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പർ 94-47-11-06-45 94-47-11-06-45. ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ID കാർഡുകൾ പുതുക്കാം. ഫോൺ നമ്പർ 04-79-2-44-25-02 04-79-2-44-25-02. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10:30 മിനിറ്റും 20 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,710 രൂപ നിരക്കിലും പവന് 1,09,680 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
0: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: ഓർമ്മ ചിന്ത.

0: പ്രശ്രോതാക്കളെ, ഓർമ്മചിന്തയിലേക്ക് സ്വാഗതം. ഓർമ്മചിന്തയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ലൗലി.
1: ഞാൻ പ്രീതി. അപ്പോൾ നേരിട്ട് കത്തുകളിലേക്ക് അങ്ങ് കിടക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ സമയം കളയണ്ട.
0: വേണ്ട വേണ്ട, നമുക്കൊരു കത്ത് കൂടുതൽ വായിക്കാൻ പറ്റുമല്ലോ.
1: അതാണ് ഐഡിയ.
0: അതെ,
1: അപ്പോൾ ഇതാ ഈ കത്ത് വായിക്കുന്നു. ഉഷ മുരുകൻ. എൻ്റെ പേര് ഉഷ മുരുകൻ. ഞാൻ താമസിക്കുന്നത് പറവൂർ ചേന്ദമംഗലം എന്ന സ്ഥലത്താണ്. ഞാൻ ഓർമ്മച്ചിന്ത എന്ന പരിപാടിയിൽ ഒരു കത്തെഴുതണം എന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും 5 മക്കളാണ്, 3 പെൺമക്കളും 2 ആണും. അതിൽ മൂത്ത ആങ്ങളെ മരിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ വെറുതെ ഇരിക്കണ്ട, തയ്യൽ പഠിക്കാൻ പോകാൻ. അന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. അമ്മ വീണ്ടും എന്നെ നിർബന്ധിച്ചു. അമ്മ പറഞ്ഞു, ഭാവിയിൽ നിനക്ക് ഉപകാരപ്പെടുമെന്ന്. ഞാൻ മനസ്സില്ലാ മനസ്സോടെ തയ്യൽ പഠിക്കാൻ പോയി. എൻ്റെ മടിയെല്ലാം മാറി. ഇന്ന് ഞാൻ നല്ലൊരു തയ്യൽക്കാരിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ എനിക്ക് കൈനീട്ടേണ്ട ആവശ്യമില്ല. ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പില്ല. അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ കത്ത് എഴുതുന്നു. ബാക്കി അടുത്ത ഓർമ്മച്ചിന്തിൽ എന്ന് ഉഷ മുരുകൻ. ലവ്ലി തയ്യൽ പഠിച്ചിട്ടുണ്ടോ?
0: തുടങ്ങി ആ ശ്രമം ഉപേക്ഷിച്ച ഒരാളാണ് ഞാൻ.
1: അയ്യോ,
0: ചവിട്ടിയാ നീങ്ങുന്നില്ല എന്നതാണ് ഞാൻ അതിന് കണ്ടുപിടിച്ചത്.
1: നമുക്ക് പറ്റിയ കാര്യമല്ല.
0: പൊതുവേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മടിയായിരിക്കാം അതിന് കാരണം, പക്ഷെ ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. ആ അപ്പൊ എൻ്റെ അമ്മ പറയും, അത് കുഴപ്പമില്ല, നീ ചവിട്ടി നോക്കുക എന്ന് പറയും. പക്ഷെ ചവിട്ടിട്ട് തരങ്ങുന്നില്ല എനിക്കിങ്ങനെ ആഞ്ഞ് ശക്തിയിൽ ചവിട്ടിയിട്ടും തരങ്ങുന്നില്ല എന്നാണ് എന്റെ തോന്നല്.
1: ആയിരിക്കാം, പക്ഷെ അത് ഒരു നാക്കാണെന്ന് തോന്നുന്നു.
0: അതെ അതെ,
1: നമ്മളെ തയ്യൽക്കാരങ്ങനെ ബലം പ്രയോഗിച്ചൊന്നും
0: അല്ലല്ലോ
1: ചവിട്ടാറുള്ളത്. കൊറേ ചവിട്ടി കഴിയുമ്പോ ശരിയാവുമായിരുന്നു. ലവ്ലി അപ്പോഴേ ഉപേക്ഷിച്ചു.
0: അതെ, ഞാൻ അപ്പോഴേ ഉപേക്ഷിച്ചു.
1: പക്ഷേ ഈ പുള്ളിക്കാരി ഉപേക്ഷിച്ചില്ല. ആദ്യമൊക്കെ മടിയായിരുന്നെങ്കിലും പിന്നെ പോയി. എനിക്ക് എന്റെ ഒരു അങ്കിളിന്റെ വീട്ടിലെ ഈ അവിടെ 3 പെൺകുട്ടികളാ. അപ്പോ അവർക്ക് 3 പേർക്കും ഈ 10ാം ക്ലാസ് കഴിഞ്ഞും 12th കഴിഞ്ഞും ഒക്കെ ഉള്ളൊരു വെക്കേഷൻ കാലം ഉണ്ടല്ലോ. ആ സമയത്ത് അങ്കിള് 3 ബോക്സ് വാങ്ങിക്കൊടുക്കും. മറ്റേ കത്രിക, ടേപ്പ്, മറ്റേതൊക്കെ ഉള്ള ഈ 3 ബോക്സ് വാങ്ങിക്കൊടുത്തിട്ട് തയ്യൽ പഠിക്കാൻ വിടും. അതൊരു അവരുടെ വീട്ടിലെ ഒരു സ്ഥിരം ചടങ്ങായിരുന്നത്. വെക്കേഷൻ വരുമ്പം കുട്ടികളെ തയ്യൽ പഠിക്കും.
0: അത് മാത്രല്ല, സ്ത്രീകള് ഇതൊക്കെ പഠിച്ചിരിക്കണം എന്ന് തോന്നിയിട്ടായോ?
1: ആയിരിക്കാം. പക്ഷെ വേറൊരു കാര്യം, സ്ത്രീകൾ ഇതൊക്കെ പഠിച്ചിരിക്കണം എന്ന് തോന്നിയ അച്ഛനമ്മമാര് ഉണ്ടെങ്കിൽ ഇതേ ഉഷയെ പോലുള്ളവർക്ക് ഒരു വരുമാന
0: മാർഗം
1: അല്ലെ? അതൊരു വലിയ കാര്യമാണ്. അല്ലാതെ അടുക്കളപ്പണി പഠിച്ചിരിക്കണം കുട്ടികൾ,
0: ഒരു തൊഴിൽ പഠിക്കണം എന്നാണല്ലോ അവര് തീരുമാനിച്ചത്.
1: ഇതൊരു തൊഴിലാണ്.
0: അതെ.
1: അപ്പോ ഉഷയ്ക്ക് എന്തായാലും പ്രയോജനം ഉണ്ടായി. അപ്പൊ അതിനു വേണ്ടി അയച്ച, തയ്യൽ പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ച അമ്മയുടെ ഓർമ്മയ്ക്കാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പാട്ട് കൊടുക്കാം.

0: പുസ്തകത്ത് ഇതിന്റെ ടൈറ്റിൽ ഉണ്ട് കേട്ടോ, ഓറഞ്ചിന്റെ സുഗന്ധമുള്ള തീവണ്ടി യാത്രകൾ. ശരിയല്ലേ? തീവണ്ടി,
1: പിന്നെ തീവണ്ടിയും ഓറഞ്ചും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്.
0: ഇത് എഴുതിയത് ഗീത പി രാജു, പട്ടിമറ്റം. വായിക്കട്ടെ. ഓരോ യാത്രയും നമുക്ക് ഓരോരോ അനുഭവങ്ങളാണ് തരുന്നത്. വ്യത്യസ്തമായ സ്ഥലങ്ങൾ, കാഴ്ചകൾ, ഭാഷകൾ, ജീവിത രീതികൾ, സൗഹൃദങ്ങൾ, അങ്ങനെ പലതും. സ്കൂൾ പഠനകാലത്ത് ഓരോ വേനൽ അവധിക്കും അച്ഛൻ എന്നെ ജോലി സ്ഥലമായ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് പറമ്പിലേക്ക് കൊണ്ടുപോകും. അന്ന് യാത്ര മലബാർ എക്സ്പ്രസിലാണ്. ആലുവയിൽ നിന്നും രാത്രി 9:30 ശേഷമാണ് ട്രെയിനിൽ കയറുന്നത്. കാലുകുത്താൻ സ്ഥലമില്ലാത്ത വണ്ണം തിരക്കാണ്. 1956-70 കാലഘട്ടങ്ങളിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ധാരാളം പേർ കൃഷിക്കും മറ്റുമായി മലബാറിലേക്ക് കുടിയേറിയിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായതിനാൽ ഇരിക്കാൻ ആരെങ്കിലും സ്ഥലം തരും. ആലുവ കഴിഞ്ഞാൽ അങ്കമാലി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശൂർ, അങ്ങനെ ഓരോരോ സ്റ്റേഷനുകൾ കടന്നുപോകും. ഷൊർണൂർ എത്തിയാൽ 1 മണിക്കൂറോളം വണ്ടി അവിടെ കിടക്കും. തീവണ്ടിയിൽ വെള്ളം നിറയ്ക്കാനും മറ്റുമാണ്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഓറഞ്ച് ഓറഞ്ച് എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് വിൽപ്പനക്കാർ വരും. അന്ന് ഇന്നത്തെ പോലെ മറ്റ് ഭക്ഷണമൊന്നും കിട്ടില്ല, കാപ്പി, ചായ, ഓറഞ്ച് മാത്രം. ഞങ്ങളും ഓറഞ്ച് വാങ്ങും. മധുരമുള്ള ആ ഓറഞ്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറും. ഓറഞ്ചിന്റെ തൊണ്ടുരിക്കുമ്പോൾ തന്നെ അതിന്റെ വാസന അവിടെ മാകെ നിറയും. ആഹാ, ഇപ്പൊ കിട്ടി എനിക്ക് വാസന. വായിൽ വെള്ളം വന്നില്ലേ?
1: അതെ. പിന്നെ
0: ഇന്നും ഓറഞ്ച് കഴിക്കുമ്പോൾ അന്നത്തെ യാത്രകൾ മനസ്സിലേക്ക് കടന്നു വരും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഓറഞ്ചും ഇന്നത്തെ ഓറഞ്ചും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ?
1: ഇന്ന് പല കളറിലുള്ള ഓറഞ്ച് കിട്ടും, അന്ന് ഓറഞ്ചിന് ഒരു കളറേ
0: അത്രേ ഉള്ളൂ. മാത്രല്ല, നല്ല മധുരമുള്ള ഓറഞ്ച്.
1: പല കളർന്ന് ഞാൻ പറയാൻ കാര്യം, മിക്കവാറും പച്ച ഓറഞ്ചാ കാണുന്നത്.
0: അതെ അതെ,
1: പൊളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പഴുത്തിട്ടുണ്ടാവും.
0: അതെ. ആ, കൽക്കരി വണ്ടി ആയതിനാൽ യാത്ര ചെയ്യുമ്പോൾ ദേഹത്താകെ പൊടിയും കരിയും പറ്റും. കൽക്കരിയുടെ തരികൾ ദേഹത്തും തലയിലും പറ്റിപ്പിടിക്കും. പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ കാഞ്ഞങ്ങാടെത്തും. അവിടെ നിന്നും ബസ്സിൽ 4 മണിക്കൂർ യാത്ര ചെയ്താൽ കൊന്നക്കാടെത്തും. വീട്ടിലെത്തിയാലും വണ്ടിയുടെ കുടുക്കവും ആട്ടവും തലയിൽ നിന്നും പോകില്ല. ശരിയാട്ടാ, ഒന്നുറങ്ങിക്കഴിഞ്ഞാലേ അത് മാറൂ. ഇന്ന് ഇലക്ട്രിക് ട്രെയിനിലും മെട്രോയിലും വന്ദേഭാരതിലും യാത്ര ചെയ്തിട്ടുള്ള എനിക്ക് അന്നത്തെ കൽക്കരിയുടെ വണ്ടിയിലെ ഓരോ യാത്രയും മറക്കാനാവില്ല. ഇന്നും ഓറഞ്ചിന്റെ വാസന അടിക്കുമ്പോൾ ആ തീവണ്ടി യാത്രയും വണ്ടിയുടെ കുടുക്കവും ഓരോ സ്റ്റേഷനിലെ തിക്കും തിരക്കും മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഓർമ്മിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എന്നാണ് ഗീത പി രാജു, പട്ടിമറ്റം എഴുതിയിരിക്കുന്നത്.
1: ഈ ഓറഞ്ച് കഴിച്ചിട്ടേ ഓറഞ്ചിൻ്റെ

0: തൊലി കൊണ്ടൊരു പ്രയോഗമുണ്ട്.
1: അതെന്താ?
0: അതറിയാം. നിങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഒളിപ്പിച്ചു വെച്ചിട്ട്
1: മടങ്ങി പിടിച്ചു കൊടുക്കും അല്ലേ. അത് മാത്രല്ല, ഓറഞ്ചിന്റെ തൊലി കയ്യിൽ പിടിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ കൈ വാസനിക്കുമ്പോ എന്തൊരു മണം,
0: ഓറഞ്ചിന്റെ മണം വരും. ഈ ഓറഞ്ച് പിന്നെ ട്രെയിനില് ഇങ്ങനെ സാധാരണ ആകാൻ ഉള്ള കാരണം എനിക്ക് തോന്നുന്നു അത് മുറിക്കണ്ട, പിന്നെ ഒരു തോടിനുള്ളിലാണ് അത് കിട്ടുന്നത്, സുരക്ഷിതം അകത്ത്. ഇനി കഴുകിയില്ലെങ്കിൽ പോലും ഓക്കെ. മറ്റേ ആപ്പിളൊക്കെ വാങ്ങിച്ചാ നമ്മളത് കത്തി കൊണ്ട് മുറിക്കുവോ അപ്പൊ ഓറഞ്ച് ഇങ്ങനെ അല്ലി അല്ലിയായിട്ട് ഷെയർ ചെയ്യാനും എളുപ്പമുണ്ട്. പിന്നെ
1: ഓറഞ്ചിന് വലിപ്പം കുറവല്ലേ?
0: ആ വലിപ്പം ഉള്ളതും ഉണ്ടായിരുന്നു, വലിയ ഓറഞ്ചും ഉണ്ട് ചെറിയതും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു ഓറഞ്ച് നിറം ഉണ്ടായിരുന്നു അന്ന്.
1: ചില ഓറഞ്ചിന് കടുത്ത മഞ്ഞ കളറായിരിക്കും,
0: കടുത്ത
1: അത് വലിപ്പമൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ പൊളിച്ചു കഴിയുമ്പോൾ ചെറിയ ഓറഞ്ചുകളായിരിക്കും അതിന്റെ ഉള്ളിലിരിക്കുന്നത്.
0: ആ അതെ അതെ, തോടിന് നല്ല അകത്ത് പറഞ്ഞ സ്പേസ് ഉള്ള പോലെ
1: അത് തന്നെ. അങ്ങനെ ഓറഞ്ച് പുരാണ് അങ്ങനെ പോകുന്നു.
0: അപ്പൊ ഈ ട്രെയിനും ഓറഞ്ചും തമ്മിൽ ഇവിധം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും. അതൊക്കെ തന്നെയാണ് അവസ്ഥ. ദീർഘദൂര യാത്രകളിൽ ഓറഞ്ച് കാണും ആരുടെയെങ്കിലും ഒക്കെ കയ്യില്. അപ്പോ തീവണ്ടിയുടെ മണമുള്ള ഒരു പാട്ട് ഗീത പി രാജുവിനായി ഇതാ കേൾപ്പിക്കുന്നു.

0: ഓർമ്മച്ചിന്തിന് ഒരു ഓർമ്മ. ഞാൻ കാലടിയിൽ നിന്നും ഈശ്വരി വി ജി. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു സംഭവമാണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ 3 ആണുങ്ങളും 1 പെണ്ണുമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ 4-ാമത്തെയായിരുന്നു. സഹോദരി ഏറ്റവും മൂത്തതും. ഞങ്ങൾ അച്ഛൻ പെങ്ങളെ അമ്മായി എന്നാണ് വിളിച്ചിരുന്നത്. അമ്മായിക്ക് 3 മക്കൾ. മൂത്തയാൾ വേലായുധൻ ചേട്ടൻ, 2-ാമത്തെയാൾ കുട്ടപ്പൻ ചേട്ടൻ, 3-ാമത്തെയാൾ ഇവരുടെ സഹോദരി ഭാർഗവി ചേച്ചി. തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലായിരുന്നു ഇവർ. എന്നാൽ ഇന്ന് ആരും തന്നെ ഞങ്ങളോടൊപ്പം ഇല്ല. വേലായുധൻ ചേട്ടന് ഞങ്ങളുടെ കുലത്തൊഴിലായ മരപ്പണിയാണ്. കുട്ടപ്പൻ ചേട്ടനും മരപ്പണിയാണ്. എന്നാൽ വേലായുധൻ ചേട്ടൻ സ്വന്തം വീട്ടിലും നാട്ടിലും മാത്രമാണ് പണി ചെയ്തിരുന്നത്. കുട്ടപ്പൻ ചേട്ടൻ എന്നും വേറെ നാടുകളിലാണ് പണി ചെയ്തിരുന്നത്. അതായത് തൊടുപുഴയാണ് പണിസ്ഥലം. ഇങ്ങനെ വരുമ്പോൾ എന്നും വീട്ടിൽ വരാൻ പറ്റുകയില്ല. കുട്ടപ്പൻ ചേട്ടന്റെ ഭാര്യ അമ്മിണി കൊരട്ടിക്കാരിയാണ്. കാതിൽ ജിമിക്കിയും കാലിൽ പാദസരവും ഒക്കെ ആയിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. എന്നാൽ ചേച്ചിക്ക് കൂട്ടി എഴുതുവാൻ പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനാണ് കുട്ടപ്പൻ ചേട്ടന് കത്തെഴുതുന്നത്. എഴുതേണ്ടവ ചേച്ചി പറഞ്ഞു തരും, അതുപോലെ എഴുതും. ഇൻലൻഡ് ഒട്ടിക്കൽ ജോലി ചേച്ചിയുടേതാണ്. അങ്ങനെ അവസാനം, അവിടെ നിങ്ങൾക്ക് സുഖമല്ലേ, ഇവിടെ എനിക്കും സുഖം തന്നെ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുക. പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോകും, മോള് കഞ്ഞി കുടിക്ക് എന്ന് പറയും. പിന്നെ എഴുത്തുകൂലി തരുന്നത് ചേട്ടൻ വരുമ്പോഴാണ്. വലിയ തേങ്ങയും വട്ടത്തിൽ ചരിച്ച് അരിഞ്ഞുണക്കിയ അടിപൊളി കപ്പയും കൊണ്ടാണ് പുള്ളി വരുന്നത്. ചേട്ടൻ വരുമ്പം കൊണ്ടുവരുന്ന സാധനങ്ങളാ വലിയ തേങ്ങയും വട്ടത്തിൽ ചരിച്ച് അരിഞ്ഞ് ഉണക്കിയ അടിപൊളി കപ്പയും. വാട്ടുകപ്പയായിരിക്കും, അതോ ഉണക്കുകപ്പയാ? വാട്ടുകപ്പയാണെങ്കിൽ ഒന്ന് വാട്ടിയിട്ടാ ഉണക്ക. ചെറിയ കുടത്തിന്റെ വലിപ്പത്തിലുള്ള തേങ്ങയും ആ കപ്പയുടെ സ്വാദും ഇപ്പോഴും തൊടുപുഴ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരും. ഒരുപക്ഷെ ഇത് വായിക്കുമ്പോഴായിരിക്കും ചേട്ടന്റെ മക്കൾ പോലും ഈ സംഭവം അറിയുന്നത്. ഞാൻ ആരോടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈശ്വരി വി ജി, കാലടി. ഈശ്വരിക്ക് ഓർമ്മ വരുന്നത് കപ്പയും തേങ്ങാപ്പൂളും ഒക്കെയാണ് അല്ലേ?
1: അതെ അതെ, നമുക്കെപ്പോഴും കഴിച്ച ഭക്ഷണത്തിന്റെ ആ സ്വാദ് ഓർമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം
0: നല്ലതാണെങ്കിൽ.
1: അതെ അതെ, അതായിരിക്കാം ഈശ്വരി വി ജി അങ്ങനെ എഴുതിയത്.
0: ലവലി ഉള്ളിത്തോരൻ കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടാക്കാറുണ്ട് ഉള്ളിത്തോരൻ. ഞാനത് ഉള്ളിത്തോരൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ
1: പോയപ്പോഴാണ്.
0: അത് വേഗം, വേറെ ഒന്നും ഇല്ലാത്തപ്പോ ഈ ഉള്ളി അരിഞ്ഞിട്ട് വേഗം വേഗം ഉണ്ടാക്കുന്ന ഒരു കറിയാ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഇതുപോലെ ഈ കുട്ടപ്പൻ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചേട്ടന്മാരുടെ കാര്യം പറഞ്ഞല്ലേ, ഞങ്ങളൊക്കെ അച്ചായൻ എന്നാ വിളിക്കുന്നത്. അല്ല, കസിൻസിനെ അച്ചായ എന്നാ വിളിക്കുക. അപ്പൊ അതിങ്ങനെ പേര് ചേർത്ത് അപ്പച്ചൻ കുട്ടിച്ചായൻ ബാബുച്ചായൻ ഇങ്ങനെ ഇങ്ങനെ വിളിക്കും. അപ്പോ ഒരു അച്ചായന്റെ വീട്ടിൽ ഇതുപോലെ പോയപ്പോ പെട്ടെന്ന് ഞങ്ങൾ കയറി ചെന്നപ്പം വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു തോരൻ അതിങ്ങനെ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയധികം ഉള്ളി, അല്ല അതൊരു തോരൻ വെക്കാനാന്ന് പറഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞു തോരൻ വെക്കല്. എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു കുറച്ച് തേങ്ങ പീര കുറച്ച് പച്ചമുളക് അത്ര തന്നെ. അതൊന്ന് തോർത്തിയും എടുത്തു. അപ്പൊ അത് കഴിച്ചപ്പോ എന്തൊരു ടേസ്റ്റ് അതിന്.
1: മാത്രല്ല, ഈ എണ്ണയിലും ഒരിയണ ഉള്ളിക്കൊരു പ്രത്യേക സ്വാദല്ല. അതാണ്,
0: അതാണ്. അതായത് എം ടിയുടെ കഥകളിലൊക്കെ കാണാം, ചോറുണ്ണാനായിട്ട് ഉള്ളി മൂപ്പിച്ചത്, ഉള്ളി മൂപ്പിച്ചെടുത്തു അമ്മ പെട്ടെന്ന്.
1: എനിക്ക് തോന്നുന്നു പണ്ട് ഈ കറികള് വെക്കാനൊന്നും ഇല്ലാതെയൊക്കെ വരുമ്പോ വീടുകളില് ഒരിച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്കിയിട്ട് അതിലേക്ക് ഈ ഉള്ളിയോ എന്തെങ്കിലും പച്ചമുളകോ അല്ലെങ്കിൽ ഉണക്കമുളകൊക്കെ ചെറുതായി നുറുക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ട് അതിലേക്ക് ചോറിട്ടിട്ട്
0: അതാണ് ഉള്ളി മൂപ്പിച്ച ചോറ്.
1: അപ്പൊ അത് ഭയങ്കര സ്വാദാ,
0: നല്ല സ്വാദാ. ഇപ്പൊ

0: ഉപ്പൊന്നും അതൊന്നും
1: അറിയില്ല.
0: ഇപ്പൊ കുട്ടികൾക്ക് എണ്ണ കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ, അതില് മുഴുവൻ എണ്ണയാ എന്ന് പറയുമല്ലേ.
1: അവര് ഹെൽത്ത് കോൺഷ്യസ് ആയി.
0: പണ്ട് മീൻ പൊരിച്ച ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തേക്ക് ചോറിട്ടിളക്കി കഴിക്കാനൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു.
1: അപ്പൊ
0: ഇപ്പോഴത്തെ കുട്ടികള് ആഹാ എണ്ണയോ, അതൊക്കെ ഒരു ആരോഗ്യപരമായ അല്ലേ
1: അതെ
0: വിചിന്തനങ്ങളുടെ ഭാഗമാണെന്ന് വേണം വിചാരിക്കാൻ. അപ്പോ ഈ വാട്ടുകപ്പയുടെയും മുട്ടൻ തേങ്ങയുടെയും ഒക്കെ ഓർമ്മ,
1: അതെ
0: ഇതിന്റെയൊക്കെ ഓർമ്മ വരുന്നൊരു പാട്ട് കൊടുക്കാം.

തുറവൂർ നിന്ന് ഉദയഭാനു അയച്ച കത്താണിത്. കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അന്ന് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ ഒരു റെക്കോർഡ് പ്ലെയറും റേഡിയോയും കൂടിയുള്ള ഒരു ഉപകരണം കൊണ്ടുവന്നതായി ഞാൻ ഓർക്കുന്നു. അന്ന് റേഡിയോ സ്റ്റേഷനൊന്നും അധികമായി ഇല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ആ റേഡിയോ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്വിച്ച് അമർത്തുമ്പോൾ

0: അതിൻ്റെ മൂടിക താനേ തുറക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെക്കോർഡ് പ്ലേറ്റ് വയ്ക്കും. ഇമ്പമുള്ള ഗാനങ്ങൾ, യേശുദാസിൻ്റെ ചെറുപ്പത്തിലുള്ള ശബ്ദം നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കുമ്പോൾ ഞാൻ അത് കേട്ട് അവിടെ തന്നെ ഇരുന്നു പോകും. ഇന്നത്തെ പോലെയുള്ള കാസറ്റോ പെൻ ഡ്രൈവോ വെക്കുമ്പോഴുള്ള ശബ്ദമല്ല അത്. അത്രയും ഇമ്പമുള്ള ക്ലാരിറ്റിയുള്ള ഗാനങ്ങൾ, ഒരു പ്ലേറ്റിൽ 4 ഗാനങ്ങൾ ഉണ്ടാകും. ആ പ്ലേറ്റിന്റെ പുറത്തൊരു മങ്കിയുടെ പടം ഉണ്ടായിരുന്നു. AVM എന്നെഴുതിയ നല്ല ഭംഗിയുള്ള ചെറിയ റെക്കോർഡ് പ്ലേറ്റ്.
1: അത് ശരി.
0: പാട്ട് പാടിപ്പാടി വരുമ്പോൾ ചിലപ്പോൾ ശബ്ദം പതറും. അപ്പോൾ ഒരു കവറിൽ നിന്നും പുതിയ സൂചി എടുത്ത് വെക്കും. പാട്ട് കേട്ട് കഴിഞ്ഞ് അത് അനക്കാതെ ബോക്സിലാക്കി വെക്കും. വീണ്ടും വൈകിട്ട് ആ സെറ്റ് എടുത്ത് വെക്കുമ്പോൾ, ഇപ്പോൾ നേരം 4 മണി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും, ഈ അടച്ചു വച്ചിരിക്കുന്ന പെട്ടി എങ്ങനെയാണ് നമ്മുടെ ക്ലോക്കിലെ സമയം കൃത്യമായി പറയുന്നത്. ഞാൻ അത്ഭുതപ്പെടും. ആ ഒരു അനുഭവം. എനിക്ക് റേഡിയോ എങ്ങനെയും സ്വന്തമാക്കണം. അതിന് ഞാൻ റേഡിയോ ഉണ്ടാക്കുന്ന ഒരു ബുക്ക് മേടിച്ച് സോൾഡറിംഗ് അയൺ മേടിച്ചു. 0A79 ട്രാൻസിസ്റ്റർ മേടിച്ചു. ട്രാൻസ്ഫോമർ മേടിച്ചു. ഒരു പലകയുടെ പുറത്ത് റേഡിയോ ഉണ്ടാക്കി. ബാറ്ററി കണക്ഷൻ കൊടുത്തപ്പോൾ പാട്ട് കേൾക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമായി അത്. റെക്കോർഡ് പ്ലേറ്റ് വയ്ക്കുമ്പോൾ പാടിയ പാട്ടുകൾ ഇന്ന് കേൾക്കുകയാണെങ്കിൽ അന്ന് പാട്ട് വെച്ച് അവിടെ കുത്തിയിരുന്ന കാര്യം ഞാൻ ഓർക്കും. സുമംഗലി നീ ഓർമ്മിക്കുമോ, പിന്നെ കസ്തൂരി പൊട്ടുമാഞ്ഞു, തൊട്ടു തൊട്ടില്ല. ഇങ്ങനെയാണ് ഈ കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, കസ്തൂരി പൊട്ടുമാഞ്ഞു എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് എഴുതിയത് തുറവൂർ നിന്ന് PK ഉദയഭാനു.
1: ഈ റേഡിയോ മെക്കാനിക്കുകളുടെ പ്രധാന ആയുധമാണ് ഈ സോൾഡറിംഗ് അയൺ. എന്റെ വീടിനടുത്തൊരു ചേട്ടൻ ഇത് ചെയ്തിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. വലിയ രസമാണ് അവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ടിന്റെ 2 വരി ഉറക്കം ഇങ്ങനെ കേൾക്കും, ഉടനെ തന്നെ അത് നിൽക്കും. പിന്നെ വീണ്ടും ഇദ്ദേഹം അതഴിച്ച് പണി പിന്നെ എവിടുന്ന് ഒരു 2 വരി ഉറക്കം കേൾക്കും, പിന്നെ വീണ്ടും അത്
0: നിൽക്കും. അപ്പൊ
1: അവരുടെ വീട്ടിൽ പോകുമ്പോ നമുക്ക് ഇത് കാണാൻ ഭയങ്കര ഒരു കൗതുകമാണ്. ഇതിങ്ങനെ തടിയുടെ പുറത്തേ വെക്കുള്ളൂ അതിന്റെ, അത് ചൂടുള്ളതായതുകൊണ്ട് കുട്ടികളൊന്നും തൊടരുത് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ആ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള അപശബ്ദങ്ങൾ കേൾക്കുമ്പോ അതാ ചേട്ടൻ റേഡിയോ റേഡിയോ നന്നാക്കുകയാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ആ ചേട്ടൻ വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോ എന്റെ ചേട്ടൻ ചോദിക്കുകയെ, നീ അത് അഴിച്ചിട്ട് സ്ക്രൂ എല്ലാം തിരിച്ചു
0: കൃത്യസ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ടല്ലേ,
1: അഴിച്ചിട്ടതെല്ലാം അകത്ത് വെച്ചോ, അതോ സ്ക്രൂ എല്ലാം അധികം വന്നോടാ. അത് ആ ഒരു സംഭവം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. ഈ റേഡിയോ മെക്കാനിക്കുകളുടെ കാര്യം ഓർക്കുമ്പോൾ തമാശയാണ്, എന്നാലും ചേട്ടനിങ്ങനെ കളിയാക്കുന്ന കേൾക്കായിരുന്നു. അപ്പോ ഇദ്ദേഹം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയ ആളാണ്.
0: അതെ അതെ.
1: അപ്പൊ ഈ പാട്ട് അദ്ദേഹത്തിന് വേണ്ടി കേൾപ്പിക്കാം.
0: കസ്തൂരി പൊട്ടുമാഞ്ഞു.

0: ഞാൻ കപ്പട്ടിക്കാവ് എരൂരിൽ താമസിക്കുന്ന പി സുരേഷ് ബാബു എഴുതുന്നു. ഞാൻ 1980 അപ്രന്റീസായി എറണാകുളം ജോലി ചെയ്യുന്ന കാലം. എൻ്റെ വലിയമ്മയുടെ മകൻ ബോസ് ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ലോഡ്ജിൽ താമസിച്ച് ഗൾഫിലേക്ക് പോകുന്നതിനായി എയർ കണ്ടീഷനിങ് കോഴ്സിന് അടുത്തുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോഡ്ജിനടുത്തുള്ള വീട്ടിൽ മറ്റൊരു ജാതിയിൽപ്പെട്ട ബീന എന്ന 8-ാം ക്ലാസ്സുകാരിയുമായി അദ്ദേഹം പ്രേമത്തിലുമാണ്. 8-ാം ക്ലാസ്സുകാരി 7 വർഷം കഴിഞ്ഞ് അദ്ദേഹം ദുബായിലേക്ക് പോയി. 2 വർഷം അവിടെ ജോലി ചെയ്ത് ദുബായിൽ നിന്നും കുഞ്ഞമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് റിസ്റ്റ് വാച്ച്, പാൻറ്റുകൾ, ഫോറിൻ ഷർട്ടുകൾ, ഹീറോ പെൻ ഇവയെല്ലാം കൊണ്ടുവന്ന് തരികയുണ്ടായി. ഇതെല്ലാം കൊടുത്തത് കുഞ്ഞമ്മയെ സോപ്പിട്ട് ബീനയുമായി രജിസ്റ്റർ വിവാഹം രജിസ്റ്റർ കച്ചേരിയിൽ വെച്ച് നടത്താനായിരുന്നു. ആഹാ, കൈക്കൂലിയായിരുന്നു കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ ഇരിങ്ങാലക്കുടയിലെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരി സഹോദരന്മാരുടെയോ സമ്മതം ഈ വിവാഹത്തിനുണ്ടായില്ല. കല്യാണമെല്ലാം കഴിഞ്ഞ് ഞാനും ബോസ് ചേട്ടനും ഭാര്യ ബീന ചേച്ചിയും ബീന ചേച്ചിയുടെ സഹോദരൻ റോയ്സണുമായി വല്യച്ഛൻ്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലെത്തി. 2 ദിവസം താമസം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് പോകാനിറങ്ങിയപ്പോൾ വല്യച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, "നീ എന്തിനിവിടെ വന്നു?" എന്ന്. എന്റെ ഹൃദയ നൊമ്പരത്താൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "നിങ്ങളുടെ മൂത്ത മകളായ ഭായിയുടെ മകൻ എന്തോ ഗുരുതരമായ രോഗം ബാധിച്ച് ഇവിടെ നിൽക്കുന്നില്ലേ? അവനെ കാണുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്." വിനയപൂർവം പി സുരേഷ് ബാബു. കൊള്ളാല്ലേ, നല്ല മറുപടി അല്ലേ. 8-ാം ക്ലാസ്സിൽ വെച്ചുള്ള പ്രേമം. ഏതായാലും വന്നു, വിവാഹം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു, അങ്ങനെ റിസ്റ്റ് വാച്ചൊക്കെ കൊടുത്താണ് പിന്നെ സാക്ഷ്യപ്പെടാൻ ആളെയൊക്കെ
1: ഏർപ്പെടുത്തിക്കാറ്.
0: ആ, അന്നത്തെ കാലത്ത് ഈ ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടി തുറക്കുക എന്നൊരു ചടങ്ങുണ്ടായിരുന്നല്ലോ.
1: അതെ അതെ, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കും.
0: അതെ അതെ, ബന്ധുക്കളൊക്കെ പെട്ടി തുറന്നോ എന്ന് അന്വേഷിക്കാറുണ്ട്. ഈ ഫോറിൻ ഷർട്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്ന അത്ര ഒരു കണ്ടാ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അന്ന് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞിട്ടൊരു
1: പ്രത്യേകത
0: ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് പി സുരേഷ് ബാബുവിന് ഒരു നല്ല പാട്ട് കൊടുക്കണ്ടേ?
1: ഒരു പ്രേമഗാനം തന്നെ ആയിക്കോട്ടെ.

ഓർമ്മച്ചിന്തിലെ അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ഷെൻസി സാജനാണ്. കെടാമംഗലത്ത് നിന്ന്. പ്രിയ ഓർമ്മച്ചിന്തെ, എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ ചിറ്റാറ്റുകര പഞ്ചായത്തിലെ പട്ടണം. പണ്ടത് പഷ്ണം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആളുകൾ എളുപ്പത്തിന് പറയണം കേട്ടോ. ഈ സ്ഥലത്താണ് എൻ്റെ വീട്. അച്ഛൻ പി കെ ഗോപി, അമ്മ സുശീല ഗോപി, ഷെൻസി എന്ന ഞാനും എൻ്റെ അനുജത്തിമാരായ ഷൈനി, ഷൈനി ബധിരമൂകയാണെന്ന് എഴുതിയിട്ടുണ്ട്, സീന എന്നിവർ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളുടെ വീട്ടിൽ പടിഞ്ഞാറ് വശത്തായി ഒരു കുളമുണ്ട്. അതിപ്പോഴും ഉണ്ട്. കൃഷിക്കും പുറം ആവശ്യത്തിനും മാത്രമേ ആ വെള്ളം കൊള്ളുകയുള്ളൂ. അകത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ മുണ്ടേപ്പാടത്തെ പാറാച്ചേരിക്കുളം ഞങ്ങളുടെ അയൽവക്കത്തുകാരായ കണ്ണാട്ടുപാടത്തെ രാമകൃഷ്ണൻ, ബുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, ബുദ്ധന്റെ കുളം എന്നിവയായിരുന്നു നല്ല വെള്ളം എടുക്കാനായിരുന്നു കുളങ്ങൾ. വളരെ അകലെ നിന്നും ബുദ്ധന്റെ കുളത്തിൽ നിന്നും വെള്ളം കോരാൻ വരുമായിരുന്നു. എന്റെ തറവാട്ടു വീട്ടിൽ നിന്നും പാറാച്ചേരി കുളത്തിൽ നിന്നുമായിരുന്നു വെള്ളം കോരിയിരുന്നത്. തറവാട്ടു വീട്ടിൽ കുളമുണ്ടായിരുന്നു, എങ്കിലും അതിന് ചെറിയ ഒരു ഉപ്പ് രസമുണ്ടായിരുന്നു. തറവാട്ടു വീട്ടിൽ നിറയെ പീച്ചിങ്ങയും അമരപ്പയർ, പടവലങ്ങ, മത്തങ്ങ, നിത്യവഴുതന, പലതരം മുളകുകൾ എല്ലാം ഉണ്ടായിരുന്നു. ജോയ് ഇളയച്ചന് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുത്തശ്ശൻ്റെ മുറിയിൽ നിന്നും വരുന്ന റേഡിയോ സിലോൺ, ആ പാട്ടുകൾ കേട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങൾ കണ്ടു നടക്കുക എന്നത് ഒരു ഹരമായിരുന്നു. എൻ്റെ വീട്ടിലും അച്ഛൻ പീച്ചിങ്ങയും മുത്തുപോലത്തെ പാവക്കയും പയറുമൊക്കെ ഉണ്ടാക്കും. സന്ധ്യാനേരത്ത്, ചെമ്പിച്ച് നിറം പരക്കുന്ന നേരത്ത്, പീച്ചിങ്ങയുടെ മഞ്ഞപ്പൂക്കൾ വിടരുന്ന നേരത്ത്, മഞ്ഞത്തുമ്പികൾ തേൻ കുടിക്കാൻ വരുന്നത് കാണാൻ നല്ല രസമാണ്. അതായത് എനിക്ക് തോന്നുന്ന ആ ഒരു സൂര്യൻ അസ്തമിക്കാൻ

0: പോണ ആ ഒരു ആ സമയമാകുമ്പോഴായിരിക്കും അല്ലേ, എന്നാ വെയിലിട്ട് മാറിയിട്ടുണ്ടാവില്ല, ചിലപ്പോ അങ്ങനെയായിരിക്കാം.
1: പോക്കുവയിൽ,
0: അതെ അതെ, പാറാച്ചേരി കുളത്തിൽ നിന്നും ബുദ്ധന്റെ കുളത്തിൽ നിന്നും പടിഞ്ഞാറ് നിന്നും ധാരാളം ആളുകൾ വെള്ളം കോരാൻ വരും. പട്ടണത്ത് ഒരു കുളം കൂടിയുണ്ട്, പലചരക്കുകാരൻ ശക്തിച്ചേട്ടന്റെ കടയുടെ മുൻപിലുള്ള കുളം. എല്ലാവരും കുളിക്കാൻ ഇത് ഉപയോഗിക്കും. അച്ഛൻ ശക്തിച്ചേട്ടന്റെ കടയിൽ നിന്നും എണ്ണ വാങ്ങി നന്നായി തേച്ച് പിടിപ്പിച്ച് വീട്ടിൽ നിന്നും സോപ്പും തോർത്തും കൊണ്ടുപോയി അവിടെ നിന്നും ശക്തിച്ചേട്ടന്റെ കടയുടെ മുൻപിലുള്ള കുളത്തിൽ കുളിച്ചിട്ട് വരുമായിരുന്നു. ഇന്ന് ആ കുളങ്ങൾ ഇല്ല, പകരം ആലുവ പൈപ്പ് വെള്ളമുണ്ട്. പൈപ്പ് വെള്ളം വന്നിരുന്ന ആദ്യകാലത്ത് രാത്രി 1 മണിക്ക് പൈപ്പിലൂടെ വെള്ളം വരുമായിരുന്നു. അത് പിടിച്ചു വെക്കാൻ ഞങ്ങൾ കുടവുമായി രാത്രി പോയി വെള്ളം പിടിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പൈപ്പ് വെള്ളം കിട്ടും. ആ കുളങ്ങളിലെ വെള്ളവും ഓർമ്മകളായി നിൽക്കുന്നു എന്നാണ് ഷെംസി എഴുതിയിരിക്കുന്നത്. പിന്നെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, ഓമൻ എന്ന സിനിമയിലെ പള്ളിമണികളും എന്ന പാട്ട് വച്ചു തരണം.
1: അപ്പോൾ കുറേ ഓർമ്മകളൊക്കെ കേട്ടു, ഒരു ഗ്രാമീണ അന്തരീക്ഷം അല്ലേ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ തെളിഞ്ഞു വന്നു.
0: പണ്ട് മിക്ക പറമ്പുകളിലും കുളങ്ങളുണ്ടായിരുന്നു അല്ലേ,
1: മിക്ക വീടുകളും വീടുകളിലും കിണറുകളും ഉണ്ടായിരുന്നു.
0: അതെ, ഇന്നിപ്പോ എല്ലാം ഷെൻസി പറഞ്ഞതുപോലെ
1: ഇന്നിപ്പോ കിണറെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കാണണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം അല്ലേ.
0: അതെ അതെ,
1: ഈ ആൾമറ ഇല്ലാത്ത കിണറുകളും ഉണ്ടായിരുന്നു, പണ്ട് കുളം പോലെ തന്നെ കിടക്കുന്നത് വലിയ വായും.
0: അതെ അതെ, ആൾമറയില്ലാത്ത കുളങ്ങൾ കിണറുകൾ,
1: കിണറുകൾ
0: അത് ഞാൻ കണ്ടിട്ടുള്ളത് തളിപ്പറമ്പ് കൂത്തുപറമ്പ് ഭാഗത്താണ്.
1: എന്റെ
0: കുട്ടിക്കാലത്ത് അവിടെയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ ആൾമറയില്ലാത്ത കിണറ്റിൽ ഞങ്ങളുടെ പട്ടി വീണുപോയി. എന്നിട്ട് ആളുകളൊക്കെ കൂടെ കൂടി ഇങ്ങനെ പാള കെട്ടി എന്നിട്ട് അതിനെ അതിൽ കയറ്റി പുറത്ത് എടുത്തു. പക്ഷെ ആ വെള്ളത്തിൽ കുറെ നേരം അവനെ അറിഞ്ഞില്ല ആരും വെള്ളത്തിൽ പോയി എന്നുള്ളത്. പിന്നെ പട്ടിയെ കാണാതായപ്പോഴാണ്, നമ്മൾ തിരക്കുമ്പോഴാണ് ഇതിങ്ങനെ കണ്ടെത്തിയത്. അപ്പോൾ അതിനുശേഷം അവനെപ്പോഴും ഒരു ചെവിക്ക് വേദന, വെള്ളം കയറിയതാണോ എന്താണെന്ന് അറിയത്തില്ല.
1: പക്ഷെ ഇങ്ങനെ പട്ടിയോ പൂച്ചയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ആ കിണർ വൃത്തിയാക്കും,
0: കിണറേകുക,
1: കിണറിറക്കുക, ട്രിവാൻഡത്തെ ഇറക്കുക എന്നാ പറയാ. കിണർ തേകുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് മധ്യ തിരുവിതാംകൂറിലൊക്കെ പറയും, ഇവിടെയും കിണർ തേകുക എന്നാ പറയും. അപ്പോ കിണറിങ്ങനെ ശുദ്ധമാക്കും, എല്ലാം വെള്ളം കോരിക്കളഞ്ഞ അതൊരു ആഘോഷമാണ് സത്യം പറഞ്ഞാൽ അല്ലേ. കിണറിന്റെ അടിയിൽ വീണുപോയ സാധനങ്ങൾ
0: മൊന്തൂണ് കിട്ടും,
1: അത് വീടിന്റെ തൊട്ടടുത്തുള്ള കിണറാണെങ്കിൽ ഇതൊക്കെ കിട്ടും. ചിലർക്ക് സ്വർണമാല കിട്ടും വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പം പൊട്ടി വീണത്. അങ്ങനെ കിണർ ശുദ്ധിയാക്കലൊരു വലിയ പ്രക്രിയയാണ്. എന്നിട്ട് അതിനകത്തൊരു ആലം ഒക്കെ ഇടും അല്ലേ, ആലം ഇടും
0: ശുദ്ധിയാവാൻ.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് കിണറിന്റെ ഓർമ്മകള്. ഇപ്പൊ കിണറുള്ള വീടുകൾ കുറവാണ്, മുനിസിപ്പാലിറ്റി വെള്ളം.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് പാട്ട് കൊടുക്കണ്ടേ?

0: പ്രിയപ്പെട്ട ഓർമ്മച്ചിന്തന്, എന്റെ നമസ്കാരം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എഴുതുന്നു. ഞാൻ സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളാണ്. പേര് സത്യൻ. മേലൂർ സൈക്കിൾ കട നടത്തുന്നു. മറ്റുള്ളവർക്കും അവസരം കിട്ടുന്നതിനാണ് ഞാൻ നിർത്തിയത്. എന്റെ ചെറുപ്രായത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചാലക്കുടി പള്ളിയിൽ ചാക്കോള ബേബി എന്ന ആൾ പാവങ്ങൾക്ക് ഒരു കാടിന് 2 ലിറ്റർ അരിയും 2 കിലോ കിഴങ്ങും കൊടുക്കുന്നു എന്ന് കേട്ട് ജനങ്ങൾ തടിച്ചുകൂടി. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ തിക്കും തിരക്കും ജനമഹാസമുദ്രം. അത് വാങ്ങാൻ ഞാനും അച്ഛനും പോയി. അന്നത്തെ ദിവസം ഒരു മഴയുടെ താണ്ഡവമായിരുന്നു. രാവിലെ പോയ ഞങ്ങൾ രാത്രിയായി വരുമ്പോൾ നനഞ്ഞു കുതിർന്നു, അവശരായി. തിരക്കിൽപ്പെട്ട് പലർക്കും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി, പലർക്കും കിട്ടിയില്ല. അത്രയും നേരം നിന്നിട്ട് കിട്ടാത്ത അവസ്ഥ ആലോചിക്കാൻ വയ്യ. അപ്പോഴാണ് ആ രംഗം കണ്ടത്. അരി കിട്ടാതെ ഒരു കുട്ടി നിന്ന് കരയുന്നു. ഇത് കണ്ട നല്ലവനായ ഒരു മനുഷ്യൻ കാര്യം തിരക്കി. ആ കുട്ടിക്ക് അടുത്തുള്ള കടയിൽ നിന്നും കാശ് കൊടുത്ത് അരി വാങ്ങിക്കൊടുത്തു. അവൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. ഇന്നത്തെ കുട്ടികളോട് ഈ കാര്യം പറയുമ്പോൾ അവർ പറയും, തുടങ്ങി അച്ഛൻ്റെ പഴംപുരാണം. അവർക്ക് ഇതൊന്നും കേൾക്കാൻ സമയമില്ല. അവരുടെ കാലവും അവരുടെ ലോകവും വേറെയാണ്. അതാണ് കാര്യം. അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ ഇതൊന്നും മറക്കില്ല. ഇന്ന് 3-ഉം 4-ഉം നേരം കഴിക്കുന്നത് കൂടാതെ പാതിരാത്രി കടകളിൽ പോയി പഴകിയ മാംസാഹാരം, കുഴിമന്തി ഒക്കെ കഴിച്ച് വയറും ശരീരവും നശിപ്പിക്കുന്നു. ഇന്ന് ഇത് ഫാഷൻ പോലെ ആയി. ഇതിൻ്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്കൂൾ 4 മണിക്ക് വിടുമ്പോൾ കാണാം ഇത്തരം കടകളിലെ തിരക്ക്. ഒരു കണക്കിന് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും എളുപ്പം വറുത്ത സാധനങ്ങൾ കടകളിൽ നിന്നും വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നു. ആർക്കും സമയമില്ല, തിരക്കാണ്. അവസാനം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മനസ്സിലാവും അന്ന് കഴിച്ചതിൻ്റെ എല്ലാമാണ് ഇത് എന്ന്. എൻ്റെ ഈ പഴയ ഓർമ്മ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. FM-ലെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എനിക്കൊരു ഗാനം വെച്ചു തരണം. വെടിക്കെട്ട് എന്ന സിനിമയിലെ പാട്ട്. എൻ്റെ പേരക്കുട്ടി ശ്രീവർദ്ധന് വേണ്ടി. അപ്പോൾ വളരെ പഴയ ഒരു ഓർമ്മ.
1: അതെ അതെ.
0: വളരെ പഴയ ഒരു ഓർമ്മയല്ല, വളരെ വിലപ്പെട്ട ഒരു ഓർമ്മയാണത്.
1: തീർച്ചയായും.
0: ഒരു കാലത്ത് നമ്മൾ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. അരി കിട്ടാനില്ല, കപ്പ തിന്ന് മാത്രം ജീവിച്ചിരുന്ന ഒരു കാലം. പിന്നെ ചോളം, അങ്ങനെ അമേരിക്കൻ മാവ് ഇതൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. നമ്മളതൊക്കെ മറന്നുപോയിരിക്കുന്നു സത്യത്തിൽ. അപ്പൊ കാലം ഓരോന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. ഈ കത്ത് അദ്ദേഹത്തിന് അത് നല്ല ഓർമ്മയാണ്. അരി അതുവരെയും ആ പെരുമഴയത്ത് അരി കിട്ടാതെ നിന്ന് വിഷമിച്ച ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു നല്ല മനുഷ്യൻ കടയിൽ നിന്ന് അരി

0: വാങ്ങിക്കൊടുക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ഓർമ്മകൾ എക്കാലവും ഉണ്ടാകണം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: സമ്പന്നതയുടെ ഒക്കെ കാലത്ത്, ഈ ഭക്ഷണത്തിലെ ധാരാളിത്തത്തിൻ്റെ ഒക്കെ ഒരു കാലത്ത് ഇത്തരം ഓർമ്മകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്ക് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ചില ദുഃഖ സത്യങ്ങളുണ്ട്. നമ്മളത് മറക്കുമ്പോഴാണ് മറ്റു പലതിലേക്കും നമ്മൾ അറിയാതെ വീണു പോകുന്നത്. ഇത്തരം ഓർമ്മകൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ട്
1: അത് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഴയ കഥകളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാ പറയണേ എന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പം അതായത് നമ്മളത് ആ കാലത്തിലല്ലല്ലോ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ ഇത് പറയുന്നത്? പക്ഷെ അങ്ങനെയല്ല, അതിലൊരുപാട് അന്നത്തെ കാലത്ത് ഇത്തരം മനുഷ്യരുണ്ടായിരുന്നു. മറ്റൊരാളുടെ വേദന കാണുമ്പോൾ സങ്കടപ്പെടുന്ന, ഇനി അയാളെ സഹായിക്കാനൊരു കരുതൽ കാണിക്കുന്ന ആളുകളുണ്ടായിരുന്നു എല്ലാ സമയത്തും ഉണ്ട്. പക്ഷെ അന്ന് കുറച്ചുകൂടി ആളുകൾ തമ്മിലൊരു, അറിയാത്തൊരാളാണെങ്കിൽ പോലും നമുക്ക് അവരോടൊരു സ്നേഹവായ്പ ഉണ്ടാവും. അയാൾ കഴിച്ചിട്ടില്ല എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ആ കുഞ്ഞ് കരയുമ്പോൾ. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടേതാണ്
0: അല്ലേ?
1: അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിലെ കുഞ്ഞ് വിശന്ന് കരയുന്ന പോലെ തന്നെയാണ് മറ്റൊരു കുഞ്ഞ് കരയുന്നത്. അപ്പം ആ ഒരു നന്മ നമ്മൾ കാണാതെ പോകാൻ പാടില്ല.
0: അതെ, അങ്ങനെ ചില പാഠങ്ങളാണ് ഈ കത്ത് നമുക്ക് തരുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നല്ലൊരു പാട്ട് കൊടുക്കാം.

0: അപ്പോ ഇന്നത്തെ നമ്മുടെ ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച വീണ്ടും ഓർമ്മകളുമായി ഞങ്ങൾ എത്തും. അപ്പോ കത്തയക്കേണ്ട വിലാസം ഓർമ്മയുണ്ടാവും, എന്നാലും പറയാം.
1: ഓർമ്മ ചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21.
0: വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്, 9447562212. 9447562212. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രീതി.
1: ഞാൻ ലൗലി.
0: നിങ്ങളുടെ ഓർമ്മകൾ മനോഹരമായി എഡിറ്റ് ചെയ്യുന്നത്
1: നമ്മുടെ വിശ്വാസ്.
0: നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മച്ചിന്ത്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.
2: സമയം 11 മണി കഴിഞ്ഞ് 30:07. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: സമയം 12:24.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ കോമ്പൌണ്ട് അമ്പെയ്ത്ത് ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ തനിപാർത്തി ചിക്കിത, പ്രതീക പ്രദീപ്, ജ്യോതി സുരേഖ വെണ്ണം എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കൃത്യതയും സംയമനവും മികച്ച ടീം പ്രവർത്തനവും രാജ്യത്തിന് അഭിമാനമായി മാറിയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയ ഖങ്കാസിന് വെങ്കലം. ബോക്സിംഗിൽ ലവ്ലിന ബൊർഗോഹെനും കപിൽ കൊഗാരിയയും ഇന്ന് മത്സരിക്കും. ആണവായുധ മുക്ത ലോകമെന്ന ലക്ഷ്യത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആണവായുധ നിർമ്മാർജ്ജന ദിനാചരണത്തിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ ഉന്നതതല പ്ലീനറി യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചത്. തിരുവനന്തപുരം DCC ഓഫീസിന് നേരെയുണ്ടായ അതിക്രമങ്ങൾ

0: അപലപനീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡിസിസി ഓഫീസ് സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ റൈഫിൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് സമയക്രമം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നാളെ തുടക്കമാകും. കണ്ണൂർ ആയിക്കര തീരത്തിനടുത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും യന്ത്രവൽകൃത ബോട്ട് തൊഴിലാളികളും തമ്മിൽ കടലിലുണ്ടായ സംഘർഷത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി അബ്ദുൾ നഫീലിനെ മർദ്ദിച്ചതായി പരാതി. 4ാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് കാറിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പരാതി. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ വിജയിച്ചവരുടെ അഭിമുഖം 8, 9 ഒക്ടോബർ തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക, KV ലീല, TS ധന്യ എന്നിവരുടെ കഥകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, നെൽകൃഷിയും വേനൽക്കാല പരിചരണവും എന്ന വിഷയത്തിൽ പൂക്കോട്ടുകാവിൽ നിന്ന് PC അജിത് കുമാർ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ചവറ്റുകുട്ടയോ നമ്മുടെ പൊതുയിടങ്ങൾ. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ലോക ഹൃദയാരോഗ്യ ദിനം പ്രമാണിച്ച് പ്രത്യേക പരിപാടി. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ KS അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ത് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംപോസിയത്തിൽ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: ഇനി പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത്. ഇനം, വില കിലോയ്ക്ക്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50 രൂപ, ചില്ലറ വില 56 രൂപ. ഏത്തയ്ക്ക മറുനാടൻ മൊത്തവില 48 രൂപ, ചില്ലറ വില 55 രൂപ. പയർ നാടൻ 56 രൂപ 62 രൂപ, പയർ മറുനാടൻ 50 രൂപ 55 രൂപ. ചേന നാടൻ 40 രൂപ, 45 രൂപ.

ചേനമാറ് നാടൻ 38 രൂപ 42 രൂപ, മരച്ചീനി നാടൻ 30 രൂപ 34 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീരപ്പച്ച മൊത്തവില 43, ചില്ലറ വില 47, ചീരച്ചുവപ്പ് 43 47, കുമ്പളങ്ങ 24 28, ഞാലിപ്പൂവൻ 75 80, പാളയംതോടൻ 35 40, പൂവൻ 60 65, റോബസ്റ്റ 28 32, ബീട്രൂട്ട് 60 67, വെണ്ടയ്ക്ക 45 50, പാവയ്ക്ക 65 72, ചുരയ്ക്ക 38 44, വഴുതന 38 42, കത്തിരി ഉരുണ്ടത് 38 42, ക്യാബേജ് 35 40, ക്യാരറ്റ് 52 57, കോളിഫ്ലവർ 47 52, കൊത്തമര 36 42, കൂർക്ക 86 92, ചേമ്പ് വലുത് 60 67, ചേമ്പ് ചെറുത് 40 45, വെള്ളരി 36 40, മുരിങ്ങക്കായ 55 60, ബീൻസ് 110 117, ഇഞ്ചി 165 172, പച്ചമുളക് 55 60, കറിനാരങ്ങ 66 72, ചെറുനാരങ്ങ 1 5 6, കോവയ്ക്ക 66 72, മാങ്ങ പച്ച 95 100, സവാള 54 60, ചെറിയ ഉള്ളി 85 90, ഉരുളക്കിഴങ്ങ് 34 38, മത്തൻ 22 25, പീച്ചിങ്ങ 52 57, പടവലം 52 57, തക്കാളി 36 40, അമരപ്പയർ 65 70, പൈനാപ്പിൾ പച്ച 38, പൈനാപ്പിൾ പഴം 37. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് 36 സെക്കൻഡ്. പ്രിയരെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ജോസിന്റെ സംഗീതത്തിൽ വി കെ ഉല്ലാസ് പാടിയ ഗാനമാണ് ആദ്യം ഗുരുവായൂരപ്പന്റെ മുന്നിൽ.

ഇനി കാവാലം നാരായണപ്പണിക്കരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം പൂമുണ്ടും തോളത്തിട്ട്, പാടിയത് KJ യേശുദാസ്.

നിനക്കോർമ്മയുണ്ടോ? ജി വേണുഗോപാൽ പാടിയ ഈ ഗാനമാണ് അടുത്തത്. ചിറ്റൂർ ഗോപിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ലളിതഗാനങ്ങൾ അവസാനിക്കുന്നു. ലളിതഗാനം ഇനി വൈകിട്ട് മധുരം ഗീതത്തിൽ കേൾക്കാം.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
2: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കോടാ.
1: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: സമയം 12 കഴിഞ്ഞ് 25. ഇപ്പോൾ സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അവസാന തീയതി ഇന്ന്. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സമീപത്തുള്ള അക്ഷയ സെന്ററുകളിൽ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. അവസാന തീയതി ഇന്ന്.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
5: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ആലപ്പുഴ ജില്ലയിലെ LPG വിതരണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അടുത്ത മാസം 3 അദാലത്ത് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30.

LPG വിതരണവുമായി ബന്ധപ്പെട്ട് പരാതിയുള്ള പൊതുജനങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിവരെ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ പരാതി സമർപ്പിക്കാം. കൂടുതൽ

0: തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ആലപ്പുഴ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയിൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സിലേക്ക് ട്രെയിനറെ നിയമിക്കുന്നു. യോഗ്യത ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഫുഡ് സയൻസ്, ഹോം സയൻസ് എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദമോ ബിരുദാനന്തര ബിരുദമോ, ഫിറ്റ്നസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഡയറ്റ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ജിം, സ്പോർട്സ് അക്കാദമി, സ്കൂൾ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 2 വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയവും. വിശദ വിവരങ്ങൾക്ക് 94 95 99 96 82 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 99 96 82.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പ്ലസ് ടു വി എച്ച് എസ് സി പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഇന്ന്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04712737238. നമ്പർ ആവർത്തിക്കാം, 04712737238. പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു വി എച്ച് എസ് സി പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അവസാന തീയതി ഇന്ന്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:55. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജനക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോണാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണമെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CB ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന

0: യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സ്ആപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് IT മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി CP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ VV രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാസംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: CMFRI നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
0: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്ത് വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 വിഭാഗത്തിൽ പ്രിയ ഖങ്കാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ MR അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി OJ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1

0: പൂജ്യത്തിന് മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി SC ST പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത, 4, 7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
0: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200-ഓളം കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം ഉൾപ്പെടെ 10 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തു നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണമെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, സമയം 12:40.
3: അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു.
4: കൌമാരക്കാരായ പെൺകുട്ടികളിലും സ്ത്രീകളിലും കുട്ടികളിലും സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച. അനീമിയ ഒരു രോഗമല്ല, മറിച്ച് ഒരു രോഗലക്ഷണമാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന അവശ്യഘടകമായ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തമായ അളവ് കാരണം ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അസ്ഥികൾക്കുള്ളിൽ അസ്ഥിമജ്ജ എന്നറിയപ്പെടുന്ന മൃദുവായ സ്പോഞ്ച് പോലെയുള്ള ഭാഗത്താണ് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ നമ്മൾ ഓരോ തവണ ശ്വസിക്കുമ്പോഴും ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകുന്നു. ഒരു വ്യക്തിയിൽ വിളർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. ശരീരത്തിന് ആവശ്യമായ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടാതാവുക, രക്തസ്രാവം മൂലം വളരെയധികം ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുക, ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയിൽ വിളർച്ചയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ശരീരം ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും അത് വ്യക്തിക്ക് ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാത്തതുകൊണ്ടാണ്. മാംസം, ഉണക്കപ്പയർ, പച്ച ഇലക്കറികൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പോഷകമാണ് ഇരുമ്പ്. ഇരുമ്പ് ഇല്ലാതെ

ശരീരത്തിന് ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വഹിക്കുന്ന ഭാഗമായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുവാൻ കഴിയുകയില്ല. അസ്ഥിമജ്ജ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിളർച്ചയും ഉണ്ടാകാം. ഇത് അണുബാധ മൂലമോ വൃക്കരോഗം പോലെയുള്ള ഒരു രോഗം മൂലമോ ആകാം. ക്യാൻസറിനുള്ള കീമോതെറാപ്പി പോലെയുള്ള ചില മരുന്നുകൾ അസ്ഥിമജ്ജയ്ക്ക് ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് തടയും. ഏതെങ്കിലും കാരണത്താൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് കുറയുകയാണെങ്കിൽ പുതിയവയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയെ നേരിടാൻ അസ്ഥിമജ്ജയ്ക്ക് കഴിഞ്ഞേക്കില്ല. ചുവന്ന രക്താണുക്കൾ നശിക്കുന്നതിനുള്ള ഒരു കാരണം അവയുടെ ആകൃതി മാറുന്നതാണ്. ചുവന്ന രക്താണുക്കൾ ഡിസ്കുകൾ പോലെ വൃത്താകൃതിയിലും പരന്നതുമായിരിക്കണം. ശരീരത്തിലുടനീളം രക്തം സഞ്ചരിക്കുമ്പോൾ ഇടുങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് ഈ ആകൃതി സഹായിക്കുന്നു. എന്നാൽ അരിവാൾ കോശ രോഗത്തിൽ എന്ന പോലെ ആകൃതി മാറിയാൽ ചുവന്ന രക്താണുക്കൾ കൂടുതൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അനീമിയയിലേക്ക് നയിക്കുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തിന് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുവാൻ കഴിയും. ചില മരുന്നുകൾ, അണുബാധകൾ, രോഗങ്ങൾ എന്നിവയും വിളർച്ചയ്ക്ക് കാരണമായേക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ അളവിൽ രക്തം നഷ്ടപ്പെടുമ്പോൾ അസ്ഥിമജ്ജ കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കും. അതുവഴി വിളർച്ച ഉണ്ടാകുന്നത് തടയപ്പെടും. എന്നാൽ ഗുരുതരമായ അപകടങ്ങളിൽ ധാരാളം രക്തം നഷ്ടപ്പെട്ടാൽ അസ്ഥിമജ്ജയ്ക്ക് ചുവന്ന രക്താണുക്കളെ വേഗത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കില്ല. ഇതും വിളർച്ചയ്ക്ക് കാരണമാകും. ആർത്തവം, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, ഇരുമ്പ്, ഫോളിക് ആസിഡ് എന്നീ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, പ്രസവ സമയത്തെ രക്തസ്രാവം, രക്തസ്രാവം ഉണ്ടാക്കുന്ന വ്രണങ്ങൾ, വിരബാധ, അർഷസ്, ക്യാൻസർ പോലെയുള്ള ദീർഘകാല രോഗങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാകാം. ആർത്തവമുള്ള സ്ത്രീകളിൽ 5-ൽ ഒരാൾക്കും ഗർഭിണികളിൽ പകുതി പേർക്കും വിളർച്ചയുണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ആർത്തവ രക്തസ്രാവം ശരീരത്തിൽ നിന്ന് കൂടുതൽ ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. തൽഫലമായി ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് ഹീമോഗ്ലോബിന്റെ സാധാരണ ഉൽപാദനത്തെ ബാധിക്കുകയും വിളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഗർഭിണികളായ സ്ത്രീകൾക്ക് വിളർച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ ശരീരം കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനു വേണ്ട ഇരുമ്പും മറ്റു ജീവകങ്ങളും ആവശ്യമായ തോതിൽ ലഭിച്ചില്ലെങ്കിൽ അത് വിളർച്ചയ്ക്ക് കാരണമാകും. ഗർഭകാലത്തെ വിളർച്ച നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ എളുപ്പമുള്ള ഒരു നേരിയ അവസ്ഥയായിരിക്കും. എന്നാൽ ചികിത്സിച്ചില്ലെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാകും. വിളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും പ്രകടമാവുകയില്ല. വിട്ടുമാറാത്ത ക്ഷീണത്തിന്റെയും തളർച്ചയുടെയും കാരണങ്ങൾ അന്വേഷിച്ച് പരിശോധനാ വഴികളിലൂടെ ഏറെ സഞ്ചരിച്ചു കഴിയുമ്പോഴായിരിക്കും വിളർച്ചയെ കണ്ടെത്തുന്നത്. വിളർച്ചയുടെ കാരണം, തരം, തീവ്രത എന്നിവയെ ആശ്രയിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും. വിളറിയ ചർമ്മം, ക്ഷീണം, ഊർജ്ജനഷ്ടം, തലവേദന, തലകറക്കം, നെഞ്ചിടിപ്പ്, ശ്വാസംമുട്ടൽ, കൈകളിലും കാലുകളിലും തരിപ്പ്, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം അനീമിയയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല അനീമിയ. കാരണം നീണ്ടു നിൽക്കുന്ന വിളർച്ച ഹൃദയത്തിന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. രക്തപരിശോധനയിലൂടെ അനീമിയ തിരിച്ചറിയാൻ സാധിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവാണ് പരിശോധിക്കുന്നത്. സാധാരണയായി 12 മുതൽ 15 ഗ്രാം വരെ ഹീമോഗ്ലോബിനാണ് സ്ത്രീകളുടെ രക്തത്തിൽ കാണുക. പുരുഷന്മാരിൽ ഇത് 13 മുതൽ 17 വരെയും കുട്ടികളിൽ 11 മുതൽ 16 ഗ്രാം വരെയുമാണ്. ഗർഭിണികളിൽ കുറഞ്ഞത് 11 ഗ്രാം മുതൽ 15 ഗ്രാം വരെയെങ്കിലും ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഈ അളവുകളിൽ കുറവാണ് ഹീമോഗ്ലോബിനെങ്കിൽ അനീമിയായി കണക്കാക്കാം. ചികിത്സ. വിളർച്ചയ്ക്ക് കാരണമായ അടിസ്ഥാന രോഗത്തെ ആശ്രയിച്ചിരിക്കും ചികിത്സ. പലപ്പോഴും അടിസ്ഥാന രോഗത്തെ ചികിത്സിക്കുന്നത് വിളർച്ചയെയും അതിന്റെ ലക്ഷണങ്ങളെയും ഇല്ലാതാക്കും. ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക. ഇലക്കറികൾ, പയർ, പരിപ്പ്, കടല, സോയാബീൻ, ഈന്തപ്പഴം തുടങ്ങിയവയിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. നിലക്കടല, വാൾനട്ട്, പിസ്ത, ബദാം, കശുവണ്ടി തുടങ്ങിയവ കഴിക്കുന്നത് വിളർച്ച അകറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹോമിയോ മരുന്നുകളായ ഫെറം മെറ്റാലിക്കം, ഫെറം ഫോസ്ഫോറിക്കം, കാൽക്കേരിയ ഫോസ്ഫോറിക്ക, സിങ്കോണ, നാട്രം മ്യൂരിയാറ്റിക്കം, അലേട്രിസ് ഫാരിനോസ, വനേഡിയം

0: എന്നീ മരുന്നുകൾ രോഗിയുടെ ശരീരഘടന, മാനസികാവസ്ഥ, രോഗലക്ഷണങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സ രോഗിയെ സമഗ്രമായി പരിഗണിച്ച് രോഗലക്ഷണങ്ങളോടൊപ്പം രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തുകയും സൗമ്യവും ദീർഘകാലപരമായ ആശ്വാസം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു.
1: അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഐരാണി ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഏഴിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.
4: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 49:40. ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: വികസ്വര

0: രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിവി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണമടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെ കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
0: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024 ജനുവരിയിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിലുള്ള യാത്രാ സമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോംബോർഡ് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ

0: കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖാവന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായ് വിരൂദണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകാശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ, മധ്യപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2026ന് കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ലാ വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി BD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണം, സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864ലും നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
2: നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി 944-46-45-588 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. ഓർമ്മിക്കുക, ശബ്ദ സന്ദേശമായി അയയ്ക്കരുത്.
1: ഏറ്റവും ആദ്യം ശരി ഉത്തരം അയയ്ക്കുന്ന 6 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മൊബൈൽ ഫോണുമായി ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ.
2: ഉത്തരങ്ങൾ അയയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും പൂർണ്ണമായി എഴുതണം, മറക്കരുത്.
1: ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കുവാൻ. ഓർമ്മിക്കുക, ശബ്ദ സന്ദേശങ്ങളായി അയക്കരുത്.
2: അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യം ഏതെന്ന് നോക്കാം.
1: അതെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. സെപ്റ്റംബർ 23 കേൾവിശക്തി ഇല്ലാത്തവരുടെ അവകാശങ്ങൾക്കുള്ള അന്തർദേശീയ ദിനം കൂടിയാണ്. ഈ ദിനം എങ്ങനെ അറിയപ്പെടുന്നു?
2: അതെ, സെപ്റ്റംബർ 23 ഒരുപാട് പ്രത്യേകത.

0: വരുന്നുണ്ട്. നമുക്കറിയാം അത് വിഷവുമാണ്. പകലും രാത്രിയും തുല്യം വരുന്ന ദിവസമാണ്. ആയുർവേദ ദിനമാണ്, അന്താരാഷ്ട്ര ആയുർവേദ ദിനമാണ്. കേൾവിശക്തി ഇല്ലാത്തവരുടെ അവകാശങ്ങൾക്കുള്ള അന്തർദേശീയ ദിനം കൂടിയാണ് സെപ്റ്റംബർ 23. ഡിക്ലെയറിംഗ് ഡെഫ് പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ഈ ദിനം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, അതാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
1: അതെ, ശ്രോതാക്കളുടെ ഉത്തരങ്ങൾ വരുമ്പോഴേക്കും നമുക്കൊരു ഗാനം കേൾക്കാം.

0: കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, സെപ്റ്റംബർ 23 കേൾവിശക്തി ഇല്ലാത്തവരുടെ അവകാശങ്ങൾക്കുള്ള അന്തർദേശീയ ദിനം കൂടിയാണ്. ഈ ദിനം എങ്ങനെ അറിയപ്പെടുന്നു എന്നായിരുന്നു നമ്മൾ ചോദിച്ചത്. ഉത്തരങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: തീർച്ചയായിട്ടും നിരവധി ശ്രോതാക്കൾ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നു.
0: ശരിക്കും സെപ്റ്റംബർ 23 വേൾഡ് ഫെഡറേഷൻ ഓഫ് ദ ഡെഫ് ആ സംഘടന സ്ഥാപിച്ച ദിവസമാണ് സെപ്റ്റംബർ 23, 1951. ആ ഓർമ്മയിലാണ് സെപ്റ്റംബർ 23 ഈ അന്താരാഷ്ട്ര കേൾവിശക്തി ഇല്ലാത്തവരുടെ അവകാശങ്ങൾക്കുള്ള അന്തർദേശീയ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇത് അറിയപ്പെടുന്നത് ആംഗ്യഭാഷാ ദിനം, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് എന്നാണ്. നമുക്ക് ഒരുപാട് ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും ഒരുപാട് പേര് അടയാള ദിനം, ആംഗ്യഭാഷാ ദിനം, സൈൻ ലാംഗ്വേജസ് ഡേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്.

0: ആദ്യം ശരി ഉത്തരം അയച്ച ശ്രോതാക്കളുടെ പേരുകളിലേക്ക് പോകാം. തിരുമുപ്പത്ത് നിന്ന് ജിഷ ജോൺസൺ, സഹദേവൻ ഉദയംപേരൂർ, ഉമാഞ്ഞാറയ്ക്കൽ ആതിര സുജയകുമാർ ചെറായി, എലിസബത്ത് ലക്നൗ, വിനിത ഷിബു പൂച്ചാക്കൽ എന്നീ ശ്രോതാക്കളുടെ ഉത്തരങ്ങളാണ് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത്.
1: തീർച്ചയായും അവർക്ക് അഭിനന്ദനങ്ങൾ. നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നത് 75-ാം വർഷമായിരുന്നു വേൾഡ് ഫെഡറേഷൻ ഓഫ് ദ ഡെഫ് WFD യു എൻ സ്ഥാപിച്ചതിൻ്റെ 75-ാം വർഷം കൂടിയായിരുന്നു. അപ്പോൾ ആ ഓർമ്മയിലാണ് നമ്മൾ ഈ സെപ്റ്റംബർ 23 സൈൻ ലാംഗ്വേജസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്തായാലും ഉത്തരങ്ങൾ അയച്ചവർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
0: അതെ, അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, മാതൃഭാഷാ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്, ഈ വിശേഷണങ്ങൾ ആർക്ക് ചേരും?
1: അതെ, തീർച്ചയായും. കാരണം ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഇതൊക്കെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ എന്ന് വരും പല. കാരണം പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്, മാതൃഭാഷാ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ പല ലാംഗ്വേജസിൽ പല ഭാഷകളിലും സംശയം വന്നേക്കാം. അതുകൊണ്ട് ഒരു ക്ലൂ കൂടി കൊടുക്കാം, ഇദ്ദേഹം ബ്രഹ്മസമാജ സ്ഥാപകൻ കൂടിയാണ്.
0: അതെ,
1: അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതൊരു അറിവ് വർദ്ധിപ്പിക്കുക മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി പങ്കെടുക്കുകയും വേണമല്ലോ. അപ്പോൾ ബ്രഹ്മസമാജ സ്ഥാപകനായിരുന്നു നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, മാതൃഭാഷാ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്. നമുക്കൊരു പാട്ട് കേൾക്കാം, ഉത്തരങ്ങൾ വരട്ടെ പേപ്പറേക്ക്, ബാക്കിയുള്ളവരോട് അയക്കട്ടെ.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യൻ നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, മാതൃഭാഷ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്, ബ്രഹ്മസമാജ സ്ഥാപകൻ, സതി നിർത്തലാക്കാൻ യത്നിച്ച വ്യക്തി, ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഉത്തരം. ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം രാജാറാം മോഹൻ റോയ്.
0: അതെ, രാജാറാം മോഹൻ റോയെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് വിദേശത്ത് വെച്ചാണ്.
1: ബംഗാളിൽ ജനിച്ച്
0: ലണ്ടനിലാണ് അദ്ദേഹം, അവിടെ പോയിട്ട് യു കെയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു സെപ്റ്റംബർ 27, 1833 സെപ്റ്റംബർ 27 അദ്ദേഹം ഇടപറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സംവാദകൗമുദി ബംഗാളി ഭാഷയിലുള്ള, അതേപോലെ ഉറുദു ഭാഷയിലും അദ്ദേഹം പത്രമിറക്കിയിട്ടുണ്ട്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ശരി ഉത്തരം അയച്ച വരെ നമുക്ക് നോക്കാം.
1: ഒരുപാട് ശ്രോതാക്കൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉത്തരം വന്നവർ ആരൊക്കെയാന്ന് നോക്കാം. തണ്ണീർമുക്കത്ത് നിന്ന് ശശിധരൻ, പുത്തനങ്ങാടിയിൽ നിന്ന് ശ്രീജ ദീപു, ഷിലുമോൾ എറണാകുളത്ത് നിന്നും, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ദീപ ഇടത്തല, ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളം എന്നീ ശ്രോതാക്കളുടെ ഉത്തരങ്ങളാണ് ആദ്യം നമുക്ക് ലഭിച്ചത്. ഉത്തരം അയച്ച എല്ലാ ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ. തുടർന്നും ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുക.
0: അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു കൊട്ടേഷനാണ്, ഉദ്ധരണിയാണ്. ഉദ്ധരണി ഇങ്ങനെയാണ്: ജീവിതം സ്വന്തം ശക്തിയിൽ തന്നെ ജീവിച്ചു തീർക്കണം. മറ്റുള്ളവരുടെ ചുമലിൽ ശവമഞ്ചങ്ങൾ മാത്രമേ ചുമക്കപ്പെടൂ. ഇതൊരു കൊട്ടേഷനാണ്. ഈ കൊട്ടേഷൻ ആര് പറഞ്ഞു എന്നാണ് പറയേണ്ടത്? ക്ലൂ, എന്തെങ്കിലും ഒരു ക്ലൂ കൂടി കൊടുക്കാം.
1: ഒരു ജയിൽ ഡയറിയിലെ വാക്കുകളാണിത്. ആദ്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചത് ഇദ്ദേഹമാണ്.
0: ഈ ഇൻക്ലാബ് സിന്ദാബാദ് ആദ്യമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഉത്തരം കുറച്ചുകൂടി എളുപ്പമായി കാണും. ആ, തീർച്ചയായും. അപ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തൂക്കിലേറ്റുകയായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് അനുയോജ്യമായ ഒരു പാട്ട് തന്നെ കൊടുക്കാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ഒരു കൊട്ടേഷനാണ്, ഒരു ഉദ്ധരണിയാണ് നമ്മൾ പറഞ്ഞത്, ജീവിതം സ്വന്തം ശക്തിയിൽ തന്നെ ജീവിച്ചു തീർക്കണം, മറ്റുള്ളവരുടെ ചുമലിൽ ശവമഞ്ചങ്ങൾ മാത്രമേ ചുമക്കപ്പെടൂ. ഇതാര് പറഞ്ഞു എന്നായിരുന്നു ചോദ്യം. നമ്മുടെ ക്ലൂ ഒക്കെ പറഞ്ഞു, ഉത്തരങ്ങൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: തീർച്ചയായിട്ടും ധാരാളം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്, ശ്രോതാക്കൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്.
0: ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം ഭഗത് സിംഗ് എന്നുള്ളതാണ് ഉത്തരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി അവസാനം തൂക്കിലേറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ
0: 23 വയസ്സായിരുന്നു അദ്ദേഹത്തിന്, അദ്ദേഹത്തിനെ തൂക്കിലേറ്റുമ്പോൾ. ഞാൻ ആലോചിക്കുക, ഇത്തരം എന്താ പറയുന്ന വളരെ വിഷണറി ആയിരുന്നു അല്ലെ, ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ 23 വയസ്സിലാണ് അദ്ദേഹം അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ജയിൽ ഡയറിയിൽ. ജീവിതം സ്വന്തം ശക്തിയിൽ തന്നെ ജീവിച്ചു തീർക്കണമെന്ന് ഇന്നുള്ള നമ്മുടെ യുവ നേതൃത്വങ്ങൾ എന്താണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു
1: പ്രസക്തമായ ഒരു ഉദ്ധരണിയാണ്.
0: അതെ, കാരണം 23 വയസ്സിൻ്റെ ഉള്ള അദ്ദേഹത്തിന് അപ്പോൾ ഇത്രയും കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് ഈ ലാസ്റ്റ് വിഷ് ചോദിക്കുമല്ലോ, അദ്ദേഹത്തോട് അങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ലെനിൻ്റെ ഒരു പുസ്തകം വായിക്കുമായിരുന്നു, ഈ പുസ്തകം വായിച്ചു തീരട്ടെ എന്നിട്ട് തൂക്കിക്കൊല്ലാമെന്ന് വളരെ നിസ്സംഗനായി പറഞ്ഞു. ഇൻഗുലാബ് സിന്ദവാദെന്ന് വിളിച്ച് കഴുമരത്തിലേറി എന്നാണ് പറയുന്നത്. അദ്ദേഹം അല്ല, 3 പേര് അദ്ദേഹത്തിൻ്റെ കൂടെ, 2 പേരും കൂടി ഉണ്ടായിരുന്നു, ശിവറാം രാജ്ഗുരു, സുഖ്ദേവ് താപ്പർ, ഭഗത് സിംഗ്. അപ്പോൾ ഭഗത് സിംഗിൻ്റെ എന്താ പറയുന്ന ജന്മവാർഷികമായിരുന്നു 119 തോന്നുന്നു, 27/9/1907 അതാണ് അദ്ദേഹത്തിൻ്റെ, സെപ്റ്റംബർ 27 അദ്ദേഹത്തിൻ്റെ ജന്മദിനം.
1: നിരവധി സിനിമകളും ഭഗത് സിംഗ്,
0: ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2023 തന്നെ ഒരു സിനിമ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇത്തരം എന്താ പറയുക, ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികാരത്തിന്റെ കഥ കൂടിയാണല്ലോ.
1: ഹീറോ ഓഫ് നാഷൻ ചന്ദ്രശേഖർ ആസാദ്,
0: ചന്ദ്രശേഖർ ആസാദിനെ കൂടി കൂട്ടിയുള്ള, വളരെ പണ്ട് മുതലേ വന്നിട്ടുണ്ട്. 50s തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ സിനിമകൾ വന്നിട്ടുണ്ട്. കാരണം ഈ അത്ര കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇദ്ദേഹം ഈ നമ്മുടെ ഇവിടുത്തെ പാണൻപാട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, ആൾക്കാർ പാടി ഇദ്ദേഹത്തിന്റെ വീരചരിത്രം നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇങ്ങനെ യാചിച്ച് നിൽക്കേണ്ട, അഹിംസാ മാർഗത്തിൽ പോകേണ്ട എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. സ്വാതന്ത്ര്യ സമയത്തിന് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന നേതൃത്വം പോരാ, കുറച്ചുകൂടി ഡൈനാമിക്കായ ഒരു നേതൃത്വം വേണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. അതേസമയം ഗാന്ധിജിയോട് അങ്ങേയറ്റം ബഹുമാനവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ തൂക്കിക്കൊല്ലൽ ഗാന്ധിജി വേണ്ട വിധത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജി കത്തൊക്കെ അയച്ചു, പക്ഷെ കത്ത് കിട്ടാൻ വൈകി എന്നാണ് പറയുന്നത്.
1: എന്തായാലും ലാഹോറിലൊക്കെ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ഫൗണ്ടേഷൻ
0: ഉണ്ട്, കാരണം പാകിസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ ജനസ്ഥലം. അദ്ദേഹം അച്ഛൻ എഴുതിയ കത്ത് ജയിൽ ഡയറിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം വളരെ പ്രശസ്തങ്ങളാണ്. എന്തായാലും ഭഗത് സിംഗിനെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു അവസരം കൂടിയാണ്.
1: നമുക്ക് ശരി ഉത്തര അയച്ച ശ്രോതാക്കളെ കൂടി നോക്കാം. ഒരുപാട് ശ്രോതാക്കൾ നമുക്ക് ശരി ഉത്തര അയച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, വളരെ സന്തോഷമാണ്. കൊച്ചി FM-ന് അത്
0: എവിടേക്ക്?
1: ലീന പീറ്റർ കുമ്പളങ്ങിയിൽ നിന്നും, TV ഹരികുമാർ കണിച്ചുകുളങ്ങര, ബാബു നെയ്യാറ്റിൻകര, സജയൻ വരിക്കാംകുന്ന്, MM പ്രസാദ് നാട്ടകം, കുമാരി പ്രഭാകരൻ പിണ്ടിമന, കോട്ടയം, എറണാകുളം, കൊല്ലം, പല ജില്ലകളിൽ
0: നിന്ന്, നേരത്തെ
1: ലക്നൌവിൽ നിന്ന് നമുക്കൊരു ശ്രോതാവ് വായിച്ചിരുന്നു. അപ്പൊ വിവിധ
0: ജില്ലകളിൽ വിദേശത്ത് നിന്നും ആളുകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഉത്തരങ്ങളായിരിക്കും, നമുക്കതൊരു പ്രോത്സാഹനമാണ്. നമുക്കപ്പോ ഇനി 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4 അതെ, ആ ചോദ്യം ഇതാണ്. സെപ്റ്റംബറിലെ 4-ാമത്തെ ഞായറാഴ്ചക്ക്, 4th Sunday of September, ഒരു പ്രത്യേകതയുണ്ട്.
1: നമുക്കൊരു സൂചന കൂടി കൊടുത്താലോ?
0: തീർച്ചയായും. എന്താണ് പ്രത്യേകത എന്ന് പറയും?
1: പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഇത്.
0: അപ്പൊ ആ ദിവസം ഏത് എന്നാണ് ചോദ്യം. സെപ്റ്റംബറിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ്, പരിസ്ഥിതി പ്രാധാന്യമുണ്ട്. ഇനി ഒരു ക്ലൂ ആയിട്ട് ഒരു പാട്ട് കൂടി കേൾപ്പിക്കാം, തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, സെപ്റ്റംബറിലെ നാലാമത്തെ ഞായറാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് എന്ത് എന്നായിരുന്നു ചോദ്യം. അതിനൊരു പരിസ്ഥിതി ദിന അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രാധാന്യമുണ്ടെന്ന് കൂടി നമ്മൾ ക്ലൂ ആയി പറഞ്ഞു. ഉത്തരം
1: ലോക നദിദിനം.
0: അതെ, വേൾഡ് റിവേഴ്സ് ഡേ എന്നാണ് പറയുന്നത്. റിവർ, ഇത്തവണത്തെ പ്രമേയം നോ ഫോറസ്റ്റ് നോ റിവേഴ്സ് നോ വാട്ടർ നോ ലൈഫ്, അതാണ്. വനങ്ങളില്ലെങ്കിൽ നദികളില്ല, നദികളില്ലെങ്കിൽ വെള്ളമില്ല, അതല്ലെങ്കിൽ ജീവൻ തന്നെയില്ല. അതായിരുന്നു ഇത്തവണത്തെ പ്രമേയം. ഞാനിപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ആലോചിക്കായിരുന്നു, വയലാർ എഴുതിയ പാട്ടാണല്ലോ. നമ്മൾ ഈ ബലിയിടാനൊക്കെ പോകുമ്പോഴേ ചെല്ലുന്നൊരു മന്ത്രമുണ്ട്, ഈ ജലം ശുദ്ധിയാക്കാൻ പറയും. ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിയും ഗുരു. ഈ ഏഴ് സപ്ത നദികളെ ആവാഹിച്ച് കിണ്ടിയിലെ വെള്ളത്തെ എന്താ പറയുന്നത് ശുദ്ധമാക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ നദികളൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ കൂടിയുണ്ട്. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ സോങ് കൂടിയായിരുന്നു ഇത് നമ്മളിപ്പോൾ കേട്ടത്.
1: എന്തായാലും തെക്കും വടക്കും ഉള്ള
0: എല്ലാ നദികളും. അതെ, അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഗംഗയും ഗോദാവരിയും കാവേരിയൊക്കെ ആരാധിക്കുന്നത്? കാരണം അത് വേറെ സംസ്ഥാനമല്ല, ഇപ്പോഴാണ് വേറെ സംസ്ഥാനമായത്. അന്ന് ഭാരത ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒന്നായിരുന്നു ശരിക്കും, ജമ്പൂഗതി ഒന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക്
1: മാത്രമല്ല വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഘട്ടവും കൂടിയാണ്, വല്ലാതെ ചൂട് കൂടിയ ഒരു വർഷമാണ്.
0: ആഗോളതാപനം
1: മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത്
0: അവസ്ഥയിലേക്കാണെന്നറിയാത്തൊരു അതുകൊണ്ട് നദികളെ സംരക്ഷിക്കുക, നദികൾക്ക് വേണ്ടി ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കേട്ട് മറക്കേണ്ടതല്ല. ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കുക, കഴിയുന്നത്ര സംരക്ഷിക്കുക, അതാണ് ആ ദിവസത്തിന്റെ പ്രാധാന്യം.
1: നമുക്ക് ശരി ഉത്തരങ്ങൾ അയച്ച ശ്രോതാക്കളെ ആരൊക്കെയാന്ന് നോക്കാം. വെള്ളിയാകുളത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ, കൊടുങ്ങല്ലൂർ എന്ന ആര്യ, ഗായത്രി വിനോജ് തൃപ്പൂണിത്തറ, അനീഷ് അരീക്കോട് മലപ്പുറം, ലതാചന്ദ്രൻ പട്ടിമറ്റം, എൻ പി അച്യുതൻ പെരുമ്പളം. ഒരുപാട് ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം ഉത്തരം അയച്ച ശ്രോതാക്കളുടെ പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. തുടർന്ന് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
0: അടുത്ത ചോദ്യം ഇതാണ്, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് നടക്കുകയാണല്ലോ, 20th ഏഷ്യൻ ഗെയിംസ് ജപ്പാനിൽ നടക്കുന്നു. ഇത്തവണ ഇന്ത്യ പുരുഷ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ ഒരു കായിക ഇനമുണ്ട്, അതേതെന്നാണ് ചോദ്യം. ക്ലൂ പറഞ്ഞു,
1: ഒരു സൂചന കൊടുക്കാം അല്ലേ.
0: അതെ,
1: ഒരു ടീമിനുമാണ്. ഇതിന്റെ രണ്ട് ഫൈനലിലും ഇറാനായിരുന്നു ഭാരതത്തിന്റെ എതിരാളികൾ.
0: തീർച്ചയായും, അപ്പോൾ പുരുഷ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ ഒരു ടീം

0: വേണ്ട. പിന്നെ ആമണി ചുണ്ടിൽ ഒരു ഉമ്മമതി, ഉമ്മമതി, ഉമ്മമതി.
1: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. 20-ാമത് ഏഷ്യൻ ഗെയിംസ്, അതിൽ ഇന്ത്യ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ ടീമിനം, ഇനിയും ഏതെങ്കിലും നേടുമായിരിക്കും. ഇപ്പൊ കിട്ടിയിട്ടുള്ള ഇതാണ്, ഏതാണ് പറയും?
2: അപ്പോൾ ഉത്തരം കബഡി എന്നതാണ്.
1: അതെ, നമ്മൾ പറഞ്ഞു ശ്വാസം പിടിച്ചെടുക്കാൻ ഇരിക്കേണ്ടതാണ്.
2: ശ്വാസം പിടിച്ച് കളിക്കുന്ന ഒരു
1: കളിയാണ് കബഡി. അതായിരുന്നു അതിന്റെ ക്ലൂ.
2: ശരിക്കും ദക്ഷിണേന്ത്യൻ കളിയാണ് അല്ലേ? തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലാണ്
1: വടക്കമുണ്ട് ശരിക്കും കബഡി. അതിൽ ഏറ്റവും വലിയ കബഡി റെയ്ഡി എന്ന് പറയും. നമ്മൾ ഒരാൾ പോയിട്ട് ഏഴുപേരെ ആ ടീമിൽ ഏഴുപേരെ നേരിടുകയാണ്. അപ്പൊ നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കളി കൂടിയായിട്ടാണ് കബഡിയെ കണക്കാക്കാറ്. അപ്പൊ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കട്ടെ, കൂടുതൽ സ്വർണങ്ങൾ കിട്ടട്ടെ. അപ്പോ ശരി, ഉത്തരാഴ്ച വരെ നമുക്ക് നോക്കാം അല്ലേ.
2: രാജേന്ദ്രബാബു കാക്കനാട് എന്നും നാവായിക്കുളത്ത് നിന്നും ലീനാദേവി, രശ്മി ചേർത്തല, ബെന്നി വയനാട്, ചിത്തിര മൂത്തകുന്നം, ആശാ കൊടുങ്ങല്ലൂർ എന്നീ ശ്രോതാക്കളുടെ ഉത്തരങ്ങളാണ് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത്.
1: ഈ നാവായിക്കുളം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം കൊല്ലം ബോർഡറാണ്. അത്രയും ദൂരം, എന്തായാലും അത്ര അകലെ നിന്ന് കേൾക്കുന്നു.
2: മലപ്പുറത്തു നിന്നും
1: ഒക്കെ വയനാട്ടിൽ നിന്ന് ഒരു ബെന്നിയൊക്കെ ഉത്തരവാദിക്കാറുണ്ട്. ബെന്നി വയനാട്, ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് അറിയുന്ന വ്യക്തി ശ്രോതാക്കളും കൂടിയാണ് ഇവരെല്ലാം.
2: എല്ലാ ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക്.
1: അടുത്ത ചോദ്യം ചോദിച്ചു,
2: മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് രചനയും സംഗീതവും നൽകിയ ടീം, അതായത് കൂട്ടുകെട്ട്, ഏതാണെന്നാണ് ചോദിച്ചത്.
1: ചില കൂട്ടുകെട്ടുകളുടെ ഉദാഹരണം പറയും. ഇപ്പൊ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്, വയലാർ ദേവരാജൻ, അതല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ, ബിജു തിരുമല, ശ്യാം, ഇങ്ങനെ ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏത് കൂട്ടുകെട്ടാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ക്ലൂ കൂടി പറയാം, മറ്റൊരു ക്ലൂ കൂടി പറയാം. ഇവര് ഒരുമിച്ച് ആദ്യ ചിത്രം ചതുരംഗമായിരുന്നു. ഈ അടുത്ത കാലത്ത് വന്ന ചതുരംഗമല്ല, പണ്ടൊരു ചതുരംഗം ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ഇവർ ഒരുമിച്ച് ആദ്യ ചിത്രം. അപ്പോൾ ഉത്തരങ്ങൾ അയച്ചോളൂ. ഈ പാട്ടുകൾക്കും ഇത് കേട്ടുകഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാകും. നമുക്കപ്പോൾ പാട്ടിലേക്ക് പോകാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് രചനയും സംഗീതവും നൽകിയ ടീം ഏതാണ് എന്നായിരുന്നു ചോദ്യം. ആ ടീമിൻ്റെ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ കേൾപ്പിച്ചത്.
1: നമുക്ക് ഉത്തരം നോക്കാം. വയലർ രാമവർമ്മയും ജി ദേവരാജനും ചേർന്നുള്ള കൂട്ടുകെട്ടിലാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പിറന്നിട്ടുള്ളത്.
0: സിനിമകളും അങ്ങനെയാണ്, 134 സിനിമകൾ, 755-ലധികം ഗാനങ്ങൾ എന്നാണ് പറയുന്നത്. 1959 തുടങ്ങിയ കൂട്ടുകെട്ട് 1975 അവസാനിച്ചു. പക്ഷേ 75 അവസാനിച്ചു എന്ന് പറഞ്ഞാൽ അതിനുശേഷവും വയലാറിൻ്റെ 1-2 പാട്ടുകൾ ദേവരാജൻ മാഷ് സംഗീതം നൽകിയിട്ടുണ്ട്. രണ്ടാമത് വരുന്ന ടീം ബിച്ചു തിരുമല ശ്യാം ടീമാണ്. അവർ 130 സിനിമകൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചു,
1: 550
0: ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടുകെട്ടിൻ്റെ ഒരു 75 വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് അവസാനിച്ചു, 75 ബിജു തിരുമല ശ്യാം കൂട്ടുകെട്ട് തുടങ്ങുന്നത്. 75-95 വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ ആ കാലത്താണ് ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ. ഒരുപക്ഷെ മലയാള
1: വിപ്ലവ കവി ആയിരുന്നെങ്കിൽ പോലും വയലാറിന്റെ ചലച്ചിത്ര ഗാന രചനയിലേക്ക് വരുമ്പോൾ ഭാവം വ്യത്യസ്തമാണ്.
0: ഭാവം മാത്രമല്ല, അത് പ്രത്യേകിച്ച് ഒരു കഥാസന്ദർഭം ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണല്ലോ എഴുതുന്നത്. വിപ്ലവം എന്ന് പറഞ്ഞാലും ശരിക്കും വയലാർ ഒരു അപാര കാമുകനാണെന്ന് പറയേണ്ടി വരും. ഈ ഗാനങ്ങളെല്ലാം അങ്ങേയറ്റം പ്രണയത്തിന്റെ, ഇതിലധികം നമുക്ക് പ്രണയിക്കാൻ കഴിയില്ല പാട്ടുകളിലൂടെ. അത്തരം ഗാനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ട ഗാനം. അതെ, ഇത് നമ്മൾ ചോദിക്കാൻ കാരണം ദേവരാജൻ മാഷിൻ്റെ ജന്മശതാബ്ദി വർഷം വരികയാണ്. ദേവരാജൻ മാഷിൻ്റെ ജന്മദിനം വരുന്നത് സെപ്റ്റംബർ 27 1927. അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും 100 തികയാണ്. കാരണം ദേവരാജൻ മാഷയെ പോലൊരു മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ എന്താ പറയുന്ന ഏറ്റവും ത്രിമൂർത്തികളെന്ന് പറയാവുന്ന 3 പേരായിട്ട്

0: ദേവരാജൻ, ദക്ഷിണാമൂർത്തി, കെ രാഘവൻ, അതുപോലെ എം എസ് ബാബുരാജ്, ഈ നാലുപേരെയാണ് പറയുന്നത്. ത്രിമൂർത്തി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നാല് മൂർത്തികളാണ്. അപ്പോൾ ദേവരാജൻ മാഷെ നമുക്ക് മലയാളം പാട്ട് കേൾക്കുന്നവർക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം തെറ്റായ ഒരു ഭൂപ്രദേശത്ത് ജനിച്ചു പോയി എന്നിപ്പോൾ പലരും പറയാറുണ്ട്. മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിൽ കൂടുതൽ ആദരിക്കപ്പെട്ടേനെ. അപ്പോൾ ദേവരാജൻ എന്നുള്ള ഉത്തരം, വയലാർ ദേവരാജൻ എന്നുള്ള ഉത്തരം
1: ശരി. ഉത്തരാഴ്ച ശ്രോതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. അംബിക മുഹമ്മയിൽ നിന്നും, എം ഡി രാജേഷ് കണിമംഗലം തൃശൂർ, സന്തോഷ് കുമാർ കോഴഞ്ചേരി, അജു ഐരാപുരം, സജിത ജോഷി മൂവാറ്റുപുഴ, രാജു പിറമാടം. മൂവാറ്റുപുഴ സൈഡിൽ നിന്നുള്ള ശ്രോതാക്കളുടെ ഉത്തരങ്ങളാണ് ഇപ്രാവശ്യം ആദ്യം
0: എത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മള് ഈ പിറമാടം അങ്ങനെയൊന്നും കേട്ടിട്ടില്ല സ്ഥലങ്ങൾ, ഇങ്ങനെ കേൾക്കുന്നത് വളരെ സന്തോഷം. നമുക്കപ്പോ അടുത്ത
1: എല്ലാ ശ്രോതാക്കൾക്കും ശരി ഉത്തരാഴ്ച എല്ലാ ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഭാരതരത്ന കിട്ടിയിട്ടുള്ള പിന്നണി ഗായിക ആരാണ്?
0: നമുക്ക് ഈ ചലച്ചിത്ര ലോകത്തിൽ നിന്ന് രണ്ട് സ്ത്രീകളൊക്കെ ഭാരതരത്ന കിട്ടിയിട്ടുള്ളൂ. അതിലധികം ചില പുരുഷന്മാർക്കും ചലച്ചിത്ര ലോകത്തിൽ നിന്ന് ഭാരതരത്ന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ത്രീകൾക്ക് കിട്ടിയാൽ ഒരാൾക്ക് ഭാരതരത്ന കിട്ടിയത് ഒരു സിനിമയിലെ പ്രവർത്തനത്തിന് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആരാണെന്ന് കൃത്യമായി നമ്മൾ ചോദിക്കുന്നത്. ഒരു ഗായികയ്ക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാം, അത് ആർക്കാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു പാട്ട്
1: കേട്ടിട്ട്
0: ആ തീർച്ചയായും

നമുക്ക് ആ പാട്ടൊന്ന് മാറിപ്പോയി, ആ പാട്ടെടുക്കാൻ പോവുകയാണ്. നമ്മളുദ്ദേശിച്ചത് ചെമ്മീനിലെ പാട്ടാണ്. ഈ പാട്ടുമായിട്ടും ഈ ചോദ്യത്തിനൊരു ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെമ്മീനിലെ കടലിനക്കര പോകുന്നവർ, കടലിനക്കര പോയവർ, കാണാപ്പുന്നിന് പോയവർ എന്നുള്ള പാട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഇടയിൽ നമുക്ക് അത് പാട്ട് മാറിപ്പോയി. പാട്ടെടുക്കുന്നവർ എന്തെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് ചില ക്ലൂ കൂടി പറയാമെന്ന് വിചാരിച്ചു. ഈ ഗായിക മലയാളത്തിൽ പാടിയിട്ടുണ്ട്, പക്ഷേ ആ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആളുകൾക്ക് പിടികിട്ടും, അതുകൊണ്ടാണ് ആ പാട്ട് കൊടുക്കാത്തത്. ആ പാട്ട് ലഭ്യമാണ് എങ്കിലും ആ പാട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ഭാരതരത്ന കിട്ടിയിട്ടുള്ള പിന്നണിയായ ഗാര്, നമുക്ക് ആ ഗാനത്തിലേക്ക് പോവാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഭാരതരത്ന കിട്ടിയിട്ടുള്ള പിന്നണി ഗായിക ആരാണ് എന്നായിരുന്നു. ഇന്ത്യയിൽ നമ്മൾ പറയേണ്ടായി രണ്ട് സ്ത്രീകളൊക്കെയാണ് സിനിമാ ലോകവുമായി ബന്ധമുള്ള അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ശരി ഉത്തരം. അപ്പോൾ
1: ശരി ഉത്തരം ലതാ മങ്കേഷ്കർ.
0: അതെ, ലതാ മങ്കേഷ്കറിൻ്റെ ജന്മദിനമായിരുന്നു സെപ്റ്റംബർ 28 അവരുടെ ജന്മവാർഷിക ദിനമായിരുന്നു. 1929 ജനിച്ചത്. അപ്പോൾ ലതാ മങ്കേഷ്കറിൻ്റെ പാട്ട് നമ്മൾ കഥളി ചെങ്കഥളി എന്തോ കൊടുത്തില്ല എന്നായിരിക്കും അത് പെട്ടെന്ന് പിടികിട്ടുമല്ലോ. മാത്രമല്ല ഈ പാട്ടിന് ലതാ മങ്കേഷ്കറുമായിട്ടൊരു ബന്ധമുണ്ട്. സലീൽ ചൗധരി ഈ പാട്ട് ലതാ മങ്കേഷ്കറെ കൊണ്ട് പാടിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. യേശുദാസാണ് ആ കാര്യം അദ്ദേഹം ലതാ മങ്കേഷ്കറെ ഒന്ന് ശരിക്കും ഇത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി പാടി കേൾപ്പിക്കുന്നത്. പക്ഷേ ഒരിക്കലും അവർക്കത് കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നെ അവസാനം പിന്നെ യേശുദാസിൻ്റെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ പാട്ട് അങ്ങനെ എടുത്തതാണ്. ഈ പാട്ട് ശരിക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഇതൊരു സ്ത്രീ ഹൃദയമാണ്, ഒരു പെൺകുട്ടി പാടുന്ന പോലെയാണ് ശരിക്കും. എന്താ പറയുക, ആതിര പന്തലിൽ പഞ്ചമി തളികയിൽ നാഗത്തിൻ മുത്തു തരാമോ, അതുപോലെ ഇതെല്ലാം വയലാറിൻ്റെ രചനാ കൗശലം നോക്കണം. കാരണം ഇതൊന്നും ഇല്ലാത്ത സങ്കല്പങ്ങളാണ്. ചന്ദനത്തോണി, വെണ്ണില പോയുക, പൊൻഭൂമിയിൻ, 14 രാവിലെ, പാലാഴിത്തിര, ഇത്തരത്തിൽ വളരെ രചനാകൗശലമുള്ളൊരു പാട്ട് കൂടിയാണ് ഇത്. ലതാ മങ്കേഷ്കർ പാടേണ്ടതായിരുന്നു, പക്ഷേ എന്തോ പാടാൻ കഴിഞ്ഞില്ല. ശരിക്കും സിനിമാ മേഖലയിൽ നിന്ന് ഭാരതരത്ന കിട്ടിയിട്ടുള്ള ആദ്യം കിട്ടിയിട്ടുള്ളത് ശരിക്കും എം ജി രാമചന്ദ്രനാണ്, MGR. അദ്ദേഹം പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് എന്ന് പറയാൻ പറ്റില്ല, മുഖ്യമന്ത്രി കൂടിയായിരുന്നല്ലോ. പിന്നെയാണ് സത്യജിത് റേ, അത് കഴിഞ്ഞ് ലതാ മങ്കേഷ്കർ, ഭുവൻ ഹസാരിക ഒക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു വനിത നമ്മൾ പറഞ്ഞു MS സുബ്ബലക്ഷ്മി. പക്ഷേ അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് സിനിമയുടെ പേരിലല്ലല്ലോ ഭാരതരത്ന കിട്ടിയത്. അപ്പം ലതാ മങ്കേഷ്കർ എന്നാണ് ഉത്തരം.
1: സഹോദരിയും ഗായികയായിരുന്നു, പിതാവും പോലെയുള്ളവരുടെ ഭാരതത്തിന്റെ ഒരു സംഗീതത്തിന്റെ വാനമ്പാടി എന്നൊക്കെ പറയുന്ന
0: നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ
1: ശരി, ഉത്തരങ്ങൾ അയച്ച ശ്രോതാക്കളിലേക്ക് കടക്കാം. ഒരുപാട് ശ്രോതാക്കളുടെ ഉത്തരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാജി വേങ്ങൂർ, ലിൻസി എറണാകുളം, ജീഷ എൻ എ കണക്കൻകടവ്, രമണൻ മോനിപ്പള്ളി, കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം, ഷീല തൃക്കടവൂർ കൊല്ലം എന്നീ ശ്രോതാക്കളാണ് ആദ്യം ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
1: അതെ, അടുത്ത ചോദ്യവും ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ?
0: അതൊരു ക്ലൂ ആയി ആദ്യം ചോദിച്ചോളൂ.
1: ഓക്കെ, രാജഗോപാല കുലശേഖരൻ ശേഖർ ആരായിരുന്നു?
0: രാജഗോപാല കുലശേഖരൻ ശേഖർ ആരായിരുന്നു എന്നാണ് ചോദ്യം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇനി നമുക്ക് ഒരു പാട്ട് കേൾക്കാം, ഉത്തരം അയച്ചോളൂ. ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയല്ല എല്ലാവരും അറിയുന്നത്, അതുകൊണ്ടാണ്.
1: അതെ,
0: നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

0: നമ്മളുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, രാജഗോപാല കുലശേഖരൻ ശേഖർ ആരായിരുന്നു എന്നാണ്. ഉത്തരങ്ങൾ ധാരാളം വന്നിട്ടുണ്ടാവും അല്ലേ?
1: ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു. ഉത്തരം ഇതാണ്, ആർ കെ ശേഖർ.
0: ആർ കെ ശേഖർ ഫിലിം കമ്പോസർ ആയിരുന്നു. അദ്ദേഹം ശരിക്കും കൂടുതൽ സിനിമകൾക്ക് വേണ്ടി ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. മ്യൂസിക് അറേഞ്ചർ ആയിരുന്നു അദ്ദേഹം, മ്യൂസിക് കണ്ടക്ടർ എന്ന് പറയാം. അദ്ദേഹമാണ് ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് എം കെ അർജുൻ്റെ കൂടെ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായിരുന്നു. ദേവരാജ മാഷ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് സംഗീത സംവിധായകർക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇപ്പം കേട്ട ഈ പാട്ട് പെൺപട എന്ന് പറഞ്ഞ ചിത്രത്തിലായിരുന്നു. ഈ പാട്ടുമായിട്ടും ചെറിയൊരു ചരിത്രമുണ്ട്. ഈ പാട്ടിൻ്റെ രചയിതാവ് ഭരണിക്കാവ് ശിവകുമാറാണ്. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ട് ശരിക്ക് പൂർണ്ണമായി ചെയ്തത് ശേഖറല്ല, കാരണം ഈ പാട്ടിൻ്റെ സ്ക്രിപ്റ്റ് അവിടെ കിടക്കുമ്പോൾ 8-10 വയസ്സുള്ളൊരു കുട്ടി വന്നിട്ട് അതിങ്ങനെ നോക്കി ഹാർമോണിയത്തിലൊരു ട്യൂൺ ഇട്ടു വന്ന് ആ ട്യൂൺ പിന്തുടരുകയാണ് ആർ കെ ശേഖർ ചെയ്തത്. ആ ട്യൂൺ ഇട്ട ആള് എ ആർ റഹ്മാൻ, ആർ കെ ശേഖറിൻ്റെ മകനായിരുന്നു. അപ്പോൾ അതുകൂടി ഈ പാട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിക്കും റഹ്മാൻ ചെയ്ത ആദ്യത്തെ പാട്ട് മലയാളത്തിൽ ഇതാണ്, വെള്ളിത്തേൻ കിണ്ണമ്പോൾ. ആ പാട്ടിൻ്റെ ആ ഹൃദയത്തിലൊരു വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ. ആർ കെ ശേഖറിൻ്റെ ശൈലിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അപ്പോൾ അദ്ദേഹത്തെ കൂടി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നല്ലോ ഇന്ന്.
1: വളരെ രസകരമായൊരു ഓർമ്മ കൂടിയാണ്.
0: അതെ, നമുക്കപ്പോൾ എന്തായാലും
1: 8 വയസ്സുകാരൻ്റെ
0: 8-10 വയസ്സായിട്ടുള്ളപ്പോൾ ഒരു കുട്ടിയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാളം പാട്ടെന്ന് ഭരണിക്കാവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. അല്ലാതെ നമുക്ക് ചരിത്ര രേഖകൾ വേറെ ഇല്ല.
1: എങ്കിലും ഒരു ലെജൻഡിന്റെ അച്ഛൻ.
0: അപ്പൊ അങ്ങനെയാണ് അറിയുന്നത്, ശരിയല്ലെങ്കിലും ആർ കെ ശേഖരന്റെ മകനാണ് എ.ആർ.റഹ്മാൻ.
1: ഒരുപാട് ശ്രോതാക്കൾ, എനിക്ക് തോന്നുന്നു ഇന്ന് ഉത്തരം വന്നതിൽ ഏറ്റവും അധികം ഉത്തരങ്ങൾ വന്നൊരു ചോദ്യം ഇതാണ്. ശരി, ഉത്തരം അയച്ച ശ്രോതാക്കളുടെ പേരുകൾ നോക്കാം. എൻ കെ വിജയൻ കിഴക്കമ്പലം, ഇ എൻ ഹർഷകുമാർ വൈക്കം, അജിത ബാബു തേവര, അജിത ആലുവ, ഷീലാദേവി മട്ടാഞ്ചേരി, ഗീത തിരുവാങ്കുളം. അധികവും എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ തന്നെയാണ് ആദ്യം ഉത്തര അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, നമുക്കപ്പോൾ ഇനി സമയം കളയണ്ട, ഒരു ചോദ്യത്തിലേക്ക് കൂടി പോകാം. അവസാനത്തെ ചോദ്യമാണ് ഈ ഇന്നത്തെ പറയൂ നിങ്ങൾക്കറിയാമോ എന്ന പരിപാടിയിൽ. ഈ ചോദ്യം ഇതാണ്, പരിഭാഷകളിൽ നഷ്ടപ്പെടുന്നത് എന്തോ അതാണ് കവിത എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും അത് എന്നാണ് ചോദ്യം. ദാറ്റ് വിച്ച് ഈസ് ലോസ്റ്റ് ഔട്ട് ഓഫ് ബോത്ത് പ്രോസ് ആൻഡ് വേഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ. ഈ തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു
1: കവിയായിരിക്കാൻ സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും ഒരു കവിക്കല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ, പരിഭാഷകളിൽ നഷ്ടപ്പെടുന്നത് എന്തോ അതാണ് കവിത. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ കവിയായിരുന്നു, അതും കൂടി ഒരു ക്ലൂ ആണ്. നമുക്കൊരു ഗാനം കേൾക്കാം, ഉത്തരങ്ങൾ അയച്ചോളൂ.

0: അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതായിരുന്നു, പരിഭാഷകളിൽ നഷ്ടപ്പെടുന്നതെന്തോ അതാണ് കവിത, അത്തരത്തിൽ അർത്ഥം വരുന്ന ഒരു ഉദ്ധരണി ആരുടെയാണ് എന്നായിരുന്നു ചോദ്യം. അമേരിക്കൻ കവിയായിരുന്നു എന്ന് നാം പറയുകയുണ്ടായി.
1: അതെ, ഉത്തരം റോബർട്ട് ഫ്രോസ്റ്റ്.
0: അതെ, റോബർട്ട് ലീ ഫ്രോസ്റ്റ് എന്ന് മുഴുവൻ പേര് പറയാം അല്ലേ. ദ റോഡ് നോട്ട് ടേക്കൺ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതയാണ്.
1: Woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep.
0: കാരണം നെഹ്റു മരിക്കുമ്പോൾ ഈ വരി നാല് വരികളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ദ റോഡ് നോട്ട് ടേക്കൺ വളരെ പ്രശസ്തമാണ്. കാരണം നമുക്കും പലപ്പോഴും ഉണ്ടായിരിക്കും ഏത് റോഡ് തിരഞ്ഞെടുക്കണം, എന്ത് തീരുമാനം എടുക്കണമെന്ന്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു ആളുകൾ കൂടുതൽ പോകാത്ത വഴി തിരഞ്ഞെടുത്തു, അതാണ് ആ വ്യത്യാസം ഉണ്ടാക്കിയതെന്ന്. ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ ആൻഡ് ദാറ്റ് ഹാസ് മേഡ് ആൾ ദ ഡിഫറൻസ് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ട്രാൻസ്ലേഷൻ്റെ ഇടയാണ്, ശ്രീലക്ഷ്മി ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ
1: അതെ.
0: അതുകൊണ്ട് ഇന്ന് ഇൻ്റർനാഷണൽ ട്രാൻസ്ലേഷൻ്റെ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യം, പരിഭാഷയിൽ കവിത നഷ്ടപ്പെടരുത്, അതാണ് പരിഭാഷയെക്കുറിച്ച് പറയാനുള്ളത് അല്ലേ. ജനങ്ങൾ നമ്മുടെ സഹൃദയത്തിലേക്ക്
1: സംസ്കാരവും
0: എല്ലാ വികാരങ്ങളും എത്തിക്കാൻ വരികളും വാക്കുകളും എല്ലാം അതേപോലെ തന്നെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം. എന്തായാലും ഒരു പരിഭാഷയുടെ കൂടെ ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഈ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആരായിച്ച് എന്ന് നമുക്ക്
1: ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് വന്നു. ആദ്യം ഉത്തരവായിച്ച ശ്രോതാക്കൾ സുമാ ശശിധരൻ തണ്ണീർമുക്കം, ജിഷ ജോൺസൺ തിരുമുപ്പം, ആൻ ജൂലിയറ്റ് ചാലക്കുടി, സന്തോഷ് പൊന്നുരുന്നി, ഷേർലി

0: ജെറോം പാനായിക്കുളം, ലിജി, വെസ്റ്റ് കൊരട്ടി എന്നീ ശ്രോതാക്കളുടെ ഉത്തരങ്ങളാണ് ആദ്യം നമുക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ സമയം ഏതാണ്ട്
1: തീരാൻ പോവുകയാണ്. എന്തായാലും ഇനി ചോദ്യം ചോദിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് മംഗളം നേരുന്നു എന്ന് പറഞ്ഞാൽ മംഗളം പാടി അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ,
0: ഞാൻ ശ്രീലക്ഷ്മി.
1: ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ, ഈ പരിപാടി കേട്ടുകൊണ്ട് ഇരുന്നവർക്കും നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
1: നിങ്ങൾക്കറിയാമോ?
0: സേവന വാർത്തകൾ. കെൽട്രോണിന്റെ പാലക്കാട് നോളജ് സെന്ററിൽ DCA, PGDCA കോഴ്സുകളിലെ പുതിയ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ, പ്രഭാത, സായാഹ്ന ബാച്ചുകൾ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്നാണ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന തീയതി ഇന്നാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:08.
8: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയുമായി വ്യാപാര നിക്ഷേപ പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിലെ വ്യവസായികളോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദോഹയിൽ ഖത്തർ ബിസിനസ്മാൻ അസോസിയേഷന്റെ വട്ടമേശ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഏഷ്യൻ ഗെയിംസ് കോമ്പൗണ്ട് മിക്സഡ് ടീം ഇനത്തിൽ സ്വർണമെഡൽ നേടിയ സാഹിൽ രാജേഷ് ജാദവ്, ചികിത തനിപാർത്തി എന്നിവരെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഈ വിജയം ഇന്ത്യയ്ക്ക് 2028 ഒളിമ്പിക്സ് പ്രവേശം ഉറപ്പാക്കുന്ന നേട്ടമാണെന്ന് കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തോടനുബന്ധിച്ച് വാക്കത്തോൺ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാർ കൊട്ടാരം ജംഗ്ഷനിൽ നിന്നാരംഭിച്ച വാക്കത്തോൺ മാനവീയം വീഥിയിൽ സമാപിച്ചു. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ ഇറങ്ങിയ മോഴ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്ന ഓപ്പറേഷൻ KM1 നടപടിയുടെ ഭാഗമായി ആറളം പഞ്ചായത്തിലെ 6-7 വാർഡുകളിലും ആറളം ഫാമിലെ 7, 9, 10, 13 ബ്ലോക്കുകളിലും ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ പൊതുജനങ്ങൾ ഒത്തുചേരാനോ കൂട്ടം കൂടി നിൽക്കാനോ പാടില്ല. BJP തിരുവനന്തപുരം സൌത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജുവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് വൈകിട്ട് മന്ത്രി സണ്ണി ജോസഫിന്റെ പേരാവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. കണ്ണൂർ മട്ടന്നൂരിൽ MDMA രണ്ട് ഡോക്ടർമാർ എക്സൈസ് പിടിയിലായി. മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശി ഇർഷാദ്, തലശ്ശേരി വടക്കുംപാട് സ്വദേശി സിദ്ധാർത്ഥ് സി എന്നിവരാണ് 2.809 ഗ്രാം MDMA അറസ്റ്റിലായത്. കോഴിക്കോട് വനിതാ സംരംഭകർക്ക് പിന്തുണയും സാധ്യതകളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ മൈജി അവതരിപ്പിച്ച ഷീ സ്റ്റാർട്ട് ഹെർ ഡ്രീംസ് സ്റ്റാർട്ട് ഹിയർ CSR പദ്ധതിയിലെ സംരംഭകരെ പ്രഖ്യാപിച്ചു. 9 വനിതാ സംരംഭകരെയാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2-ം ഏകദിനം അല്പസമയത്തിനകം ഗുവാഹത്തിയിൽ നടക്കും.
8: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484242639. അപ്പോൾ വെള്ളിത്തിരയിലേക്ക് വിളിച്ചോളൂ. നമ്പർ ആവർത്തിക്കാം: 9446455888. 0484242639. പിന്നെ ഇന്നൊരു ചെറിയ വിശേഷമുണ്ട് കേട്ടോ. നമ്മുടെ സീനിയർ അനൗൺസർ ലൗലി മോൾ 34 വർഷത്തെ സർവീസിന് ശേഷം ആകാശവാണിയിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ആകാശവാണിയിൽ നിറഞ്ഞു നിന്ന സംഗീതാത്മകമായ ആ ശബ്ദത്തിനോട് ഇന്നുകൂടി നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ വെള്ളിത്തിരയിൽ ഇന്ന് ലൗലിയോട് സംസാരിക്കേണ്ടവർ വിളിക്കുക. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം പ്രീതിയും ലൗലിയുമാണ്. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക് പോകട്ടെ. ഹലോ ഹലോ
3: ഹലോ.
2: ആ, ഇത് വെള്ളിത്തിരയാണ്. ആരാ സംസാരിക്കുന്നത്? പറയൂ പറയൂ.
3: സരളാദേവിയാണ് വിളിക്കുന്നത്.
2: ആ, സരളാദേവി എവിടുന്നാണ്?
3: ഒറ്റപ്പാലത്തുനിന്ന്.
2: ആ, ഒറ്റപ്പാലം. ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് വേണ്ടത് ഈശ്വരൻ ഒരിക്കലും വിരുന്നിന് പോയി എന്നുള്ള പാട്ടാ വേണ്ടത്.
2: ഓക്കെ, പാട്ട് കേൾപ്പിക്കാം. പിന്നെ ലൗലി ഉണ്ട്. ലൗലിയോട് സംസാരിക്കുന്നോ? അപ്പൊ സംസാരിക്കൂ.
4: ഹലോ
3: ഹലോ.
4: അതെ, പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: നല്ല വിശേഷങ്ങൾ, എന്നും കേക്കാറുണ്ട് ലൗലി മാഡത്തിന്റെ, എല്ലാം കേക്കാറുണ്ട്. നല്ല നല്ല വോയിസാണ് ലൗലി മാഡത്തിന്റെ. ഡെയിലി കേക്കാറുണ്ട്.
4: ഒറ്റപ്പാലത്ത് എവിടെയാണ്?
3: ഒറ്റപ്പാലം 19 മൈൽ എന്നറിയാം, ചിലക്കത്തുർക്കാവിന്റെ ഒക്കെ അടുത്ത്, പാലപ്പുറം.
4: ഓ ഓ ഓ, ശരി. പിന്നെ ആരുണ്ട് വീട്ടില്?
3: വീട്ടില് രണ്ട് ആൺകുട്ടികളാണ്.
4: അവരെന്താ ചെയ്യുന്നത്?
3: അവര് രണ്ടാളും ബ്യൂട്ടീഷ്യൻ വർക്കാണ്.
4: ശരി. അപ്പൊ സ്ഥിരമായിട്ട് വെള്ളിത്തിര കേൾക്കും അല്ലേ?
3: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും കേൾക്കും. കാലത്ത് 7 തൊട്ടിട്ട് വൈകുന്നേരം 5:30-6 വരെ ഞാൻ കേൾക്കും.
4: ആദ്യമായിട്ടാണോ വെള്ളിത്തിര കിട്ടിയത്?
3: ആ, ഇപ്പോഴാണ് കിട്ടി. 4-5 ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്, എനിക്ക് ഇന്നാണ് കിട്ടിയത്.
4: നന്നായി.
3: എന്നും ട്രൈ ചെയ്യും, പക്ഷെ എനിക്ക് കിട്ടാറില്ല. പിന്നെ അത് മാത്രല്ല, എന്നും കാരണം 5:30 ഞാന് കേൾക്കും. കാരണം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ പിന്നെ ലേറ്റ് ഇട്ട് കഴിഞ്ഞാ കിട്ടില്ല.
4: ഓ ശരി, അതെന്താ അങ്ങനെ ഉണ്ടോ?
3: ആ, എന്താ, ലേറ്റ് ഇട്ട് കഴിഞ്ഞാ എനിക്ക് റേഡിയോയിലത്തെ ഒരു പരിപാടിയും കേൾക്കാൻ പറ്റില്ല.
4: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
3: ആ, കേൾക്കാം. ശരി
4: ശരി
3: ശരി.
4: ഓക്കെ, ബൈ.

0: ലവ്ലി,
1: എന്തോ
0: അടുത്ത കോളിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ?
1: ചോദിച്ചോ.
0: ലവ്ലി 92 ആകാശവാണിയിൽ ജോയിൻ ചെയ്തത്?
1: അതെ, 92 ജൂലൈ 10.
0: ഏത് സ്റ്റേഷനായിരുന്നത്?
1: കണ്ണൂർ സ്റ്റേഷൻ.
0: ആ, അപ്പോൾ ജോയിൻ ചെയ്യാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്തായിരുന്നു? ആകാശവാണി കേട്ടിട്ടൊക്കെ ഉള്ള ആളാണ്.
1: അതെ അതെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആകാശവാണിയിൽ വരുന്നത്. അപ്പോൾ എസ് ടിയുടെ റൂമിൽ പോയി, എസ് ടി പിന്നീട് സ്റ്റേഷൻ എഞ്ചിനീയറുടെ റൂമിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി, പിന്നെ പെക്സുമാരുടെ മുറിയിലൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി, അങ്ങനെ പിന്നെ ഡ്യൂട്ടി റൂമിലേക്ക്. അങ്ങനെ അവിടെ, അപ്പോൾ ഞാൻ ആദ്യം അവിടെ വന്നപ്പോൾ പെക്സ് രാധാകൃഷ്ണ സാറിൻ്റെ മുറിയിൽ നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു.
0: ഓ
1: ആ, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഒരു സിനിമാ നടൻ ആകാശവാണി സ്റ്റേഷൻ.
0: അതെ അതെ.
1: അപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നെ പരിചയപ്പെടുത്തി, പുതിയ അനൗൺസർ ആണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കുറച്ചു നേരം. അങ്ങനെയായിരുന്നു ആദ്യത്തെ ദിവസം. പിന്നെ സ്റ്റുഡിയോ ഒക്കെ കണ്ടു. പിന്നെ എങ്ങനെയാണ് അനൗൺസ്മെൻ്റ് എഴുതണത്, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിനൊക്കെ കാണിച്ചൊക്കെ തന്നു. അങ്ങനെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെയാണ്
0: സ്റ്റുഡിയോയിൽ ട്രെയിനിങ് ആയി.
1: അതെ അതെ. നമ്മൾ ഏതാണ്ട് 1 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ നൈറ്റ് ട്രാൻസ്മിഷൻ മാത്രമല്ലേ ചെയ്തിരുന്നുള്ളൂ, അപ്പോൾ എല്ലാ ദിവസവും നൈറ്റാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിന് പോയി 11 മണി വരെ ട്രാൻസ്മിഷൻ. അങ്ങനെ അങ്ങനെയാണ് തുടങ്ങുന്നത്.

0: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ചിലപ്പോൾ ശ്രോതാക്കൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. ഹലോ ഹലോ, കോള് കട്ടായതല്ല. ഹലോ, വെളിത്തിരിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ആ
1: ഹലോ,
0: ആരാണിത്?
1: ഞാൻ, എന്റെ പേര് അജിത.
0: അജിത, എവിടുന്നാ?
1: ഞങ്ങള് തൃശ്ശൂരിന്ന് വിളിക്കുന്ന, വിളിച്ചു തുടങ്ങിട്ട് കൊല്ലങ്ങളായി.
0: തൃശ്ശൂരിന്ന് വിളിച്ചു അജിത. ഏത് പാട്ടാ വേണ്ടത് അജിതയ്ക്ക്?
1: പാട്ട് നല്ലൊരു പാട്ട്, ഇന്ന പാട്ടൊന്നല്ല കിട്ടിയപ്പോ അതിന്റെ ഒരു സന്തോഷം.
0: ഓക്കേ അജിത, പറയൂ പറയൂ.
1: ലവ്ലി മാഡം ഒന്ന് പോവാന്ന് പറഞ്ഞു, അത് കേട്ടപ്പോ ഏയ് നല്ലൊരു അഭിനേത്രി ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളങ്ങനെ കൊറേ നാളായി ഞാൻ വിളിക്കാം. എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു 27-ാം തീയതി.
0: ഓ,
1: അപ്പൊ അതിന് വേണ്ടി വിളിച്ചു. അപ്പൊ നാളെയും ശരിക്കും നാള് വരണത്, അപ്പൊ അത് ബർത്ത്ഡേക്ക് ആയിട്ട് ജയചന്ദ്രൻ സാറ് പാടുന്നൊരു പാട്ടില്ലേ,
0: ഏത് പാട്ടാ?
1: തുളസിപ്പൂ എന്ന് പറഞ്ഞിട്ട്.
0: സിനിമാ പാട്ടാണോ ഈ പറയുന്നേ?
1: സിനിമാ പാട്ട് തന്നെയാണ്, പക്ഷെ അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അറിയില്ല.
0: തുളസിപ്പൂവോ?
1: നല്ല ഒരു നല്ലൊരു പാട്ടാണത്.
0: ഏതാ?
1: അമ്മ മനസ്സ് എന്ന് പറഞ്ഞിട്ട്.
0: അമ്മ മനസ്സ് എവിടാ തുളസിപ്പൂ ഇരിക്കുന്നേ? ഓ ശരി, ആ അമ്മ മനസ്സ് തങ്ക മനസ്സ് അല്ലേ, രാപ്പകൽ അല്ലേ, അതല്ലേ? ഓക്കെ, അല്ല അതപ്പോ പിറന്നാൾ പാട്ടല്ലല്ലോ.
1: അല്ല മക്കളോടല്ല.
0: ആ അതെ അതെ, മക്കൾ അമ്മയ്ക്ക് കൊടുക്കുന്ന പാട്ടാ അല്ലേ. ശരി, പിന്നെ വേറെന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. ഞങ്ങളോട് വീട്ടില് ഞങ്ങള് കെട്ടിയോടും കെട്ടിയോടും രണ്ടാളും വയ്യാണ്ടിരിക്കുകയാണ്.
0: എന്ത് പറ്റി?
1: ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്.
0: ഓ ഓ, ശരി.
1: അങ്ങനെ ഇരിക്കുന്ന ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട്.
0: എല്ലാ കാര്യത്തിലും സമ്പന്നയാണ്.
1: അതെ അതെ,
0: ഒന്നിനും ഒരു കുറവില്ലല്ലോ.
1: ഒന്നിനും ഒരു കുറവില്ല. ഇപ്പോ ഞാനിത് വിളിച്ചു വിളിച്ചു വിളിച്ചു ഞാൻ മൂന്നാ എത്ര ദിവസം, രണ്ടാഴ്ച ഇപ്പൊ കുത്തിയിരുന്ന് വിളിക്കുന്നു. 3 മണിവരെ ഇരുന്ന് കുത്തി കുത്തി കുത്തി ലാസ്റ്റ് എനിക്ക് ഈ മൊബൈൽ എറിഞ്ഞു കളഞ്ഞില്ല. സ്വിച്ച് ഫോണാണ്, ടച്ച് ഫോണൊന്നല്ല,
0: ഫോൺ എറിഞ്ഞു കളയേ.
1: അതെ, ലാസ്റ്റ് വെച്ച് കിടന്നുറങ്ങും കുറച്ചേരം. പിള്ളേരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാ ഈ 4 മണിക്കൂരിക്ക് മെസ്സേജ് അയക്കാരെന്ന് പറഞ്ഞ കൂട്ടാക്കില്ല. അവരൊന്നും ഇവിടെ ഇല്ലതാരും. ഒരാള് കാലത്ത് പോയി വൈകിട്ട് വരുള്ളു, ഒരാള് ഇവിടെ ഇല്ല കോട്ടയത്ത.
0: അപ്പൊ ഒരു കാര്യം ചെയ്യോ, മെസ്സേജ് അയക്കാൻ പഠിപ്പിച്ചു തരാൻ പറയോ അവരോട്. അപ്പൊ തന്നെ അയക്കാലോ.
1: അല്ല, സ്വിച്ച് ഫോണിൽ നിന്ന് അയക്കാൻ പറ്റില്ലല്ലോ.
0: അത് പറ്റൂല.
1: അങ്ങനെ അപ്പൊ അത് ഞാൻ പറയുന്നുണ്ട് ഇവിടെ. എല്ലാവരും അമ്മമാർക്ക് മക്കളെ അയക്കുന്ന കാര്യം കേക്കണില്ലേ, നിങ്ങൾക്ക് അമ്മയില്ല, അങ്ങനെ ഞാൻ പറയുന്നു.
0: ഇന്ന് പോവും, 60 വയസ്സായ പോവാതെ പറ്റില്ലല്ലോ.
1: ഓ, 60 വയസ്സൊന്നൊരു വയസ്സല്ല, മറ്റേ ഇതില് പറഞ്ഞ പോലെ അതൊരു വയസ്സാണോ?
0: പക്ഷെ ഇവര് സമ്മതിക്കില്ല അതല്ലേ.
1: അങ്ങനൊരു കാര്യം, സാറ് പോണേക്കാളും മുന്നേ ഞാൻ വിളിച്ചു തുടങ്ങിയതാ. അപ്പൊ കിട്ടുന്ന ചേരിച്ചിട്ട് ഒരു രക്ഷയില്ല, കിട്ടിയില്ല.
0: ഇപ്പൊ സാരല്ല, എന്തായാലും എല്ലാം കൂടെ തീർത്തി നിന്ന് പാട്ട് തരാം പോരെ.
1: ശരി ശരി ശരി, ഓക്കെ.
0: അപ്പൊ പാട്ട് വെക്കട്ടെ.
1: ആ ശരി,
0: ഓക്കെ, ബൈ.

0: അപ്പോൾ കണ്ണൂർ ആകാശവാണിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ് എടുത്തിരുന്നതെന്ന് പറഞ്ഞല്ലേ.
1: നൈറ്റ് ട്രാൻസ്മിഷനേ ഉള്ളൂ നമ്മൾ, തുടക്കകാലത്ത് അങ്ങനെയായിരുന്നല്ലോ.
0: ഒരു ട്രാൻസ്മിഷൻ മാത്രം, ലോക്കൽ സ്റ്റേഷനാണല്ലോ
1: അതല്ലേ.
0: ആ ഞാനവിടെ ജോയിൻ ചെയ്യുമ്പോൾ മൂന്ന് ട്രാൻസ്മിഷൻ
1: അപ്പോഴേക്കും അതായി. ആദ്യം നൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈവനിങ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങി. ഉച്ചയ്ക്കും എന്ന് പറഞ്ഞാൽ 2:10 വരെ, ആ ന്യൂസ് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ മോർണിംഗ് തുടങ്ങി. അങ്ങനെ മൂന്ന് ട്രാൻസ്മിഷനും ആയി. അപ്പോഴും ട്രാൻസ്മിഷനിൽ ഗ്യാപ്പുകളുണ്ട്. അതായത് നമ്മളിവിടെ കണ്ടിന്യൂസ് ആണല്ലോ, 5:50 തുടങ്ങിയ 11 മണി 11, ഇപ്പം നമ്മൾ 11:10 വരേക്ക് പോകുന്നു. അതേപോലെ ഇടയ്ക്ക് ഗ്യാപ്പുകളുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബ്രേക്ക് ഇല്ല അല്ലേ, നമ്മളതെല്ലാം ജോയിൻ ചെയ്ത്
0: 9:30 ആകുമ്പം ക്ലോസ്.
1: അതെ അതെ അല്ലേ.
0: പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക്
1: ട്രാൻസ്മിഷൻ തുടങ്ങി.
0: ആ കാലമൊക്കെ പോയി. ഇപ്പൊ എല്ലാ സ്റ്റേഷനിലും ഒക്കെ മിക്കവാറും

0: ഓക്കെ,
1: മൂന്ന് ട്രാൻസ്മിഷൻ,
0: കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ ഉണ്ട്. അങ്ങനെ കണ്ണൂര് ഒരു ഓർമ്മയാണ് അല്ലേ? ആദ്യം
1: ഏഴുകൊല്ലം കണ്ണൂര് ജോയിൻ ചെയ്തു ഞാൻ, അല്ല ഏഴുകൊല്ലം കണ്ണൂര് ജോയിൻ ചെയ്തു, ജോലി ചെയ്തു. പിന്നെ 99 ഞാൻ ഇവിടേക്ക് വരുന്നത്. ഞാൻ ഒരു ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി ഇങ്ങോട്ട് വന്നു,
0: ഇങ്ങോട്ട് വന്നതാണ്. അതോടെ കൊച്ചിക്കാർ ഈ മ്യൂസിക്കൽ വോയിസ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ.
1: ഉവ്വ്,
0: ഹലോ.
2: ഹലോ,
0: ആ ഇത് വെള്ളിത്തിരയാണ്. സ്വാഗതം. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ?
2: റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചേക്കാണ്,
0: പക്ഷേ അവിടുത്തെ എക്കോ ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാം, അതുകൊണ്ടാ പറഞ്ഞു.
2: ആ എന്നാ ഞാൻ തീരെ കുറച്ച് വെക്കാം.
0: മാറി നിന്നാലും മതി.
2: മാറി നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്.
0: അപ്പൊ പറയോ, ആരാ വിളിക്കുന്നത്, എവിടുന്നാ
2: വിളിക്കുന്നത്? പള്ളുരുത്തിയിൽ നിന്ന് ഒരു ലീലാധരൻ.
0: ഹലോ.
2: ആ പള്ളുരുത്തിയിൽ നിന്ന് ലീലാധരനാണ് വിളിക്കുന്നത്.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ.
2: വിശേഷം ഇന്ന് ഈ ലവ്ലി മാഡം പോകുകയല്ലേ, ഇന്ന് യാത്രയായപ്പല്ലേ.
0: അതെ അതെ,
2: ഞാൻ വളരെ കാലമായി ലവ്ലി മാഡമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് തവണ വിളിച്ചു നോക്കി.
0: അപ്പൊ ഒരു ഫോൺ ഔട്ട്ലിക്ക് എഴുതിയാ പോരായിരുന്നോ? ഇത്രക്ക് കഷ്ടപ്പാടുണ്ടോ?
2: എനിക്ക് ഈ കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ടേ ഫോണിൽ മെസ്സേജ് അയക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
0: ആ ശരി. ആ ആരെ കൊണ്ടെങ്കിലും അയപ്പിക്കാറില്ലേ?
2: ആശ്രയിക്കേണ്ടി വരും, അതുകൊണ്ട് അതിന് തുനിയില്ല.
0: ഓക്കെ,
2: അപ്പൊ ഞാൻ കാത്തിരുന്നു എന്തെങ്കിലും ഒരു അവസരം.
0: ഹലോ.
2: അപ്പൊ അത് അതിന്ന് കിട്ടി.
0: ഓക്കെ, ആരുണ്ട് അവിടെ കൂടെ?
2: കൂടെ ഭാര്യയുണ്ട്, മകനുണ്ട്, ഒരു മകളുണ്ട്, മരുമകനുണ്ട്, ഒരു പേരക്കുട്ടിയുണ്ട്.
0: ശരി. എന്താ എന്തെങ്കിലും ചെയ്തിരുന്നോ?
2: ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു റിട്ടയർ ചെയ്ത്.
0: എവിടെയായിരുന്നു?
2: ഞാൻ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു.
0: ഏത് കോർട്ടിലായിരുന്നു?
2: ഞാൻ ലാസ്റ്റ് റിട്ടയർ ചെയ്യുമ്പോ കൊച്ചി സബ് കോടതി.
0: ആ ശരി. ഓക്കെ,
2: അങ്ങനെയായിരുന്നു.
0: അപ്പോ എന്റെ അച്ഛനും അമ്മയും ജുഡീഷ്യൽ സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തിട്ട് ഒത്തിരി ആയി.
2: അപ്പോ ഞാൻ ചിലപ്പോ ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ ആയിരുന്നു.
0: അതെ അതെ.
2: ഞാൻ ചിലപ്പോ അറിയുമായിരിക്കും,
0: ചിലപ്പോ അറിയായിരിക്കും. അച്ഛന്റെ പേര് മോഹൻ എന്നാണ്, അമ്മയുടെ പേര് ജാനമ്മ എന്നാണ്.
2: പറവൂർ കോടതിയിൽ.
0: അതെ അതെ, പറവൂർ കോടതിയിൽ.
2: ഓക്കെ,
0: അപ്പൊ ഇന്ന് പാട്ട്?
2: പാട്ട് ഇന്ന് റിട്ടയർ ചെയ്യുന്ന ആൾക്ക് ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ വെക്കട്ടെ. എന്നാ
2: വേറെ ഒന്നും പറയാനില്ല, ഞാൻ എനിക്ക് പറയാനുണ്ട്.
0: പറഞ്ഞോ,
2: പറഞ്ഞോളൂ. 99 കൊച്ചിയിൽ വന്നത്.
0: അതെ,
2: അന്ന് മുതൽ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നതാണ്. എല്ലാ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണ ചാരുതയൊക്കെ നമ്മൾ
0: ആസ്വദിച്ചിട്ടുള്ളതാണ്.
2: ഇനി ഇനി അത് ആകാശവാണി കൂടി കേൾക്കാനുള്ള ഒരു അവസരം ഇല്ലല്ലോ.
0: അത് സാരമില്ല, അതങ്ങനെയല്ലേ. നമുക്ക് ഒരു സർവീസിൽ നമുക്കൊരു റിട്ടയർമെന്റ് അനിവാര്യമല്ലേ,
2: അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. എന്നാലും എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പൊ ബാലനാരായണ സാറി അടുത്ത് വന്നിരുന്നില്ല, ബേബി ചക്രവാണി സാറിന്റെ ഒരു പ്രോഗ്രാമുമായിട്ട്, അതുപോലെ ടി പി രാജേഷ് സാർ ഇടയ്ക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തില് എപ്പോഴെങ്കിലും ഒക്കെ ഞങ്ങളെ കേൾപ്പിക്കാൻ, ഒന്ന് ഉണർത്താനായിട്ട് എന്തെങ്കിലും പരിപാടികൾ ആവിഷ്കരിച്ചിട്ട് ആകാശവാണി ഇവിടെ ഞങ്ങളൊക്കെ കേൾപ്പിച്ച് തരാനുള്ള ഒരു പദ്ധതി കൂടി മനസ്സിലിട്ട് വേണം പോകാൻ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ശരി, സമ്മതിച്ചു. പാട്ട് വെച്ചു.
0: ഓക്കെ ശരി, പാട്ട് കേട്ടോളൂ.

0: ലവ്ലി ജോയിൻ ചെയ്തത് കണ്ണൂരാണെങ്കിലും കൊച്ചിക്കാരിയാണല്ലേ?
1: ആ കൊച്ചിക്കാരിയാണ്,
0: കൊച്ചി ഭാഷയുണ്ട്. നോർത്ത് പറവൂരാണ് ഞാൻ എൻ്റെ വീട്. ഇപ്പോൾ പനങ്ങാടാണ് താമസിക്കുന്നത്. അങ്ങനെ പിന്നെന്താ പറയുക,
2: എന്താ പറയുക, കൊച്ചി ആകാശവാണിയിൽ ഇത്രയും കാലം ജോലി ചെയ്തു. കൊച്ചിക്കാരെ ഈ സംഗീതസാന്ദ്രമായ ശബ്ദം കൊണ്ട് എന്താക്കി, ധന്യരാക്കി. ലവ്ലിയും ധന്യയായി മാറി അല്ലേ അതിലൂടെ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
2: അപ്പം സന്തോഷമുണ്ടോ?
0: സന്തോഷമുണ്ട്. നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ആകാശവാണി കൊണ്ടല്ലേ.
2: റിട്ടയർ ചെയ്യുന്നതിൽ
0: സങ്കടമുണ്ടോന്നായിരിക്കും,
2: ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ.
0: സങ്കടമുണ്ട്, സങ്കടം എന്തായാലും. നമ്മൾ ഇത്രയും വർഷം കണ്ട മുഖങ്ങൾ, നമ്മൾ പരിചയിച്ച സ്ഥലം അല്ലേ, അപ്പൊ നമുക്കത് വിട്ടു പോകുമ്പോ എന്തായാലും വിഷമം ഉണ്ടാവും.
2: അങ്ങനെ ഓരോരുത്തരായി നമ്മളെ പിന്നെ പിരിഞ്ഞു പോയല്ലോ.
0: അതെ അതെ, തീർച്ചയായിട്ടും. എന്നാലും വീട്ടിലിരിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു സങ്കടമൊന്നും ഇല്ലാന്ന് തോന്നുന്നു.
2: രാവിലെ
0: പൊതുവെ ഒരു മടിച്ചിയ പറയണ്ടായിരിക്കാം.
2: ഇല്ല, ഞാൻ ചോദിക്കട്ടെ, നാളെ ഇതുപോലെ രാവിലെ എണീറ്റ് എനിക്ക് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങും അറിയാതെ?
0: ഇല്ല, ഞാൻ കിടന്നുറങ്ങും.
2: അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ. പോലെ ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, എന്തോ
0: നമസ്കാരം, ഇതാരാണ്?
3: എന്റെ പേര് തങ്കമണി, ഞാൻ തേവര എന്നാ വിളിക്കുന്നെ. ലവ്ലി മാഡം ഇന്ന് റിട്ടയർഡ് അല്ലേ, അതുകൊണ്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ.
2: നന്നായി,
3: സംസാരിച്ചിട്ടില്ല.
2: ആണോ? ആ അപ്പൊ നമുക്ക് സംസാരിക്കാം, പറഞ്ഞോളൂ. അവിടെ ആരൊക്കെയുണ്ട്?
3: ഇവിടെ ഞാൻ എന്റെ ഭർത്താവ് കൊണ്ട് എനിക്ക് സ്വന്തം സ്ഥലം
2: തമിഴ്നാടാ. എന്നിട്ട് നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ, എത്ര വർഷം ഇവിടെ വന്നിട്ട്?
3: ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി.
2: ഇതിനോടൊക്കെ ഇത്രക്ക് നന്നായി പറയേ, കൊള്ളാം.
3: ഞാൻ കൊച്ചിക്കാലത്തൊക്കെ പുനലൂരായിരുന്നു
2: മാഡം.
3: പുനലൂര്?
2: എന്താ ചെയ്യുന്ന, ജോലി എന്തായിരുന്നു?
3: ഞാൻ കെട്ടിടം പണിക്കാ പോന്നെ. ഞാനൊരു ഭർത്താവിന്, ഒരു ഭർത്താവിന്റെ പേര് മണി, ഒരു മോളുണ്ട്, മോള് നാട്ടില്.
2: ആ ശരി.
3: രണ്ട് കൊച്ചുമക്കളുണ്ട്.

0: അപ്പൊ വീടൊക്കെ ആയോ ഇവിടെ?
1: ഇവിടെ വാടകയ്ക്കാ താമസിക്കുന്നേ.
0: ശരി.
1: വീടൊക്കെ നാട്ടില്.
0: ഇടയ്ക്ക് പോയി വരും അല്ലേ?
1: ദീപാവലി പൊങ്കല് അങ്ങനെ സമയത്തൊക്കെ പോകും, പിന്നെ ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകും.
0: തമിഴ്നാട്ടിലെ എവിടെയാണ്?
1: തിരുനെൽവേലി.
0: തിരുനെൽവേലി. ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞോ?
1: പാട്ട് കളമാണി നീ ആദ്യം കൺമുന്നിൽ വന്നപ്പോ.
0: പഠിക്കോ പഠിക്കോ.
1: അത്ര
0: ശരി.
1: മേഡം റിട്ടയർഡ് ആവില്ലേ, അതൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു വിളിച്ചതാ.
0: അതെ, ഏതായാലും നന്നായി കേട്ടോ.
1: ഇനി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ.
0: ശരി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ശരി എന്നാ, പാട്ട് വെക്കട്ടെ.
1: ശരി മാഡം.
0: ഓക്കേ.

0: ലവ്ലി,
1: എന്തോ
0: 34 വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണി ജോയിൻ ചെയ്യുമ്പോൾ കോളേജ് കുമാരി ആയിരുന്നോ?
1: കോളേജ് അല്ല, അത് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ മറ്റ് പല ജോലികളും കിട്ടി എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഓർഡറൊക്കെ വന്നിരിക്കുന്നു. അപ്പോഴേക്കും ഇവിടുന്ന് ആകാശവാണിയിൽ നിന്നുള്ള ഓർഡർ ഞാൻ കൈപ്പറ്റി.
0: അപ്പം ചാടി വീണു.
1: ആ അപ്പം ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് ഞാൻ എൽ ഡി ക്ലർക്കായിട്ടാണ്.
0: ഓ, അതെവിടെയായിരുന്നു?
1: അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കടവൂർ ഹൈസ്കൂളിലായിരുന്നു. ഒരാഴ്ച എൽ ഡി സി ആയിട്ട് ജോലി ചെയ്തു. കുറേ പേർക്ക് ടി സി ഒക്കെ എഴുതി കൊടുത്തു. അപ്പോഴേക്കും ആകാശവാണിയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് ഓർഡർ വന്നു. അങ്ങനെ ഞാൻ അത് റിസൈൻ ചെയ്താണ് കണ്ണൂർ ജോയിൻ ചെയ്തത്.
0: അപ്പോൾ അത് റിസൈൻ ചെയ്തതിൽ പിന്നെ പശ്ചാത്തലം തോന്നിയില്ലല്ലോ?
1: ഇല്ലില്ല, ഒരുപാട് പേരെന്നോട് തിരിച്ച് അങ്ങനത്തെ ജോലികൾ, പി എസ് സി കിട്ടിയപ്പോഴൊക്കെ പൊയ്ക്കോ, പ്രൊമോഷൻ സാധ്യതകൾ അവിടെ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് പൊയ്ക്കോ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ എവിടെയും പോകുന്നില്ല, എനിക്ക് മതി, എനിക്കിവിടെ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിന്നു. അപ്പം നമ്മുടെ ചന്ദ്രബാബു പെക്സ്, ഇപ്പം എ ഡി പി ആയിരുന്നു ചന്ദ്രബാബു, ചന്ദ്രബാബു ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ സാധ്യതകൾ ഒത്തിരിയുള്ള ജോബുകളൊക്കെ വന്നപ്പം അതിലോട്ട് പൊയ്ക്കോ, നമുക്കിവിടെ അത് കുറവാണല്ലോ. അപ്പം അങ്ങനെ, പക്ഷേ എനിക്കെപ്പോഴും, ഞാൻ ഒരു പൊതുവേര് മടിച്ചായതുകൊണ്ടാവാം, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞാൽ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു.
0: പാട്ടൊക്കെ കേട്ടും കേൾപ്പിച്ചും ഒക്കെ ഇങ്ങനെ കഴിയാം അല്ലേ?
1: അതെ.
0: പിന്നെ ആ ടി സി എഴുതി കൊടുത്തു കുറെ കുട്ടികൾക്കെന്ന് പറഞ്ഞില്ലേ, ആ മനോഹരമായ കൈപ്പിടയിൽ, ചിത്രമെഴുത്ത് പോലെയുള്ള സുന്ദരമായ കൈപ്പിടയിൽ എഴുതിയ ആ ടി സികൾ കുട്ടികൾ കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടാവും.
1: പക്ഷെ അപ്പോഴും ഒരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ആ ഇടവേളകളിലൊക്കെ സ്കൂളിലിരിക്കുമ്പോ ഞാൻ നമ്മുടെ അനൗൺസ്മെന്റുകളൊക്കെ പേപ്പറിൽ ഇങ്ങനെ എഴുതും. ആകാശവാണി കണ്ണൂർക്കാണല്ലോ പോണത്, അപ്പോ ആകാശവാണി കണ്ണൂർ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾക്ക് എഴുതാം. അപ്പൊ അതെന്താന്ന് വെച്ചാ പ്രീതി,
0: ട്രെയിനിങ്,
1: ആ ട്രെയിനിങ്, അതങ്ങനെ മാത്രല്ല, എന്റെ കുട്ടി, നമ്മള് ചെറുതിലെ മുതൽ റേഡിയോ മാത്രമല്ലേ അന്നുള്ളൂ, അപ്പൊ റേഡിയോ മാത്രം കേട്ട് വളർന്നതുകൊണ്ടാവാം നമ്മൾക്ക് ഇങ്ങനെ ഒരു അനൗൺസർ ആവാനുള്ള ജോലി സാധ്യതയൊന്നും ഒന്നും നമുക്കറിയില്ലല്ലോ. അതിനെ കുറിച്ചൊന്നും അല്ല, നമ്മൾ ഈ ഒരു കുഞ്ഞു പെട്ടിക്കകത്തു നിന്ന് പാട്ട് വരുന്നു, നാടകം കേൾക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെറുതിലൊക്കെ ഇന്ന് ഈ റേഡിയോക്ക് ചുറ്റും നടന്നു നോക്കിയിട്ടുണ്ട്, ഇത് എവിടുന്ന് വരുന്നു എന്ന് മനസ്സിലാവുന്നില്ല,
0: ആളെവിടെ
1: ഇരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോ അതിന്റെ എന്താണ്, അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലാവാതെ ചുറ്റും നടന്നൊരു കാലമുണ്ട് ചെറുതായിരിക്കുമ്പോൾ. പിന്നിങ്ങനെ അപ്പോൾ നമ്മൾ കേട്ട് കേട്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, നമുക്ക് ശീലമായി പോയി റേഡിയോ. അപ്പോൾ സി പി രാജശേഖരൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ ശബ്ദം, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെപ്പോഴും തൃശ്ശൂർ നിലയം ഇങ്ങനെ കേൾക്കും നാടകം, പിന്നെ അനൗൺസ്മെൻറ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ കണ്ണൂർ ചെന്ന് ജോയിൻ ചെയ്തപ്പോഴും നമുക്ക് അനൗൺസ്മെന്റ് ട്രെയിനിങ്ങിന് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻ്റാണ് കേൾപ്പിച്ച് തന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനതിങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ, ഞാനും എൻ്റെ അനിയനും അനിയത്തിയും കൂടി കളിക്കുന്ന ഒരു കളിയുണ്ട്, അത് റേഡിയോ കളിക്കുക എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ ഞങ്ങളിങ്ങനെ, ഒരാൾ യേശുദാസാവും, ഒരാൾ പി സുശീലാവും, ഒരാൾ എസ് ജാനകിയാവും, റേഡിയോ ആണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റേഡിയോ കളിക്കും, അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രധാന കളി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇതിങ്ങനെ കേട്ട് കേട്ട് കേട്ട് എന്താ പറയുക, അത് നമ്മൾ ചിലപ്പോൾ പറയില്ലേ രക്തത്തിൽ അലിഞ്ഞു പോയി എന്നൊക്കെ പറയണ പോലെ

0: അത്രയ്ക്കും ഞാൻ ഈ റേഡിയോ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി. രാവിലത്തെ നമ്മുടെ ടോൺ കേട്ടാവും ചിലപ്പോൾ ഉണരണം. എന്നുവെച്ചാൽ ഇത് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു റേഡിയോ പ്രാന്തിയായിരുന്നു ഞാൻ. എപ്പോഴും കയ്യിൽ ഇതിങ്ങനെ പിടിച്ചു നടക്കുക. ഞാൻ ഇവിടെ
1: പോയാക്കുന്നതിന് മുമ്പുള്ള ടോണൊക്കെ അന്നേ നമുക്ക്
0: പരിചിതമാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പോവും. അങ്ങനെയായിരുന്നു ഒരു ആ ഒരു, അതുകൊണ്ടാവാം ഈ റേഡിയോയിലേക്ക് ഉള്ള ഒരു ജോലിക്കായിട്ടുള്ള ഒരു ഇത് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇത്, അത് ആ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടത് എന്റെ അനിയനാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അനൗൺസറെ വിളിച്ചിരിക്കുന്നു, അപ്പൊ നീ അപ്ലൈ ചെയ്യും, നിനക്ക് കിട്ടും എന്നവൻ പറഞ്ഞു. അപ്പൊ എനിക്കത് അത്ര വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഞാൻ ഒരു പോസ്റ്റേ ഉള്ളൂ, വേണോ എന്ന് ഞാനിങ്ങനെ അവനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് കിട്ടും, നീ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതും പിന്നീട് നമ്മുടെ റിട്ടേൺ എഴുതുന്നതും വോയിസ് ടെസ്റ്റ് പിന്നെ ഇന്റർവ്യൂ.
1: മൂന്ന് ചാനൽ.
0: അതെ അതെ.
1: അങ്ങനെ നല്ലൊരു അനൗൺസറെ ആകാശവാണിക്ക് കിട്ടി. അപ്പോ നമുക്കിനി അടുത്ത കോളിലേക്ക് പോവാം അല്ലേ? ഹലോ.
2: ആ ഹലോ.
1: ആ വെള്ളിത്തിരിയാണ്, ആരാണിത്?
2: ഞാൻ ശശികല.
1: എവിടുന്നാ?
2: എറണാകുളം.
1: ഓക്കെ.
0: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ.
2: മാസ്റ്ററുടെ റേഡിയോന്റെ വോളിയം കുറയ്ക്കും. ഹലോ മേഡം.
0: പറഞ്ഞോ.
2: ആ പിന്നെ എന്റെ പാട്ട് ഞാൻ പറഞ്ഞിരുന്നു, കന്നിനിലാവത്ത് കസ്തൂരി പൂശുന്ന ആ പാട്ടാണ് പച്ചയോട് വേദന്റെ.
0: പാടുന്നോ?
2: ആ പാടണ്ട. പിന്നെ ഞാൻ വിളിച്ചത് ലവ്ലിക്ക് ആശംസകൾ പറയാനാട്ടോ.
0: കൂടെ
2: നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടാവട്ടെ. പിന്നെ ഇഷ്ടപ്പെട്ട ജോലി കിട്ടി അല്ലേ.
0: അതെ.
2: ഇഷ്ടപ്പെട്ട ഫീൽഡിൽ കയറാൻ പറ്റി. എല്ലാം നല്ലതായിട്ട് സന്തോഷം പ്രീതിയും ഉണ്ടല്ലോ അല്ലെ
0: കൂടെ.
2: രണ്ടുപേരാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. പിന്നെ സന്തോഷം, നന്നായിരിക്ക.
0: താങ്ക് യു.
2: ഞാനും ഹസ്ബൻഡും കേട്ടോ, ഹസ്ബൻഡും ഭയങ്കര ക്രേസാണിത്
0: റേഡിയോ കേൾക്കുന്നത് അല്ലേ.
2: ആ റേഡിയോ കേൾക്കുന്നതും ഇപ്പൊ എന്നോട് പറയായിരുന്നു ലവ്ലി റിട്ടയർ ചെയ്യാണ്, നീ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വന്ന് വിളിച്ചതാണ്. എന്തോ ഭാഗ്യത്തിന് കിട്ടി.
0: അദ്ദേഹം ഉണ്ടോ അടുത്ത?
2: ഓ ഉണ്ട് ഉണ്ട്.
0: കൊടുത്തോളൂ. ഹലോ.
3: ഹലോ.
0: ആ പറയൂ. ഞാൻ
3: 60 കൊല്ലമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാണ്.
0: പേരെന്താണ്?
3: എന്റെ പേര് മധുസൂദനൻ. ഞാൻ FCA മാനേജറായിരുന്നു, അക്കൗണ്ട്സ് മാനേജറായിരുന്നു. വൈഫ് ശശിയുടെ CMFR സീനിയർ ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു. ഞാൻ വൈഫിനോട്
0: പറഞ്ഞു.
2: പിന്നെ എവിടെ? പനങ്ങാട് താമസിക്കുന്നു അല്ലേ.
0: അതെ.
2: ഞാൻ ആദ്യം വിളിച്ചത്, ആദ്യം സംസാരിച്ചത് തെന്നലിനോടാണ്. വെള്ളിത്തിരയല്ലേ.
0: ശരി.
2: പിന്നെ ഒരു ക്രേസ് ആയിരുന്നു ആദ്യമൊക്കെ, കൊറേ ഇങ്ങനെ മിക്കവാറും വിളിക്കും, എല്ലാവരോടും മിക്കവാറും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ വിളിക്കാറില്ല കേട്ടോ, കൊറേ നാളായിട്ട് വിളിക്കാറില്ല.
0: 3 മാസം കൂടുമ്പോ വിളിച്ചോളൂ.
2: വിളിക്കാം, പക്ഷെ ഞാൻ വിചാരിച്ചു കൊറേ വിളിച്ചല്ലോ, ഇനി വേണ്ട വിചാരിച്ചു. അപ്പൊ ഞാൻ അധികം എന്താ, അതല്ല ഇപ്പൊ എല്ലാരും കേൾക്കുമ്പോ നമ്മളോട് ചോദിക്കുക, ആ ശശിയെ വിളിച്ചിരുന്നു അല്ലേ, അങ്ങനെ എങ്ങനെയെന്ന് പറയുമ്പോ എനിക്കൊരു ചമ്മല്. അപ്പൊ പിന്നെ ഞാൻ നിർത്തി പതുക്കെ, അതാണ് കാര്യം.
1: അപ്പൊ എന്നാ പാട്ട് കേൾപ്പിച്ചാലോ?
2: കേട്ടോ, കേൾപ്പിക്കും, നല്ല പാട്ടാണ്.
0: ഓക്കെ,
2: താങ്ക് യു.
0: ഓക്കെ, ബൈ.

0: ഈ റേഡിയോയും റേഡിയോ ജോലിയും ലൗലിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്.
1: അതെ.
0: അതല്ലാതെ എന്തൊക്കെയാണ് ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് ഇഷ്ടമുള്ളത്?
1: എനിക്ക് ചെടികൾ, പൂക്കൾ, വൃക്ഷങ്ങൾ,
0: മരമാണ് മരമാണ്
1: അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ അങ്ങനെ ചുറ്റിക്കറങ്ങുമായിരുന്നു. പറമ്പിലൊക്കെ ഞാൻ വെറുതെ ഇരിക്കാറില്ല, അങ്ങനെ കറങ്ങിടക്കും. കിളികളുടെ അണ്ണാൻ ഇതൊക്കെ, പ്രത്യേകിച്ചും കിളികളുടെ, ഓരോ കിളിയുടെയും ശബ്ദം എനിക്ക് തിരിച്ചറിയാം, കളറ്. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ പറയും, എവിടെന്നെങ്കിലും ഒരു കിളി കേട്ടാൽ, ശബ്ദം കേട്ടാൽ ഞാൻ പറയും അത് മൂങ്ങയാണ് അല്ലെങ്കിൽ നമ്മുടെ വാലാട്ടിക്കിളിയാണ്. അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ചെറുതിലേ മുതലേ ഞാൻ അങ്ങനെ ഒരുപാടിങ്ങനെ ഒബ്സേർവ് ചെയ്യായിരുന്നു. ഞാൻ ഇവരുടെ പിന്നാലെ പോകും. അപ്പോൾ കിളികളിങ്ങനെ ചാടി ചാടി പോകുമ്പോൾ, പറന്നു പോകുമ്പോൾ ഞാൻ അവരുടെ പിന്നാലെ പോയി അവരെ ഇങ്ങനെ നിരീക്ഷിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് എന്തോ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ, എനിക്ക് വായന ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. അപ്പോൾ വായിച്ചു മടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ, അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി, കുളം, കിണർ, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, കുട്ടിക്കാലത്ത് നമുക്ക് കൗതുകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ രണ്ട് കുളങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൊന്മാൻ കൂട് വയ്ക്കുന്നത് ആ മണ്ണിലാ.
0: ഓ,
1: അത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്
0: പോയി എടുത്തിട്ടുണ്ടോ?
1: ഇല്ലില്ല, അത് ഇറങ്ങാൻ പറ്റില്ലല്ലോ. കുളത്തിന് കുളത്തിൻ്റെ സൈഡിലാണ്, അപ്പം നമുക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് മീൻ കൊത്തി എന്ന് നമ്മൾ പറയുന്ന പൊന്മാൻ മീനെ കൊത്തിക്കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ കുത്തിയിരുന്ന് കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ വൃക്ഷങ്ങൾ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ, ചെറുതിലേ ഞാൻ ചെറിയ ചെടികളൊക്കെ അയൽപക്കത്തൊക്കെ പോയി ഒരു റോസാക്കമ്പ് തരുമോ എന്നൊക്കെ ചോദിച്ച് എരന്ന് വാങ്ങിക്കൊണ്ട് നടുമായിരുന്നു. അപ്പം അങ്ങനെ അതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ
0: കൃഷിയും വൃക്ഷങ്ങളും പൂക്കളും
1: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ്
0: ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്താണെന്നറിയോ? ഈ കിളിയുടെ പിന്നാലെ ചുറ്റിക്കറങ്ങാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ.
1: ഉണ്ട്, തീർച്ചയായിട്ടും
0: അല്ലേ. അപ്പം നമുക്കൊരു കോളിലേക്ക് പോവാം അല്ലേ?
1: പോവാം,
0: നോക്കട്ടെ. ഹലോ.
2: ഹലോ.
0: വെള്ളിത്തിരയാണ്, സ്വാഗതം. ആരാണ്?
2: ലളിത രാജു, പാലക്കാട്.
0: ലളിത രാജു, പാലക്കാട്. പറഞ്ഞോളൂ.
2: പ്രീതി മാഡത്തിനോടും കൂടി സംസാരിക്കാനായി. ജോലി മാഡത്തിന്റെ റിട്ടയർമെന്റ്. ഞാന് ബാംഗ്ലൂര് താമസിക്കുമ്പോ അവിടുന്ന് രണ്ടു വർഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പേരക്കുട്ടീനെ നോക്കി അവിടെ ഇരിക്കുമ്പോ ലൗലി മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. മറ്റേ
0: ഫോൺ നോട്ടില്ല, പേരെനിക്ക് ഓർമ്മ വന്നു.
2: അതെ. അപ്പോ എല്ലാവിധ ആശംസകളും ലൈഫില്. റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ജീവനും ഇതുമല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
2: ഫുൾ ടൈം നമ്മള് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് അപ്പം രണ്ടു മാസം ആയിട്ടില്ല, വിളിച്ചു തുടങ്ങിയിട്ട് മൂന്ന് മാസം ആയിട്ടില്ല. എന്നാലും കൗലി മേഡം റിട്ടയർഡ് ആവുന്നു വന്നു മുതൽ ശ്രമിച്ചു നോക്കിയതാണ്.
0: ഓക്കെ, താങ്ക് യു. അപ്പോൾ പാട്ട് ഏതാ വേണ്ടെന്ന്?
2: പാട്ടിന് സാമ്യമാകുന്ന ഒരു ഉദ്യാനമേ എന്നുള്ള ഈശ്വരസ്പടിയത്. അതെ,
0: പ്രീതിയോട് സംസാരിച്ചോളൂ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഇനി അധിക സമയമില്ല നമുക്ക്.
2: ഓക്കെ, അപ്പം ഒരിക്കലും കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു.
0: താങ്ക് യു, താങ്ക് യു.
2: മാഡത്തിനോടും സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം.
0: നമുക്ക് ഇനിയും കുറച്ചു കാലം കൂടിയൊക്കെ സംസാരിക്കാം. അപ്പൊ ശരി, പാട്ട്. ഓക്കെ, ബൈ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം നൽകിയത് പ്രതാപും ജിജിയും. കോൾ എടുക്കാൻ എന്നെ സഹായിച്ചത് നിസ. നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് പ്രീതി,
1: ഞാൻ ലൗലി. ശ്രോതാക്കളെ, നിങ്ങൾ തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ. താങ്ക് യു.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 2 മണി കഴിഞ്ഞ് 59:38.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിതവില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. ലോകത്തുനിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിനുള്ള ഓപ്പറേഷൻ KM1 നടപടിയുടെ ഭാഗമായി ആറളം പഞ്ചായത്തിലെ 6-7 വാർഡുകളിലും ആറളം ഫാമിലെ 7, 9, 10, 13 ബ്ലോക്കുകളിലും ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂർ മട്ടന്നൂരിൽ MDMA-യുമായി 2 ഡോക്ടർമാർ എക്സൈസിന്റെ പിടിയിലായി. മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശി ഡോക്ടർ ഇർഷാദ്, തലശ്ശേരി വടക്കുംപാട് ഡോക്ടർ സിദ്ധാർത്ഥ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം, ബോക്സിംഗിൽ 2 വെങ്കലം. വെസ്റ്റിൻഡീസിനെതിരായ 2nd ഏകദിനത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിലാണ് മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് കെ വി ലീല, ടി എസ് ധന്യ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ, ലളിതഗാനം ഇവ കേൾക്കാം. ആദ്യം കെ വി ലീല എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗന്ധരാജൻ പൂവുകൾ.
1: പതിവ് പോലെ ഓഫീസിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ആ വാർത്ത കേട്ടത്. അറിഞ്ഞോ, നമ്മുടെ സോഫി പോയി.
2: ഏത് സോഫി?
1: പൂവത്തിങ്കിലെ സോഫി. നമ്മുടെ സ്കൂളിൽ പഠിച്ച, അടുത്ത പറമ്പിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന മാത്യു പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. അവൻ തുടർന്നു, 3 മണിക്കാ സംസ്കാരം, ഇയാള് പോകുന്നില്ലേ? സ്തബ്ധയായി നിന്ന് എന്നോടവൻ വീണ്ടും ചോദിച്ചു.

ഇന്ന് ജോലിക്ക് പോകുവാണോ? ഏയ് ഇല്ല, അവളെ കാണണം, ഞാൻ പറഞ്ഞു. റബ്ബർ മരത്തിൽ ചില്ലുറപ്പിച്ചുകൊണ്ട് മാത്യു പിന്നെയും പറഞ്ഞു, ഒരു കണക്കിനവൾ പോയിക്കോട്ടെ, എത്ര നാളെന്ന് പറഞ്ഞ വേദന തിന്നുക. അതുമാത്രമല്ലല്ലോ, അവളുടെ കാരണവന്മാരും ജീവിച്ചിരിക്കുവല്ലേ, അത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ കാര്യമാ കഷ്ടം. അത് കേട്ട് തല പെരുത്തു, കണ്ണിൽ വെളിച്ചം കെട്ടപോലെ തോന്നി, കണ്ണു നിറഞ്ഞു. സോഫിക്ക് കുറേ നാൾ മുൻപ് എന്തോ അസുഖം ബാധിച്ചിരുന്നുവെന്നും അത് ഭേദമായി എന്നും കേട്ടിരുന്നു. പെട്ടെന്നെന്തു സംഭവിച്ചു? അങ്ങനെ മനസ്സിൽ ഓർത്തപ്പോഴേക്കും അവൻ പറഞ്ഞു, ക്യാൻസറായിരുന്നു. 5 വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് 2 മാസമായി കൂടുതലായിരുന്നു. ഞങ്ങളുടെ വല്യമ്മയുടെ ബന്ധുകൂടിയാണ്, എനിക്കീ പണി കഴിച്ചിട്ട് വേണം കാണാൻ പോകാൻ. പറമ്പിന്റെ മൂലയിൽ നിന്നൊടിച്ചെടുത്ത കറിവേപ്പിലത്തണ്ടുകൾ കയ്യിലിരുന്ന് ഞെരിഞ്ഞു, ഇലകൾ വേർപിട്ടു. അത് എറിഞ്ഞുകളഞ്ഞ് ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ഇസ്തിരിയിടാനായി മേശയിലെടുത്തുവെച്ച വസ്ത്രങ്ങൾ അതേപടി അലമാരയിൽ തിരിച്ചുവെച്ചു. ഇനി ഏതായാലും ഇന്ന് ജോലിക്ക് പോകുന്നില്ല, ഈ കളർ ഡ്രസ് വേണ്ട, നിറം കുറഞ്ഞ ഒരെണ്ണം മതി. സോഫിയെ കാണണം, ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലും. കുറേ നേരം കട്ടിലിൽ തന്നെ ഇരുന്നു, പലതും ഓർത്തു. കുട്ടിക്കാലം, ചുറ്റുവട്ടത്തെ കൂട്ടുകാർ, സ്കൂളിലേക്കുള്ള നടത്തങ്ങൾ, അതിൽ ഒരാളായിരുന്നു അവളും. തന്റെ പേര് തന്നെയായിരുന്നു സോഫിക്കും, സോഫിയെന്ന് സ്കൂളിൽ വിളിച്ചിരുന്ന പേരാണ്. 2 ആങ്ങളമാരുടെ പുന്നാരപ്പെങ്ങൾ, ചുറുചുറുക്കുള്ള അമ്മയുടെ മകൾ, കുടുകുടാ ചിരിക്കുന്ന പ്രകൃതം. 18-ാം വയസ്സിൽ അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ശേഷം കണ്ടത് വളരെ അപൂർവം. 2 ആൺമക്കളും ഭർത്താവും. കുറച്ചു വർഷങ്ങൾക്കു മുൻപ് അയാളും ദീനം വന്ന് അവളെ വിട്ടുപോയി. കുട്ടികൾ മുതിർന്നു, 2 ആൾക്കും പഠിപ്പ് കഴിഞ്ഞ് ജോലിയായി. ഒരാൾ വിദേശത്തും മറ്റൊരാൾ നാട്ടിലും. അവളെക്കുറിച്ച് തന്റെ അറിവ് ഇത്രയുമാണ്. ഭർത്താവ് മരിച്ച് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് അസുഖം വന്നത്. രോഗിയായ അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ആങ്ങളമാരും അവരുടെ ഭാര്യമാരും പറ്റാവുന്ന ചികിത്സകൾ നൽകി, നന്നായി പരിചരിച്ചു. ഒടുവിൽ അപ്പന്റെയും അമ്മയുടെയും കരുതലിൽ തന്നെ അവളുടെ ജീവിതവും അവസാനിച്ചു. ആ വാർത്തയാണ് താനിപ്പോൾ കേട്ടത്. പഴയ ഓർമ്മകൾ പിന്നെയും നിരന്നു. സ്കൂളിലെത്താൻ 4.5 കിലോമീറ്റർ നടക്കണം. റോഡിൽ ഇരുവശത്തും പൂത്തു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വെളുത്ത പൂക്കൾ പിഴുതെടുത്ത് ഞെരുക്കി കിരുകിരാ ശബ്ദമുണ്ടാക്കി നടന്നുപോകുന്ന ഞങ്ങളുടെ സംഘത്തിൽ അവളുമുണ്ടായിരുന്നു. കൂട്ടുകാരുടെ കലപിലകൾക്കിടയിലും നിശബ്ദയായിരുന്നു അവൾ. ഒന്ന് പിച്ചിയാൽ പോലും ഒന്നും പറയാതെ വെളുക്കെ ചിരിക്കുക മാത്രം ചെയ്യുന്ന സോഫി. അമ്മയുടെ ഒരകന്ന ബന്ധുകൂടിയായിരുന്നു അവളുടെ അമ്മ. അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ കൂട്ടിന് കൂടുതൽ ആഴവുമുണ്ടായിരുന്നു. അമ്മ വീടുകളിലെ ആഘോഷങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ഒത്തുകൂടും. അവളുടെ കല്യാണശേഷവും അത് തുടർന്നു. അപ്പോഴൊക്കെയാണ് അവളുടെ വിശേഷങ്ങൾ അറിയുക, അല്ലെങ്കിൽ മാറ്റപ്പള്ളിയിലെ വലിയ പെരുന്നാളിന്. അന്ന് കേരളക്കര മൊത്തം മാലാഖയെ വണങ്ങാനെത്തും. മാലാഖരൂപം എഴുന്നള്ളിപ്പിനിടയിൽ, അതല്ലെങ്കിൽ പലഹാര കച്ചവടക്കാരുടെ മുന്നിലൊക്കെ ഞങ്ങൾ വർഷാവർഷം കണ്ടിരുന്നു. ഒരിക്കൽ നീലസാരിയുടുത്ത് ഭർത്താവിനൊപ്പം നിന്ന സോഫി എന്നോട് ചോദിച്ചു, നീ ഇപ്പോഴും പഠിക്കുവാണല്ലേ? അതേയെന്ന് ഞാൻ തലയാട്ടി. അത് കേട്ടപ്പോഴും അവൾ നന്നായി ചിരിക്കുക മാത്രം ചെയ്തു. അതാണ് ഓർമ്മയിലെ അവസാന കാഴ്ച. ദൈവമേ, മനുഷ്യന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ ക്രൂരനാകുന്നതെന്ത്? ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഉത്തരമില്ലാത്ത ആ ചോദ്യം വീണ്ടും ചോദിച്ചു. അസുഖം വന്ന് കിടപ്പിലായപ്പോൾ പലവട്ടം അവളുടെ ആങ്ങളമാരോട് ചോദിച്ചു, പെണ്ണു വരാറുണ്ടോ, അവൾക്കു സുഖമാണോ? അപ്പോഴൊക്കെ അതേ എന്നു മാത്രം ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് അവർ മുഖം തിരിക്കും. ഇന്നാട്ടിലെ ഒരു പ്രധാന വിശേഷണമാണ് പെണ്ണെന്ന വിളി. എല്ലാ വീട്ടിലെയും പെൺകുട്ടികളെ വിളിക്കുന്നത് പെണ്ണെന്നാണ്. മുത്തേ, പൊന്നേ എന്നൊക്കെയാണ് അതിന്റെ നാട്ടുവ്യാഖ്യാനം. കൈക്കുഞ്ഞുങ്ങളെയും പെൺകുട്ടികളെയും മുതിർന്ന സ്ത്രീകളെയുമെല്ലാം അങ്ങനെ വിളിച്ചിരുന്നു. ആ വിളിയിൽ അവരെല്ലാം ആനന്ദവും അനുഭവിച്ചിരുന്നു. കുഴപ്പമില്ലാതെ ഇന്നും തുടരുന്ന ഒരു പ്രയോഗരീതി. സോഫിക്ക് ഇടയ്ക്ക് അസുഖം കൂടി ചികിത്സ തുടരുന്നു എന്ന് കേട്ടെങ്കിലും അവളുടെ അമ്മയെ കണ്ടപ്പോൾ ചോദിക്കാൻ മടിച്ചു. സങ്കടപ്പെടുത്തണ്ട, എന്നെങ്കിലും നേരിട്ട് പോയി കാണാമെന്ന് കരുതി. പക്ഷേ അത് നടക്കാതെ പോയി. കഷ്ടം. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കാണാതെ പോയത് തെറ്റായി തോന്നി. ദൈവമേ, മനസ്സ് തേങ്ങി. അവളുടെ ചേതനയേറ്റ ശരീരം എങ്ങനെ കാണും? എങ്ങനെ പോകാതിരിക്കും? നല്ല നല്ല സ്കൂൾ കാലങ്ങൾ വീണ്ടും ഓർത്തു. റോഡിൽ കൂടി മഴവെള്ളം തെറിപ്പിച്ച് ഈർക്കിൽ കുരുക്കിൽ പുല്ലിനിടയിൽ നിന്ന് തവളകളെ പിടിച്ച് ആർത്തു വിളിച്ച് മുന്നേറിയ കൂട്ടത്തിൽ അവളും അവളുടെ ചേട്ടന്മാരും

ഉണ്ടായിരുന്നു. സ്കൂൾ വഴിയിൽ ഓണപ്പൂക്കളമിട്ട മുറ്റങ്ങൾ തേടി പതിവിലും നേരത്തെയുള്ള നടത്തങ്ങളായിരുന്നു അന്നത്തെ മറ്റൊരു വിനോദം. വലിയ പണിക്കൻ എന്നറിയപ്പെടുന്ന നാട്ടിലെ ഭംഗിയേറിയ കൊത്തുപണികളും മിനുക്കുപണികളും ചെയ്ത് വാതിലുകളും വീട്ടുപകരണങ്ങളും ഉണ്ടാക്കുന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശ്രീധരൻ പണിക്കന്റെ വീട്ടുമുറ്റത്തായിരുന്നു ഏറ്റവും നല്ല പൂക്കളം ഒരുങ്ങിയിരുന്നത്. പല നിറമുള്ള വൃത്തങ്ങളും അതിനിടയിൽ ഡിസൈനുകളുമായി ചന്തമേറുന്ന പൂക്കളങ്ങൾ, ചെമ്പരത്തിയും കോളാമ്പിയും ചെത്തിയും തുമ്പയും തുളസിയും ജമന്തിയും ചെണ്ടുമല്ലിയുമെല്ലാം അടർത്തി നിരത്തിയ നിറച്ചാർത്ത് അവരുടെ ആൺമക്കളുടെ കരവിരുതായിരുന്നു. പെൺകുട്ടികളില്ലാത്ത ആ വീട്ടിൽ എല്ലാ കൊല്ലവും പൂക്കളങ്ങൾ ഒരുക്കിയിരുന്നത് അവിടുത്തെ ചേട്ടന്മാരായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോഴും ആ പൂക്കളം കാണാൻ ഞങ്ങൾ വീണ്ടും കയറും. വെള്ളം കുടിക്കാനെന്ന വ്യാജേനയാണ് വൈകിട്ടുള്ള ആ പോക്ക്. പടിവാതിൽ കടക്കുമ്പോൾ തന്നെ വലിയ പണിക്കിന്റെ ഭാര്യ തിളങ്ങുന്ന സ്റ്റീൽ മൊന്തയിൽ വെള്ളവുമായി വരും. അത് വാങ്ങിക്കുടിച്ച് ഓരോരുത്തരും പിന്നെ കവല വഴി വീട്ടിലേക്ക് നടക്കും. പോകും വഴി മനോജിന്റെയും കവിതയുടെയും വീട്ടിലെ പൂക്കളങ്ങളും കാണും. സോഫിയും അക്കൂട്ടത്തിലുണ്ടാകും. കുഞ്ഞുമോളും സാജുവും രമണിയുമൊക്കെയാണ് ഇതിന്റെ നേതൃത്വം. ഓരോന്നും കണ്ടിറങ്ങി വീട്ടിലെത്തുമ്പോൾ നന്നേ വൈകും. നല്ല വഴക്കും പുളിവാർപ്രയോഗവും കിട്ടിയിട്ടുമുണ്ട്. രമണിയും കുഞ്ഞുമോളും പരസ്പരം ഓരോരോ തമാശകൾ പറഞ്ഞു നീങ്ങുമ്പോൾ സോഫി പൊട്ടിച്ചിരിക്കും. ആ സോഫിയാണ് വിട പറഞ്ഞത്. സോഫിയുടെ വീടായിരുന്നു ഏറ്റവും ഒടുവിൽ. റോഡിന് താഴെ നിരപ്പിലുള്ള വീട്. അവിടെയാണ് സോഫി അവസാന നാളുകളിൽ കഴിഞ്ഞതും അന്ത്യശ്വാസം വലിച്ചതും. അവിടേക്കാണ് പോകേണ്ടതും. അടർന്നുപോയ അവളുടെ ജീവിതത്തെ ഓർത്ത് ഏറെ സങ്കടപ്പെട്ടു. ജീവിതം ചിലർക്കിങ്ങനെ കനപ്പെട്ടതായി പോകുന്നതെന്ത് എന്ന് ദൈവത്തോട് ചോദിച്ച് വീണ്ടും വാശി പിടിച്ചു. അപ്പോഴാണ് അമ്മ കഴിക്കാൻ വിളിച്ചത്. എന്നും എട്ടരയ്ക്ക് കഴിക്കുന്നയാൾക്ക് ഇന്ന് വിശപ്പില്ലേ, എന്തുപറ്റി? അമ്മ ചോദിച്ചു. അമ്മ വിവരം അറിഞ്ഞില്ല. അമ്മയോട് തൽക്കാലം പറയണ്ട, പോയി വന്നിട്ട് പറയാം. അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയും? പുട്ടിന് രുചി തോന്നിയില്ല. ചായ മാത്രം കുടിച്ചു. പെട്ടെന്ന് റെഡിയായി. സംസ്കാര സമയത്തിന് മുന്നേ അവിടെ എത്തണം. കഷ്ടി 1 കിലോമീറ്റർ ദൂരമേയുള്ളൂ. കുളിച്ച് ഉടുപ്പുകൾ മാറി കനത്ത വേലിലും കുടപോലും എടുക്കാതെ നടന്നു. വഴിപ്പൂക്കൾ വേലിൽ വാടി നിന്നു. തീക്കാറ്റു തുപ്പുന്ന വെയിൽ റോഡിൽ കറുത്ത നിഴൽ ചിത്രങ്ങൾ വരച്ചു. മടിച്ചു മടിച്ചു നടന്നു ഒറ്റയ്ക്ക്. തലങ്ങും വിലങ്ങും വണ്ടികൾ പോകുന്നുണ്ട്. ദൂരെ നിന്ന് തന്നെ കണ്ടു റോഡിലും താഴെയുള്ള വീട്ടുമുറ്റത്തും തിങ്ങിയ ജനം. ഉള്ളിലെ വിതുമ്പലുകൾ അടക്കി റോഡിൽ നിന്നും ടൈലിട്ട വഴിയിലൂടെ മുറ്റത്തെത്തി. ഫ്രീസറിൽ വെളുത്ത കുപ്പായമിട്ട് തലയിൽ കിരീടം വെച്ച സോഫിയുടെ ശരീരം അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ മുഖം തന്റെ കൂട്ടുകാരി സോഫിയുടേതായിരുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു മനസ്സ് പറഞ്ഞതും. കൂടുതൽ വെളുത്ത പാതിയടഞ്ഞ കണ്ണുകളും മുടികൊഴിഞ്ഞ വലിയ നെറ്റിയും. സോഫി ഉറങ്ങിക്കിടക്കുന്നു. ഇരുവശവും പൊന്നുമകളെ ഉറ്റുനോക്കി അപ്പനും അമ്മയും. ഒരു മിനിറ്റേ നോക്കിയുള്ളൂ. ആ അമ്മയുടെ മുഖം കാണാൻ ശേഷിയുണ്ടായില്ല. നിർവികാരനായ അപ്പൻ, സഹോദരങ്ങളുടെ ഭാര്യമാർ, വീട്ടുകാർ, നാട്ടുകാർ. ഉള്ളിൽ ഒരുതരം വിറയൽ, കാലുകൾ ഉറയ്ക്കാത്ത പോലെ. അടുത്ത മതിൽക്കെട്ടിൽ ചാരി നിന്നു. ചുറ്റും കൂടിയിരുന്നവർ പ്രാർത്ഥനാഗാനങ്ങളും പാട്ടുകളും പാടി. താമസിയാതെ പുരോഹിതന്മാർ വന്ന് പ്രാർത്ഥനയും കർമ്മങ്ങളും കഴിഞ്ഞ് ബോഡി പള്ളിയിലേക്കെടുത്തു. ആംബുലൻസിൽ കയറ്റുന്നത് കാണാനുള്ള വിഷമം കൊണ്ട് മുന്നേ തന്നെ ഇറങ്ങി നടന്നു. വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമേയുള്ളൂ പള്ളിയിലേക്ക്. പള്ളിമുറ്റത്തും നിറയെ വണ്ടികളും ജനങ്ങളും, ഇടവകക്കാരുൾപ്പെടെ അനേകം പേർ. പ്രാർത്ഥനയ്ക്ക് ശേഷം സോഫിയുടെ ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കപ്പെട്ടു. അവസാന യാത്രയ്ക്ക് മുഖം കൊടുക്കാതെ പിന്തിരിഞ്ഞു നിന്നു. കൂട്ടുകാരി രമണിയുടെ കയ്യിൽ ഇറുകെ പിടിച്ചു. പിന്നെ പതിയെ അവിടെ നിന്നിറങ്ങി നടന്നു വീട്ടിലേക്ക്. പള്ളിമുറ്റത്തുനിന്ന് പച്ചപ്പുല്ലു പിടിച്ച പറമ്പും കടന്ന് പാടവരമ്പിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഓർത്തു സോഫി പണ്ടെങ്ങോ തനിക്ക് തന്ന ഗന്ധരാജൻ ചെടിയുടെ കമ്പുകൾ, കയ്യാലപ്പുറത്ത് നട്ടത്. അതിപ്പോൾ അവിടെ ഉണ്ടാകുമോ? അതിൽ പൂവിരിഞ്ഞതായി മുൻപ് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആ കാട് പിടിച്ച കയ്യാലപ്പുറത്തേക്ക് അധികം പോകാറില്ലെന്ന് തന്നെ പറയണം. ഇങ്ങനെ എത്രയെത്ര പൂച്ചെടികൾ ക്ലാസ്സിലെ കുട്ടികൾ പരസ്പരം കൈമാറിയിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ, പ്രത്യേകിച്ചും ഞാറ്റുവേലക്കാലങ്ങളിൽ, റോസയും ചെമ്പരത്തിയും പത്തുമണിയുമെല്ലാം ക്ലാസ്സിൽ കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ കിട്ടിയതാണ് സോഫിയുടെ ഗന്ധരാജനും. അതവിടെ ഉണ്ടോ എന്ന് നോക്കണം.

0: ഓരോന്ന് ചിന്തിച്ചു നടക്കുമ്പോൾ മുന്നിൽ കാൽച്ചുവട്ടിലൂടെ ഒരു വലിയ ചേര ഇഴഞ്ഞു നീങ്ങി. ഉള്ളൊന്നു കിടുങ്ങി. പുതുകൃഷിക്ക് കിളച്ചുമറിച്ച പാടത്തെ ചെളിമണം മൂക്കിൽ തുളച്ചു കയറി. ഒപ്പം വെയിലിൽ വാടി ആവിച്ച മഞ്ഞപ്പുല്ലിന്റെ ഗന്ധവും. വീട്ടിലെത്തി. തണുത്ത വെള്ളത്തിൽ കുളിച്ച് വസ്ത്രങ്ങൾ കഴുകിയിട്ട് അല്പനേരം കിടന്നു. കണ്ണടയ്ക്കാൻ തോന്നിയില്ല. ചങ്കിൽ വല്ലാത്തൊരു കനം. കൂടെ പഠിച്ചവരെയോ അധികം കൂട്ടുകാരെയോ ഒന്നും ആ വഴി കണ്ടില്ലല്ലോ. അവരറിഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ അവരെല്ലാം വന്നിട്ട് ഇനിയെന്ത്? അവൾ പോയില്ലേ? ഓർമ്മകൾ വീണ്ടും എത്തിയത് ആ ഗന്ധരാജൻ ചെടികളിൽ തന്നെ. അസ്വസ്ഥതകൾക്കിടയിൽ എണീറ്റ് പറമ്പിലേക്കിറങ്ങി കരിങ്കൽ കയ്യാല തീർത്ത ചെരിവിലേക്ക് നടന്നു. ഗന്ധരാജൻ അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കി. ഉണ്ട്. കാരമുള്ളുകൾ മൂടിയ ഗന്ധരാജൻ. ആർത്തു തളിർത്ത പച്ചക്കമ്പുകളില്ല. പകരം തലനീട്ടി നിൽക്കുന്ന നാലഞ്ച് മെലിഞ്ഞ കമ്പുകൾ. പക്ഷേ അവയിലെല്ലാം നിറയെ വെള്ളപ്പൂക്കൾ. എന്തൊരത്ഭുതം! ഇത് പൂത്തു നിന്നത് അറിഞ്ഞതേയില്ല. കുറേ നാളായിട്ട് പൂത്ത ലക്ഷണമുണ്ട്. കരിഞ്ഞു കൊഴിഞ്ഞ പൂക്കളും പാടുകളും കാണാം. കണ്ണു നിറഞ്ഞു. വാസനപ്പൂക്കളെ തൊട്ടുതലോടി അല്പനേരം നിന്നു. അതിൽ നിറയെ സോഫിയുടെ ചിരി. കുടുകുടാ ചിരിക്കുന്ന സോഫിയുടെ വീതിയുള്ള പല്ലുകൾ പോലെ വെളുത്ത ഇതളുകൾ. നീ ഇത്ര പൂത്തത് ആരും അറിഞ്ഞില്ലല്ലോ. ഉള്ളിൽ ഉരുവിട്ട ആ ചോദ്യത്തിനു മുന്നിൽ ഗന്ധരാജൻ പൂക്കൾ നിശബ്ദമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നീ ഈ വഴി വന്നില്ലല്ലോ. എങ്കിലല്ലേ കാണാൻ പറ്റൂ? ആ ചോദ്യം സോഫിയുടേതായിരുന്നോ? നടുങ്ങി. ഉത്തരം മുട്ടി ഞാൻ പിന്തിരിഞ്ഞു നടന്നു. കനമില്ലാത്ത ഒരു പഞ്ഞിക്കെട്ടുപോലെ ദുർബലയായിരുന്നു ഞാനപ്പോൾ.
1: നിങ്ങൾ കേട്ടത് ഗന്ധരാജൻ പൂവുകൾ, കെ വി ലീല എഴുതി അവതരിപ്പിച്ച കഥ. ഇനി ഒരു ഗാനം. എസ് രത്നാകരൻ എഴുതി, ദേവരാജൻ സംഗീതം നൽകി. ആകാശവാണി ഗായക സംഘം ആലപിച്ചത്.

0: സഹയാത്രികയിൽ അവസാനമായി ടി എസ് ധന്യ എഴുതി അവതരിപ്പിക്കുന്ന കഥ അമ്മത്തണൽ.
1: പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് അമ്മയുടെ മരണം. കുറേ നാളുകളായി അമ്മ ആശുപത്രിയിൽ തന്നെയായിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയ നാളുകൾ. മറ്റാരെക്കാളും അസുഖത്തിൻ്റെ വിഷമതകൾ അമ്മ എന്നോട് പങ്കുവച്ചിരുന്നു. അമ്മ ഇനിയില്ലെന്ന് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മയുടെ മരണശേഷം ഞാൻ എല്ലാവർക്കും അപരിചിതയായി മാറി. നിവേദിത എന്ന പേരുപോലും പലരും മറന്നു. അമ്മയില്ലാത്ത കുട്ടി, അതായിരുന്നു വിശേഷണം. ഇല്ല, ഞാനൊരു കുട്ടിയല്ല എന്ന് എനിക്കെല്ലാവരോടും വിളിച്ചു പറയാൻ തോന്നി. ഞാൻ തനിയെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയായിരുന്നല്ലോ അമ്മയ്ക്ക് കൂട്ട്. എല്ലാവരും മടങ്ങിപ്പോയപ്പോഴാണ് എനിക്കതൊരു ചലഞ്ചായി തോന്നിയത്. അമ്മയെ ഓർത്ത് കരയില്ലെന്ന് തീരുമാനിച്ചു. പഠിക്കാൻ തുടങ്ങി. സ്കൂളിൽ വെച്ച് കൂട്ടുകാർ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടില്ലെന്ന് വെച്ചു. വീട് ഒരു തടവറയായി തീർന്നു. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ സവിത ചേച്ചിയുണ്ട്. അച്ഛനെ കാത്തിരുന്ന് ഉറക്കം പിടിച്ച രാത്രികൾ. എന്നും ഉണരുമ്പോൾ അമ്മയെയോർത്ത് ഇന്ന് കരയരുതെന്ന് വിചാരിക്കും. പക്ഷേ രാത്രി ഞാൻ തനിച്ചാവുമ്പോൾ അമ്മയും ഞാനും എപ്പോഴും കൂട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ, ഷോപ്പിംഗ്, പിന്നെ വല്ലപ്പോഴും പോയി നിന്നിട്ടുള്ളത് അമ്മയുടെ വീട്ടിലാണ്. ഇടയ്ക്കൊരു ദിവസം മാമൻ വന്നു. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് തിരികെ പോയി. കുഞ്ഞുനാളിൽ അമ്മ മരിച്ചു പോകുമോ എന്നോർത്ത് ഏറെ സങ്കടപ്പെട്ട ഒരു ദിവസം മാമന്റെ കൂടെ ഓട്ടോയിൽ പോയപ്പോൾ വണ്ടിയിടിച്ചു. എനിക്കും മാമനും ഒന്നും പറ്റിയില്ല. പക്ഷേ അമ്മയുടെ തലപൊട്ടി ചോര വാർന്നു. ആശുപത്രിയിൽ രാത്രിയിലെപ്പോഴോ ഉണർന്നപ്പോഴാണ് അമ്മ തന്നെ കിടക്കയിൽ ചേർത്ത് കിടത്തിയത് അറിഞ്ഞത്. അമ്മേ അമ്മേ എന്ന് കുറേ പ്രാവശ്യം വിളിച്ചു കരഞ്ഞു. മോള് കരയണ്ട, അമ്മ മോളുടെ കൂടെയുണ്ട് കേട്ടോ. ആ വാക്കുകളിപ്പോഴും മനസ്സിൽ മുഴങ്ങുന്നു. പ്രവീണുമായി നല്ല സൗഹൃദത്തിലായി. അമ്മയുടെ മരണശേഷം പ്രവീൺ നല്ലൊരു കേൾവിക്കാരനായി മാറി. പ്രവീണിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ നിത്യവും വഴക്കായിരുന്നു. ഒറ്റ മോനായതുകൊണ്ട് തന്നെ തന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ലെന്ന് അറിയാമായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്തോ, പ്രവീൺ ക്ലാസ്സിൽ ഒരു പ്രശ്നക്കാരനാണ്. എപ്പോഴും വൈകിയാണ് സ്കൂളിലെത്തുക. സുഷമ മിസ് എല്ലായ്പ്പോഴും വഴക്കു പറയും. പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല. കുറെ ഉഴപ്പന്മാരാണ് ഫ്രണ്ട്സ്. പ്രവീണിനോട് സൗഹൃദം തുടർന്നപ്പോൾ ലിയ ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം എന്ന്. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മയോട് പ്രവീണിനെ പറ്റി പറയുമായിരുന്നു. പഠനം കൂട്ടിന് ഒരു അളവുകോലല്ലെന്നാണ് അമ്മ പറയാറ്. എന്നാലും നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് പഠിക്കാത്തതെന്ത് എന്ന് ചോദിക്കും. ഇടയ്ക്കെപ്പോഴോ പ്രവീൺ അറിയാതെ പറഞ്ഞുപോയതാണ് ക്ലാസ്സിലെ ചിലരുടെ മയക്കുമരുന്നുപയോഗത്തെപ്പറ്റി. എന്തേ ഇക്കാര്യം സുഷമ ടീച്ചറോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. വേണ്ട, പറയേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു

0: പ്രവീൺ. പിന്നെയുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയോർത്ത് എനിക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. ലിയയോടും പറഞ്ഞില്ല. ഞാൻ ദൂരെ ഏതോ വിജനമായ പ്രദേശത്താണ്. സമയം സന്ധ്യയോടടുക്കുന്നു. വേഗത്തിൽ കാലുകൾ നീട്ടിവെച്ച് നടന്നു. മനസ്സിന്റെ വേഗം കാലുകൾക്ക് കിട്ടണില്ല. ഒരു തണൽ പോലുമില്ല. വേഗം വേഗം എത്തണം. ആഞ്ഞുവലിച്ചു നടന്നു. എന്നിട്ടും വിചാരിച്ച പോലെ നടക്കാൻ പറ്റുന്നില്ല. കാലുകൾ കടഞ്ഞു. സങ്കടം തോന്നി. അപ്പോഴാണ് അമ്മ അവിടേക്ക് വന്നത്, ഒരു പരുന്തിന്റെ രൂപത്തിൽ. ആശ്വസിക്കാൻ വയ്യ, പരുന്ത് രൂപത്തിൽ അമ്മ എന്റെ തലയിൽ വന്നിരുന്നു. അമ്മ, വീട്ട് വീട്ട്, എന്റെ തലേന്ന് പോ. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. കൈകൾ നീട്ടിപ്പിടിച്ച് മാറ്റാൻ നോക്കിയിട്ടും അമ്മ പോകുന്നില്ല. പരുന്തിന്റെ കൂർത്ത കാൽനഖങ്ങൾ എന്റെ മുടിയിലേക്ക് ആഴ്ന്നിറങ്ങി. കൂർത്ത ചുണ്ട് എന്റെ കണ്ണുകളിലേക്ക് പാഞ്ഞെടുത്തു. പെട്ടെന്ന് ഞാൻ കൺമിഴിച്ചു. ചുറ്റുമിരുട്ട്. ഓഹ്, അതൊരു സ്വപ്നമായിരുന്നു. ഉറക്കത്തിൽ ഉച്ചത്തിൽ കരഞ്ഞുവോ? ഉറങ്ങാതെ കുറെ നേരം കിടന്നു. പരുന്തിന്റെ രൂപത്തിലുള്ള അമ്മയെ കണ്ട് നന്നെ പേടിച്ചു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായോ? ഒരു പാവമായിരുന്നെങ്കിലും അമ്മയുടേതായ ചില നിലപാടുകളിൽ അമ്മ ഉറച്ചു നിന്നിരുന്നു. റീൽസും കണ്ടിരുന്ന് പഠിത്തം മുഴപ്പിയപ്പോൾ അമ്മ നോൺ ഡിജിറ്റൽ ഡേ എന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് ചെറിയ യാത്രകൾ നടത്തി. പച്ചപ്പ് തേടിയുള്ള യാത്രകൾ, കടലും പുഴയും മലയും. പുതിയൊരാവേശമായിരുന്നു അത്. അച്ഛനെയും കൂടെ കൂട്ടി. മനുഷ്യൻ പ്രകൃതിയോടിണങ്ങിയാണ് ജീവിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ നാളുകൾ. ഒരുപാട് തിരക്കുകളിൽ നിന്ന് അച്ഛനും ഒരു മാറ്റം. എന്നേക്കാൾ ബുദ്ധിമുട്ട് അച്ഛനായിരുന്നു, ഫോണില്ലാത്തതിനാൽ. അമ്മ അച്ഛനെ സമാധാനിപ്പിച്ചു. നമ്മളില്ലാതായാലും ഈ ലോകം മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ് ആ രാത്രി സ്കൂളിലെ പ്രശ്നങ്ങൾ അച്ഛനോട് പറഞ്ഞു. പിറ്റന്ന് സ്കൂളിലേക്ക് അച്ഛൻ കൂടെ വന്നു. സുഷമ ടീച്ചറോട് ക്ലാസ്സിലെ പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞു. വേണ്ടത് ചെയ്യാമെന്നും നിവേദിതയാണ് പറഞ്ഞതെന്ന് ആരും അറിയില്ലെന്നും ടീച്ചർ സമാധാനിപ്പിച്ചു. അച്ഛൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം എന്നിൽ ഉടലെടുത്തു. സ്കൂൾ വരാന്തയിൽ അച്ഛൻ എന്നോടൊപ്പം നിൽക്കുന്നത് കണ്ട് അമ്മ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും.
1: നിങ്ങൾ കേട്ടത് അമ്മത്തണൽ, ടി എസ് ധന്യ എഴുതി അവതരിപ്പിച്ച കഥ. ഇതോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിവരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.

ഓ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ചു കളയുകയല്ല വേണ്ടത്. സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന്

0: 30-30.
1: വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം.
0: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ്.
2: വഞ്ചിയിൽ

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
2: സമയം 3:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പരം സുന്ദരി എന്ന ചിത്രത്തിൽ ആദിത്യ രുഖാരി പാടിയത്. അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾ, സച്ചി ജിഗാർ സംഗീതം.

ത്രീ ടു എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരുൺ ജെയിൻ, ശിൽപ റാവു എന്നിവർ പാടിയത്. അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സച്ചിൻ ജുഗാർ.

കൽ ഹോ നാ ഹോ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഷാൻ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ ജാവേദ് അക്തർ, സംഗീതം ശങ്കർ ഹിസാൻ ലോയ്.

അടുത്ത ഗാനം സ്ത്രീ എന്ന ചിത്രത്തിന് വേണ്ടി വായു എഴുതി സച്ചിൻ ജിഗാർ എന്നിവർ ഈണം പകർന്ന് മിഖാ സിംഗ്, സച്ചിൻ സംഘവി, ജിഗാർ സരയ്യ എന്നിവർ പാടിയത്.

ചിത്രം പ്രേം രതൻ ധന്യ പായോ, അന്വേഷ ഹർഷ്ദീപ് കൗർ, വിനീത് സിംഗ്, ഷഹബാബ് സബ്രി, ഇർഷാദ് എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ ഇർഷാദ് കാമിൽ, സംഗീതം ഹിമേഷ് റഷ്മാനിയ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിവിധ റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഹരിതോർജ ഇടനാഴിയുടെ മൂന്നാംഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഡിജിറ്റൽ ഗവേണൻസ് യാഥാർത്ഥ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരള IT മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന 5 പൗരകേന്ദ്രീകൃത ഡിജിറ്റൽ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ISR തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിലെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനായി INDIA സഖ്യം ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിന് വള്ളിക്കുന്നിലും ബംഗളൂരു എറണാകുളം എക്സ്പ്രസിന് ഒറ്റപ്പാലത്തും സ്റ്റോപ്പ് അനുവദിച്ചതിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നന്ദി അറിയിച്ച് രാജീവ് ചന്ദ്രശേഖർ MLA. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 8 വരെ സംസ്ഥാനത്തെ സംരക്ഷിത മേഖലകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന ഫീസ് ഒഴിവാക്കി. ദേശീയോദ്യാനങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇളവ് ലഭിക്കുക. കണ്ണൂർ മറ്റന്നൂരിൽ MDMA രണ്ട് ഡോക്ടർമാർ എക്സൈസിന്റെ പിടിയിൽ. പുതുപ്പൊന്നാനി സ്വദേശി ഇർഷാദ്, തലശ്ശേരി സ്വദേശി സിദ്ധാർത്ഥ് എന്നിവരെയാണ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി ഇന്ത്യയ്ക്ക് 4 സ്വർണം, ബോക്സിംഗിൽ 2 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 4 മണി കഴിഞ്ഞ് 2:34. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം.

നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യൂ 9446454588 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളും നേരാം. 4 മണിപ്പൂക്കൾ.

സന്ദേശത്തോടൊപ്പം പേരും സ്ഥലവും വെക്കാൻ പ്രത്യേകം ഓർക്കുമല്ലോ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444 5588.

ഇന്നത്തെ ആദ്യ സന്ദേശം കുന്നക്കാല് നിന്നാണ്. സ്നേഹം നിറഞ്ഞ നാലുമണിപ്പൂവിന് നമസ്കാരം. കുന്നക്കാൽ നിന്ന് ഉണ്ണിയാണ്. എൻ്റെ ഭാര്യ ദീപയ്ക്കും എനിക്കും ഞങ്ങളുടെ മക്കൾക്കും പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി കൗരവർ സിനിമയിലെ മുത്തുമണി തൂവൽ തരാം എന്ന പാട്ട് വെച്ച് തരണം എന്നാണ് ഉണ്ണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കുമായി ഉണ്ണി ആവശ്യപ്പെട്ട ഇഷ്ടഗാനം കേൾക്കാം.

ഇനി അടുത്ത സന്ദേശം നോക്കാം. പ്രിയ നാലുമണിപ്പൂവേ, നിനക്ക് സുഖമല്ലേ? അരയൻകാവിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. രാവിലെ 8 മണിക്ക് പഞ്ച് ചെയ്യുന്നത് മുതൽ കൊച്ചി FM-ലെ എല്ലാ പരിപാടിയും ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന് പിരിഞ്ഞു പോകുന്ന ലൗലി മാഡത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ധനുമാസക്കാറ്റേ വായോ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് വച്ചിട്ടില്ല കേട്ടോ, എങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ലൗലി മാമിന് ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നാലുമണിപ്പൂക്കളിലൂടെ ഈ ഗാനം കേൾപ്പിക്കാം.

അടുത്ത സന്ദേശം സ്വപ്ന ഷാജിയുടേതാണ്, മൂവാറ്റുപുഴയിൽ നിന്ന്. സ്വപ്ന ഷാജി, മനു, കാഞ്ചന ഷാജി, വിഷ്ണു എന്നിവർ ചേർന്നിട്ടാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. പ്രിയ നാലുമണിപ്പൂവേ, എൻ്റെ 2 മാസം പ്രായമുള്ള മകൾക്ക് വേണ്ടി ചുരം എന്ന ചിത്രത്തിലെ താരാട്ടിൻ ചെറുചെപ്പ് എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാവയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും കുഞ്ഞു വാവയ്ക്ക് വേണ്ടി ഇതാ മനോഹരമായ ആ ഗാനം കേൾക്കാം.

ഒരുപാട് ശ്രോതാക്കളുടെ സന്ദേശങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഹായ് നാലുമണിപ്പൂക്കൾ, ഗുഡ് ഈവനിങ്. നാലുമണിപ്പൂക്കളിൽ ഇന്ന് കൊച്ചി എഫ് എമ്മിൽ നിന്ന് വിരമിക്കുന്ന ലൗലി മാഡത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പക്ഷേ സിനിമയിലെ നിറങ്ങളിൽ നീരാടണം, സ്വരങ്ങളിൽ തേനൂറണം എന്ന ഗാനം കേൾപ്പിക്കണം. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്നാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. പക്ഷേ എന്ന ചിത്രത്തിലെ മറ്റൊരു ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ലൗലി മാമിന് മംഗളങ്ങൾ നേർന്നുകൊണ്ട് തന്റെ മുഖത്തു നിന്നും ശശിധരനും സന്ദേശം അയച്ചിട്ടുണ്ട്. നമുക്ക് ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 9444545888 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ വാട്സപ്പ് അയക്കൂ, വാട്സപ്പ് ചെയ്യൂ, ആശംസകളും വിശേഷങ്ങളും പങ്കുവെക്കൂ. നമുക്ക് അടുത്ത സന്ദേശം നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് അരമന വീടും 500 ഏക്കറും എന്ന സിനിമയിലെ പൊന്നാമ്പലെ നിൻ ഹൃദയം എന്ന് തുടങ്ങുന്ന പാട്ട് തരാമോ? ജെസ്സി കൊടുങ്ങല്ലൂർ എന്നാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട ലൗലി മാഡത്തിന് എന്നാണ് ജെസ്സി എഴുതിയിരിക്കുന്നത്. ലൗലി മാഡത്തിന് സമർപ്പിക്കുന്ന ഇഷ്ടഗാനം കേട്ടോളൂ ജെസ്സി.

അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. കടവന്ത്രയിൽ നിന്ന് രാധികയാണ് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഇന്ന് എൻ്റെ ആങ്ങളയുടെ മോൾ കീർത്തനയുടെ ജന്മദിനമാണ്. ഞങ്ങളുടെ കീർത്തുമോൾക്ക് നാലുമണിപ്പൂവിൻ്റെ പേരിലും ആശംസകൾ പറയണേ. കൂടാതെ DC മൂവിയിലെ ഹാങ് ഓവർ എന്ന പാട്ടും വെച്ച് തരണം. പ്രതീക്ഷയോടെ, രാധിക. അപ്പോൾ കീർത്തനയ്ക്ക്, എല്ലാവരുടെയും കീർത്തുമോൾക്ക് നാലുമണിപ്പൂക്കളുടെ എല്ലാവിധ പിറന്നാൾ ആശംസകളും. ഇഷ്ടഗാനം കേട്ടുകൊള്ളൂ.

ഒരുപാട് ശ്രോതാക്കളുടെ സന്ദേശങ്ങൾ നാലുമണിപ്പൂക്കളിലേക്ക് എത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്നും ഗംഗാദേവി ലൗലി മാഡത്തിന് ആരോഗ്യവും സമാധാനവുമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. പെരുവല്ലൂരിൽ നിന്ന് ശാരദ ഒരു ഗാനം ആവശ്യപ്പെട്ട സന്ദേശം അയച്ചിട്ടുണ്ട്. അടുത്ത ഗാനം ആവശ്യപ്പെട്ട സന്ദേശം അയച്ചിരിക്കുന്നത് രഞ്ജിമ നിഖിലാണ്, കാഞ്ഞിരമറ്റത്ത് നിന്ന്. ഇന്ന് റിട്ടയർഡ് ആകുന്ന ലൗലി മാമിന് വേണ്ടി മിസ്റ്റർ ഫ്രോഡ് സിനിമയിലെ സദാപാലയ എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് രഞ്ജിമ ചോദിച്ചിരിക്കുന്നത്.

അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. ഹായ് നാലുമണിപ്പൂവേ, ഐ ആം ബേസിൽ അലക്സാണ്ടർ കെ, റിസൈഡിംഗ് ഇൻ കണ്ണംകുളങ്ങര, തൃപ്പൂണിത്തുറ, എ റിട്ടയേർഡ് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസർ റണ്ണിംഗ് 73 അറ്റ് പ്രസന്റ്. കൈൻഡ്ലി പ്ലേ ദ സോങ് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം ഫോർ ദ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഓഫ് റിസൈഡിംഗ് അറൌണ്ട് 15 years ഇൻസൈഡ് ദ പ്രസന്റ് വൈറ്റ്ല ഹബ്, വിച്ച് വാസ് ഏർലിയർ എ കോക്കനട്ട് ഫാം ഓഫ് അറൌണ്ട് 25 acres bordering the Kanyampura River with greeny footpath around the plot, varieties of coconut trees, different varieties of fruits and about 13 ponds with different varieties of fishes and so on of the Kerala Agricultural Department. Really, that was a paradise of pure natural beauty for enjoyment in my childhood days. I could enjoy my childhood days there for such a long period by virtue of my father's service with the കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്. കശുമാങ്ങയും പൂച്ചപ്പഴവും ഞൊട്ടഞ്ഞൊടിയനും ഒക്കെ രുചിച്ചു കറങ്ങി നടന്ന കാലം. ഒപ്പം പശുക്കളും ആടുകളും നാടൻ കോഴികളും എല്ലാമെല്ലാം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ.

ഒരുപാട് ശ്രോതാക്കളുടെ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അഴീക്കോട് നിന്ന് സിബി, പൊന്നുരുന്നിയിൽ നിന്ന് ശോഭ ജോഷി, കൂനമ്മാവിൽ നിന്ന് ഡൽസി, കട്ടപ്പനയിൽ നിന്നും മിനി, രമേശ് വെള്ളൂർ പുത്തഞ്ചിറ, അർച്ചന വൈക്കം, ഷിബു തൈക്കൂടം വെള്ളിയാംകുളത്ത് നിന്ന്, വിനോദ് കാർത്തിക അരൂര് നിന്ന്, വി കെ സോമൻ പൂച്ചാക്കിൽ നിന്ന്, ഇങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്ന് മിനി, മകൻ മനോജിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. അരൂരിൽ നിന്ന് കാർത്തിക, മകൻ വിനോദിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. മനോജിനും വിനോദിനും നാലുമണിപ്പൂക്കളുടെ എല്ലാ ആശംസകളും. ലവ്ലി മാഡത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് പല ശ്രോതാക്കളും സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത സന്ദേശം നോക്കാം. ഇത് പ്രിയ ലവ്ലി മാഡത്തിനായി എഴുതുന്ന മെസ്സേജാണ്. നാലുമണിപ്പൂവിൻ്റെ സുഗന്ധം പോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിങ്ങളുടെ സ്വരമാധുര്യം ഇനി റേഡിയോയുടെ തരംഗങ്ങളിലൂടെ പതിവായി കേൾക്കാനാവില്ലെന്ന ചിന്ത തന്നെ ഒരു നൊമ്പരമാണ്. വർഷങ്ങളോളം നിങ്ങളുടെ ശബ്ദത്തിലൂടെ പകർന്നു നൽകിയ സ്നേഹവും സൗഹൃദവും സാഹിത്യവും സംഗീതവും നിറഞ്ഞ നിമിഷങ്ങൾ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ മായാത്ത ഓർമ്മകളായി എന്നും നിലനിൽക്കും. ഗാനോത്സവത്തിലേക്ക് ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിലൂടെ എൻ്റെ സ്നേഹവും ആശംസകളും അറിയിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്ന പ്രിയ ലവ്ലി മാഡത്തിന് ഹൃദയം നിറഞ്ഞ റിട്ടയർമെൻ്റ് ആശംസകൾ. ഇനി വരാനിരിക്കുന്ന ഓരോ പ്രഭാതവും ശാന്തിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ. ഓരോ സന്ധ്യയും മധുരമുള്ള ഓർമ്മകളാൽ സമ്പന്നമാകട്ടെ. റേഡിയോയിലൂടെ ഒരിക്കൽ കേട്ട നിങ്ങളുടെ ആ സ്വരമാധുര്യം എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകില്ല. അത്രമേൽ ഹൃദയത്തോട് ചേർന്ന ശബ്ദമായിരുന്നു അത്. ഈ സ്നേഹനിമിഷത്തിൽ ലവ്ലി മാഡത്തിനായി ഒരു പ്രിയപ്പെട്ട ഗാനവും സമർപ്പിക്കുന്നു. സ്നേഹാദരങ്ങളോടെ പി ഉണ്ണികൃഷ്ണൻ, വെള്ളിയാകുളം ആണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. നമുക്ക് മനോഹരമായ ഒരു ഗാനം കേൾക്കാം.

ലക്ഷദ്വീപിൽ നിന്ന് സഹൽ കാണാമറിയത്തിരുന്ന ശ്രോതാക്കളുടെ മനസ്സും ഹൃദയവും കീഴടക്കിയ താങ്കൾ ഇന്ന് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണെന്നറിഞ്ഞതിൽ ഖേദമുണ്ട്. ആ ശബ്ദത്തോടും അവതരണത്തോടുമുള്ള ഇഷ്ടം നിലനിൽക്കുന്നു. ഇനിയുള്ള ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നറിയിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ സന്ദേശം ഉണ്ട്. ജയൻ കൂർത്തോട് നിന്നും സന്ദേശം അയച്ചിരിക്കുന്നു. ഷീല രാജി കളവങ്കോടത്ത് നിന്ന്,

നിരവധി ശ്രോതാക്കൾ ലവ്ലി മാമിന് ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശം അയച്ചിട്ടുണ്ട്. ലവ്ലി മാമിന് നാല് മണിപ്പൂക്കളുടെയും ശ്രോതാക്കളുടെയും എല്ലാവിധ ആശംസകളും, ഒപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിച്ച സിയോൻ തുടങ്ങിയ എല്ലാ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളുടെ ആശംസകൾ. ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. സന്ദേശമയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.

0: ഇപ്പോൾ സേവന വാർത്തകൾ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം. SC/ST/OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കളമശ്ശേരിയിലെ 94 47 21 10 55 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 21 10 55.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ, 9447007786.
0: ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി അടുത്ത മാസം 6 രാവിലെ 11 എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04862 23 24 74. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04862 23 24 74.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക താങ്ങൽ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിനായി അപേക്ഷകൾ ക്ഷണിച്ചു. നാളെ മുതൽ December 31 അപേക്ഷകൾ സ്വീകരിക്കുന്നത്. 2025 March 31 രജിസ്റ്റർ ചെയ്തവരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ ഓഫീസിൽ നേരിട്ട് സ്വീകരിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇനി പറയുന്ന നമ്പറുകളിൽ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടാം. ധനസഹായത്തിനായി അപേക്ഷയോടൊപ്പം രജിസ്ട്രേഷൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, 2026 December അംശദായം അടച്ച പാസ്ബുക്കിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ സഹിതം ക്ഷേമനിധി ഓഫീസിൽ സമർപ്പിക്കണം. നമ്പർ ഇതാണ്, 79 02 45 44 43. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 79 02 45 44 43. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ആരംഭിക്കുന്ന സൗജന്യ PSC മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ മെയിൻ

പരീക്ഷകൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും PSC നിശ്ചയിച്ച പ്രായപരിധി കഴിയാത്ത 10-ാം ക്ലാസ് അല്ലെങ്കിൽ ബിരുദം തുടങ്ങിയ യോഗ്യതയുള്ള ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് അവസരം. താൽപ്പര്യമുള്ളവർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 83-04-05-77-35 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: സമയം 5:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിവിധ റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഹരിതോർജ ഇടനാഴിയുടെ 3-ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ 110 kV സബ്സ്റ്റേഷൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് നാളെ ഉദ്ഘാടനം ചെയ്യും. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 2 മുതൽ 8 വരെ സംസ്ഥാനത്തെ സംരക്ഷിത മേഖലകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന ഫീസ് ഒഴിവാക്കി. ദേശീയോദ്യാനങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇളവ് ലഭിക്കുക. ഏഷ്യൻ ഗെയിംസിൽ അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി ഇന്ത്യയ്ക്ക് ഇന്ന് 4 സ്വർണം, ബോക്സിംഗിൽ 2 വെങ്കലവും ഇന്ത്യ നേടി. ഗുസ്തിയിൽ വെങ്കലം സ്വന്തമാക്കി സുനിൽകുമാർ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 5:32. പ്രിയരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇതാ.

ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കൈതപ്രം എഴുതി, ഔസേപ്പച്ചൻ സംഗീതം പകർന്നത്. ഇനി സല്ലാപം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിവരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പ്രണയനിലാവ് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. എസ് രമീശൻ നായർ രചിച്ച്, ബേണി ഇഗ്നീഷ്യസ് സംഗീതം പകർന്നത്.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പ്, മോഹൻ സിത്താര കൂട്ടുകെട്ടൊരുക്കിയ ഗാനമാണിനി. വേണുഗോപാലും സംഘവും പാടിയത് ചിത്രം 1 മുതൽ 0 വരെ.

0: നാളെ രാത്രി 9:30
1: വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം.
0: എരൂർ പൂർണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്.
2: വഞ്ചി

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: എം ജി ശ്രീകുമാർ, സി ഒ ആൻഡ് ചിത്ര, ശ്രീവിദ്യ ഇവർ ആരംഭിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം നക്ഷത്ര താരാട്ട്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, മോഹൻ സിത്താര.

0: നോക്കുമ്പേ.
1: ഗ്രാമീണ സംസ്കൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നാടൻ ശീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുതിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സി ആർ ആണ്. നമസ്കാരം മാഡം.
3: നമസ്കാരം.
0: ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറി വരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
3: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. എന്നാൽ കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷിരീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടുതുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷിരീതികൾ അനുവർത്തിക്കുന്നത്. പൂർണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷിരീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിൻ്റെ ആധാരം. നാടൻ പശുവിൻ്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. അദ്ദേഹത്തിൻ്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാവ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിൻ്റെ അങ്കുരണശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. 2 പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യപോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം.

0: എന്ന വാക്കിന്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ രണ്ടാഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിന്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഖനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിന്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഖനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിന്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. നാലാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്ലുവാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിന് ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നി അസ്ത്ര

0: ഇമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗനിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്പോൺസർ പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05 മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ. ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള സ്കൂളുകൾക്ക് airfmkochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയയ്ക്കാം. വിടരുന്ന മുട്ടുകൾ.

0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, നെൽകൃഷിയും വേനൽക്കാല പരിചരണവും എന്ന വിഷയത്തിൽ പി സി അജിത് കുമാർ സംസാരിക്കുന്നു. 7:20 വിപണി. 7:25 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം ചവറ്റുകുട്ടയോ നമ്മുടെ പൊതു ഇടങ്ങൾ. 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ലോക ഹൃദയാരോഗ്യ ദിനം പ്രമാണിച്ച് പ്രത്യേക പരിപാടി. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെഎസുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംബോസിയത്തിൽ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്നും. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ KS കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ കതിരും പതിരും എന്ന കവിത. 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ സമകാലികം. നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്ത് പഠിക്കണം, എന്താകണം? 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം. വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുത്ത പരിപാടി. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, തിരുവനന്തപുരം റിലേ. 10:15

0: ലഞ്ചിന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് തിരുവാതിര കളിപ്പാട്ടുകൾ. ശ്രീദേവി വർമ്മ, രോഹിണി വർമ്മ എന്നിവർ അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലി. 12:40 പ്രകാശധാര, തുടർന്ന് 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലി. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 എഫ് എം ഹെൽത്ത് ലൈൻ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 എഫ് എം ഈവനിംഗ് സമകാലികം. ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, എരൂർ പൂർണ്ണശ്രീ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
4: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

മധുരം ഗീതം ലളിതഗാനം. പ്രിയരെ, ഇന്ന് മധുരം ഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്നത്.

മധുരം ഗീതം ലളിതഗാനത്തിൽ ഇന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരൻ എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്നത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും നാളെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ യങ് പ്രൊഫഷണൽ പോസ്റ്റിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള

0: ഉള്ള വാക്ക് ഇൻ ഇൻ്റർവ്യൂ അടുത്ത മാസം 5-ാം തീയതി നടത്തുന്നു. യോഗ്യത ബിരുദമാണ്. പ്രായം 21-നും 45-നും മധ്യേ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ICARCAFT കൊച്ചി കേന്ദ്രത്തിൽ അടുത്ത മാസം 5-ാം തീയതി രാവിലെ 10:30 എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484-1-43-00 0484-1-43-00.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI, ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, ഫണ്ടമെന്റൽസ് ഓഫ് ജനറേറ്റീവ് AI, AR, VR, MR എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC അല്ലെങ്കിൽ +2 ആണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62-82-84-17-72. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-82-84-17-72. കൊച്ചിൻ ഷിപ്പ്യാർഡ് അപ്രന്റീസ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ITI വൊക്കേഷണൽ കോഴ്സ് യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ പരിശീലനത്തിനാണ് അവസരം. വിവിധ ട്രേഡുകളിലായി ഒഴിവുകളുണ്ട്. അപേക്ഷ അടുത്ത മാസം 8-ാം തീയതി വരെ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in സന്ദർശിക്കുക.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90-20-620-630.
0: കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി LD ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റന്റ്, ഡേറ്റ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റന്റ് ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. അടുത്ത മാസം 6 വരെയാണ് തീയതി. പിഴ അടച്ച് അടുത്ത മാസം 12 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494-2-40-7-3-5-6. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0494-2-40-7-3-5-6.
4: വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ. ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള സ്കൂളുകൾക്ക് AIRFMKochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയയ്ക്കാം. വിടരുന്ന മുട്ടുകൾ.

ചെറിയ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൗസ് അസോസിയേറ്റ് ഒഴിവുണ്ട്. യോഗ്യത SSLC, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ്, യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495 9996 82. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495 9996 82. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രി

0: വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए एमएसपी तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही एमएसपी में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है एमएसपी.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3rd ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300+ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700+ പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്. അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM-1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കി ആനകളാണ് സ്ഥലത്തുള്ളത്. മയക്കു വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കി ആനകളെ

0: സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കുട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: എല്ലാ വർഷവും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീമിനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായി, നീരുധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 3 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബന്ധുക്കൾ ശത്രുക്കൾ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പി രചനയും സംഗീതവും നൽകിയിരിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 24°C. സമയം 6:50.12.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: വിഷയത്തിൽ പാലക്കാട് പൂക്കൂട്ടുകാവിൽ നിന്ന് നെൽകൃഷിയിൽ 5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള പാരമ്പര്യ കർഷകനായ പി സി അജിത് കുമാർ പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ.
1: ഏകദേശം 5 പതിറ്റാണ്ടോളമായിട്ട് കൃഷിയില് പ്രത്യേകിച്ച് നെൽകൃഷിയില് സജീവമാണല്ലോ, എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കാർഷിക വൃത്തിയിലേക്ക് എത്തിച്ചേരുന്നത്?
2: കാർഷിക വൃത്തിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രധാന കാരണം യന്ത്രവൽക്കരണം വന്നപ്പോ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ കൃഷിഭവന്റെ പരിധിയിൽ ആളുകൾ ഇല്ലാതെ ഒരു സാഹചര്യം വന്നു. അപ്പൊ നമ്മൾ സാധാരണ കർഷക തൊഴിലാളികളെ കൊണ്ടാണ് ചെയ്തിരുന്നത്. അന്ന് കർഷക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഒരു 25 കൊല്ലമായിട്ട് തൊഴിലുറപ്പ് എന്നുള്ളൊരു മേഖല വന്നപ്പോ നമുക്കത് തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യം വന്നു. അപ്പോ യന്ത്രങ്ങളെ സ്വാധീനിക്കേണ്ടി വന്നു. അപ്പൊ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മള് ആ യന്ത്രങ്ങളെ ട്രെയിനിങ് കഴിച്ച് രണ്ടിടത്ത് ട്രെയിനിങ് കഴിഞ്ഞു. മലമ്പുഴയിൽ ട്രെയിനിങ് കഴിഞ്ഞു, തിരുവനന്തപുരത്ത് RITTC ഒരു ട്രെയിനിങ് കഴിഞ്ഞു. 1.5 മാസത്തോളം അവിടെ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഫീൽഡിൽ ഇറങ്ങുന്നത്. ഏതാണ്ട് ഇപ്പോ ഒരു അച്ഛൻ ഒരു 90-95 വരെ കൃഷി ചെയ്തു. അതിനുശേഷം ആ കൃഷി മൊത്തം നമ്മള് മക്കളാണ് പേറ്റെടുത്തോണ്ടിരിക്കുന്നത്. 4 പേര് നല്ല ആക്റ്റീവായിട്ട് ഫീൽഡിലുണ്ട്. യന്ത്രങ്ങളും ഉണ്ട്, കർഷക തൊഴിലാളികളും ഉണ്ട്. ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദിക്കാരും കുറച്ച് ആൾക്കാരുണ്ട്. തഞ്ചാവൂർ എന്നുള്ള നമ്മുടെ തമിഴ്നാടിന്റെ നെല്ലറയാണ് തഞ്ചാവൂര്, അവിടെ നിന്നുള്ള കർഷക തൊഴിലാളികളും ഇവിടെ സജീവമാണ്. 1 ഏക്കറിന് 5,500-6,000 എന്നുള്ള നിരക്കിൽ നടും. പക്ഷെ നടുന്നതിലും നമ്മളവിടെ നോക്കി നിന്നില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ 1 മീറ്ററിൽ 60 നുരി നടണമെന്ന്, 60 സ്ട്രിപ്പുകൾ നടണമെന്നാണ് കണക്ക്. എന്നാലാണ് നമുക്ക് വിചാരിച്ച ഉൽപാദനം ഉണ്ടാവുള്ളൂ. അതിൽ കുറവാണെങ്കിൽ വെയിൽ നേരിട്ട് കണ്ടത്തിൽ തട്ടും, വെള്ളത്തിന്റെ ശോഷണം കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഫീൽഡിൽ എപ്പോഴും ഉണ്ടാവണം. കർഷകർ തൊഴിലാളികൾ നട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു 1 മീറ്ററിൽ 17 നുരി ഉണ്ടാവുള്ളൂ. 17 നുരി കൊണ്ട് നമുക്ക് ഉൽപാദനം ഉണ്ടാവില്ല.
1: തുടക്കം തുടങ്ങി നെൽകൃഷിയിൽ തന്നെയായിരുന്നോ സജീവമായിട്ട് പോയിക്കൊണ്ടിരുന്നത്?
2: അതെ അതെ, തുടക്കം മുതലേ നെല്ല് തന്നെയാണ് ഏറ്റവും കൂടുതൽ. വെള്ളത്തിനാണ്. നമ്മൾ ഈ വെള്ളത്തിന് പാലക്കാട് ജില്ല പൊതുവെ, പാലക്കാട് ജില്ല എന്നല്ല, കേരളത്തിലെ എല്ലായിടത്തും പടിഞ്ഞാറ്റ് ചരിവുള്ള കാരണം വെള്ളത്തിനെ നമ്മൾ തടഞ്ഞു നിർത്തുന്ന ഒരു ഡാമിന് തുല്യമാണ് നെൽകൃഷി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. ഞാനൊരു ജൈവപ്രവർത്തകനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് മണ്ണില് ജൈവസമ്പത്ത് കൂട്ടിക്കൊണ്ടാണ് വെള്ളം തടഞ്ഞു നിർത്താനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. ഇല്ലാത്ത പക്ഷം നമുക്ക് വെറും മണല് വെള്ളമൊഴിച്ച ഒരു ഫീലേ ഉണ്ടാവുള്ളൂ.
1: ഇപ്പൊ പ്രധാനമായും ഏതെല്ലാം നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്?
2: ഇപ്പൊ നമ്മൾ ഇവിടെ ഏതാണ്ട് 8 വെറൈറ്റി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഈ ചുറ്റുവട്ടത്തില്, ജയ, പൊന്മണി, ഉമ, ആദിത്യ എന്ന് പറഞ്ഞൊരു വിത്തുണ്ട്, കാഞ്ചന, ജ്യോതി എന്നൊരു വിത്തും കൂടി ഉണ്ട്. അതിന്റെ പേരത്ര പുതിയ വിത്താണത്, അതുകൊണ്ട് അത്ര ഓർമ്മയില്ല.
1: ഇതിലേറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒരു വിത്തിനം ഏതാണ്?
2: വെളുത്ത അരിയായിട്ടുള്ള പൊന്മണിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, കേരളത്തിൽ നല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുള്ള. ഹെക്ടറിന് 12 ടൺ എന്നാണ് കണക്ക്. നല്ല ഫീൽഡ് ആണെങ്കിൽ അത് ആ കറക്റ്റ് പ്രകാരം കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാട് മേഖലയിലെ കൃഷിയുടെ നെല്ലിന്റെ കലവറയാണെങ്കിൽ കൂടെ ഞങ്ങൾ പടിഞ്ഞാറൻ മേഖലയിലാണുള്ളത്. ആ പടിഞ്ഞാറൻ മേഖലയിൽ സെന്റില് 2 പറ, 1.5 to 2 പറ സെന്റില്, അതായത് 20 കിലോ, 15 കിലോ to 20 കിലോ ആണ് ഇവിടുത്തെ വിളവ്. ചിറ്റൂര്, ആലത്തൂര്, കഴക്കോട്ടം അങ്ങനെ പോയി കഴിഞ്ഞാല് ഏതാണ്ട് 40 കിലോ വരെ ഒരു സെന്റില് വിളയും.
1: പ്രദേശം അനുസരിച്ച് വിളവിലും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ?
2: വരുന്നുണ്ട്. കൂടുതൽ നഷ്ടങ്ങൾ വരാൻ തുടങ്ങിയത് കർഷകർ ഈ നെൽകൃഷി ലാഭകരമല്ലാത്തൊരു ഫീൽഡായി വന്നപ്പോ വാഴകൃഷിയിലേക്കും മറ്റ് കവുങ്ങ് കൃഷി, കപ്പ കൃഷി ഇങ്ങനെ പലതിലേക്കും മാറി. അപ്പൊ എന്താ വെച്ചാ മണ്ണിന്റെ സ്വാഭാവിക ഘടന മാറ്റം വന്നു. എന്താ വെച്ചാ ഈ പഴയ കാലത്ത് കാരണവന്മാര് പറയും, വാഴ നട്ടവനെ തല്ലണം, ചേന നടാത്തവനെ തല്ലണം. എന്താണെന്ന് വെച്ചാല് വാഴയ്ക്ക് മണ്ണ് കയറ്റുകയാണെങ്കിൽ വാരി കയറ്റി കൊടുക്കും. അപ്പൊ എന്താ വെച്ചാ അടിയിലത്തെ മണ്ണിൽ നിന്നുള്ള ആ സത്ത് ഒഴുകി. ഈ 17 മൂലകങ്ങളുടെ ഒരു കലവറയാണല്ലോ ഈ മണ്ണെന്ന് ഉദ്ദേശിക്കുന്നത്. ആ കലവറ ആ മണ്ണ് മേൽമണ്ണിൽ നിന്ന് ഒഴുകി പോവും. നേരെ മറിച്ച് ചേന വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചേന ഒരു കുഴിയിൽ വെച്ചിട്ട് ചേന വിത്ത് വെച്ച് വളപ്പൊടി ഇട്ട് മൂടി അതിന്റെ മേലെ ചപ്പു ചവറുകൾ ഇട്ട് മൾച്ച് ചെയ്ത് നിർത്തും. അതുകൊണ്ട് ആ മണ്ണിൽ നിന്ന് ഒരു പോഷക വസ്തുക്കളും പുറത്തേക്ക് ഒഴുകി പോകാറില്ല. അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോ ഉള്ള.
1: നെൽകൃഷിയുടെ ഒരു ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. അവിടത്തെ നെൽകർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്?
2: ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സമയത്തിന് കർഷക തൊഴിലാളികൾ കിട്ടാതെ വരുന്ന സാഹചര്യം വരും. അതേമാതിരി കാലവർഷം നമുക്ക് പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മറ്റുള്ള ഘടനകള് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. ഇപ്പൊ വെള്ളം ആവശ്യമുള്ള സമയത്ത് നമുക്ക് വെള്ളം കിട്ടാറില്ല. മഴയെ ആശ്രയിച്ചാണ് ഇവിടെ പരമാവധി കൃഷി. കനാൽ ആശ്രയിച്ച് കൃഷിയുള്ള കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഈ

0: പടിഞ്ഞാറ് മേഖലയിൽ കനാലിനെ ആശ്രയിച്ച് കുറച്ച് സ്ഥലമേ ഉള്ളൂ, കിഴക്കൻ മേഖലയിലാണ് കനാലിനെ ആശ്രയിച്ച്. അവിടെ എന്താ അവർക്ക് വെള്ളം ആവശ്യമുള്ളപ്പോ കിട്ടും, ഇവിടെ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ്. അപ്പോ മഴ പെയ്യുമ്പോൾ നമ്മളതിനെ ശേഖരിച്ച് വെച്ച് മഴയില്ലാത്ത സമയത്തേക്ക് ഉപയോഗിക്കാൻ പാകത്തിനാക്കും. അതുകൊണ്ട് കുറച്ച് ഉത്പാദനം കുറവുണ്ട്. എന്താ വെച്ചാല് ഈ നമ്മളെ ഈ ചെനപ്പ് പൊട്ടുക എന്നുള്ളൊരു കാലഘട്ടമുണ്ട്. ഒരു നട്ട് ഒരു കാറ്റാടി പ്രായം എന്നൊക്കെ പറയുന്ന ആ പ്രായം കഴിയുമ്പോൾ ചെനപ്പ് പൊട്ടാൻ തുടങ്ങും. ചെനപ്പ് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ കയ്യ് മണ്ണിൽ കമത്തി വെച്ചാൽ ഒരു ഇഞ്ച് മണ്ണിന്റെ വിരലിന്റെ മീതെ പത്തിയുടെ മീതെയാണ് വെള്ളം നിൽക്കാവൂ. ആ പ്രായത്തിലാണ് നല്ല ചെനപ്പ് പൊട്ടുക. ആ ചെനപ്പ് പൊട്ടാൻ നമ്മൾ ഈ വെള്ളം വറ്റിപ്പോകുന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ആ വെള്ളത്തിനെ തടുത്തു നിർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ തെറ്റാണത്. എന്നു വെച്ചാൽ വെള്ളം ഒഴുക്കി കളഞ്ഞാൽ താഴത്തെ പാടങ്ങളിലേക്ക് വിട്ടു കൊടുത്തുകൊണ്ടിരുന്നാല് നമുക്ക് കളശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 10-20 ദിവസം നെല്ലില് വെള്ളം വേണം. എന്താ വെച്ചാൽ കളശല്യം കൂടുകൂടെ, കളശല്യം കൂടുതലാണെങ്കിൽ നമുക്ക് ആ നെല്ല് പൊട്ടി ചെനയ്ക്കാനുള്ള ശേഷി കുറയും. എന്നുവെച്ചാൽ കള 15% അങ്കുരണശേഷി മതി. നമ്മൾ നടുന്ന വിത്തുകൾ 80% പിന് മേലെ അങ്കുരണശേഷി ഉള്ളതാണെങ്കിലും കള ഒരു കള ഉണ്ടെങ്കിൽ നമ്മൾ നടുന്ന സാധനങ്ങളെ ഇരുത്തിക്കള.
1: കൃഷിയിൽ ഇത്രയേറെ വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കൃഷിയിൽ നെൽകൃഷിയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമാണ്?
0: മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോ കൃഷിഭൂമിയിലേക്ക് എല്ലാ ഉപകരണങ്ങളും നമ്മുടെ കേരളത്തിലെ കൃഷിഭൂമിയിലേക്ക് പറ്റിയതല്ല. കേരളത്തിലെ കൃഷിഭൂമി തന്നെ പല ഘടനയിലുള്ളതാണ്. മണലുള്ള പാടങ്ങളുണ്ട്, പെട്ടെന്ന് ഉറച്ചു പോണ പാടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ഉയർത്താനുള്ള സൗകര്യങ്ങളാണ് നമ്മുടെ വകുപ്പുകൾ ചെയ്യേണ്ടത്. അത് ആ തിരിച്ചറിവ് വകുപ്പ് തലത്തിൽ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. കർഷകർ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ അവർക്കത് കഴിയുണ്ടാവില്ല. എന്നുവെച്ചാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒറ്റപ്പാലം മീറ്റിന എന്നുള്ള ഭാഗത്ത് മണല് കൂടിയ പ്രദേശമാണ്, പുഴയുടെ തീരങ്ങളാണല്ലോ, ഭാരതപ്പുഴയുടെ തീരങ്ങളാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ വണ്ടി പൂട്ടി പോകണതിന്റെ പുറകെ നട്ടാൽ ആ സ്ട്രിപ്പ് ഇരിക്കും, ഇല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും. അവിടെ മണൽ കൂടുതലാണ്, മണൽ വേഗം തരിച്ചു പോകാന്ന് പറയും. ഈ പാലക്കാട് ജില്ലയിൽ തരിച്ചു ഉറച്ചു പോകുന്ന പറയും. അപ്പൊ അതിൽ കുത്തിയെടുക്കാൻ പാടാണ്. മറ്റുള്ള ഭാഗങ്ങളിൽ ആടത്തേറെന്ന് പറയും, അതിൽ ആണ് നമ്മൾ നെല്ല് നടുക. കൂട്ടിയിട്ടതിന് ശേഷം ഇന്ന് കൂട്ടിയിട്ടു, നാളെ അത് നൂറിയതിന് ശേഷമാണ് അതിലാണ് നടുക. ഏതാണ്ട് 2 ഇഞ്ച് താഴ്ച വരെ നടും. അത് ആൾക്കാർ നടുന്നതനുസരിച്ചും ഓരോ ആൾക്കാരുടെ ആ മനോഭാവത്തിനനുസരിച്ച് ആ സ്ട്രിപ്പ് പൊട്ടിച്ചെനിച്ച് വരാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. കുറച്ച് ദേഷ്യത്തിൽ കുത്തണം, കുറച്ച് താഴ്ത്തി കുത്തും, അത് എണീറ്റ് വരണമെങ്കിൽ ഇത്തിരി താമസമാണ്. കുറച്ച് സ്നേഹമുള്ളവൻ കുറച്ച് മുകളിൽ വെച്ച് കുത്തും. അപ്പൊ ആ ഞാറിൽ നിന്ന് പൊട്ടിച്ചെന കൂടും. ഞാൻ ഏതാണ്ട് 140 ചെനപ്പ് വരെ നെല്ല് നമ്മുടെ തോട്ടത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്.
1: തനത് വിത്തിനങ്ങളായ പൊന്നാരിയൻ, കറുത്താരിയൻ അങ്ങനെയുള്ള വിത്തിനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിലവില് ഇത്തരം വിത്തിനങ്ങൾ ആരെങ്കിലും കൃഷി ചെയ്യുന്നതായിട്ട് അറിവുണ്ടോ?
0: കഴിഞ്ഞ കൊല്ലം ഞാന് ഇവിടെ അതിക്കറാഴി എന്നുള്ളൊരു വിത്ത് കല്ലൂർ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു. തനതായ പാരമ്പര്യ വിത്ത്, ഏതാണ്ട് 120 ദിവസം മൂപ്പ്. പാരമ്പര്യ വിത്തുകൾക്കുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാല് പാരമ്പര്യ വിത്തുകള് എലിയെ ചെറുക്കും, കിളിയെ ചെറുക്കും, കാലാവസ്ഥ ചെറുക്കും. പക്ഷെ അതിനൊക്കെ ഉത്പാദനം കുറവാ. അത്യുൽപാദന ശേഷിയുള്ള നെല്ല് വരുമ്പോ ഒന്നിനെ ചെറുത്തില്ലെങ്കിലും ശരിയാണ്, കുറെ വീണു പോയാലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാറില്ല. അതുകൊണ്ട് പഴയ വിത്തുകൾ ചെയ്യുന്ന പലരും ഉണ്ട്. ഇപ്പോ പാലക്കാടിന്റെ കിഴക്കൻ മേഖലകളിലെ ഉണ്ണിയേട്ടൻ നവര ഭൗമസൂചിയിലുള്ളതാണ്. അതേമാതിരി ഇവിടുന്ന് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ണാക്കാടിന്റെ ആ ഭാഗങ്ങളിലൊക്കെ പഴയ നാടൻ വിത്തുപ്പുറം ചെയ്യുന്ന ആൾക്കാരുണ്ട്. തെറ്റാടി, ചെങ്കഴമ, അരുവക്കാലി, അരുവക്കാലിയില്ല, പൊന്നാരിയൻ, അതൊക്കെ ചെയ്യുന്ന പല ചെറിയ ചെറുണ്ട്. കൂടുതലായിട്ടില്ല, വളരെ അപൂർവമായിട്ട് മാത്രം. എന്താ വെച്ചാൽ അവര് അവരുടെ സ്വാദിഷ്ടമായ ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിന് ഒരു ഉല്ലാസമാണ്. ഉൽപാദനമല്ല അവർ നോക്കണേ, അവരുടെ ശരീരം അന്നത്തെ ആ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം 100 വയസ്സുവരെയും 120 വയസ്സുവരെയും ഇരിക്കാൻ പറ്റുന്ന ഭക്ഷണമായിരുന്നു. ഒരു നേരത്തെ കഞ്ഞി കുടിച്ചാൽ തന്നെ വൈകുന്നേരം പിന്നെ കയറി വരുമ്പോഴാണ് അവർക്ക് ആ ഭക്ഷണം ഉള്ളത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നെല്ലിനോടും അരിയോടൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കർഷകർ ഉണ്ടാക്കണു, വിൽക്കണു. നമ്മള് വരവ് അരിയാണ് വാങ്ങി തിന്നുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും വെളുത്ത അരിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റേന്നൊക്കെ പറഞ്ഞ് വരും, കലക്കി ഊറ്റി കഴിഞ്ഞാൽ അത് വെള്ളം തന്നെയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന നെല്ല് നമ്മൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇതേമാതിരി നമ്മുടെ കർഷകരുടെ നെല്ല് ചില മില്ലുകളിൽ കുത്തിയിട്ട് ലോക്കലിൽ ചില ആൾക്കാർക്ക് കൊടുക്കും. നാടൻ രാസവളങ്ങളും ഇതൊന്നും ഇല്ലാത്ത നെല്ല് എന്നുള്ള കണക്കില് അങ്ങനെ കുറെ നമ്മൾ നടക്കുന്നുണ്ട്.
1: താങ്കളുടെ പാടശേഖരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന നെല്ല് പ്രാദേശിക വിപണിയിൽ തന്നെയാണോ വിറ്റുപോകുന്നത്?
0: അല്ല, സിവിൽ സപ്ലൈസിനാണ് മിക്കവാറും കയറ്റി പോകുന്നത്. മറ്റേ ബുക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ ഇത് കാത്ത് പൈസ 6 മാസം കഴിഞ്ഞ് കിട്ടുന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടും

0: ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ലോൺ എടുത്തേക്കുന്നത് കൊണ്ട് ബാങ്കിലെ ആണ് പൈസ വരിക. അപ്പൊ അതുകൊണ്ട് ആ ലോണിലേക്ക് അത് പിടിച്ചാലോ എന്നുള്ളത് കൊണ്ടും പ്രാദേശിക വിപണിയിൽ അവരെ വിൽക്കും. പ്രാദേശിക വിപണിക്കാരൊക്കെ തമിഴ്നാട്ടിലേക്കും മറ്റുള്ള സ്ഥലത്തേക്കാണ് ഈ നെല്ല് കയറ്റി പോണത്. ആ അരി നമുക്ക് കിട്ടാറില്ല ഇതുവരെ.
1: പാലക്കാട് ജില്ലയിലെ കരനെൽ കൃഷിയുടെ നിലവിലെ ഒരു അവസ്ഥ എന്താണ്?
0: കരനെൽ കൃഷി ഇപ്പൊ ഏതാണ്ട് 90% നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അട്ടപ്പാടി പോലുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് ഇപ്പോഴും കുറച്ചെങ്കിലും ആൾക്കാർ ചെയ്യുന്നത് കരനെൽ കൃഷി. ചില കാലങ്ങളിൽ സ്കൂളുകളില് താല്പര്യത്തോടെ എടുക്കാറുണ്ട്, അപ്പോ കരനെൽ കൃഷി വരും. ഞാനിപ്പോ ഇത്തവണ എനിക്ക് കരനെൽ കൃഷി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ കളശല്യം കൂടുതലായിരുന്നു. മഴ ഒരു ഒരു മഴ പെയ്തു 10 ദിവസം വെയിലാണ്, പിന്നെ ഒരു മഴ പെയ്തു 10 ദിവസം വെയിലാണ്. അങ്ങനെ വരുമ്പോൾ കളയുടെ ആധിക്യം കൂടും. സാധാരണഗതിയിൽ കള വരികയാണെങ്കിൽ ഒരു 1 അടി വരെയുള്ള കളകളാണ് സാധാരണ വന്നിരുന്നത്. ഇപ്പൊ ഇത്തവണ 4 അടിക്കും 8 അടിക്കും ഉയരം ഉള്ള കളകളാണ് വന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ കൊല്ലം വരമ്പ് വെട്ടിയപ്പോ 6 മണിക്കൂർ കൊണ്ട് വെട്ടിത്തീർന്ന വരമ്പ് ഇത്തവണ 20 മണിക്കൂർ കഴിഞ്ഞിട്ടും വെട്ടിത്തീർന്നിട്ടില്ല. അപ്പൊ കളയുടെ ആധിക്യം കൂടുതലാണ്. അതുകൊണ്ടാണ് കളയുടെ ആധിക്യം കൂടുതൽ വരുമ്പോ എന്താന്ന് വെച്ചാൽ കള ഈ കള കൊണ്ട് കൃഷിക്ക് കീടങ്ങളുടെ ശല്യം കൂടുതലായിരിക്കും. അതിനെയും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പൊ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പല ഉപാധികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ട്രാപ്പ് വെക്കലുണ്ട്, ചൂട്ട് കത്തിച്ചു വെക്കലുണ്ട് വൈകുന്നേരം 6 മണിക്കും രാവിലെ 6 മണിക്കും. പിന്നെ ചെണ്ടുമല്ലി കൃഷി വരമ്പത്ത് ചെയ്യുന്നുണ്ട്. നീരൂറ്റി കുടിക്കുന്ന പ്രാണിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാർ ട്രാപ്പ് ഹൈഡ്രോക്ലോറൈഡ് 4 കിലോ ഏക്കറിനുള്ള കണക്കിൽ നമ്മൾ വിതറി കൊടുക്കാറുണ്ട്. അതെന്താ വെച്ചാൽ അത് ആ ചെടിയുടെ ശരീരത്തിൽ കയറി ഇരുന്നിട്ട് ആ പ്രാണിയെ നശിപ്പിക്കുകയാണ് ചെയ്യണേ. അതൊരു പരിധി കഴിയുമ്പോൾ അതിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് കർഷകർ പോണത്. ഇത് മരുന്നടിക്കാനൊക്കെ ഇപ്പൊ ഒരുപാട് ചെലവ് കൂടുതലാണ്, ഫീൽഡിൽ ഇറങ്ങാൻ ആളില്ല.
1: വിളവും അതുപോലെ തന്നെ പരിചരണവും നോക്കുമ്പോ നമുക്ക് കരനെൽ കൃഷിയാണോ അതോ നമ്മള് സ്വാഭാവിക രീതിയിൽ ചെയ്യുന്ന നെൽകൃഷിയാണോ ലാഭകരം?
0: പാലക്കാട് ജില്ലയെ പൊറത്തവരേക്കും കരനെൽ കൃഷി ചെയ്തിരുന്ന ഒരു കാലഘട്ടം എന്താന്ന് വെച്ചാല് പാടത്ത് കൃഷി ചെയ്യുമ്പോ കുറച്ച് താമസം വരും. അതായത് നമ്മുടെ മേടമാസം എന്ന് പറഞ്ഞ വിഷുക്കാലം കഴിയുമ്പോഴാണ് പാടത്ത് നമ്മൾ പൂട്ടി വിതയ്ക്കുക. അതിനു മുന്നേ നമ്മൾ കരനെൽ കൃഷി ചെയ്തിട്ടുണ്ടാവും. അപ്പോ പാടത്ത് കൃഷി വരുമ്പോ ഈ നമ്മുടെ ഓണക്കാലം തുടങ്ങുന്ന സമയത്ത് പറമ്പോട്ടൻ മോഡൻ വെള്ള മോഡൻ കർത്തരി മോഡൻ എന്നൊക്കെ പറഞ്ഞുള്ള മോഡൻ വിത്തുകള് കൊയ്തിട്ട് ആ വൈക്കോല് കൊടുത്ത് കന്നിന് കൊടുത്തിട്ടാണ് പാടത്തേക്ക് അതിനെ പൂട്ടാൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ആ ഇല്ലാത്തൊരു കാലത്ത് പഞ്ഞമാസ സമയത്ത് നമുക്ക് കരനെൽ കൃഷിയുടെ നെല്ല് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോ അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് കർഷകര് നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ അതിനൊക്കെ ബാധ്യതകൾ കൂടുതലാണ്. കരയിൽ ഇപ്പൊ വണ്ടി കയറി പൂട്ടാൻ പറ്റാത്ത സാഹചര്യമാണ് കര. പിന്നെ തോട്ടം മേഖലയായി മിക്കവാറും, റബ്ബർ കവുങ്ങായി തോട്ടം മേഖലയായി. അതുകൊണ്ട് കരനെൽ കൃഷി വളരെ അപൂർവമായി കുറഞ്ഞു.
1: നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടോ? ഇപ്പം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചൂടിന്റെ ആധിക്യം വളരെയേറെ കൂടിയിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതല്ലോ.
0: അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാല് രോഗങ്ങൾ കൂടുതലാണ്. പെട്ടെന്ന് കതിര് വരുന്ന ഒരു സ്വഭാവം വരും. എന്താച്ചാ നട്ട് ചിലപ്പോ 1 മാസം കഴിയുമ്പോൾ കതിര് അവിടെ കാണാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഗാളി ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മള് നേരത്തെ കൂട്ടി കണ്ട് മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് രോഗകീടങ്ങളെ അതിജീവിച്ചു വേണം മുന്നോട്ട് പോവാൻ. ഓല ചുരുട്ടി കണ്ടുവരപ്പം പോലുള്ള ഒരു 40 ദിവസം കഴിഞ്ഞ ശേഷം വരുന്ന മറ്റുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ. അതിനൊക്കെ നമ്മൾ ട്രൈക്കോക്കാട് മെയിൻ്റെ സ്ട്രിപ്പില് ഷാപ്പർ ചെയ്ത് കൊടുക്കും. 1 ഏക്കറില് 10 എണ്ണം എന്നുള്ള തോതില്, 20 എണ്ണം എന്നുള്ള തോതില് ഒരുവിധം കർഷകരെ കൊണ്ട് അത് ചെയ്യിക്കാറുണ്ട്. അല്ലാത്തവര് ലൈറ്റ് ട്രാപ്പൊക്കെ വെച്ചിട്ട്, ലൈറ്റ് ട്രാപ്പ് നോക്കിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ചാൽ രാത്രി കാണുന്ന വെളിച്ചത്തില് പ്രാണികൾ അങ്ങോട്ട് വന്ന് ഇരിക്കും. നമ്മുടെ പാത്രം നമ്മള് കീടനാശിനി കലക്കി വെച്ച പാത്രം, നെല്ലിൽ അടിക്കാണ്ടിരിക്കാൻ നമ്മുടെ പാത്രത്തിൽ കീടനാശിനി കലക്കി വെച്ചിരിക്കുക. ആ പാത്രത്തിൽ വീണ് ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു 2-3 കിലോ പ്രാണികൾ ആ പാത്രം നിറയും. അപ്പോ നമ്മളത് മാറ്റാതെ പിറ്റേ ദിവസം അതിന്റെ മീതെയാണ് വരണമെങ്കിൽ പ്രാണികൾ ആ വെളിച്ചത്തിൽ അവിടെ ഇരിക്കും. നാളെ നമ്മുടെ ഈ ലൈറ്റ് ട്രാപ്പിന്റെ തൊട്ടടുത്ത കണ്ടത്തിലാണ് ശല്യം തുടങ്ങുക. അങ്ങനെ വരുമ്പോഴും നഷ്ടങ്ങൾ ഇതിനേക്കാളും കൂടുതലാണ്. അപ്പുറത്തെ കണ്ടങ്ങളിൽ കേടില്ലാതിരിക്കുകയും ചെയ്യും, ലൈറ്റ് ട്രാപ്പ് ഇല്ലാത്ത കണ്ടത്തിൽ കേടില്ലാണ്ടിരിക്കുകയും ചെയ്യും, ലൈറ്റ് ട്രാപ്പ് ഉള്ള കണ്ടത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവുകയും ചെയ്യും.
1: വേനലിന്റെ കാഠിന്യം വർദ്ധിക്കുന്നത് സ്വാഭാവികമായും വെള്ളത്തിന്റെ ലഭ്യതയും ബാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
0: മൂപ്പ് കുറഞ്ഞ വിത്തുകളാണ് ഉപയോഗിക്കുക. ജൈവ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത്. എന്താ മണ്ണിനെ വെള്ളം പിടിച്ചു നിർത്താനായിട്ട് ജൈവ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലാക്കിയാൽ മാത്രമാണ് വെള്ളം മണ്ണിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. അത് ഭൂഗർഭത്തിൽ ഉണ്ടെങ്കിൽ

0: ഇപ്പോ ഇപ്പോഴത്തെ വിത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഏതാണ്ട് ഒരടിക്ക് താഴെ വേരുള്ള ഇതാണ്, 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെ വേരുള്ള നെൽവിത്തുകളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ വിത്തുകൾ 1-1.5 അടി താഴ്ചയില് വേരുകളുള്ള വിത്തുകളായിരുന്നു നാടൻ വിത്തുകള്. അതിനെ ഏത് വേനലിനെയും ചെറുക്കാൻ ശേഷി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് ചെറുക്കാൻ ശേഷി ഇല്ലാത്തത് മണ്ണില് ഈ സ്വാഭാവിക ഘടനകൾ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങി. അമിതമായിട്ടുള്ള വെയില്, കുത്തിയൊഴുകുന്ന മഴ, മഴ എന്താ വെച്ചാൽ ഒരു മാസം നിന്ന് പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നിന്ന് പെയ്തു പോവാണ്. അപ്പൊ കർഷകർക്ക് വെള്ളം ശേഖരിക്കാനും പറ്റില്ല, ഇത് ഒരു പാത്രത്തിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. പെയ്ത് മഴയുടെ ഒപ്പം വെള്ളം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഭാരതപ്പുഴ ഭാരതപ്പുഴ വഴി അറബിക്കടലിലെത്തും. 1.5-2 മണിക്കൂർ മതി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ. 150 കിലോമീറ്റർ ദൂരം അത്രയും നേരം കൊണ്ട് ഒഴുകിയെത്തും. അപ്പൊ മണ്ണിലെ ആ വെള്ളത്തിന്റെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇല്ലാണ്ടാവും. അതിന് ജൈവസമ്പത്ത് കൂടുതലാക്കിയിട്ട് കൃഷി ചെയ്യാണ്. മണ്ണ് പരിശോധനയുടെ ഒക്കെ ഇതില് നമ്മള് ജൈവസമ്പത്ത് കൂടുതലാക്കാൻ ശ്രമിക്കാറുണ്ട്. ജൈവസമ്പത്ത് നേരത്തെ കൂട്ടി കൂട്ടിയിട്ടില്ലെങ്കിൽ എന്താന്ന് വെച്ചാല് വെഞ്ചതലിന്റെ ആധിക്യം, വെഞ്ചതൽ എന്ന് പറഞ്ഞാൽ നെല്ല് വെട്ടിപ്പോണ വെള്ളം ഇല്ലാണ്ട് വരുന്ന സാഹചര്യത്തില് അരികു വശമുള്ള വരമ്പരികിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കുറവായിരിക്കും, തീരെ കുറവായിരിക്കും. അപ്പൊ കരിമിന വെള്ളം നിൽക്കുന്നത് പ്രശ്നം ഉണ്ടാവില്ല. ആ ഭാഗങ്ങളിൽ നെല്ലിന്റെ അടിഭാഗം ഒരു ചെതില് വെട്ടി തിന്നിട്ട് ആ നെല്ലിനൊക്കെ ഉണക്കി കളയും. അങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ നേരത്തെ കൂട്ടി അതിനെ മുഴുവൻ അഴുകാനായിട്ട് അനുവദിക്കണം. എന്നിട്ടാണ് ഇപ്പോ ഒരു 1-1.5 മാസത്തോളമായി ഇപ്പൊ പൂട്ടിയിട്ടിട്ട് ഇനി ഞാറ് പോവാനുള്ളത്. അതാത് സമയത്ത് പൂട്ടി ഞാറിടാനും ഇട്ടുകൊണ്ടിരിക്കണം. ചില ആൾക്കാരിനൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം, ചില ആൾക്കാർ ഇട്ട് 10 ദിവസമായി. ഇനിയിപ്പോ നാളെ മറന്നാളായിട്ട് ഇട്ട് തീരും ഇത്രയും പാടശേഖരത്തിലേക്ക്.
1: ഈ ഒരു സാഹചര്യത്തില് കുറഞ്ഞ വെള്ളത്തില് കൃഷി ചെയ്യാൻ പറ്റിയ വിത്തിനങ്ങൾ ഏതൊക്കെയാണ്?
0: ഇത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഉമയും കാഞ്ചനയൊക്കെ കുറഞ്ഞ വെള്ളത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന് ആദ്യത്തെ ഒരു മാസക്കാലം, അതായത് നമ്മള് ഞാറ് ഏതാണ്ട് 22 ദിവസം മുതൽ 28 ദിവസം വരെയാണ് നമ്മുടെ ഞാറ് പ്രായം. അത് നമ്മൾ 22 ദിവസം മുതൽ പറിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് പാകിയാണ് ചിലപ്പോൾ 22 ദിവസം എന്നുള്ള 28 ദിവസം ഒക്കെ ആകുമ്പോഴാണ് പറിച്ചിടാനായിട്ട് സാഹചര്യം എത്തുക. നമ്മുടെ കർഷകർ ഓരോ ഭാഗത്തു നിന്ന് നട്ട് നട്ട് ഇങ്ങനെ വന്നിട്ട് വേണ്ടേ. ഒരുപാട് കർഷകരുണ്ട്, ഒരു 60-70 കർഷകർ തൊഴിലാളികളാണ് ഇവിടെ വരിക. അപ്പൊ അവർ ഏക്കറിന് ഇത്ര രൂപ എന്നുള്ള കണക്കിൽ അവർ ഒരു 15 ആറ് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ഏക്കറൊക്കെ നട്ടും. അവര് അങ്ങനെ നട്ട് പോകുമ്പോൾ ആ 28 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞാല് 28 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ്ട് 1 മാസക്കാലം വെള്ളം കണ്ടത്തിലുണ്ടായിരിക്കണം. എന്താ വെച്ചാൽ ഞാറ് ഓരോ അലക് ഓരോ സ്ട്രിപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് വെയില് കണ്ടത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് കളയുടെ ആധിക്യം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ കളയുടെ ആധിക്യം കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 1 മാസം വെള്ളം പരമാവധി നിർത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം 1.5 ആടോ 4 ദിവസത്തിലൊരിക്കലോ നമ്മൾ വെള്ളം കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കും. പൂടുന്ന നേരത്ത് വെള്ളം വേണം എന്ന് പറയും കണ്ടത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കൃഷിക്കൊക്കെ വെള്ളം ഇല്ലെങ്കിലും നനവുണ്ടായാൽ വിളവ് ഉണ്ടാവുന്ന ഉള്ള ഒരു ധാരണ ഇതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഈ ഒരു സാഹചര്യത്തില് മണ്ണില് ഈർപ്പം നിലനിർത്താനായിട്ട് കർഷകർക്ക് പ്രായോഗികമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും?
0: നമ്മളതിന് കർഷകരിപ്പോ സാധാരണഗതിയിൽ കൃഷിഭവനെ സമീപിച്ചിട്ട് അവര് പറയുന്ന ചില കാര്യങ്ങൾ അനുവർത്തിക്കാറുണ്ട്. അതായത് ഇപ്പൊ വെള്ളം ഇപ്പോ ആദ്യത്തെ ഒരു മാസം വെള്ളം നിർത്താന്ന് പറഞ്ഞു, അതെങ്ങനെയെങ്കിലും പരമാവധി നിർത്താൻ നോക്കും. നല്ല വരമ്പ് പൊതിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമാണ് അങ്ങനെ നിൽക്കുള്ളൂ. ഞണ്ടിന്റെ ആധിക്യം കൂടുതലാണ്, അപ്പൊ ഓട്ട കുട്ടി വെള്ളം പോവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പരിപാലിക്കുകയും ചെയ്യും. രണ്ടാമത് നമ്മള് ഒരു ഈ പൊട്ടാസ്യം സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തില് 5-10 ഗ്രാം കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. ആ ഇത് കിട്ടാൻ വേണ്ടിട്ട്, നനവിനെ ആ ചെടിക്ക് നിലനിർത്താൻ വേണ്ടിട്ട്, ചെടിയിലെ ഗ്രോത്ത് നിലനിർത്താൻ വേണ്ടിട്ട്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. പിന്നെ കർഷകർ ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്, പക്ഷെ അത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചാണോ എന്നറിയില്ല. എന്താ വെച്ചാൽ നമ്മള് 10 കിലോ ഈർച്ചപ്പൊടിയില് ഈർച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി, അതില് 1 കിലോ ഉപ്പ് എന്നുള്ള കണക്കില് മിക്സ് ചെയ്ത് വെച്ചിട്ട് നെല്ലിന്റെ മീതെ തൊടാതെ അടിഭാഗത്ത്, അല്ലാണ്ട് ഇപ്പൊ എല്ലാ ഭാഗത്തും ഒരേമാതിരി ഉണക്കം വരില്ല. എന്നുവെച്ചാ മേലായ കണ്ടത്തിന്റെ മേലായ എന്ന് പറയുന്ന ഭാഗവും തടായ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതായത് വെള്ളം വരുന്ന ഭാഗവും ഒഴിവായി പോകുന്ന ഭാഗവും. അപ്പൊ ആ ഒഴിവായി പോകുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ വലിവ് കൂടുതലുണ്ടാവുക. താഴത്തെ പ്രദേശം താഴ്ന്നതാണ് പ്രദേശമാകുമ്പോൾ വെള്ളം ഓരോ ദിവസവും താഴ്ന്നു താന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ അറക്കപ്പൊടി ഉപ്പിട്ട മിശ്രിതം അടിയിൽക്കൂടി ആ ഭാഗത്ത് വെതറി കൊടുക്കും. വെതറി കൊടുത്ത നെല്ലിന് തട്ടാതെ, അപ്പോ വെയിലില് അത് ഉണങ്ങി മുരിഞ്ഞിങ്ങനെ നിൽക്കും ആ അറക്കപ്പൊടി. മഞ്ഞ്, രാത്രി മഞ്ഞ്

0: പെയ്യുമ്പോ അത് ഈർത്തിട്ട് ആ ഒരു നനവ്, മണ്ണിലെ നനവ് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് മാതിരി അത് ഫീലാവും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പല കർഷകരും ഉണ്ട് പഴയ കാലത്ത്. ഇപ്പ അതൊന്നും ചെയ്യാൻ ആരും തയ്യാറില്ല. അപ്പൊ അത്ര ശ്രദ്ധയോടെ ചെയ്യുന്ന കർഷകരും ഇല്ല. ഇപ്പൊ ഒരു വഴിപാട് പണി എന്നുള്ള തരത്തിൽ കൃഷി എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: കഠിനമായ വേനലിനെ മുൻനിർത്തി പാടശേഖരങ്ങൾക്ക് സമീപമായി മഴവെള്ള സംഭരണി സ്ഥാപിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം?
0: ഇപ്പോ മഴവെള്ള സംഭരണികൾ നമ്മുടെ പാലക്കാട് ജില്ലയില് ഇപ്പൊ എന്റെ ഒരു പാടശേഖരത്തിൽ 80 ഏക്കർ പാടശേഖരത്തിൽ ഏതാണ്ട് 300 ഓളം കിണറ്, കുളം, കൊക്കുർണി എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ തോട്ടം മേഖല വന്നപ്പോ മനുഷ്യൻ അവിടെയും കൂടി ഒരു തൈ വെക്കാന്നുള്ള കണ്ടീഷനില് അതൊക്കെ നികന്നുപോയി. ഇപ്പൊ എന്റെ ഇപ്പൊ തൊട്ട് മുൻപ് ഇപ്പൊ ഞാൻ ഇരിക്കുന്ന വീടിന്റെ തൊട്ട് മേലോട്ട് ഏതാണ്ട് 22 ഓളം കുളങ്ങൾ ഉണ്ടായിരുന്നു. ആ 22 കുളത്തില് ഏതാണ്ട് ഇനി ഒരു 4-5 കുളം ഉള്ളു. ഇപ്പോ അങ്ങനെ അത് നികന്ന് കളയാണ്. അതേമാതിരി നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങള് വീട്ടില് വെള്ളം എത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ കിണർ വരെ മൂടി തുടങ്ങി. ഓപ്പൺ വെല്ലൊക്കെ നമ്മൾ വെള്ളം പിടിച്ചു നിർത്താനുള്ള ഒരു സംഭരണി തന്നെയാണ്. അതൊക്കെ ഒഴിവായി ഈ വെള്ളം മുഴുവൻ പുറത്തേക്ക് ഇരച്ചു പോയി കഴിഞ്ഞാൽ പാടം ഉൾക്കൊള്ളാൻ പറ്റാണ്ടാവും. പഴയ കരനെൽ കൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ വെള്ളം കെട്ടി നിൽക്കാൻ പറ്റാതെ ഒന്നിച്ചൊഴുകി പോകുന്ന ഒരു സാഹചര്യമാണ്. വരമ്പും ആരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഇതിന്റെ കയ്യാലെയൊക്കെ ശ്രദ്ധിച്ച് വെച്ചത് മാത്രമാണ് ഈ വെള്ളമൊക്കെ അവിടെ തടഞ്ഞു തടഞ്ഞു തടഞ്ഞു തടഞ്ഞു വേണം താഴത്തേക്ക് വരാൻ. അങ്ങനെ ഓരോ ഘട്ടത്തിലും തടഞ്ഞു നിൽക്കുമ്പോ ഈ ഒന്നിച്ചുള്ള ഈ വെള്ളപ്പൊക്കം എന്നുള്ള ആ ഒരു ഇതുണ്ടാവാൻ ഇല്ല. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ കുളങ്ങളും ഇതൊക്കെ മൊത്തം തൂർന്നുപോയി. യന്ത്രങ്ങളാണല്ലോ പൂട്ടുന്നത്. അപ്പൊ യന്ത്രം അവിടെ ചെല്ലുമ്പോ ഈ മൊത്തം ഒരു ലെവലർ വെച്ച് വലിക്കുക. ആ ലെവലർ വെച്ച് വലിച്ചു കഴിഞ്ഞാൽ ഒരു 2 അടി വെള്ളം പൊങ്ങിട്ടാണ് ചെറോടുകൂടി ഞങ്ങൾ വെച്ചിട്ട് പോവുക എന്റെ ഘടകങ്ങളിലൊക്കെ. അപ്പൊ ആ കുളത്തിന്റെ വരമ്പെന്ന് പറഞ്ഞാൽ ഒരു 1.5 വീരേ ഉണ്ടാവുള്ളൂ. അതില് പോയിട്ടാണ് മറിയും. അങ്ങനെ ഓരോ തവണയും അത് മറിഞ്ഞ് കുളം നികന്ന് നികന്ന് വരികയാണ്. അപ്പൊ വെള്ളത്തില് അതിലെ ഉൾക്കൊള്ളാനുള്ള വെള്ളത്തിന്റെ അളവ് കുറയും. അപ്പോ ഓരോ തവണ ഇപ്പോ ഏതാണ്ട് ഇത്തവണ 11.5 മീറ്റർ താഴ്ചയിലാണ് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള വാട്ടർ ലെവല് ഭൂമിയിൽ ഉണ്ടാവുക എന്ന് ഞാൻ ഓരോ കൊല്ലവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പച്ചക്കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കും നിങ്ങളുടെ കിണറ്റിൽ ഇപ്പൊ എത്ര ഉയരം വെള്ളം, എത്ര താഴ്ചയിൽ വെള്ളം ഉണ്ടെന്ന്. അപ്പൊ അവര് പറയുന്ന ഒരു കണക്ക് വെച്ചിട്ട് സുമാറ് കഴിഞ്ഞ കൊല്ലം 10.5 മീറ്റർ താഴ്ചയിലായിരുന്നു വെള്ളം. ഇത്തവണ അത് 1 മീറ്ററും കൂടി താഴ്ന്നു പോവാൻ സാധ്യത നമ്മൾ കാണുന്നു. മഴ പെയ്യുന്നത് അപ്പോഴും ഒരു 10-15 ദിവസം കൂടുമ്പോൾ മഴ പെയ്യുന്നു. ഉണങ്ങണ വരെ മഴ പെയ്യില്ല. പിന്നൊരു സാഹചര്യത്തിൽ പെയ്യുന്നു. കേരളത്തിൽ മൊത്തം മഴയൊക്കെ ഉണ്ട്. മഴ ആവശ്യം കൂടുതൽ പെയ്തും കഴിഞ്ഞു. പക്ഷെ നമുക്ക് സമയാസമയത്ത് കിട്ടേണ്ട ആ മഴ ഉൾക്കൊള്ളാനുള്ള കിണറുകളോ കുളങ്ങളോ ഇപ്പോ സാഹചര്യത്തിലില്ല.
1: ഇനി പുതുതായി കൃഷിയിലേക്ക് വരുന്ന യുവ കർഷകരോട് എന്താണ് പറയാനുള്ളത്?
0: കൃഷി എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഏത് ആകാശത്ത് ജോലി ചെയ്യണവനും ബഹിരാകാശത്ത് ജോലി ചെയ്യണവനും എവിടെ പോയിരുന്നാലും ക്യാപ്സൂൾ കഴിച്ചാലോ മേഘം തിന്നാലോ വിശപ്പ് മാറൂല. കൈ കഴുകി അരിയുടെ ഭക്ഷണമോ പച്ചക്കറിയോ എന്തെങ്കിലും മരത്തിന്റെ ഇലയോ തിന്നാൽ തന്നെ വിശപ്പ് മാറുള്ളൂ. നമ്മുടെ ശരീരത്തിൽ 17 മൂലകങ്ങൾ ആവശ്യമുണ്ട്. അതേ 17 മൂലകങ്ങൾ മണ്ണിൽ നിന്ന് കിട്ടുന്ന ചെടികളിലൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇറച്ചി അറുത്ത് കുടിച്ചിട്ടോ മുട്ട കുറെ പുഴുവിൻ തിന്നിട്ടോ ഒന്നും കിട്ടില്ല. ഈ ചെടികളിൽ നിന്ന് കിട്ടുന്നത് നമ്മളെ അപഹരിച്ച് തിന്നുന്ന ഒരു സംസ്കാരമാണ് ഇപ്പൊ നമ്മളെ അനുവർത്തിച്ചുകൊണ്ടിരിക്കണേ. അത് അതിൽ നിന്ന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തരം കൃഷികളും വേണം. ഇപ്പോ ഞാൻ നെല്ല് മാത്രമേ നടുന്നല്ല, ഒരു എല്ലാത്തരം കൃഷി ഉണ്ട്. ഇപ്പൊ എനിക്ക് ഉള്ളത് തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, തേനീച്ചയടക്കുണ്ട്, ചെറുതേനുണ്ട്. എല്ലാ കൃഷികളും ഉണ്ടെങ്കിൽ മാത്രം, പശുവുണ്ട്, കോഴിയുണ്ട്, മീനുണ്ട്, ഇതെല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ലാഭകരമാക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സ് ചിലപ്പോ നമുക്ക് ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മള് തൃപ്തരാവും. എന്താ വെച്ചാൽ ചെറിയ കുട്ടികള് ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ചില പരസ്യങ്ങൾ കാണും. ആ സാധനം ആ കുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല ആ കടയിൽ ചെല്ലുമ്പോൾ ആ സാധനം ചൂണ്ടി കാണിക്കണേ. മനസ്സിന്റെ ഒരു ടേസ്റ്റാണ് അത് അറിഞ്ഞിരിക്കണേ. അതേമാതിരി ആ മനസ്സിന്റെ ടേസ്റ്റ് നമ്മൾ കൃഷി ചെയ്താലേ കിട്ടുള്ളൂ. നമ്മൾ കണ്ടറിഞ്ഞാൽ പറ്റില്ല. കൃഷി ചെയ്ത് എല്ലാവരും കൃഷിയിലേക്ക് തന്നെ വരണം. കൃഷി ചെയ്യാൻ ആളുണ്ടെങ്കിലാണ് മറ്റുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും ജീവിപ്പിക്കണമെങ്കിൽ കർഷകൻ തന്നെ വേണം. ഇല്ല, കർഷകൻ തന്നെ ഇല്ല, കൃഷി ചെയ്യാൻ മനസ്സുള്ള ആർക്കും. ഇപ്പൊ ഞാനിവിടെ 2-3 സ്കൂളുകളിലെ കുട്ടികള് ആ കൃഷി ചെയ്യുന്ന സമയത്ത് വരും. എനിക്ക് നടാൻ എന്നെ വിളിക്കണം.

0: ഞങ്ങളെ വിളിക്കണം കേട്ടോ എന്ന് പറയും. ചില ഗ്രൂപ്പുകളുണ്ട് കൃഷിയുടെ ഗ്രൂപ്പുകൾ, പഠന വിഷയമായിട്ടും 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠന വിഷയമാണ്. അപ്പൊ അതിനും ഇതേമാതിരി ആ കുട്ടികൾ ആ സമയമാകുമ്പോൾ പറയണേന്ന് പറയും, അവിടുത്തെ ടീച്ചറും പറയും, അവിടുത്തെ കുട്ടികളും പറയും. ആ ഒരു നിലയ്ക്ക് ആ രണ്ട് സമയത്തും നമ്മൾ കുട്ടികളെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ ധാന്യവിളകൾ കൂടുതൽ ചെയ്യണമെന്നാണ്. പക്ഷെ കേരളത്തിലെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ധാന്യവിളകൾ ചെയ്യാൻ പറ്റില്ല. എന്താച്ചാ ഇവിടെ ധാന്യവിളകൾ ചെയ്യണമെങ്കിൽ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമാ, മഴ പോയി കഴിഞ്ഞാൽ കരിങ്കല്ലുമായി ആവുന്ന പ്രദേശമാ. അപ്പൊ അവിടെ എന്തുതരം ധാന്യം ചെയ്യാൻ പറ്റും? ഒരു ധാന്യം മിനിമം 90 ദിവസമെങ്കിലും മിനിമം വേണം. എള്ള് ചെയ്യണമെങ്കിൽ 120 ദിവസം 150 ദിവസം വരെ വേണം. ഉഴുന്ന് ചെയ്യുകയാണെങ്കിൽ 100 ദിവസം മുതൽ 120 ദിവസം വരെ വേണം. മുതിര ചെയ്യുകയാണെങ്കിൽ 80 ദിവസം വേണം. അപ്പൊ അങ്ങനെ 80 ദിവസം വെള്ളം കെട്ടി കിടക്കാം. ഇപ്പൊ ഒരു 4 ദിവസം വെള്ളം കെട്ടി കിടന്നാൽ മുതിര നാശമായി പോവും. അങ്ങനെയും പറ്റില്ല. അതിനെ നമ്മള് കർഷകനൊരു എപ്പോ നോക്കിയാലും ഒരു ഫൈറ്ററാണ് സമൂഹത്തിലെ ആ കാണുന്ന ആ സമയത്തിന് സത്വരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാലാണ് കൃഷി വൃത്തി വിജയിപ്പിക്കാൻ ഇനിയുള്ള സാഹചര്യത്തിൽ പറ്റുള്ളൂ. ഇതിനൊരു ഞാറ്റുവേല കലണ്ടർ അത് ഇതെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും പ്രകൃതിയുടെ ദുരന്തങ്ങളെ അതിജീവിക്കാൻ ഒരു കലണ്ടറിനും ആവില്ല. അവൻ കർഷകൻ തന്നെ നോക്കണം എന്ത് എന്താണ് സംഭവിക്കാൻ പോണെ, എന്ത് സംഭവിക്കാൻ സാധ്യതകളുണ്ട്, അതിനനുസരിച്ച് കൃഷിയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാ, എങ്ങനെ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാമെന്ന് നമ്മൾ തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരിക്കണം.
1: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ നിങ്ങൾ കേട്ടത് നെൽകൃഷിയും വേനൽക്കാല പരിചരണവും എന്ന വിഷയത്തിൽ പാലക്കാട് പൂക്കോട്ടുകാവിൽ നിന്ന് നെൽകൃഷിയിൽ 5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുള്ള പാരമ്പര്യ കർഷകനായ PC അജിത് കുമാർ പങ്കുവച്ച കാർഷിക അനുഭവങ്ങളാണ്. നെൽകൃഷിയും പരിചരണവും സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്കായി അജിത് കുമാറിനെ വിളിക്കേണ്ട നമ്പർ 9539224909. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ലക്ഷ്മി നാരായണൻ.

വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ. ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള സ്കൂളുകൾക്ക് airfmkochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയയ്ക്കാം. വിടരുന്ന മുട്ടുകൾ.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: സമയം 7 മണി കഴിഞ്ഞ് 20:02. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100, കോട്ടയം 28,400, എറണാകുളം 25,200, കൊച്ചിരടി 25,100, ആലുവ 26,700, വടക്കൻ പറവൂർ 26,300. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 15,800, ആലപ്പുഴ പുകരാശി 15,750, എറണാകുളം 15,600, വടക്കൻ പറവൂർ 15,800. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,000,

നാളികേരം തൊണ്ടില്ലാത്തത് 1000, എറണാകുളം 31000, ആലുവ ക്വിൻ്റലിന് 5600, തൊടുപുഴ 1000 32500, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600, ആലപ്പുഴ 6 ആട്ടുപുഴ 7400, കൊച്ചി പറവൂർ 5300, കുരുമുളക് കൊച്ചി ഗാർബിൾ 72000, കൊച്ചി അൺ ഗാർബിൾ 70000, ആലുവ 68000, തൊടുപുഴ 69000, കട്ടപ്പന 70000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4100, തൊടുപുഴ 3350, കട്ടപ്പന 3000. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32000, തൊടുപുഴ 30000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26500, മൂവാറ്റുപുഴ 25500, കോതമംഗലം 25500 രൂപ, തൊടുപുഴ 25000. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 11500, തൊടുപുഴ 18000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190000, ആലുവ 185000. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84300, പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4000, അടയ്ക്ക 1000 എറണാകുളം 4600. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 5400, ആലുവ 4800, തൊടുപുഴ 5400. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്ത് പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കും. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
4: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.

0: പ്രിയരെ, ഇന്നത്തെ FM ഈവനിങ് ഇവിടെ തുടങ്ങുന്നു. ഇന്നാദ്യം
1: സമകാലികം.
0: ചവറ്റുകുട്ടയോ നമ്മുടെ പൊതു ഇടങ്ങൾ.
2: നമ്മുടെ നഗരങ്ങൾ വൃത്തിയുള്ളതാകണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്നത് മാത്രം പോരാ, മാലിന്യം എവിടെ എങ്ങനെ നിക്ഷേപിക്കണം എന്ന ബോധവും ഓരോരുത്തരിലും ഉണ്ടാകണം. പൊതുസ്ഥലങ്ങളിലും റോഡരികുകളിലും മാലിന്യം അലക്ഷ്യമായി തള്ളുന്നത് ഇന്ന് വലിയ സാമൂഹിക പ്രശ്നമായി മാറുകയാണ്. മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഗുരുതരമാണ്. മാലിന്യ പ്രശ്നം മൂലം ദുരിതമനുഭവിക്കുന്ന തദ്ദേശവാസികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ശാശ്വത പരിഹാരം ലഭ്യമാകുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നു ഇന്നത്തെ സമകാലികം.
3: നഗരത്തിന്റെ മാലിന്യത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം അനുഭവിക്കുന്നത് മുളവാട് പഞ്ചായത്താണ്.
2: മുളവുകാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബെന്നി.
3: മുളവാട് പഞ്ചായത്ത് പുതിയതായി വന്ന കണ്ടെയ്നർ റോഡ്, സർവീസ് റോഡ് മാലിന്യത്തിന്റെ കൂമ്പാരമാണ്. അതായത് അവിടെ വന്ന് എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് അടിക്കുന്നത്. പലവട്ടം ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്, വണ്ടികൾ പിടിച്ചെടുപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും പോലീസ് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഒരു പരിധി വിട്ട് അവരെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയുണ്ട്. കണ്ടെയ്നർ റോഡിൽ വളരെയധികം മാലിന്യങ്ങൾ, പലവട്ടം പഞ്ചായത്തും ജനപ്രതിനിധികളും ചേർന്ന് അത് മാറ്റും, പിന്നെയും അതേപോലെ അവസ്ഥയാണ്. അതായത് ആ മാലിന്യം മുഴുവനും നമ്മളെ പുഴയിലേക്ക് പോകുന്നതാണ്. അതിലും നഗരത്തിന്റെ മാലിന്യം റോട്ടിലടിക്കുന്ന റോട്ടിൽ നിന്ന് നേരെ പുഴയിലേക്ക്, അത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങാനേ ഒരു പറ്റുള്ളൂ. അതേപോലെ അധികാരികളുടെ ഭാഗത്തുനിന്ന് പഞ്ചായത്താണെങ്കിലും കഠിനമായ ഫൈൻ, നല്ല ഫൈൻ ഇടണം. ഞാൻ ഒരു വണ്ടി പിടിപ്പിച്ചത് ഒരു കാറ് കൊണ്ടുവന്ന് തെർമോക്കോൾ ഇടുന്ന സമയത്ത് പിടിച്ചിട്ട് ആ വണ്ടിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അത് പല വട്ടം ഇത് ഞങ്ങൾ പ്രതിരോധിച്ചിട്ടും ഒരു വിധത്തിലും ഒരു പരിധി വരെ തടയാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരു പരിധി വിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. അതെ, കക്കൂസ് മാലിന്യം ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് അടിച്ചത് പുഴയിലേക്ക്, മഴക്കാലത്ത് അത് നേരെ പുഴയിലേക്ക് പോകുന്നത് വളരെ ഗുരുതരമായ മാലിന്യ പ്രശ്നമാണ്. നടപടി എടുക്കാൻ പറ്റുന്ന നല്ല കർശനമായ നടപടി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് മാലിന്യ സംസ്കരണ ചട്ടപ്രകാരം വണ്ടി പിടിച്ചടക്കാം. അതായത് ഈ മയക്ക് മരുന്നിന് തുല്യമായ വകുപ്പാണ് ഈ വണ്ടി പിടിച്ചെടുത്താൽ ചെയ്യാവുന്നത്. വണ്ടി അതേപോലെ ബന്ധവസ്ഥ വണ്ടി കോടതിക്ക് കൊടുക്കാം, അത് നല്ലൊരു മാർഗമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അല്ലാതെയുള്ള മാലിന്യം തള്ളുന്നവരെ പിടിക്കാനായിട്ട് പഞ്ചായത്തിന്റെ മാലിന്യങ്ങൾ ഇപ്പൊ ഏകദേശം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പഞ്ചായത്ത് സംസ്കരിക്കുന്നുണ്ട്. സ്ഥലങ്ങളുള്ള കൊണ്ട് കുറെയൊക്കെ ആൾക്കാരൊക്കെ ഈ പച്ചക്കറി പോലെയുള്ള വീഴ്ചയൊക്കെ വളമായിട്ട് ഉപയോഗിക്കുന്ന പഞ്ചായത്ത് പോട്ടൊക്കെ ബയോ പോട്ട് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള മാലിന്യങ്ങളും പുറത്തുനിന്ന് വരുന്ന മാലിന്യങ്ങളാണ് മുളവാട് പഞ്ചായത്തിന് ഏറ്റവും വലിയ ശല്യം. കുടുംബശ്രീ എന്നുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് കളക്ട് ചെയ്ത് അത് കയറ്റി പോകുന്നുണ്ട്. അത് ഇവിടെ കളക്ട് ചെയ്യുന്നുണ്ട് കുടുംബശ്രീ ഹരിതകർമ്മ സേന വഴി. എല്ലാ വാർഡിലും വളരെ കൃത്യമായിട്ട് രണ്ടുപേര് മാസ ശമ്പളം തന്നെ കൊടുത്ത് അത് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതിനകത്ത് വിഷയമില്ല. പുറത്തുനിന്നുള്ള മാലിന്യമാണ് മുളവാടിന് ഭാരം. ഇപ്പോ ഡംപ് ചെയ്യപ്പെടുന്നത് തെർമോക്കോള്, പ്ലാസ്റ്റിക്, അതേപോലെ ചില ഈ ഫ്ളാറ്റുകളൊക്കെ ഒഴിവാക്കുമ്പോ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ്, ഈ പായ, തലേണ, ബെഡ്, സർവ്വ സാധനങ്ങളും, പിന്നെ കക്കൂസ് മാലിന്യം. കക്കൂസ് മാലിന്യങ്ങൾ ശരിക്കും പറഞ്ഞൊരു ഏകോപനം ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് ടാങ്കറിന്റെ കുണ്ടയായിട്ട് എവിടെയോ കുണ്ടയടിക്കുന്നു, കളക്ട് ചെയ്യുന്നുണ്ട്, എവിടെ കുണ്ടയടിക്കുന്നത് നമ്മൾക്കൊരു തീരുമാനമില്ല. മുഴുവൻ കൊണ്ടുവന്ന് വെച്ച് മുളവാട് വടക്കേറ്റം തൊട്ട് ഈ പോലീസ് സ്റ്റേഷനെ ഇപ്പുറത്ത് വെച്ച് നിർത്തുന്നുണ്ട്. ഏകദേശം പോലീസ് ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് മുന്നിരുന്ന സബ് ഇൻസ്പെക്ടർ നല്ല കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറെയൊക്കെ ഈ കക്കൂസ് മാലിന്യം നിന്നിട്ടുണ്ട്. എന്നാലും മുളവാട് വടക്കേറ്റം മൂലമ്പള്ളി ഭാഗങ്ങളിൽ വളരെയധികം കക്കൂസ് മാലിന്യം, അത് മഴയ്ക്കത്ത് മുഴുവനും പുഴയിലേക്കാ പോകുന്നത്. അത് വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ്. കര തന്നെയല്ല, പുഴയും മാലിന്യമാണ്. ആ ഏലൂർ മുനിസിപ്പാലിറ്റി നടപടി എടുത്താലും തന്നെ ഒരു പരിധി വിട്ട് അവിടെ ഒന്നും ചെയ്യാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം തുറസ് ഇങ്ങനെ ഇതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പോലീസോ താമസക്കാരോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയ ഒരുപാടുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവന്ന് അടിക്കുന്നത് ഒരു പരിധി വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനപ്രതിനിധികളും ഭരണാധികാരികളും ഒരു പരിധി വരെയും അതിനകത്ത് നിസ്സഹായരാണ്. അവിടെയൊക്കെ CCTV ക്യാമറ വെക്കുക, അത് ഒരു മാർഗമുള്ളു. അതായത് നമ്മളുടെ ഈ കോർപ്പറേറ്റുകളെ കൊണ്ട് കുറെ CCTV ക്യാമറകൾ സ്പോൺസർ ചെയ്യിക്കുകയാണെങ്കിൽ അത് ആ വരുമാനം നമ്മൾക്ക് അതിൽ നിന്ന് പിടിക്കുന്നവരിൽ നിന്നുള്ള വരുമാനം നമുക്ക് അതിനുവേണ്ടി വിനിയോഗിക്കാൻ പറ്റും. CCTV വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുളവാട് പഞ്ചായത്തിൽ ഇപ്പൊ അത് രണ്ടാമതും ജനപ്രതിനിധികളൊക്കെ ഇറങ്ങിയിട്ട് ഇത് ക്ലീൻ ചെയ്യാണ്ട് സർവീസ് റോഡ്, കണ്ടെയ്നർ റോഡ്. പക്ഷെ എന്താ കാര്യം, അടുത്ത ഒരു മാസം ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും തുടങ്ങും. കൊണ്ടുവന്നിട്ടും കിറ്റിന് എറിയാണ് ആൾക്കാർ, കിറ്റിന് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് എറിയണത്, അല്ലാണ്ട് മുളവാട്ടുകാർ എറിയുന്നില്ല. പുഴയിലും അതേപോലെ.

തന്നെ പുഴയിൽ കിറ്റ് കണക്കിന് എറിയുന്നുണ്ട് ആൾക്കാര്. അത് കൊറേ ഈ അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന ഭാഗങ്ങളിൽ അവന്മാര് ചെയ്യുന്നത് കിറ്റും ഉണ്ടെന്ന് വെച്ചാൽ കിറ്റിൽ നിന്ന് നേരെ പുഴയിലേക്ക് എറിയണത്. അത് പഞ്ചായത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തന്നെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഫൈൻ അടിപ്പിക്കും, 5000 രൂപ ഫൈൻ അടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ അവൻ ഇനി ഇടൂലെന്ന് പറഞ്ഞു. അതായത് ഈ അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന അവിടെ വളരെയധികം കിറ്റാണ് അവന്മാർ കൊണ്ടുവരുന്നത്.

0: ായ ചുമതലയും ഉത്തരവാദിത്വമാണ്.
1: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ എൻ ജെ അരിസ്റ്റോട്ടിൽ.
0: ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നഗരം ശുചിത്വ പൂർണ്ണമാക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ മാലിന്യ സംസ്കരണ പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ ആ പദ്ധതികൾക്ക് ജന പിന്തുണയും ജനങ്ങളുടെ പങ്കാളിത്തവും അതിനോടൊപ്പം ജനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു നഗരത്തെ ശുചിത്വ നഗരമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ഒരു നഗരസഭ മാത്രം പ്രവർത്തിച്ചാൽ കഴിയുന്ന ഒന്നല്ല ശുചിത്വ നഗരം എന്നുള്ളത്. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി മാത്രമേ നമുക്ക് നമ്മുടെ നഗരത്തെ ശുചിത്വ നഗരമാക്കി മാറ്റാൻ കഴിയും. അതിന് കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണ്. അതിന് ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട്. കൊച്ചി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നഗരത്തിലേക്ക് കടന്നു വരുന്ന വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കടന്നു വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് കൊച്ചി നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടതെന്ന് ബോധവൽക്കരണം നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഒരുക്കി കൊടുക്കാൻ നഗരസഭകൾക്ക് കഴിയണം. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ ആളുകൾ വലിച്ചെറിയുന്നതാണ്. തീർച്ചയായും ഈ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ, ഈ ഇവിടെ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ഇത് ഈ നഗരത്തെ ഏറെ വൃത്തികേടാക്കുന്നു. അത് ഇല്ലാതാക്കാൻ പൊതുജന പങ്കാളിത്തം ഏറ്റവും അത്യാവശ്യമാണ്. ഇത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഡോർ ടു ഡോർ കളക്ഷനാണ് നമുക്ക് നിലവിലുള്ളത്. തീർച്ചയായും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ വഴി ഇതിനെ ഇടപെടലുകളിലുണ്ടായി എല്ലാ വീടുകളിൽ നിന്നും നമ്മുടെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സംവിധാനമുണ്ട്. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ ഇത്തരത്തിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കപ്പെടുന്നതാണ്. തീർച്ചയായും ഏറ്റവും അടിസ്ഥാനപരമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യങ്ങൾ വേർതിരിച്ച് നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. കാരണം നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജൈവ മാലിന്യങ്ങൾ മാത്രമാണ് സംസ്കരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉറവിടങ്ങളിൽ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വേർതിരിച്ച് ജൈവം ജൈവമായും അജൈവം അജൈവമായും മാറ്റി വെക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും മാലിന്യ സംസ്കരണം എന്നത് ഒരു പൗരന്റെ ബോധമാണ്. അത് കൂടുതലാക്കി ഉണ്ടാക്കിയെടുക്കാൻ, അത് നമ്മുടെ പരിസരം വൃത്തി കേടാക്കാതിരിക്കാൻ, വൃത്തിയുള്ള ഒരു ശുചിത്വ നഗരം പടുത്തുയർത്താൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. തീർച്ചയായും ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പോലും മലയാളിയുടെ കയ്യൊപ്പുണ്ടാകുമ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിൽ മാത്രം നാം പിന്നോട്ടു പോകുന്നത് എന്നത് ഏറെ ദുഃഖകരമായ ഒന്നാണ്. തീർച്ചയായും നമ്മളെല്ലാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൃത്തിയായി ജീവിക്കുന്ന ഒരാളുകളാണ് മലയാളികൾ. പക്ഷെ പരിസരത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം കൃത്യമായി സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒന്നാണ്.
1: സ്ഥിരമായി കണ്ടെയ്നർ റോഡ് വഴി യാത്ര ചെയ്യുന്ന പുതുവൈപ്പ് സ്വദേശി ആൻസൺ കെ ജി.
2: അപ്പൊ അതിൽ പോകുമ്പോ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അവിടെ വശങ്ങളിൽ മുഴുവൻ നല്ലൊരു റോഡ് കൂടിയാണത്. യാത്ര ചെയ്യാനൊക്കെ വളരെ ഭംഗിയായിട്ട് ഉൾപ്പെടുന്നത്. അതിന്റെ ഇടയിൽ നിറയെ മാലിന്യം നിങ്ങളാണ് ദിവസം കാണാറുണ്ട്. ബസ്സിന് പോകുമ്പോ കാണാൻ പറ്റും. അത് ഈ വേമ്പനാട്ട് കായലിന്റെ സൈഡിലുള്ള ആ ഭാഗത്താണ്. അപ്പൊ അവിടെയാണ് കൂടുതലും ഈ മാലിന്യങ്ങൾ ചാക്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇടുന്നത്. ഹോട്ടൽ മാലിന്യങ്ങളൊക്കെ ഇട്ടേക്കണം. അപ്പൊ ഇത് വേലിയേറ്റത്തിൽ വെള്ളം കയറുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒഴുകി വെള്ളത്തിലേക്കാണ് പോകുന്നത്. അത് ഒഴുകി അങ്ങനെ അതുപോലെ റോട്ടിലേക്ക് പിന്നെ പാമ്പ് മറ്റുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇത് പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധിക്കപ്പെടുന്നെങ്കിലും ആരും അത് ശ്രദ്ധിക്കാതെ വന്നപ്പോ ഇപ്പൊ ഈയിടയ്ക്ക് കുറച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് കൊണ്ട് അതെല്ലാം മാറ്റി നീക്കി തുടങ്ങിയെന്ന് പറഞ്ഞ നല്ലൊരു വാർത്തയിൽ വന്നത്. അത് വളരെ നല്ല സ്വാദം. എല്ലാ പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ മുഴുവനും സാധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഇൻഡോർ നഗരം നോക്കിയാൽ തന്നെ ഏറ്റവും നല്ല ശുചിത്വമുള്ള നഗരമല്ലേ. അതുപോലെ തന്നെ അത് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പൊ അതുപോലെ നമ്മുടെ നാട്ടിലും പൊതുവിടങ്ങളെല്ലാം ശുചിത്വമായി വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. സാധാരണ അവർ പറയാം, അവിടെ ക്യാമറ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത്. ക്യാമറകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സൗകര്യമാണ് വണ്ടിക്ക് പോകുന്നവരൊക്കെ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത്. എന്താ ആരും നീക്കം ചെയ്യാനായിട്ട് പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നല്ലൊരു തുടക്കണം, അങ്ങനെ ചെയ്യണമെന്നാണ് ഉണ്ടാകുക. മുളവാട് പഞ്ചായത്തിൽ പെട്ടാണ്. കണ്ടെയ്നർ റോഡിലാണ് കൂടുതലും മാലിന്യങ്ങൾ ഏറ്റവും സുഖമാണ്. അവിടെ ആരും ശ്രദ്ധിക്കില്ല. വാഹനങ്ങൾ പോകുമ്പോ ഈ കണ്ടെയ്നർ റോഡുകൾ മാത്രമുള്ള വേറെ ബസ് റൂട്ടുകളൊന്നും ഇല്ല. കെ എസ് ആർ ടി സി പോകും. അപ്പൊ അതിന്റെ കൂടി പോകുമ്പോ ഈ ബൈക്കിനും മറ്റും വാഹനങ്ങൾക്ക് എളുപ്പമാണ് കൊണ്ടൊന്ന് നിക്ഷേപിക്കാൻ. ഒരു ദിവസം ഇങ്ങനെ പുൽപ്പടപ്പുകൾ വെട്ടിക്കളായതുകൊണ്ട് അത് കാട് പിടിച്ചിറങ്ങുമ്പോ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. പിന്നെ അവിടെ ക്യാമറകളൊക്കെ സ്ഥാപിച്ചാൽ കുറെ കൂടി നല്ല ഇതായിരിക്കും. കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് നടപടികളൊക്കെ സ്വീകരിക്കണമെങ്കിൽ കുറച്ച് കുറഞ്ഞു കിട്ടും. എല്ലാം നമ്മുടെ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ പല ഭാഗത്തും.

0: പൊതുവിടങ്ങളെല്ലാം വളരെ മോശമായിട്ട് കിടക്കുന്നത് ആര് ശ്രദ്ധിക്കുന്നത്? പെട്ടെന്ന് ഭംഗിയാക്കി എടുത്താൽ ഇൻഡോർ മാതിരി ഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് കാരണം
1: തൃപ്പൂണിത്തുറ നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിനു:
2: സ്ഥലങ്ങളില് മാലിന്യം തട്ടുന്നവരെ നമ്മൾ അറിയിക്കുന്ന, നമ്മള് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് അത് അറിയിക്കുന്ന, നഗരസഭ അറിയിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചെറിയൊരു ആദരവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള പിഴ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയുണ്ട് നമുക്ക് കിട്ടുന്നത്. ചെറിയ പരിമിതിയാണ്, അതിനൊക്കെ നമുക്ക് പരിമിതികളുണ്ട്. ആളുകൾ അറിയിക്കുന്നതിന് ക്യാമറകൾ സംവിധാനം ഉള്ളിടത്ത് നിന്ന് അങ്ങനെ കിട്ടുന്നതും, അല്ലാതെ ആളുകൾ പബ്ലിക് അറിയിക്കുന്നതുമായ കാര്യങ്ങളെ തെളിവ് പിടിക്കുന്നവരും നമ്മൾ പിഴ ഈടാക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ ടോയ്ലറ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ട് തട്ടുന്നത്, അത് പാതിരായിരിക്കും വെളുപ്പാൻ കാലത്തൊക്കെ കൊണ്ട് ചെയ്യുന്നത്. മിക്കവാറും ആളുകളെ നമുക്ക് പിടിക്കപ്പെടാനായിട്ട് അങ്ങനെ അവസരം അധികം ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ തന്നെ കൃത്യമായിട്ട് നമ്മുടെ ആളുകളെ വിട്ട് പിറ്റേദിവസം നമ്മൾ ക്ലീൻ ചെയ്ത് അവിടെ വൃത്തിയാക്കി നമ്മൾ പോകുന്ന സംവിധാനം ഒക്കെ പോകുന്നത്. നമുക്ക് പിടിക്കപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള പിഴകൾ കൊടുത്തു തന്നെ പോകുന്നു. അവര് ക്യാമറ ഇല്ലാതെ പിടിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് ഇതുകൊണ്ട് കട്ടിയിട്ട് പോകുന്നത്. നമ്മള് ഹരിതകർമ്മസേന അംഗങ്ങള് കൃത്യമായിട്ട് അവരെല്ലാ മാസവും നമ്മൾ 50 രൂപ വെച്ച് യൂസർ ഫീ വാങ്ങിച്ചിട്ട് വീടുകളിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് അവർ NCFൽ എത്തിക്കുക. അവിടെ നിന്ന് വണ്ടിക്ക് സ്ഥലത്ത് നമ്മുടെ ക്ലീൻ കെയറുടെ അവരുടെ വണ്ടി വന്നിട്ട് ഈ സാധനം കണ്ടെയ്നർ അവരുടെ കണ്ടെയ്നറിലേക്ക് കയറ്റി വിടുന്ന ഒരു സംവിധാനമാണ് പോകുന്നത്. ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ അജൈവ മാലിന്യങ്ങൾ അവർ അത് ഖരമാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നമ്മൾ ഫുഡ് വേസ്റ്റ് കാര്യങ്ങൾ നിലവിൽ നമുക്ക് എടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമ്മുടെ ടൗൺ ഏരിയയിൽ വളരെ കുറച്ച് ഏരിയയിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുക്കണം. അതിനുള്ള സംവിധാനം നമുക്കുള്ളൂ. അല്ലാതെ എല്ലാവരും ഉറവിടത്തിൽ തന്നെ അവനവന്റെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് ഏജൻസിനെ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ്.
1: കൊച്ചി നഗരസഭ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ടീച്ചർ:
3: നമ്മുടെ മാലിന്യം വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ അത് വളരെ ശക്തമായിട്ടാണ് കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നൈറ്റ് സ്ക്വാഡുകൾ ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തുകയും അതുപോലെ തന്നെ അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ഫൈൻ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വാർഡുകളിലും നമ്മുടെ ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ ഹരിതകർമ്മസേന ഉൾപ്പെടെയുള്ളവർക്ക് ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾക്കറിയാം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ നല്ല ശുചിത്വത്തിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കൊച്ചിൻ കോർപ്പറേഷനും നമ്മളെല്ലാവരും സംസ്ഥാനമായാലും കൈകോർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ശുചിത്വമാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ ഫുഡ് വേസ്റ്റ് ആയാലും അതുപോലെ പ്ലാസ്റ്റിക് ആയാലും നമ്മുടെ തെർമോകോളുകൾ ഉൾപ്പെടെ നമ്മുടെ തുണികൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ ഡ്രൈവ് നടത്തിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത് ശേഖരിച്ചുകൊണ്ട് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ അത് വരാത്ത രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖരമാലിന്യ സംസ്കരണത്തിൽ ഇപ്പൊ നമുക്ക് പുതിയ റൂള് വന്നിട്ടുണ്ട്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2026. അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി. അതുപോലെ തന്നെയാണ് സ്വച്ഛതീ സേവയുടെ ഭാഗമായിട്ട് നമ്മള് ഗവൺമെന്റുമായി കൈയോർത്തുകൊണ്ട് കയ്യോട് കൈ എന്നൊരു പ്രോഗ്രാമുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നമ്മുടെ 2 ഒക്ടോബർ ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ശുചീകരണ വാരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ തല കോളേജ് വിദ്യാർത്ഥികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ശുചീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്.
1: മാലിന്യം നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ നിന്ന് പുറത്തേക്ക് മാറ്റിയാൽ മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല. അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്കോ നമ്മുടെ പരിസ്ഥിതിയിലേക്കോ മാറ്റിവയ്ക്കപ്പെടുകയാണ്. വൃത്തിയുള്ള നഗരവും ആരോഗ്യകരമായ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾക്കൊപ്പം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വവുമുണ്ട്. പരാതികൾ കേൾക്കപ്പെടുകയും പരിഹാരങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കപ്പെടുകയും മാലിന്യ സംസ്കരണം ശാസ്ത്രീയവും സുസ്ഥിരമാവുകയും ചെയ്യുമ്പോഴാണ് ഒരു നഗരം യഥാർത്ഥത്തിൽ വൃത്തിയുള്ള നഗരമാകുന്നത്. മാലിന്യമുക്തമായ നാടിനായി മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ. ചവറ്റുകുട്ടയോ നമ്മുടെ പൊതുയിടങ്ങൾ.
4: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ.
5: സമകാലികം.
6: ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ലാൽ ദുപട്ട മൽമൽക്ക ഈ ചിത്രത്തിൽ സുരേഷ് വദേക്കറും അനുരാധ പോദ്വാളും സംഘവും പാടിയത്.

FM ഈവനിങ് തുടരും വാർത്തകൾക്ക് ശേഷം. ഇനി 7:45 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി. ഹരിതോർജ ഇടനാഴി മൂന്നാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അനുമതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കിയ ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2nd ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് 406 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതി. ഗോതമ്പും ബാർലിയും ഉൾപ്പെടെയുള്ള വിളകളുടെ കുറഞ്ഞ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭം

0: കരമായ വില ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 135 ജിഗാവാട്ട് വരെ പുനരുപയോഗ ഊർജ്ജ വിതരണം സംസ്ഥാനങ്ങൾക്കിടയിൽ സാധ്യമാക്കുന്ന PM ധാര പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിന് മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചു.
1: 1,86,000 crore rupees का ये पूरा प्रोग्राम बनाया गया है. इस प्रोग्राम में 135 GW को रिन्यूएबल एनर्जी को बैटरी एनर्जी स्टोरेज सिस्टम स्टेट की जो ट्रांसमिशन यूटिलिटीज है उनको अपग्रेड करना और नई ग्रीन फील्ड लाइन्स को बनाकर इसको और एग्जिस्टिंग लाइन्स को अपग्रेड करना, इन सब को ध्यान में रखते हुए इस प्रोग्राम को इम्प्लीमेंट किया जाएगा.
0: ഡൽഹി പോലീസിന്റെ ഇന്റലിജൻസ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ ലക്ഷദ്വീപ് തീരത്തിന് സമീപമുണ്ടായിരുന്ന ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 crore വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 526 kg മെത്താംഫെറ്റമിനും ഹെറോയിനുമാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത്. മുംബൈയിലേക്ക് പോവുകയായിരുന്ന ആസാദ് എന്ന ബോട്ടിൽ നിന്ന് 5 പാകിസ്ഥാൻ പൌരന്മാരെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലേക്ക് എത്തിക്കാൻ കൊണ്ടുപോയ മയക്കുമരുന്നാണിതെന്നാണ് പ്രാഥമിക നിഗമനം. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. G20 രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുടെയും മന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. വിനോദസഞ്ചാര മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്. ന്യൂഡൽഹിയിൽ അസോച്ചം സംഘടിപ്പിച്ച ദേശീയ ടൂറിസം കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ടൂറിസം മേഖല മികച്ച വളർച്ചയാണ് കൈവരിക്കുന്നത്. രാജ്യത്തെ ആഭ്യന്തര വിനോദസഞ്ചാരം 12.5% വളർച്ച കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: പരിവർത്തനം പര്യടന പര്യടന പ്രിയോറിറ്റീസ് ജിസ് ബദൽ ദുനിയാ തമാം ചുനൌതിയോ തമാം ദബാവോ ബാവജൂദ് പര്യടന നിരന്തര ബഡനെ വല ക്ഷേത്ര ജാ ആകലന കിയാ ജിസ് തരഠിനായിയോ പരിസ്ഥിതിയോ വിശ്വ ഗുജർ ലേക്കിന് ഫിർ ഭീ പര്യടന ക്ഷേത്രനെ പിച്ചലേ ഏക വർഷ യു മെ ആക്കടോ ഉഠാക്കോ ഗ്ലോബൽ GDP കി ഗ്രോത് റേറ്റ് ലഗ്ഭഗ് ദുഗ്നെ ജാ പ്രഗതി.
0: ക്വാണ്ടം അധിഷ്ഠിത വാർത്താവിനിമയ രംഗത്ത് രാജ്യം ബഹുദൂരം മുന്നിലെത്തിയതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദേശീയ ക്വാണ്ടം മിഷന്റെ ഭാഗമായ 9 പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അദ്ദേഹം ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ക്വാണ്ടം മിഷന് കീഴിലുള്ള പ്രഗതി ക്യൂ ഫ്രൗണ്ടി വിപണന നിക്ഷേപക പ്ലാറ്റ്ഫോമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. ഇത്തരം വാർത്തകൾ തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. അമ്പെയ്ത്തിൽ 3 സ്വർണവും ഷൂട്ടിംഗിൽ 1 സ്വർണവുമാണ് ഇന്ത്യ നേടിയത്. അമ്പെയ്ത്ത് പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീം ഇനത്തിൽ സഹിൽ യാദവ്, ഗണേഷ് മണിരത്നം, കുശാൽ ദയാൽ സഖ്യവും. മിക്സഡ് ടീം ഇനത്തിൽ ചികിത സഹിൽ യാദവ് സഖ്യവും. വനിതകളുടെ ടീം ഇനത്തിൽ ജ്യോതിക പ്രതിക ചികിത സഖ്യവുമാണ് സ്വർണം നേടിയത്. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ടീം ഇനത്തിൽ നീരു ധാണ്ട, കിനാൽ ചെനായ് സഖ്യം സ്വർണം നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ കപിൽ പൊക്കാരിയയും വനിതകളുടെ 60 kg വിഭാഗത്തിൽ പ്രിയയും വെങ്കലം സ്വന്തമാക്കി. ഗുസ്തി 87 kg വിഭാഗത്തിൽ സുനിൽകുമാർ വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2020 നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കല്പ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തമാക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇറക്കുമതി കുറയ്ക്കുന്നതിനുമാണ് ആത്മനിർഭർ ഭാരത് നടപ്പാക്കിയത്. 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി ശക്തവും കാര്യക്ഷമവുമായ സാമ്പത്തിക

0: സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല കാഴ്ചപ്പാടാണിത്. ഭാരത് മണ്ഡപത്തിൽ നാളെ നടക്കുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ശതാബ്ദി ആഘോഷങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ശതാബ്ദി സ്മരണിക നാണയം, തപാൽ സ്റ്റാമ്പ്, പുസ്തകം എന്നിവ പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യും. തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി INDI സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കൾ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി എന്നിവർക്ക് പുറമെ ജോൺ ബ്രിട്ടാസ്, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, സുപ്രിയ സുലെ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. മേളയിലെ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. റബ്ബർ ടാപ്പിംഗിന്റെ പരമ്പരാഗത സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത് റബ്ബർ പാലിന്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനും ടാപ്പർമാരുടെ വരുമാനം ഉയർത്തുന്നതിനും സഹായകരമാകുമെന്ന് റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം റബ്ബർ ബോർഡും ടാപ്പർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിലാണ് ഗവേഷണ വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: പരമ്പരാഗതമായി പകൽ സമയത്ത് നടത്തുന്ന ടാപ്പിംഗിനു പകരം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെ ടാപ്പിംഗ് നടത്തുന്നത് റബ്ബർ പാലിന്റെ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുമെന്ന് റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം കണ്ടെത്തൽ. ഉൽപ്പാദനം കൂട്ടുന്നതിനോടൊപ്പം ടാപ്പർമാരുടെ വരുമാനവും തൊഴിൽ സാധ്യതകളും മെച്ചപ്പെടുത്താൻ ഈ പുതിയ മാതൃക ഉപകരിക്കും. വൈകുന്നേരങ്ങളിൽ ടാപ്പിംഗ് നടത്തുന്നതിലൂടെ ടാപ്പർമാർക്ക് പകൽ സമയത്ത് മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കും.
0: വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 405 റൺസ് നേടി. ജോൺ ക്യാമ്പൽ, ഷായ് ഹോപ്പ്, ആമിർ ജംഗു എന്നിവരുടെ സെഞ്ചുറി മികവിലാണ് വിൻഡീസിന്റെ സ്കോർ 400 കടന്നത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 14-ാം ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 134 റൺസ് എന്ന നിലയിലാണ്. മറ്റന്നാൾ നടത്താനിരുന്ന നോ UPI ഡേ പ്രതിഷേധ പരിപാടി പിൻവലിച്ച് ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഫെഡറേഷനും ഓൾ ഇന്ത്യ മൊബൈൽ റീറ്റെയിലേഴ്സ് അസോസിയേഷനും. ന്യൂഡൽഹിയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി വ്യാപാരി സംഘടനാ നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തീരുമാനം. ജമ്മുകശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ മുസ അഥവാ ആസിഫ് ഫൌജിയെ സുരക്ഷാസേന വധിച്ചത് ലഷ്കർ ഭീകര ശൃംഖലയ്ക്കേറ്റ വൻ തിരിച്ചടിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബഡ്ഗാം ജില്ലയിലെ ഗുർവാദ് കലാനിൽ വെച്ചാണ് ഇയാളെ സുരക്ഷാസേന വധിച്ചത്. സൊമാലിയൻ തീരത്ത് കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യ. സൊമാലിയൻ മാരിടൈം പോലീസ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി. ഹരിതോർജ ഇടനാഴി 3-ാം ഘട്ടത്തിന് മന്ത്രിസഭയുടെ അനുമതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കിയ ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: FM ഈവനിംഗ് തുടരുന്നു. ഇനി
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ആട്ടിൻകുട്ടിയെ വാങ്ങാമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് മീനുട്ടിക്ക് സ്വപ്നം കാണലാ പണി. ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ കരയും. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ മുത്തശ്ശി തലയ്ക്ക് കയ്യും കൊടുത്ത് വിഷമിച്ച് മാറിയിരിപ്പുണ്ട്. അവരുടെ

0: അമ്മൂട്ടിയാണെങ്കിൽ കിടക്കും, എണീക്കും, പിന്നെയും കിടക്കും, പിന്നെയും എണീക്കും. എൻ്റെ ഭഗവതിയേ, കാത്തോണേ, എൻ്റെ കുട്ടിക്ക് ഒന്നും വരുത്തല്ലേ. രണ്ടിനെയും ഒരു കേടും വരുത്താതെ രണ്ട് പാത്രത്തിലാക്കി തരണേ. കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി കൂപ്പിക്കൊണ്ട് മുത്തശ്ശി പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ മുത്തശ്ശി ഇത്രയും വിഷമിക്കണേ? ഒന്നുമില്ല മോളെ, മക്കൾ വിഷമിക്കണ്ട. അമ്മിണിക്കുട്ടിക്ക് പ്രസവം അടുത്തിരിക്കുക. അല്ലെങ്കിലും ഒരാവശ്യ നേരത്ത് ആരും ഉണ്ടാവൂലാലോ. അശാന്തയും ആനയും ആരുമില്ല ഇവിടെ. മുത്തശ്ശിയുടെ വിഷമം കണ്ടപ്പോൾ കുട്ടികളും പ്രാർത്ഥിച്ചു, രക്ഷിക്കണേ, അമ്മിണിയുട്ടിയെ രക്ഷിക്കണേ, കുഞ്ഞുങ്ങളെയും രക്ഷിക്കണേ. കുറേ നേരത്തേക്ക് അമ്മിണിക്കുട്ടിയുടെ അനക്കമൊന്നും കേട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അഷിതു നിലവിളക്ക് വെച്ച് നാമം ചൊല്ലാനിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ നീട്ടിയുള്ള വിളി, വാ മക്കളെ വാ. ഓടി വന്ന് നോക്കുമ്പോൾ അമ്മിണിക്കുട്ടിയുടെ അടുത്ത് നനഞ്ഞു കുതിർന്ന് എന്തോ അനങ്ങുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ രണ്ട് കുഞ്ഞാട്ടിൻകുട്ടികൾ മേ മേ മൂളിക്കൊണ്ട് അമ്മിണിക്കുട്ടി അവരെ നക്കി തുടയ്ക്കുന്നു. പതിവ് പോലെ അമ്മിണിയുട്ടി അഷിതുവിനെയോ മീനുവിനെയോ ശ്രദ്ധിക്കുന്നേയില്ല. ഹോ, അമ്മിണിക്കുട്ടിക്കിപ്പോൾ വലിയ ഗമയായിരിക്കണോ. അപ്പോഴുണ്ട് വിറച്ച് വിറച്ച് ഒരു കുഞ്ഞ് എണീക്കാൻ തുടങ്ങണോ. ഉണ്ടായ ഉടനെ നടക്കണോ. മുത്തശ്ശി മീനുവിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. അത് പതിയെ പതിയെ അമ്മിണിക്കുട്ടിയുടെ അടുത്തേക്ക് കാൽ ചുവട്ടിലെത്തിയപ്പോൾ വായ് കൊണ്ടാകെ തപ്പി തപ്പി പാൽ കുടിക്കാനുള്ള ശ്രമം. അഷിതും മീനുവും കൗതുകം കൊണ്ട് അവിടെ നിലത്തിരിപ്പുറപ്പിച്ചു. മീ മീ മീ കുഞ്ഞു ശബ്ദം അയ്യടാ, മീനുവിന് കൊതിയായി എടുക്കാൻ. ഒന്ന് തൊടാൻ അടുത്ത് ചെന്നപ്പോൾ അമ്മിണിക്കുട്ടിക്ക് ഇഷ്ടമായില്ല. പോയേ പോയെന്ന മട്ടി തലയാട്ടി ഒരു മൂളൽ. മുത്തശ്ശി ആകെ തിരക്കിലായി. രാത്രി ഒട്ടും ഉറങ്ങാതെ അവർക്ക് കൂട്ടിരുന്നു. അഷിത്തും മീനുവും എപ്പോഴോ ഉറങ്ങി. രാവിലെ സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോടൊക്കെ പറയാൻ തിരക്കായി. വെളുപ്പിലും കറുപ്പിലും തുള്ളിച്ചാടി ഇടയ്ക്ക് മീ മീ എന്ന് കരഞ്ഞ് അമ്മയുടെ പാല് കുടിച്ച് രണ്ട് കുഞ്ഞാട്ടിൻകുട്ടികൾ. കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല അവൾക്ക്.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.

0: 102.3 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി. ഹരിതോർജ ഇടനാഴി മൂന്നാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അനുമതി. സംസ്ഥാനത്തെ റോഡ് വികസന പദ്ധതികൾ ശാസ്ത്രീയമായി പഠിച്ച് മുൻഗണന നിശ്ചയിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായി മന്ത്രി പി കെ ബഷീർ. പ്രധാന ജംഗ്ഷനുകളുടെ വികസനം, ഫ്ളൈഓവർ നിർമ്മാണം, പുതിയ ബൈപ്പാസുകൾ ഉൾപ്പെടെ സമിതി വിലയിരുത്തും. പേവിഷബാധ കാരണം ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാനാകില്ലെന്നും 2028 കേരളത്തിൽ നിന്നും പേവിഷബാധ തുടച്ചു നീക്കാനാകണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക പേവിഷബാധ ദിനാചരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 6 റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ്.

0: ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണെന്നും അത് ആർക്കും നിഷേധിക്കരുതെന്നുമാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി. ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. തമിഴ്നാട്ടിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന മയക്കുമരുന്നാണ് ഇതെന്ന് പ്രാഥമിക നിഗമനം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നതരം പ്രചാരണങ്ങൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഒക്ടോബർ 2 മുതൽ ഒരാഴ്ച വന്യജീവി വാരമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 5 സർക്കാർ ഉദ്യോഗസ്ഥരും സ്കൂൾ വിദ്യാർത്ഥികളും വനം വന്യജീവി സംരക്ഷണ പ്രതിജ്ഞ എടുക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: വിറ്റാമിൻ കെ, അതായത് ക്ലോട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? കുറച്ച് രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും അല്ലേ? എന്നാൽ അല്പസമയം കഴിയുമ്പോഴോ രക്തം കട്ട പിടിക്കുകയും രക്തസ്രാവം നിലയ്ക്കുകയും ചെയ്യും. ഇത്തരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഇതിനുത്തരമാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നതിലേറെ രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന വിറ്റാമിനായാണ് അറിയപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ 2, 7, 9, 10 എന്നിവ നിർമ്മിക്കുവാൻ വിറ്റാമിൻ കെ ആവശ്യമാണ്. രക്തം കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രോത്രോംബിൻ രക്തത്തിൽ കുറയുന്നത് മൂലമാണ് രക്തം കട്ടപിടിക്കുവാൻ കൂടുതൽ സമയമെടുക്കുന്നത്. രക്തം കട്ടം പിടിക്കുന്നതിനൊപ്പം തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കും വിറ്റാമിൻ കെ ആവശ്യമാണ്. വിറ്റാമിൻ കെ ഒരു കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിനാണ്. ഇവ 3 തരത്തിൽ കാണപ്പെടുന്നു. വിറ്റാമിൻ കെ 1, വിറ്റാമിൻ കെ 2, വിറ്റാമിൻ കെ 3. ആദ്യത്തേത് ഇല പച്ചക്കറികളിൽ നിന്നാണ് ലഭിക്കുന്നത്. വിറ്റാമിൻ കെ 2 ആവട്ടെ ഇറച്ചി, ചീസ്, മുട്ട എന്നിവയിൽ നിന്നും, കൂടാതെ നമ്മുടെ വയറിൻ്റെയും കുടലുകളുടെയും ആന്തരിക ഭിത്തികളിൽ അടങ്ങിയിരിക്കുന്ന ചില ബാക്ടീരിയകൾ ഇവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ചെറുകുടലുകളിൽ ആഗിരണം ചെയ്യപ്പെടുകയും കരളിലും കൊഴുപ്പ് കോശങ്ങളിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരിൽ വിറ്റാമിൻ കെയുടെ കുറവ് കാണപ്പെടാറുണ്ട്. ജനിക്കുന്ന കുട്ടികളുടെ വയറ്റിൽ ബാക്ടീരിയകൾ അടങ്ങിയിട്ടില്ലാത്തതിനാലാണ് ഇവരിൽ വൈറ്റമിൻ കെയുടെ കുറവ് കാണുന്നത്. ഇവയ്ക്കൊപ്പം അവക്കാഡോ, ഗ്രീൻ പീസ്, കിവി, പഴം എന്നിവയിലൊക്കെ വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ കെയുടെ കുറവ് പ്രകടമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നില്ല. എന്നാൽ മുറിവുണ്ടാകുമ്പോൾ അവ കട്ടപിടിക്കാൻ സമയമെടുക്കുന്നത് ഇവയുടെ കുറവ് കൊണ്ടാണ്. കൂടാതെ എല്ലുകളുടെ ആരോഗ്യവും വിറ്റാമിൻ കെ ചെറിയൊരളവിൽ നിയന്ത്രിക്കുന്നു. കാൽസ്യം, വിറ്റാമിൻ കെ എന്നിവയുടെ കുറവ് മൂലം ഇത്തരത്തിൽ എല്ലുകൾ ദുർബലമാകുന്ന അവസ്ഥയ്ക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുന്നത്. മുതിർന്നവരെക്കാൾ ജനിച്ചു കുറച്ച് ആഴ്ചകളിൽ കുട്ടികളിൽ വിറ്റാമിൻ കെയുടെ കുറവ് കാണപ്പെടാറുണ്ട്. പൊക്കിൾക്കൊടിയിലൂടെയും മുലപ്പാലിലൂടെയും ആവശ്യത്തിന് വിറ്റാമിൻ കെ ലഭിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നും വിറ്റാമിൻ കെ രക്തത്തിലൂടെ വളരെ ചെറിയ അളവിലാണ് ശരീരത്തിലൂടെ സഞ്ചരിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ശരീരത്തിലേക്ക് അവയെ എടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ കൂടുതൽ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്നതിനാലും നമ്മുടെ ശരീരത്തിൽ തന്നെ ബാക്ടീരിയ അവ ഉൽപ്പാദിപ്പിക്കുന്നതിനാലും വിറ്റാമിൻ കെയുടെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

ഈ പരിപാടിയുടെ പ്രായോജകർ സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലെ മികച്ച കേന്ദ്രങ്ങളിലൊന്ന്. പ്രഗത്ഭരായ ഡോക്ടർമാർ, ലോകോത്തര സംവിധാനങ്ങൾ, സന്ധിരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ, ഹെർണിയ, പൊണ്ണത്തടി, പ്രമേഹം എന്നിവയ്ക്ക് അതിനൂതനമായ താക്കോൽദ്വാര ചികിത്സാ സംവിധാനങ്ങൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ഫോൺ 0484-41-600. മൊബൈൽ 9946-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-6-

0: 0001 005.
1: ഡോണ്ട് മിസ് എ ബീറ്റ്. ഒരു മിടിപ്പ് പോലും ശ്രദ്ധിക്കാതിരിക്കരുത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് എറണാകുളം കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ കെ എസുമായി അഭിമുഖം.
2: September 29 ലോകഹൃദയദിനം. ലോകഹൃദയദിനം പ്രമാണിച്ചുള്ള എഫ് എം ഹെൽത്ത് ലൈൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ, ഈ വർഷത്തെ സന്ദേശം ഡോണ്ട് മിസ് എ ബീറ്റ്, അഥവാ ഒരു മിടിപ്പ് പോലും ശ്രദ്ധിക്കാതിരിക്കരുത് എന്നാണ്. നമുക്കറിയാം, നാം ജനിക്കുമ്പോൾ മുതൽ മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. അപ്പോൾ ഒരു മിടിപ്പ് പോലും മിസ്സാകരുത്, നഷ്ടമാകരുത് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
3: ആദ്യമായിട്ട് എല്ലാവർക്കും ലോകഹൃദയ ദിനത്തിൻ്റെ ആശംസകൾ. ഈ വർഷത്തെ നമ്മുടെ ലോകഹൃദയ ദിനത്തിലെ തീം എന്ന് പറഞ്ഞാൽ ഡോണ്ട് മിസ് എ ബീറ്റ്. നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ഹൃദയത്തിൻ്റെ ഇടുപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമോ? അല്ല. ഹൃദയം തരുന്ന കുറേ വാർണിംഗ് സൈൻസ് ഉണ്ട്, അതൊരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതിന് അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ എടുക്കണം. നമ്മൾ പലപ്പോഴും പല കാരണങ്ങളും, ഇത് കുഴപ്പമുണ്ടാവില്ല, ഇത് ഗ്യാസായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെറിയ ശ്വാസമുട്ടൽ മാത്രമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് മാറ്റിവെക്കുന്നത്, നമ്മൾ മാറ്റിവെക്കാതെ ഹൃദയത്തിൻ്റെ ഓരോ വാർണിംഗ് സൈൻസും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഡോണ്ട് മിസ് എ ബീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഹൃദയത്തിനെ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഹൃദയ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്കോ വേറൊരു ദിവസത്തേക്കോ മാറ്റിവെക്കാൻ പാടില്ല. അത് ഡോണ്ട് മിസ് ദ ചാൻസ് എന്നാണ് അതിനുദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ എക്സസൈസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പുകവലി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ഇന്നും കൂടെ വലിക്കാം, ഇന്ന് ലാസ്റ്റ് സിഗരറ്റ് വലിക്കാം, ഇനി നാളെ മുതൽ ഞാൻ നന്നാവാം, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇന്ന് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം പോലും പാഴാക്കരുത്. അതാണ് ഡോണ്ട് മിസ് ദാറ്റ് ബീറ്റ്. പിന്നെ നമ്മളിപ്പോൾ റെഗുലറായിട്ട് കാർഡിയാക് ചെക്കപ്പിന് പോകണം എന്ന് ഉദ്ദേശിക്കുന്നു, അത് നമ്മൾ ആ ഒരു സമയം ഇനി ഒരു 6 മാസം കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ആയിട്ടില്ലല്ലോ, അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ല. ആ ബീറ്റും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. സമയത്തിനുള്ള ചെക്കപ്പ്, ഹൃദയം സൂക്ഷിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ഒരു ബീറ്റ് പോലും കളയാതെ ചെയ്യുക. അതേമാതിരി ഹൃദയം തരുന്ന വാർണിംഗ് സൈൻസ് അതിൻ്റേതായ ഗൗരവത്തോടുകൂടി സമയത്ത് തന്നെ അതിന് അതിൻ്റേതായ അറ്റൻഷൻ കൊടുക്കുകയും നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം.
2: ഡോക്ടർ, ഇപ്പോൾ പറയേണ്ട ഹൃദയം തരുന്ന വാർണിംഗ് സൈൻസ് നമുക്കത് എന്തെല്ലാമാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ വാർണിംഗ് സൈൻസിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് ഹൃദയം നമ്മളോട് പറയുന്നത്?
3: പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത് വളരെ പെട്ടെന്നാണ്, നമുക്ക് ഒറ്റ ദിവസം ഒന്ന് എണീക്കാൻ നേരത്ത് നെഞ്ചില് വേദന വരുന്നു, നമ്മൾ ഉടനെ തന്നെ സിനിമയിൽ കാണുന്ന മാതിരി ഹാർട്ട് അറ്റാക്ക് ആണെന്നും പറഞ്ഞ് കൊളാപ്സായി വീഴുന്നു, അങ്ങനെയല്ല പലപ്പോഴും വരുന്നത്. ചെറിയ ചെറിയ വാർണിംഗ് സൈൻസ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്ന് നടക്കാൻ നേരത്ത് നെഞ്ചിലൊരു ഭാരം, ഒന്ന് വേർക്കുക, അല്ലെങ്കിൽ നെഞ്ചിലെ ഭാരം കണ്ടിന്യൂസ് ആയിട്ട് മോർ ദാൻ 20 മിനിറ്റ് കൂടുതൽ നിൽക്കുക, നെഞ്ചിലെ ഭാരം കഴുത്തിലോട്ടും കൈകളിലോട്ടും പടരുക, എസ്പെഷ്യലി കഴുത്തിലോട്ട് പടരുക, ചിലപ്പോൾ ഈ ഗ്യാസ് മാതിരി തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഓ ഇതൊരു ഗ്യാസായിരിക്കും, കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഗ്യാസാണോ ഹാർട്ടാണോ എന്ന വ്യത്യാസം നമുക്ക് സംശയകരമാവുന്ന എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗലക്ഷണങ്ങൾ ഒരമണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കുറേ നേരം മാറാതെ തുടർച്ചയായിട്ട് നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ മുന്നോടിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയും ഒരു ബേസിക് ആയിട്ടുള്ള പരിശോധനകളായ ECG ഹാർട്ട് അറ്റാക്കിൻ്റെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം.
2: സാധാരണ ഇപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളപ്പോൾ, പ്രമേഹം പോലെയുള്ള രോഗമുള്ളപ്പോൾ ഇത്തരം വാർണിംഗ് സൈൻസ് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകില്ല, ഈ വേദന നമ്മൾ അറിയാതെ പോകും എന്ന് പറയുന്ന പോലെ.
3: പ്രമേഹമുള്ള രോഗികൾക്ക് പലപ്പോഴും എടിപ്പിക്കൽ സിംപ്റ്റംസ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നടക്കാൻ നേരത്ത് അതിയായ ശ്വാസമുട്ടൽ മാത്രമായിരിക്കും, വേദന ഉണ്ടാവത്തേയില്ല. ചില സമയങ്ങളിൽ വേർക്കുക മാത്രമേ ആയിരിക്കും ചെയ്യുന്നത്. ചില സമയം മാറാതെയുള്ള എമ്പക്കവും ഗ്യാസും ആയിരിക്കും. അപ്പോൾ രാവിലെ മുതൽ ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുതൽ ഗ്യാസ് മാറുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ക്ലൂ തരും പലപ്പോഴും ഇങ്ങനെ

0: ഹാർട്ടിൻ്റെ പ്രശ്നമാകാം. അപ്പം ഷുഗറിൻ്റെ അസുഖമുള്ളവർ, പ്രഷറിൻ്റെ അസുഖമുള്ളവർ, കൊളസ്ട്രോളിൻ്റെ അസുഖമുള്ളവർ, പാരമ്പര്യമായിട്ട് ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ, രോഗലക്ഷണങ്ങൾ പെർസിസ്റ്റൻ്റായി കുറേ നേരം ഇരിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ECG മറ്റ് പരിശോധനകളും ചെയ്യേണ്ടതാണ്.
1: എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തുക, അതിന് സൗകര്യമുള്ള ഹോസ്പിറ്റലിലെത്തുക എന്ന് ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചു. ഈ ഏറ്റവും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ഗോൾഡൻ അവർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
0: നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ടൈം ഈസ് മസിൽ. ഹാർട്ടിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഒരു ഇടത്തരം ഹാർട്ട് അറ്റാക്ക്, ഒരു വെരി സിവിയർ ഹാർട്ട് അറ്റാക്ക്. വെരി സിവിയർ ഹാർട്ട് അറ്റാക്ക് അഥവാ സ്റ്റെമി എന്ന് പറയുന്ന രക്തക്കുഴൽ പൂർണ്ണമായി അടഞ്ഞു പോകുമ്പോഴുള്ളൊരു അറ്റാക്കിനെയാണ് നമ്മൾ സ്റ്റെമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്തയോട്ടമാണ് ഈ ഹാർട്ടിന് ജീവവായു കൊടുക്കുന്നത്. അത് അടഞ്ഞു പോകാൻ നേരത്ത് ഹാർട്ടിൻ്റെ മസിൽ ഡാമേജ് ആവും. അത് എത്ര നേരം അടഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും ഹാർട്ട് എത്രത്തോളം ഡാമേജ് ആയി എന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിനകത്ത് തന്നെ ഈ അടഞ്ഞ രക്തക്കുഴൽ തുറക്കാൻ പറ്റിയാൽ നമുക്ക് പലപ്പോഴും പൂർണ്ണമായി തന്നെ ഹാർട്ടിൻ്റെ പേശികളെ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഓരോ മിനിറ്റ് വൈകുന്തോറും പേശികൾ ഭാഗികമായോ പൂർണ്ണമായോ നശിച്ചുകൊണ്ടിരിക്കും. ഈ പൂർണ്ണമായി നശിച്ച പേശികളെയൊന്നും നമുക്ക് പലപ്പോഴും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമ്മൾ രോഗലക്ഷണങ്ങൾ കാണാൻ നേരത്തെ, ഇപ്പോൾ വളരെ സിവിയർ രോഗലക്ഷണങ്ങൾ, അസഹനീയമായ നെഞ്ചുവേദന, അസഹനീയമായ ശ്വാസംമുട്ടൽ, ഇങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും സൗകര്യവുമുള്ള അടുത്തുള്ള ആശുപത്രിയിൽ പോവുകയും ആ ഹാർട്ടിൻ്റെ പേശികളെ പൂർണ്ണമായിട്ട് നശിച്ചു പോവാതെ ഇരിക്കാനുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്.
1: മുമ്പൊക്കെ നമുക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ചില ലക്ഷണങ്ങൾ, അതല്ലെങ്കിൽ അവർ കുഴഞ്ഞു വീഴുക അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതൊരു ഹൃദ്രോഗത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു ഹൃദയാഘാതമായിട്ട് നമ്മൾ സംശയിക്കാറുള്ളൂ. ഇന്ന് നമ്മൾ പലപ്പോഴും 35 വയസ്സ്, 40 വയസ്സ് ഇങ്ങനെ ചെറുപ്പക്കാർ എന്ന് പറയാവുന്നവരിൽ കൂടി ഈ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ജീവിതശൈലിയും ആഹാര രീതിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണോ?
0: ഇന്ത്യൻസും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൾക്കാർ ജനറലി ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും വരുന്നത് ഒരു 10 വർഷം മുന്നേ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഒരു ജനറ്റിക് കോമ്പണൻറ്റും കൂടെ അതിനകത്തുണ്ട്. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിന് ഹാർട്ടിൻ്റെ അസുഖം വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെ കാട്ടിയും യങ്ങർ ഏജിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാതിരി തന്നെ ഇപ്പോഴത്തെ ന്യൂയർ ജനറേഷൻ ആൾക്കാരിൽ സ്ട്രെസ് ലെവൽ അധികവും നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളുമാണ് യങ്ങർ ഏജിൽ കാർഡിയാക് അറസ്റ്റ് വരാനുള്ള പ്രധാന കാരണം. നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമമില്ല, ആവശ്യത്തിനുള്ള റെസ്റ്റ് ഇല്ല, നമ്മുടെ ആഹാര രീതി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 20-25 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആഹാര രീതി പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇതെല്ലാം ആണ് ഇതിന് ഒരു കാരണമായിട്ട് കാണുന്നത്.
1: പലപ്പോഴും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വ്യായാമം ഇല്ലാത്തവരിലാണ് ഇത്തരം ലക്ഷണങ്ങളും അസുഖങ്ങളും കാണുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നു ജിമ്മിൽ നിന്ന് ഇറങ്ങി ഉടനെ കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ. അപ്പോൾ വ്യായാമവും ഹൃദ്രോഗവും ആയിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ്? ഇതൊരു വൈരുദ്ധ്യമല്ലേ?
0: ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവർ, ഒരു 30 വയസ്സിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സിൻ്റെ മേളിലുള്ളവർ ജിമ്മിൽ പോകുക നേരത്ത് നമ്മൾ അതിനു മുമ്പേ ഒരു കാർഡിയാക് ഇവാലുവേഷൻ, ഒളിഞ്ഞു കിടക്കുന്ന ഹാർട്ട് ഡിസീസ് ഇല്ല എന്നൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വളരെ ഹെവി വർക്ക് ലോഡുള്ള ജിം ചെയ്യുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾ നമ്മൾ പരിശോധനകൾ കൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ഹെൽത്തിയാണ്, നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തെ കേൾക്കാതിരിക്കുമ്പോഴാണ്, ഒരു പരിധിയിൽ കൂടുതൽ വ്യായാമം ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതൊരു കാർഡിയാക് അറസ്റ്റും അങ്ങനെ ഉള്ള സംഭവങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 30-40 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാർഡിയോളജി ഇവാലുവേഷൻ, കാർഡിയോളജി പരിശോധനകളുടെ ശേഷം നമ്മൾ ഹെവി വർക്കൗട്ട്സിലോട്ട് പോകുന്നതായിരിക്കും ഉചിതം.
1: നമ്മൾ ഹൃദ്രോഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പണ്ടൊക്കെ ആണെങ്കിൽ ECG എടുക്കും, അതല്ലെങ്കിൽ എക്കോ ചെയ്യും, TMT ചെയ്യും. ഇപ്പോൾ അതിലധികം നമുക്ക് ഒരുപക്ഷെ കൂടുതൽ മനസ്സിലാക്കാവുന്ന തരത്തിൽ രോഗനിർണയ സാധ്യതകൾ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാണല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാം.
0: ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും നമ്മളൊരു ECG, ECHO, TMT തന്നെയാണ്.

0: എമർജൻസി ആയിട്ട് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്നറിയാൻ നമ്മൾ പലപ്പോഴും ട്രോപോണിൻ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റും ചെയ്യും. മറ്റു ടെസ്റ്റുകൾ ഒളിഞ്ഞു കിടക്കുന്ന ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മളെ CT കാൽസ്യം സ്കോറിംഗ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ TMTയിലോ CT സ്കാനിലോ CT ആൻജിയോഗ്രാമിലോ നമ്മൾ ബ്ലോക്കുകളോ എല്ലാം കാണുന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞ ചികിത്സയുണ്ട്. അത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉള്ളതാണ്. ആൻജിയോഗ്രാമിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ ചികിത്സിക്കണം, മരുന്ന് മതിയോ അതോ ആൻജിയോപ്ലാസ്റ്റി വേണമോ അതോ ബൈപ്പാസ് വേണമോ അതോ ജസ്റ്റ് മരുന്ന് തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ളത്.
1: നമുക്ക് ഈ CT കാൽസ്യം സ്കോർ അല്ലാതെ മറ്റു ചില പരിശോധനകൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാം.
0: ഒരു CT കാൽസ്യം സ്കോർ ഉണ്ട്, അതേമാതിരി തന്നെ CT കൊറോണറി ആൻജിയോഗ്രാം ഉണ്ട്. നമ്മൾ ഈ ഇൻവേസീവ് ആൻജിയോഗ്രാം, നമ്മൾ കാത്ലാബിൽ കയറ്റി ചെയ്യുന്ന ആൻജിയോഗ്രാം അല്ലാതെ തന്നെ CT കൊറോണറി ആൻജിയോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഫെമിലി, നമ്മുടെ ജനിതകമായി നമുക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടോ എന്നറിയാനുള്ള ബ്ലഡ് ടെസ്റ്റും നമ്മൾ ഇപ്പോൾ പറയാറുണ്ട്. ഒന്ന് ലൈപ്പോപ്രോട്ടീൻ സ്മോള് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്, അപ്പോ ലൈപ്പോപ്രോട്ടീൻ ബി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ്. ഇതെല്ലാം നമ്മൾ ഹൃദ്രോഗം വരാൻ എത്രത്തോളം സാധ്യതയുണ്ട്, നമ്മൾ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര ലെവലിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ HbA1c ഷുഗറിൻ്റെ ലെവൽ എത്ര ലെവലിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ BP അളവ് എത്ര ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണ കിട്ടുന്ന സാധനങ്ങളാണ്.
1: പലപ്പോഴും ഹൃദ്രോഗ സാധ്യതയുമായി ബന്ധപ്പെടുത്തി കൊളസ്ട്രോളിനെ കുറിച്ച് പറയാറുണ്ട്. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണെന്ന് പറയാറുണ്ട്. ഇതിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, കൊളസ്ട്രോളുകളെ കുറിച്ച് തന്നെ കൂടുതൽ കേൾക്കുന്നുണ്ട് ഈ കാലത്ത്. എന്താണ് ഹൃദ്രോഗവുമായിട്ട് ഈ കൊളസ്ട്രോളിനുള്ള ബന്ധം, അതിൻ്റെ സാധ്യത എങ്ങനെയാണ്, ആർക്കെല്ലാം മരുന്ന് നിർദ്ദേശിക്കാറുണ്ട്, അതേക്കുറിച്ച് പറയാം.
0: ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളവർക്ക്, ഹൃദ്രോഗം ഉള്ളവരിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്ക്, ബൈപ്പാസ് കഴിഞ്ഞവർക്ക്, ഇവരിൽ എല്ലാവർക്കും കൊളസ്ട്രോളിൻ്റെ മരുന്ന് എത്രയാണ് എന്നുള്ളത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ഒരേ ഡോസിലല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ആൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധ്യതയുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ആപ്പുണ്ട്. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്കോർ ആപ്പുണ്ട്. ആ ആപ്പ് അനുസരിച്ച് നമുക്ക് ഇന്ന ആൾക്ക് ഇത്ര ശതമാനം ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ LDL കൊളസ്ട്രോൾ എത്ര വെക്കണം. അപ്പം നമുക്ക് ചീത്ത കൊളസ്ട്രോളുണ്ട്, നല്ല കൊളസ്ട്രോളുണ്ട്. നമ്മൾക്ക് പണ്ട് മുതലേ അറിയാം LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളും, HDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളും. അപ്പോൾ LDL കൊളസ്ട്രോള് ഒരു ഹൃദ്രോഗം വരാൻ സാധ്യത ഉള്ള ആൾക്ക് നമ്മൾ വെക്കേണ്ടത് 130 താഴെ എന്നുള്ള കണക്കാണ്. അത് ഇപ്പോൾ മാറി മാറി 70 വരെ എത്തിയിട്ടുണ്ട്, പല ഡിപ്പെൻഡിങ് അപ്പോൾ എത്രത്തോളം സാധ്യതയുണ്ട് അതിനനുസരിച്ച്. പക്ഷേ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആൾക്കാർക്ക്, ഒരു സ്റ്റെൻ്റ് ഇട്ട ആൾക്കാർക്ക് നമ്മളെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു 55 താഴെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്റ്റെൻ്റ് ഇട്ട് കഴിഞ്ഞ് ചില ആൾക്കാർക്ക് വീണ്ടും സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വീണ്ടും LDL കൊളസ്ട്രോൾ കുറച്ച് വെച്ചാലാണ് നല്ലതെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതൊരു 40-30 താഴെയോ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് LDL കൊളസ്ട്രോളിൻ്റെ കാര്യം. ഇനി ഉള്ളത് നമ്മൾ ഒരു ലൈപ്പോപ്രോട്ടീൻ A എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോളിൻ്റെ അംശമുണ്ട്. അത് നോക്കുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് ഇത് കിട്ടാൻ സാധ്യതയുണ്ടോ. അപ്പോൾ ലൈപ്പോപ്രോട്ടീൻ A കൂടുതലാണെങ്കിൽ അത് നമ്മൾ കുറയ്ക്കാനല്ല നോക്കുന്നത്, അപ്പോഴും നമ്മൾ LDL കൊളസ്ട്രോളിൻ്റെ അളവ് വീണ്ടും കുറയ്ക്കാൻ, ഇപ്പോൾ 70 നമ്മുടെ ടാർഗറ്റ് എങ്കിൽ 55 ആക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ രക്താതിമർദ്ദത്തെയും ഹൃദ്രോഗത്തെയും ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഈ രക്താതിമർദ്ദം എത്രത്തോളം പ്രാധാന്യമുണ്ട് ഹൃദ്രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ?
0: നേരത്തെ പറഞ്ഞ മാതിരി LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മാതിരി തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള രോഗികളിൽ നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കുറവ് ആണ് നമ്മൾ ടാർഗറ്റ് പലപ്പോഴും വെക്കാറുള്ളത്. ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതോ ഒരു ബൈപ്പാസ് കഴിഞ്ഞ രോഗികളിൽ നമ്മൾ യൂഷ്വലി ഒരു 130-180 താഴെ ബ്ലഡ് പ്രഷർ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളിൽ നമ്മൾ ഈ ഹാർട്ടിൻ്റെ പമ്പ് തുമ്പിങ്ങിനെ അത് ബാധിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ മാതിരി പേശികൾ ആണല്ലോ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ബാധിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ പമ്പിങ്ങിന് കൂട്ടാനുള്ള ബ്ലഡ് പ്രഷർ ഗുളികകൾ

0: ആണ് നമ്മൾ പലപ്പോഴും കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള രീതിയിലുള്ള ഒരു മൂന്നോ നാലോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക പലപ്പോഴും ഒരു ഹൃദ്രോഗി കഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാല് പില്ലേഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലേ ഹാർട്ടിൻ്റെ പമ്പിങ് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ.
1: സാധാരണ ഈ ഹൃദ്രോഗ ചികിത്സ തുടങ്ങുമ്പോൾ മരുന്ന് ഒരിക്കൽ കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും എന്ന് പറയാറുണ്ട്. ഇത് നമുക്ക് മരുന്ന് കുറയ്ക്കുവാനും മരുന്ന് നിയന്ത്രിക്കുവാനും നമ്മുടെ ജീവിതശൈലി മാറ്റം കൊണ്ടൊക്കെ ഒരു പരിധിവരെ കഴിയുന്നുണ്ടോ?
0: നമ്മൾ ആദ്യത്തെ ഒരു വർഷം പലപ്പോഴും മരുന്നുകൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു ബൈപ്പാസോ കഴിയുന്ന ഹൃദ്രോഗികൾക്ക് വേണ്ടി വരും. അത് കഴിയുമ്പോൾ നമ്മൾക്ക് മരുന്നുകളുടെ അളവ് കുറയ്ക്കാം. പക്ഷേ പലപ്പോഴും ഈ ഒരു ഹൃദയത്തിൻ്റെ പേശികളിൽ ഡാമേജ് ഉണ്ടെങ്കിൽ, അതിൽ പമ്പിങ് കുറവാണെങ്കിൽ, പമ്പിങ്ങിൻ്റെ ഇതായിട്ടുള്ള പല മരുന്നുകളും നമുക്ക് കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പല മരുന്നുകളും, ഈ രക്തം കട്ടിയാവാതിരിക്കാനുള്ള മരുന്നുകൾ, കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ, ഇത് ഒരു പരിധി വരെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാൻ സാധിക്കുന്നത്.
1: നമ്മുടെ ആഹാര രീതിയും ഹൃദ്രോഗങ്ങളും തമ്മിൽ, അതല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? കാരണം ഈ കൊളസ്ട്രോളും ഇതെല്ലാം ആഹാരവുമായി വളരെ ബന്ധപ്പെട്ടതാണല്ലോ.
0: നമ്മൾ കഴിഞ്ഞ ഒരു 25-30 കൊല്ലത്ത് കേരളത്തിൻ്റെ ആഹാര രീതി പൂർണ്ണമായി മാറി. പണ്ടത്തെ ഒരു ആഹാര രീതിയല്ല. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും കേരളത്തിൽ ഇത്രത്തോളം ഹൃദ്രോഗികളുള്ളതും ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും. നമ്മളൊരു 30 കൊല്ലം മുമ്പേ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് ഐറ്റംസോ ഒക്കെ കഴിക്കുന്നത്, ബാക്കി റിലേറ്റീവ്ലി ഹെൽത്തി ഫുഡ്സ് ആയിരുന്നു ബാക്കി ആഴ്ചയിൽ 6 ദിവസവും കഴിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ നേരവും പണ്ട് ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ച ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പം ആ ഒരു കാരണമായിരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ ഉണ്ടായ ഇത്രയും മാറ്റങ്ങളുടെ ഒരു പ്രധാന കാരണം.
1: ഇന്ന് ലോക ഹൃദയദിനം പ്രമാണിച്ച് നമ്മുടെ ശ്രോതാക്കളോട് എന്തെല്ലാം ശ്രമിച്ചാൽ നമുക്ക് ഹൃദയം പറയുന്നത് മനസ്സിലാക്കാം, ഹൃദ്രോഗത്തിൽ നിന്ന് മാറി നിൽക്കാം എന്നൊന്ന് പറയാമോ ഡോക്ടർ?
0: ഇന്ന് ഡോണ്ട് മിസ് എ ബീറ്റ് ഞാൻ ഒന്നും കൂടി പറയുന്നു. നമ്മൾ ഹൃദയത്തെ കേൾക്കുക. വളരെ വ്യക്തമായിട്ട് ഹൃദയം നമുക്ക് സൂചനകൾ തരും. അങ്ങനെ നമുക്ക് സംശയങ്ങൾ വരുന്ന സമയത്ത് അടുത്തുള്ള ആശുപത്രിയിൽ സമീപിക്കുക. ഒരു ഡോക്ടറെ കണ്ട് ECG മറ്റ് പരിശോധനകളും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. 2, ഹൃദയത്തെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുക. ഹൃദയത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് ഒരവസരം. സ്മോക്കിംഗ് നിർത്തുന്നതാണെങ്കിലും എക്സസൈസ് തുടങ്ങുന്നതാണെങ്കിലും ഒരു നല്ലൊരു ഡയറ്റിലോട്ട് മാറുന്നതാണെങ്കിലും അതേമാതിരി 3-ാമത്തെ കാര്യം, നമ്മൾ ഹൃദയത്തിന് വേണ്ടി നമ്മളൊരു ചെക്കപ്പ് ചെയ്യാൻ അതും ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. നമ്മൾ ആ സമയാസമയം ആ ഹൃദയത്തിൻ്റെ ആവശ്യമുള്ള ചെക്കപ്പുകളായ കൊളസ്ട്രോളിൻ്റെ അളവ് ചെക്ക് ചെയ്യുക, റെഗുലറായിട്ട് റെഗുലറായി BP ചെക്ക് ചെയ്യുക, ഷുഗറിൻ്റെ അളവ് ചെക്ക് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നാണ് ഡോണ്ട് മിസ് എ ബീറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇന്ന് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. FM Healthline വന്ന് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: നന്ദി. ഡോണ്ട് മിസ് എ ബീറ്റ്. ഒരു മിടിപ്പ് പോലും ശ്രദ്ധിക്കാതിരിക്കരുത്. ഹൃദയാരോഗ്യത്തെക്കുറിച്ച് എറണാകുളം കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഗോപകുമാർ KS ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. FM Healthline.

ഈ പരിപാടിയുടെ പ്രായോജകർ സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ലാപ്രോസ്കോപ്പി അഥവാ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലെ മികച്ച കേന്ദ്രങ്ങളിലൊന്ന്. പ്രഗത്ഭരായ ഡോക്ടർമാർ, ലോകോത്തര സംവിധാനങ്ങൾ, സന്ധിരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, വന്ധ്യത, ഗർഭാശയ രോഗങ്ങൾ, ഹെർണിയ, പൊണ്ണത്തടി, പ്രമേഹം എന്നിവയ്ക്ക് അതിനൂതനമായ താക്കോൽദ്വാര ചികിത്സാ സംവിധാനങ്ങൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കാക്കനാട്, കൊച്ചി. ഫോൺ 0484-41-600-00. മൊബൈൽ 9946-0001-005.

FM ഇവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണി.

ചു പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്ക് നിയമനം. ഒഴിവ് ഒന്ന്, ഓട്ടിസം പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് HCK recruitment.kerala.codes.in സന്ദർശിക്കുക.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ക്യുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെൻറ്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത മാസം 31 വരെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരം ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491 2971633. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491 2971633. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചാലഞ്ച്, ക്യുസ് ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത്, ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ്, സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ചാലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി അടുത്ത മാസം 19 ആണ്. ഫോൺ നമ്പർ 85 47 63 01 25. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. സമയം 8:30 12 സെക്കൻഡും. FM ഈവനിങ്ങിൽ ഇനി ഈവനിംഗ് മെലഡി കേൾക്കാം. പ്രിൻസ് എന്ന ചിത്രത്തിൽ സച്ചിൻ ഗുപ്ത ഈണം നൽകി പാടിയ ഗാനമാണ്.

0: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842983130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842983130.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യ നീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 1800120001 എന്ന ടോൾ നമ്പറിൽ വിളിക്കുക.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.

0: മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: സംസ്ഥാനത്തെ OBC വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ PG PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പർ 0492-222-2335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0492-222-2335.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ എനി ടൈം വിഭാഗത്തിൽ PhD ഒഴിവുകൾ ഉണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം അടുത്ത മാസം 3 SNGScollege@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് www.sngscollege.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
3: നാടൻ ചീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു ആകാശവാണിയിൽ എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും.

ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. കഭി ഖുഷി കഭി ഗം എന്ന ചിത്രത്തിൽ സോനു നിഗം, ഉദിത് നാരായണൻ, കവിത കെ സുബ്രഹ്മണ്യം എന്നിവർ ആലപിച്ചത്.

0: FM ഈവനിംഗ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: പിന്നീട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞാണ് രാമർ പുറത്തിറങ്ങുന്നത്. അതിനിടയിൽ പുറംലോകം പൂർണ്ണമായും മാറിപ്പോയിരുന്നു. തക്ഷൻകുന്നങ്ങാടിയിലൂടെ ഏകനായി നടന്നുകൊണ്ടിരിക്കെ രാമർ അത്ഭുതപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്? അങ്ങാടിയുടെ മധ്യത്തിൽ അപ്പോഴും പൂത്തുനിൽക്കുന്ന ചെമ്പകമരമൊഴിച്ച് പഴയ മറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാഴ്ചകൾ മാറി, ആളുകൾ മാറി, ശബ്ദങ്ങൾ മാറി, അങ്ങാടിയുടെ നിറം പോലും മാറി. ധാരാളം പേർ ഒത്തുകൂടുകയും കച്ചവടം നടക്കുകയും ചെയ്തിരുന്ന ഒരങ്ങാടി ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ അടയാളം പോലും ഒരിടത്തും അവശേഷിച്ചിരുന്നില്ല. രണ്ടു മണിക്കൂർ ഇടവിട്ട് മുഴങ്ങിക്കൊണ്ടിരുന്ന സൈറൺ തക്ഷൻകുന്നിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. അതിന്റെ മുഴക്കത്തിനനുസരിച്ചാണ് നാട്ടുകാർ ജീവിതം ക്രമപ്പെടുത്തിയിരുന്നത്. സമയത്തെക്കുറിച്ച് ബോധമില്ലാത്തവരെ നേരം കഴിഞ്ഞു പോകുന്നു എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. തക്ഷൻകുന്നുകാരുടെ വർത്തമാനങ്ങളിലും സൈറൺ നിരന്തരം കടന്നുവരുമായിരുന്നു. എന്നാൽ അയ്യാപ്പട്ടരുടെ കമലാലയ ബാങ്ക് അടച്ചുപൂട്ടിയതോടെ സൈറണിന്റെ മുഴക്കവും ഇല്ലാതായി. മനസ്സിനെ ജാഗ്രതപ്പെടുത്താത്തതിന്റെ അഭാവത്തിൽ തക്ഷൻകുന്നുകാർ അലസന്മാരായി മാറുകയും ചെയ്തു. ബാങ്കും റൂറൽ ഡിസ്പെൻസറിയും പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും പൊളിച്ചുമാറ്റി. മുകൾ നിലയിൽ വരാന്തയും മുകളിലേക്ക് പോകാൻ ഇരുഭാഗത്തും വിശാലമായ കോണിപ്പടികളുമുള്ള വലിയൊരു കെട്ടിടമായിരുന്നു അത്. അത് ഇല്ലാതായതോടെ അങ്ങാടിയുടെ പ്രൗഢിയും നഷ്ടപ്പെട്ടു. ഉയരം കുറഞ്ഞ് നിലം പറ്റിയുള്ള കുറെ കെട്ടിടങ്ങൾ, അവയിൽ ഒന്നും തന്നെ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പലതും പൂട്ടിയിട്ട നിലയിലായിരുന്നു. ബാങ്കിന്റെ മുന്നിൽ മുമ്പ് എന്നും തിരക്കായിരുന്നു. വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ ഒത്തുകൂടിയിരുന്നു. പുല്ലുവിൽപ്പനക്കാരികളും മീൻ കച്ചവടക്കാരും ഇടം പിടിച്ചിരുന്നത് അവിടെയാണ്. ഈശാ ബാങ്ക് മുഴങ്ങുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള തിരക്ക് അവിടെ കാണും. എന്നാൽ ഇപ്പോൾ അവിടം ഒഴിഞ്ഞ ഒരു വെളിമ്പ്രദേശമായി മാറിയിരിക്കുന്നു. തിരക്കും ബഹളവും ഇല്ലാത്ത ശൂന്യത കട്ടപിടിച്ച് കിടക്കുന്ന ഇടത്തേക്ക് നോക്കി രാമർ അന്തം വിട്ടു. എപ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനെ മാറിപ്പോയത്? തക്ഷൻകുന്നിൽ നിന്നും കോടതി മറ്റൊരിടത്തേക്ക് മാറ്റിയതോടെയാണ് അങ്ങാടിയുടെ ദുർദശ ആരംഭിച്ചത്. വക്കീലന്മാരും ഗുമസ്തന്മാരും കുടിയിറങ്ങിയതോടെ തക്ഷൻകുന്നിലെ തിരക്കും കുറഞ്ഞു. യാത്രക്കാരെ കാത്തുനിൽക്കുന്ന കുതിരവണ്ടികൾ കാണാതായി. കിഴക്ക് രജിസ്ട്രാഫീസിന്റെ സമീപത്ത് മാത്രമാണ് ഇപ്പോൾ അല്പം തിരക്കുള്ളത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ രാമർ ഓർക്കുകയായിരുന്നു, ഇത് വല്ലാത്തൊരു മാറ്റം തന്നെ. ഇവിടെയെല്ലാം എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രമാത്രം കുറഞ്ഞുപോയത്? മുമ്പ് പല പറമ്പുകളിലും വീടുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാ പറമ്പുകളിലും ധാരാളം വീടുകളുണ്ട്. വീടുകൾ കുറവായിരുന്നപ്പോൾ അങ്ങാടിയിൽ ഒരുപാട് പേർ എത്തുമായിരുന്നു. ഇന്ന് വീടുകൾ പെരുകിയിട്ടും ആളുകൾ ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ട്? ആളുകൾ പുറത്തു വരാതായോ? ഒറ്റക്കണ്ണിലൂടെ രാമർ തക്ഷൻകുന്നിനെ അവിശ്വസനീയതയോടെ നോക്കി നിന്നു. അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ടോ കെട്ടിമേയാത്തതുകൊണ്ടോ പല കെട്ടിടങ്ങളും വീഴാറായിരുന്നു. തക്ഷൻകുന്നിൽ എന്നും തെരുവ് അഭ്യാസികളുടെ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓരോ കാലത്തും പലതരത്തിലുള്ള തെരുവ് കച്ചവടക്കാരും പ്രത്യക്ഷപ്പെടും. എന്നാൽ ഇപ്പോൾ തെരുവ് അഭ്യാസികളോ കച്ചവടക്കാരോ അങ്ങാടിയിലെത്താറില്ല. ശൂന്യമായ അങ്ങാടി അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാമർ അങ്ങനെ അങ്ങാടിയിലൂടെ ഏകനായി നടന്നു പോകുന്നത് നാട്ടുകാർ അവിശ്വാസത്തോടെയാണ് നോക്കി നിന്നത്. വളരെ വർഷങ്ങളായി അദ്ദേഹത്തെ പുറത്തെങ്ങും കാണാറില്ല. ഇറങ്ങേണ്ട ആവശ്യവുമില്ല. ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്കാവുകയുമില്ല. മക്കൾ അദ്ദേഹത്തെ തനിച്ചു വിടാറുമില്ല. രാമർ പുറത്തിറങ്ങാറില്ലെങ്കിലും കാര്യങ്ങളെല്ലാം അറിയുന്നുവെന്നും നാട്ടുകാർക്കറിയാം. കയ്യെത്തും ദൂരത്ത് ടെലഫോണും റേഡിയോയും വിവരങ്ങളെല്ലാം രാമറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ വൈകുന്നേരം അദ്ദേഹം തനിച്ച് പുറത്തിറങ്ങിയത്? അദ്ദേഹത്തോട് ചിലർ അന്വേഷിച്ചു. രാമറച്ചാ, എങ്ങോട്ട് പോകുന്നു? മുതലാളി എന്താണ് തനിച്ച്? ഒന്നിനും രാമർ മറുപടി പറഞ്ഞില്ല. കേട്ട ഭാവത്തിൽ തലകുലുക്കുക മാത്രം ചെയ്തു. തക്ഷൻകുന്നിലെ ഏറ്റവും പ്രായമായ ഒരാൾ ദൃഢമായ കാൽവെപ്പുകളോടെ കൈകൾ വീശി നടന്നു പോകുന്നത് നാട്ടുകാർ വിസ്മയത്തോടെ നോക്കി നിന്നു. രാമറിന്റെ കഴിഞ്ഞകാലത്തെക്കുറിച്ച് അറിയാവുന്നവർ അവിടെ വിരളമായിരുന്നു. തക്ഷൻകുന്നിന്റെ പഴയ ചരിത്രം പോലും പലർക്കും അറിയില്ലായിരുന്നു. സ്വാതന്ത്ര്യസമരങ്ങളോ അതിൽ പങ്കെടുത്ത ആളുകളോ ഒന്നും പുതിയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാമറിനെക്കുറിച്ച് മറ്റു ചിലത് അവർക്കറിയാമായിരുന്നു. കോഴിക്കോട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന രാമർ ബിൽഡേഴ്സിന്റെയും 100 ബസ്സുകളും ലോറികളും ഓടിക്കുന്ന രാമർ ട്രാൻസ്പോർട്ടിന്റെയും ഉടമകളുടെ അച്ഛനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ രാമർ ഏകനായി നടന്നു പോകുന്നത് അത്യധികം വിനയത്തോടെ അവർ നോക്കി നിന്നു. നാട്ടിലുണ്ടായിട്ടു പോലും രാമറെ കാണാൻ കഴിയാതിരുന്ന ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് രാമർ ഒരു അത്ഭുത കാഴ്ചയായി. കറുത്ത കണ്ണട വെച്ചുകൊണ്ട് ഒട്ടും ചാഞ്ചാട്ടമില്ലാതെ നടന്നു പോകുന്ന അദ്ദേഹത്തെ അവർ കണ്ണുകൾ കൊണ്ട് പിന്തുടർന്നുകൊണ്ടിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് വി കെ ശ്രീധരൻ.
2: മലയാളിയുടെ അളവവബോധത്തിന് നിദർശനങ്ങൾ ഏറെ. നാഴി അധികം ഉരിയാണ് നവുരി, അതായത് ഒന്നര നാഴി. രണ്ട് തവി ഉരി, രണ്ട് ഉരി നാഴി, ഏകദേശം 400 മില്ലിലിറ്റർ. ദ്രവ്യങ്ങളുടെ അളവുകളിൽ വെള്ളവും മറ്റും ലിറ്ററിലാണ് കണക്കാക്കുക. അതനുസരിച്ചാണ് കുപ്പിയുടെയും ടാങ്കിൻ്റെയുമൊക്കെ നിർമ്മാണം. ചെറിയ പദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മില്ലിലിറ്റർ, ലിറ്ററിൻ്റെ 1001. ടീസ്പൂൺ 5 മില്ലി, 3 ടീസ്പൂൺ

ഏകദേശം 400 മില്ലിലിറ്റർ ദ്രവ്യങ്ങളുടെ അളവുകളിൽ വെള്ളവും മറ്റും ലിറ്ററിലാണ് കണക്കാക്കുക. അതനുസരിച്ചാണ് കുപ്പിയുടെയും ടാങ്കിൻ്റെയും ഒക്കെ നിർമ്മാണം. ചെറിയ പദാർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മില്ലിലിറ്റർ, ലിറ്ററിൻ്റെ 1001, ടീസ്പൂൺ 5 മില്ലി, 3 ടീസ്പൂൺ

0: പരാമർശമാണ് ശതാബ്ദി. ധനാഢ്യരാണ് ശത കോടീശ്വരന്മാർ. നൂറ്റാണ്ട് നൂറു വർഷം. സഹസ്രാബ്ദം, സഹസ്രാരപത്മം, സഹസ്രനാമം തുടങ്ങിയവ പരാമർശിക്കുന്നത് ആയിരത്തിനെ. പഴമക്കാർ ബുദ്ധിയും മനസ്സും വിരലുമൊക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ കണക്ക് ബാലികേറാമലയായിരുന്നില്ല. ലോകം ആഗോള ഗ്രാമമായി ചുരുങ്ങുമ്പോൾ മെട്രിക് അളവുകൾ നമ്മെ കീഴടക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും കേൾക്കാം. ചോദ്യം ഇതാണ്: സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവിത കഥ പറയുന്ന സർദാർ എന്ന ഹിന്ദി ചിത്രത്തിൽ ആഷിഖ് വിദ്യാർത്ഥി അവതരിപ്പിച്ച ചരിത്ര കഥാപാത്രത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 30. ആരാണ് അദ്ദേഹം? ഉത്തരം: വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോൻ. 1893 സെപ്റ്റംബർ 30 ആണ് അദ്ദേഹം ജനിച്ചത്.

ഇനി നാളത്തെ ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കെ.എസ്. കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ പി. കുഞ്ഞിരാമൻ നായരുടെ കതിരും പതിരും എന്ന കവിത കേൾക്കാം. 7 മഹിതം മലയാളം ഈ ഗാനം ഇന്നത്തെ ഗാനം ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും സമകാലികം ഊട്ടിയ കൈകൾക്ക് അന്നം മുട്ടുമ്പോൾ. 8:05 ചിത്രപതംഗം വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുത്ത പരിപാടി. പതിനൊന്ന് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തിരുവാതിര കളിപ്പാട്ടുകൾ ശ്രീദേവി വർമ്മ, രോഹിണി വർമ്മ എന്നിവർ അവതരിപ്പിക്കുന്നത്. 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര വയോജന ദിനം, ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു. 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കിസാൻവാണി, കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും, ഡോക്ടർ കെ.പി. സുധീർ സംസാരിക്കുന്നു. രാത്രി 8:05 യുവവാണി ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു. രാത്രി 9:30 അക്ഷര ശ്ലോക സദസ് എരൂർ പൂർണ്ണശ്രീ അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10 ചലച്ചിത്ര ഗാനങ്ങൾ. പ്രേരിതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ വൈകുന്നേരം 7:35 കേൾക്കാം.

0: defense, energy and critical technologies during their telephonic conversation. That is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും.

0: ഇപ്പോൾ
1: ചുറ്റുവട്ടം,
2: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചുറ്റുവട്ടത്തിൽ കേൾക്കാം. 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിംപോസിയത്തിൽ സെറിബ്രൽ പാൽസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ.
4: വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക്, നിങ്ങളുടെ ചിന്തയിലേക്ക് തരുന്നത്. മറ്റൊന്നുമല്ല, അഡാപ്റ്റീവ് സ്പോർട്സിന് ന്യൂറോ ഡെവലപ്മെന്റിൽ എന്ത് സംഭാവന നൽകാൻ സാധിക്കും. കഴിഞ്ഞ 12 വർഷക്കാലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഞങ്ങളുടെ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഗ്രൗണ്ട് എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഡിസബിലിറ്റി സ്പോർട്സിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സ്പോർട്സ് ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നത് സ്വയം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് സ്പോർട്സ് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചതും നടപ്പിലാക്കിയതും. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ, പല ട്രീറ്റ്മെൻറ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ ഒരു സ്റ്റെപ്പെങ്കിലും മുൻപിലേക്ക് നയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മളുടെ പേരൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സംവിധാനങ്ങളുമുണ്ട്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്തത്, ഒരവസരം കൊടുത്താൽ ഒരു ചേഞ്ച് നമുക്ക് സാധ്യമാകും, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേർന്നത്. എന്തിനാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ സ്പോർട്സ് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്? സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, സ്പോർട്സ് ഒരു മെഡല്, ഇപ്പം ജില്ലാതലം അല്ലെങ്കിൽ സംസ്ഥാനതലം അല്ലെങ്കിൽ ദേശീയതലം, അങ്ങനെ വളരെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണത്. ഇപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ സ്പോർട്സ് കൊടുക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? അവർ സ്പോർട്സിൽ മെഡൽ വാങ്ങിക്കുന്നതാണോ, അതല്ലെങ്കിൽ അവർക്ക് നാഷണലോ ഇന്റർനാഷണലോ അച്ചീവ്മെന്റ്സ് കിട്ടുന്നതാണോ സ്പോർട്സ് കൊണ്ടുള്ള പ്രയോജനം? ഞങ്ങളെ സംബന്ധിച്ച് സ്പോർട്സ് കൊണ്ടുള്ള പ്രയോജനം അതല്ല. അവരെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് പ്രാപ്തരാക്കാൻ സ്പോർട്സിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ആദ്യമായി ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടി സ്പോർട്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ വളരെയധികം ആശങ്കകളോടെയാണ് ആ പേരൻസും ആ കുട്ടിയും ഒരേപോലെ തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ് ഗ്രൗണ്ടിലേക്ക് വരുന്നത്. പേരൻറ്റിൻ്റെ ആശങ്ക, എൻ്റെ കുട്ടിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ? കുട്ടിയുടെ ആശങ്ക, എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ? കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും ഈ കുട്ടിയും പേരൻറ്റും ഫസ്റ്റ് ടൈം എൻ്റർ ആകുന്നത്. വളരെ ആശങ്കയോടുകൂടി എവിടെയോ കേട്ട ഒരു ന്യൂസ്, സ്പോർട്സിലേക്ക് വന്നാൽ നല്ലതാണ്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവസരം കിട്ടുന്നില്ല, അങ്ങനെ വളരെ യാദൃശ്യമായിട്ടാണ് കുട്ടികളൊക്കെ ഈ ഫീൽഡിലേക്ക് എൻ്റർ ആകുന്നത്. ആ ആങ്സൈറ്റി, ഹെസിറ്റേഷൻ, ഒരു അൺസേർട്ടനിറ്റിയോടുണ്ട്, എനിക്കിത് പറ്റുമോ ഇല്ലയോ, ഒരു ഒരു ഉറപ്പില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു കുട്ടി, സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഇൻ്റർവെൻഷൻ, ഞങ്ങൾ ഇതിൽ ഇൻ്റർവെൻഷൻ നടത്തുന്നത് ഫസ്റ്റ് നമ്മൾ ആ കുട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഫസ്റ്റ് നമുക്ക് വേണ്ടത് അതാണ്, ആ കുട്ടിയുമായി ഒരു കണക്ഷൻ. കാരണം പല തരത്തിലുള്ള ഡിസബിലിറ്റിയുള്ള കുട്ടികളാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, പലരും പല ആശങ്കയോടുകൂടി വരുന്നു. അപ്പോൾ അവരുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻ്റർവെൻഷൻ. ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിയുടെ വിശ്വാസം, ആ പേരൻറ്റിൻ്റെ വിശ്വാസം നേടിയെടുക്കുക.

കണക്ഷൻ ബിൽഡ് ചെയ്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ആ ഒരു പാർട്ടിസിപ്പേഷനിലേക്ക് വരും. പാർട്ടിസിപ്പേഷനിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ആ കുട്ടിയെ എത്തിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കുട്ടി വരുന്നു, കുട്ടി ആദ്യം തന്നെ സ്പോർട്സിൻ്റെ ടെക്നിക്കലും ടാക്ടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പഠിപ്പിക്കുന്നില്ല, പകരം അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാൻ അനുവദിക്കുന്നു, ഗ്രൗണ്ടിൽ നടക്കുന്ന ആക്ടിവിറ്റികളെ ഒബ്സർവ് ചെയ്യാൻ അനുവദിക്കുന്നു, മറ്റു കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യാൻ അനുവദിക്കുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ആ ഗ്രൗണ്ടുമായിട്ടുള്ള ഒരു കോച്ചുമായിട്ടുള്ള സിസ്റ്റവുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നു. നമ്മളുടെ ഒരു പ്രാക്ടീസ് ബേസ്ഡ് ഫ്രെയിംവർക്ക് വരുന്നത്, നമ്മൾ ആദ്യം നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ആണല്ലോ സ്പോർട്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നിലവിലുള്ള സിസ്റ്റങ്ങൾ അഡാപ്റ്റീവാക്കി ഫിസിക്കൽ ആക്ടിവിറ്റി, പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഇത് വർക്കൗട്ടാവും, അപ്പോൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റിയെ നമ്മളൊരു അഡാപ്റ്റീവ് മോഡിലേക്ക് അവർക്കുകൂടി ഫിറ്റാകുന്ന രീതിയിലേക്ക്, ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് നിലവിലുള്ള സിസ്റ്റത്തിലേക്ക് ഡിഫറൻ്റ്ലി വൈബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അഡാപ്റ്റ് ആകുക എന്നുള്ളതാണ്. പലയിടത്തും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ട്രെയിനിലേക്ക് കയറുമ്പോൾ ആ കുട്ടികൾക്ക് അഡാപ്റ്റീവായിട്ട് വീൽ ചെയറിലുള്ള ഒരു കുട്ടിക്ക് ട്രെയിനിലേക്ക് കയറാൻ നമ്മൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്റ്റേജ് എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട്. ബസ്സിലേക്ക് കയറാൻ വീൽ ചെയറിലുള്ള ഒരു കുട്ടി എങ്ങനെ ബസ്സിലേക്ക് കയറും? അപ്പോൾ സിസ്റ്റം അവർക്ക് അഡാപ്റ്റ് ആവുന്ന രീതിയിലാക്കിയാൽ മാത്രമേ അവരിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്പോർട്സിൽ ചെയ്യുന്നത് അഡാപ്റ്റീവ് സ്പോർട്സ് ഈ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു അഡാപ്റ്റീവ് സ്പോർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ മോട്ടോർ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ഗ്രാജ്വലി അവരുടെ കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, ഫാമിലി ആൻഡ് സ്കൂൾ ഇൻക്ലൂഷൻ, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ആ കുട്ടി എംപവർമെൻറ്റിലേക്ക് പോവുകയാണ്. ഈ കുട്ടികൾക്ക് ഈ ഒരു സ്പോർട്സ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷം വളരെ വലിയ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്, ബാലൻസ്, മൂവ്മെൻറ്റ് കൺട്രോള്, ഫങ്ഷണൽ മൊബിലിറ്റി അറ്റംപ്റ്റ്സ്, സ്പോർട്സ് സ്പെസിഫിക് സ്കിൽ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഈ ഒരു കാലിൽ ബാലൻസോട് ആ കുട്ടി നിൽക്കണമെങ്കിൽ ആ കുട്ടിയുടെ ഫുൾ ബോഡിയിൽ സ്ട്രെങ്ത് വരണം, ബാലൻസ് ഓക്കെ ആവണം. അപ്പം ഈ കാര്യങ്ങളെല്ലാം സ്പോർട്സിലേക്ക് വരുന്ന ഒരു കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ 12 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. സ്പോർട്സ് എപ്പോഴും മെഡൽ അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് ഓറിയൻറ്റഡ് മീൻസ്, ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ചാമ്പ്യൻഷിപ്പ്, റണ്ണിങ്ങിൽ അല്ലെങ്കിൽ അത്ലറ്റിക്സിൽ അല്ലെങ്കിൽ മറ്റെന്തിലാണെങ്കിലും നമുക്ക് മെഡലാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. പക്ഷേ അഡാപ്റ്റീവ് സ്പോർട്സിൽ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രെയിനിങ്ങിൽ നമുക്ക് മെഡലല്ല ഔട്ട്കം. നമുക്ക് വേണ്ടത് ഇന്ന് അഡ്മിഷൻ എടുത്ത് ഗ്രൗണ്ടിലേക്ക് വരുന്ന ഒരു കുട്ടി 3 മാസത്തിന് ശേഷം ഇന്നലെ ചെയ്യാൻ സാധിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ ആ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ഇതാണ് ഞങ്ങൾ മെഷർ ചെയ്യുന്നത്. മെഡലുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറിയാണ്. ആ കുട്ടിയുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അത് പേരൻസിന് പറയാൻ സാധിക്കും, ഫാമിലി മെമ്പേഴ്സിന് പറയാൻ സാധിക്കും, ടീച്ചേഴ്സിന് പറയാൻ സാധിക്കും. ഈ തരത്തിലുള്ള എവിഡൻസാണ് തൽക്കാലം ഇതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ളത്. ആ എവിഡൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്താണ് ഞങ്ങളുടെ ഇന്റൻഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് സിമ്പതിയാണ്. നമുക്ക് സിമ്പതി വേണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻ, നമ്മളുടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് സിമ്പതി വേണോ? ശരിക്കും നമ്മൾ എന്താണ് അവിടെ ചിന്തിക്കേണ്ടത്? നമ്മൾ കാണുന്ന എന്താണ്? നിലവിൽ നമ്മളുടെ സമൂഹം കാണുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ അവൻ്റെ പോരായ്മകൾ എന്താണെന്നാണ്. ഞങ്ങൾ നോക്കുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെ നടക്കുന്ന കുട്ടിയുടെ ഈ കൈ ഓക്കെ ആണെങ്കിൽ ആ കൈ കൊണ്ട് അവന് ഷോർട്ട് പുട്ട് എറിയാം. നമുക്ക് സമൂഹത്തിൽ വരേണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, സമൂഹത്തിൽ നമുക്ക് മാറ്റം വരേണ്ട ഒരു കാഴ്ചപ്പാടാണത്. നമ്മൾ പറയും നമ്മുടെ കുട്ടികൾ വളരെ റിമോട്ടായിട്ട് മറ്റാരുമായിട്ട് സഹകരിക്കില്ല, നമ്മളും ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തിങ്ങനെ കൊണ്ടുപോവുകയാണ്. അതൊരു പൊതുവേദിയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളെപ്പോഴും ആ കുട്ടിയെ ഒന്ന് മറച്ചു പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വിടാതെ വളരെ ഒരു എന്താ പറയുന്നേ ആ കുട്ടിയെ നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, സ്പോർട്സിലേക്ക് വരുന്ന ഒരു കുട്ടി വളരെ പെട്ടെന്ന് തന്നെ വളരെയധികം നമ്പർ ഓഫ് ഫ്രണ്ട്സിലേക്ക് എത്തുകയാണ്. വലിയൊരു നെറ്റ്വർക്കാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ

0: കുട്ടികളുമായിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും എല്ലാ പേരൻസുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ആ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ വലിയ രീതിയിലാണ് ബിൽഡാവുന്നത്. ഇനിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും വളരെയധികം സന്തോഷമുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പേരൻസ് അനുഭവിക്കുന്ന ഒരു സ്റ്റിഗ്മ വളരെ വലുതാണ്. ലോകത്തിൽ എനിക്ക് തോന്നുന്നു അതിനേക്കായി വലുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യമായിട്ട് ആരും അനുഭവിക്കുന്നില്ല എന്ന്. കാരണം ലൈഫ് ലോങ് ആണത്, നമുക്കതിനൊരു ഇന്ന സമയത്ത് അത് തീരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വളരെ കുറവാണ്. ഒരു കുട്ടി ഗ്രൗണ്ടിലേക്ക് വന്നു, കുട്ടിക്ക് ശാരീരികമായി മാറ്റം വന്നു, മാനസികമായി ആ കുട്ടി ഓക്കെ ആയി, സോഷ്യലി ആ കുട്ടിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടി, ഏറ്റവും വലിയ മാറ്റം വരുന്നത് ആ ഫാമിലിയിലെ ഒരു വലിയ ചാമ്പ്യനായിട്ട് അവൻ മാറുകയാണ്. ആ ഫാമിലിയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായിട്ട്, ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് ആ കുട്ടിയെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. എന്റെ പല കുട്ടികളും ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്, എനിക്ക് ഫാമിലി ഫംഗ്ഷനിൽ അവാർഡ് കിട്ടിയ ഫോട്ടോ. ഫാമിലി ഫംഗ്ഷനിൽ ആ കുട്ടിയെ അംഗീകരിക്കുകയാണ്, അതുവരെ പൊതിഞ്ഞു പിടിച്ച് നിന്നിടത്തുനിന്നും ആ കുട്ടിയെ അംഗീകരിക്കപ്പെടുകയാണ്. അപ്പോ സ്പോർട്സ് വഴി ആ കുട്ടിയിൽ വന്ന ഡെവലപ്മെന്റ്സ് ആണ് അതിലേക്ക്, അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പോ അതിനോട് അനുബന്ധിച്ച് ഒരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് അഫ്താബ് എന്ന് പറയുന്ന കുട്ടി വീൽചെയർ കുട്ടിയാണ്. 2023 തായ്ലൻഡിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സിലെ ക്ലബ് ത്രോ എന്ന് പറയുന്ന ഇവന്റില് ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് നേടി. ഗോൾഡ് നേടിക്കഴിഞ്ഞപ്പം ആ കുട്ടി അതുവരെ ആരും അറിയാതെ ഇരുന്ന ഒരു കുട്ടിയാണ്. ഗോൾഡ് നേടിക്കഴിഞ്ഞപ്പോൾ അവരുടെ നാട്ടിൽ നിന്നും ആ കുട്ടിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ, അഡാപ്റ്റീവായിട്ടുള്ള ഒരു സ്കൂട്ടർ കൊടുത്തു. അതിനു മുൻപ് ആ കുട്ടി എവിടെ പോകണമെങ്കിലും ആ കുട്ടിയുടെ അമ്മയുടെ സപ്പോർട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവന് എവിടെയും പോകാൻ പറ്റില്ല. ഇന്ന് അവന്റെ അവിടെ അമ്മ എവിടെങ്കിലും പോകണമെങ്കിൽ ആ കുട്ടി തീരുമാനിക്കണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ സ്കൂട്ടറിന്റെ ബാക്കിൽ അമ്മയെ വെച്ചിട്ട് അവന് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവൻ മാറിക്കഴിഞ്ഞു, അവന്റെ ഫാമിലി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ കുട്ടിയെ ജീവിതകാലം മുഴുവൻ എന്റെ സംരക്ഷണയിൽ വളർത്തേണ്ടി വരും എന്ന ഒരു സ്റ്റിഗ്മയിൽ നിന്നും ഞാനിപ്പോൾ എവിടെങ്കിലും പോകണമെങ്കിൽ അവന്റെ സൗകര്യവും സമയവും ചോദിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് സ്പോർട്സിന്റെ ഒരു പവറാണ്. 2023 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിലെ സെർബൽ പാൾസി ബാധിതരായ കുട്ടികളാണ് ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളോട് മത്സരിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അപ്പൊ ഇതെല്ലാം നാഷണൽ ഇന്റർനാഷണൽ മെഡലുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്കതൊക്കെ എല്ലാം ഒന്നും ഇപ്പൊ ഈ ചെറിയ സമയത്ത് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നില്ല. ഒരു ബിഗിനറായിട്ട് വന്ന്, ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറി, ഒരു അത്ലീറ്റ് ആയിട്ട് മാറി, ഇപ്പോൾ സിജോ ജോർജ് തിരുവനന്തപുരം സ്വദേശിയാണ്, സെർബൽ പാൾസി ബാധിതരാണ്. ഇപ്പോൾ സെർബൽ പാൾസി ബാധിതരായിട്ടുള്ള കുട്ടികളുടെ ഫുട്ബോൾ കോച്ചായി വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ കുറെ അച്ചീവ്മെന്റ്സുകൾ നേടിയിട്ടുണ്ട്, കുട്ടികളിൽ വളരെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്, ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അത് ഇനിയിപ്പോൾ ഒരു എവിഡൻസിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്, അതാണ് ഞാനും കുസാറ്റുമായിട്ടുള്ള ബന്ധം, ഞാനും ഇവിടുത്തെ ചക്രപാണി സാറുമായിട്ടുള്ള കണക്ഷൻ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരവസരം എനിക്ക് തന്നതും. ഇത് സയന്റിഫിക്കലി ഒരു റിസർച്ചിലേക്ക് കൊണ്ടുവന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു റിസർച്ച് പ്രോഗ്രാം സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയും കുസാറ്റുമായിട്ട് ചെയ്യാനുള്ള ഇനീഷ്യൽ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു മീറ്റിംഗിൽ ഒരു പക്ഷേ സയന്റിഫിക് എവിഡൻസോടുകൂടി, വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ എനിക്ക് മറ്റൊരു മീറ്റിംഗിൽ ആ സയന്റിഫിക് എവിഡൻസോടുകൂടി എനിക്കിത് സംസാരിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
1: ചുറ്റുവട്ടത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 2026 സെപ്റ്റംബർ 14 മുതൽ 16 വരെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ബ്രെയിൻ സിമ്പോസിയത്തിൽ സെറിബ്രൽ പാൽസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ സെക്രട്ടറി ഗിരിജ മധു നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ചുറ്റുവട്ടം പൂർണ്ണമാകുന്നു. നിർവഹണം MV ശശികുമാർ, സഹകരണം ഡോക്ടർ സൂര്യബാബു എസ്.
2: ചുറ്റുവട്ടം
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.

വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക വിടരുന്ന മുട്ടുകൾ ആകാശവാണി.

ഇന്ത്യയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾക്ക് airfmkochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയയ്ക്കാം. വിടരുന്ന മുട്ടുകൾ.

സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. പ്രിയരെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഭൂൽ ഭുലയ്യ എന്ന ചിത്രത്തിൽ കെ കെ പാടിയത്, സമീർ എഴുതി, പ്രീതം സംഗീതം പകർന്നത്.

ചാഹത്ത്. ഈ ചിത്രത്തിൽ അനുരാധ പൊത്വാൾ പാടിയ ഗാനം കേൾക്കാം. സമീർ റാണി, മലിക് മദൻ ഇവരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം സുരീന്ദർ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ദലേർ മെഹന്ദി പാടിയ ഗാനമാണ്, ബുള്ളറ്റ് എന്ന ചിത്രത്തിൽ നിന്നും. ആനന്ദ് രാജ് ആനന്ദ രചനയും സംഗീതവും.

ജാവേദ് അക്തറും അമിത് ത്രിവേദിയും ഈ കൂട്ടുകെട്ട് ഒരുക്കിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഐഷ, അനുഷ മണിയും സംഘവും പാടിയത്.

ഉദിത് നാരായണൻ അൽക്ക യാഗ്നിക് ഇവരാലപിച്ച ഗാനം, ചിത്രം ഐത്രാസ്. ഗാനശില്പികൾ സമീർ, ഹിമേഷ്, രശ്മിയ.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായ ലഗാൻ എന്ന ചിത്രത്തിൽ ജാവേദ് അക്തർ എഴുതി, എ ആർ റഹ്മാൻ ചിട്ടപ്പെടുത്തി, ഉദിത് നാരായൺ ആശാ ഭോസ്ലെയും പാടിയ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:30.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ആകാശത്ത് എവിടെ നിന്നോ പാറിവന്ന് തന്റെ കൈത്തലത്തിൽ പറ്റിയിരുന്ന തൂവൽപൊട്ടിന് തന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നി. മഞ്ഞിൻ കണങ്ങൾ പൂത്തുനിൽക്കുന്ന പുൽത്തകടിയിലൂടെ അവ നൽകുന്ന സുഖകരമായ കുളിരേറ്റ് നടക്കുമ്പോൾ അറിയാതെ തന്റെ മനമൊന്നിടഞ്ഞുവോ ആവോ, അറിയില്ല തന്നെ. മട്ടുപ്പാവിലിരുന്ന് കുറുകുന്ന പ്രണയത്തിന്റെ വഴികളിലെവിടെയോ തനിച്ചാക്കപ്പെടേണ്ടി വന്ന തൂവലിന്റെ ദുഃഖം തന്റേതുകൂടിയല്ലേ? വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ തലനീട്ടി തന്റെ കവിളത്ത് നനുത്ത ഊഷ്മാവിന്റെ മുത്തം നൽകി ഇളവെയിൽ തലോടിയപ്പോഴും തന്റെ മനസ്സുടക്കി നിന്നത് നനുത്ത രോമങ്ങൾ ആടിയിളക്കി ചെറുകാറ്റിൽ തന്റെ കൈത്തലത്തിൽ മുഖമർത്തി നെഞ്ചമർത്തി പിടയുന്ന ഹൃദയവുമായി പതിഞ്ഞിരുന്ന തൂവൽപൊട്ടിലായിരുന്നില്ലേ? അവിരാമം മാരുതൻ വന്നു വിളിച്ചിട്ടും പോകാതെ തന്റെ മേലൊട്ടിയിരുന്ന ആ തൂവൽക്കണത്തിന് എന്തായിരിക്കാം തന്നോട് പറയാനുണ്ടാവുക?

രാത്രിയുടെ ഏതോ യാമത്തിൽ പിരിഞ്ഞുപോയവരെ തിരഞ്ഞു ക്ഷീണിച്ചതാവാം ഈ തൂവൽപൊട്ട്. നേർത്ത പുകമഞ്ഞിന്റെ കുളിർമയിൽ താഴ്വരയിൽ പൂത്ത പാലയുടെ ഉറയുന്ന സൗരഭ്യം സന്നിവേശിപ്പിച്ച സുഖാനുഭൂതിയിൽ അന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത രാത്രിയുടെ നിഗൂഢ സൗന്ദര്യത്തിൽ മോഹിതനായി നിന്നപ്പോൾ താനുപേക്ഷിച്ചു പോയ അതേ തൂവൽക്കണമല്ലേ ഇത്? ഓർമ്മകൾക്ക് ഭാരമേറുമ്പോൾ ഹൃദയം ദുർബലമാകുന്നു.

ഒരു കുളിർക്കാറ്റായി, ഒരു ചാറ്റൽ മഴയായി, ഒരു മഞ്ഞിൻകണമായി തന്നിൽ ചേക്കേറിയ നിന്നെ ഞാൻ എന്തേ വഴിയിൽ മറന്നുപോയി. നിലയ്ക്കാത്ത ചലനമായി നീ എന്നെ പിന്തുടർന്നപ്പോൾ ഒന്നും ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കാനെന്തേ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ ഹൃദയത്തിന്റെ താളമായി നീ മാറിയപ്പോഴും നിന്നെ എന്തേ എനിക്ക് തിരിച്ചറിയാനായില്ല. മോഹക്കാഴ്ചയുടെ ഭാഗമായി പാഞ്ഞുപോകുന്ന എന്നെ നീ പിൻവിളി വിളിച്ചില്ല.

കാത്തിരുന്നു കാത്തിരുന്നു നിർജ്ജലമായിപ്പോയ ആ കണ്ണുകൾ താനും കണ്ടില്ല. ആ കണ്ണുകൾ ചേർത്തുവച്ച് അതിൽ തെളിയുന്ന ചിത്രങ്ങളിൽ തൻ്റെ സ്വപ്നങ്ങൾ ചാലിച്ചെടുക്കാനായിരുന്നു അന്ന് തനിക്കേറെ കൗതുകം. എവിടെയോ വച്ച് പിരിഞ്ഞെങ്കിലും ഇത്രയും കാലത്തിനു ശേഷം തൻ്റെ ഹൃദയത്തിൽ ഒരു നനുത്ത ചലനം ബാക്കി നിർത്തിക്കൊണ്ട് ഇതാ തിരികെ വന്നിരിക്കുന്നു. തന്നോടൊട്ടിനിന്ന് പറയാൻ കഥകൾ ഏറെയുണ്ടെങ്കിലും തിക്കുമുട്ടിയ മൗനവുമായി

പരിഭവങ്ങളോ പരാതികളോ ആ മുഖത്തില്ലായിരുന്നു. എല്ലാം നേടിയെടുത്ത അങ്കലാപ്പിൽ നനുത്തുപോയ കൺപീലികൾ. കാറ്റിന് അന്ന് തന്നെ മതിപ്പിച്ച സൗരഭ്യമുണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യങ്ങളുടെ തിരിച്ചറിവിൽ ഈ തൂവലിന്റെ മൃദുലതയും നന്മയും തനിക്കു മനസ്സിലാകുന്നു. ചെറുകാറ്റിൽപ്പെട്ടു പറന്നുപോകാതെ കൈകൊണ്ട് മറച്ച് രക്ഷാകവചമൊരുക്കി ആ തൂവൽ കണത്തെ തന്നോടടുപ്പിച്ചു നിർത്തി വികാരതള്ളിച്ചയിൽ ഒരുവേള വിതുമ്പിപ്പോയ മനസ്സുമായി ഞാനിവിടെ നിൽക്കുന്നു.

പറന്നു വന്ന തൂവൽക്കണം എല്ലാം പറഞ്ഞുപോയപ്പോൾ മനസ്സിൽ വിങ്ങലായി അവശേഷിച്ച സ്പന്ദനം നെഞ്ചിൻകൂട് ഭേദിച്ചു കടന്നുപോയി. വൈകിയെങ്കിലും എല്ലാം നേടിത്തളർന്ന തൂവൽ തന്നെ പൊതിഞ്ഞ കൈയുടെ സുരക്ഷിതത്വത്തിൽ ക്രമേണ നിശ്ചലമായി. താഴ്വരയിൽ വീശിയടിച്ച ശീതക്കാറ്റിൽ ഇരുവരും കാണാലോകത്തെ വിസ്മയങ്ങളിലേക്ക് പതിയെ ചേക്കേറി.

0: ചില്ലുജാലകം ഇവിടെ തീരുന്നു. അറിയാതെ പോകുന്ന അർത്ഥങ്ങളുടെ തൂവൽ സ്പർശവുമായി ചില്ലുജാലകം വീണ്ടും വരും. അതുവരെ തൽക്കാലം വിട.
1: ചില്ലുജാലകം സമാപിച്ചു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം അംബിക ഷിബു, സഹായം അർപ്പണ കൃഷ്ണരാജ്.

വിടരുന്ന മുട്ടുകൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:05. മറക്കാതെ കേൾക്കുക.

ഇടരുന്ന മുട്ടുകൾ ആകാശവാണിയുടെ മൊബൈൽ ആപ്പായ വേവ്സിലും ഇപ്പോൾ വിടരുന്ന മുട്ടുകൾ കേൾക്കാം. വിടരുന്ന മുട്ടുകളിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്കൂളുകൾക്ക് airfmkochi@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. വിടരുന്ന മുട്ടുകൾ.